0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ആബ ദൈവമേ അലിയും സ്നേഹമേ. പീറ്റർ ചേരാനല്ലൂർ സംഗീതം നൽകി പാടിയ ഗാനം. രചന ബേബി ജോൺ, കലയന്താണി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിൽ.

0: തില്ലേഴ്സ്.
1: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി. തേടുന്നു ഞാനിന്ന് തിരുപാദം പോകുന്നു, പി ജയചന്ദ്രൻ പാടിയത്. രചന ബ്രദർ എഡ്വിൻ, സംഗീതം ബിനു ഷെർദിക്.

പ്രഭാത് ഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കുട്ടിയച്ചൻ, പീറ്റർ ചേരാനല്ലൂർ, പി ജയചന്ദ്രൻ എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങൾ പ്രഭാത് ഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:27:21. കാർഷിക വാർത്തകൾ. വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ 1 വർഷം പ്രായമുള്ള കേരഗംഗ, കേരശങ്കര എന്നീ സങ്കരയിനം തെങ്ങിൻ തൈകൾ 350 രൂപ നിരക്കിലും മോഹിത് നഗർ അടയ്ക്ക തൈകൾ 35 രൂപ നിരക്കിലും പച്ചക്കറി വിത്തുകളും തൈകളും സസ്യസംരക്ഷണ ഉപാധികളായ ന്യൂഡോമോണാസ്, ട്രൈക്കോഡെർമ, ബ്യുവേറിയ, വെർട്ടിസീലിയം, VAM, സൂക്ഷ്മ മൂലക മിശ്രിതങ്ങളായ സമ്പൂർണ്ണ, അയർ, കമ്പോസ്റ്റിംഗ് ബാക്ടീരിയ എന്നിവ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. വിളിക്കേണ്ട നമ്പർ 04842809963, 04842809963. മറ്റൊരു നമ്പർ 80752208 68, 80752208 68.

0: എറണാകുളം ജില്ലയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും ഹിന്ദി അധ്യാപകർക്കുമായി നാളികേര വികസന ബോർഡ് ഹിന്ദി കവിതാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം. നാരിയൽ കി ഖൂബിയാൻ, നാളികേരത്തിൻ്റെ ഗുണങ്ങൾ എന്നതാണ് വിഷയം. സ്കൂൾ അധികൃതരെ സാക്ഷ്യപ്പെടുത്തിയ എൻട്രികൾ ഇന്ന് വൈകിട്ട് കൊച്ചി നാളികേര വികസന ബോർഡ് ഓഫീസിൽ ലഭിക്കണം. വിജയികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04842376265. കൊച്ചി വൈറ്റില കൃഷിഭവന്റെ പരിധിയിലുള്ള പൂണിത്തുറ, പള്ളുരുത്തി, മട്ടാഞ്ചേരി, ഇടക്കൊച്ചി, തോപ്പുംപടി, എടപ്പള്ളി സൗത്ത് വില്ലേജുകളിൽ ഡിജിറ്റൽ വിള സർവേ ചെയ്യുന്നതിനായി സർവേയർമാരെ നിയോഗിക്കുന്നു. താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ 93 83 47 11 69. 93 83 47 11 69. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ, ഈ വിഷയത്തിൽ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ഈ മാസം 23 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ CELKAU.in/elearning/reg.php ഇതിൽ രജിസ്റ്റർ ചെയ്യാം. CELKAU.in/elearning/reg.php വിളിക്കണ നമ്പർ 04872438566. 04872438566. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പശു വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 24-25 തീയതികളിൽ മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സൗജന്യ പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ 04912815454 ഈ നമ്പറിൽ വിളിച്ച് പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിന് എത്തുന്നവർ ആധാർ കാർഡിൻ്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. 04912815454. വിപണി: വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,400 രൂപ, കൊപ്ര 16,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,100 രൂപ, അൺഗാർബിൾഡ് 70,100 രൂപ, റബ്ബർ RSS4 27,400 രൂപ, RSS5 26,900 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ, വിപണി. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം, മാറ്റിയെടുക്കാം മാലിന്യങ്ങളെ, ലോക ശുചീകരണ ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിപാടി. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സുമി ചെറിയാൻ, ചൊറ്റനിക്കര കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ്, കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ വേണു രാഘവൻ എന്നിവർ പങ്കെടുക്കുന്നു. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ മാറ്റിയെടുക്കാം മാലിന്യങ്ങളെ. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:32:10.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: 20th ഏഷ്യൻ ഗെയിംസിന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്നലെ ഉച്ചകഴിഞ്ഞ് 2:30 ജപ്പാൻ ചക്രവർത്തി നരുഹിതോ ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്ന ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 100% വരെ തീരുവ ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്ന US ലിൻസേ ഒ ഗ്രഹാം സാങ്ഷനിങ് റഷ്യ ആൻഡ് ഇറാൻ ആക്ട് നിയമമായി 30 ദിവസത്തിനകം നടപടി ആരംഭിക്കും. SSLC പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് വ്യവസ്ഥ ഈ അധ്യയന വർഷം നടപ്പാക്കില്ല. അതേസമയം 8-9 ക്ലാസുകളിൽ നടപ്പാക്കിയിരുന്ന മിനിമം മാർക്ക് രീതി തുടരും. UPI ഇടപാടുകൾ

0: ഉപഭോക്താക്കൾക്ക് തുടർന്നും സൗജന്യമായിരിക്കുമെന്ന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ വളം നിർമ്മാണശാല ഇന്ത്യയിൽ നിർമ്മിച്ച് L&T. കായികം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാവിലെ 10:30 മുതലാണ് മത്സരം. ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൽ 4th റൗണ്ടിൽ സ്പെയിനിനെ 3-1 കീഴടക്കി ഇന്ത്യയ്ക്ക് ജയം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 102.3 കൊച്ചി FM പരിപാടികളാണ് ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
2: ജി കുമാരപിള്ളയുടെ സ്വന്തം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗമാണ് ഇന്ന് കാവ്യധാരയിൽ.
3: മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ സന്ധ്യയ്ക്ക് ഞെട്ട

ഉടനെ കടാക്ഷിച്ച പൗർണമിച്ചന്ദ്രനും നിന്റെ കൺപീലിയിൽ ഇന്നീ മുഹൂർത്തത്തിൽ

ചൊല്ലൂ സഖി, നിന്നിലെ നിന്മയായി തന്നിലെ തന്മയായി ഉള്ളതിന്നൊക്കെയും ഉള്ളിലെ ഉണ്മയായി ഉണ്മതൻ വൈവിധ്യ വൈചിത്ര്യ വൈജാത്യ രമ്യമാമോരോ മയൂരപിഞ്ചങ്ങളിൽ തന്മതന്മന്ത്രമായി മുദ്രയായി മൂർത്തിയായി സ്വന്ത

മൂർത്തിയായി സ്വന്തമായി സ്വത്വമായി കാൺമതിന്തേ സഖീ. ശ്യാമദുഃഖങ്ങളിൽ ഹേമമോഹങ്ങളിൽ

ായി കോടാനുകോടിയാം ശോണഭേദങ്ങളായി എന്നെയും നിന്നെയും വേർതിരിക്കുന്നൊരാ

0: എന്തതിൻ പേര് ചൊല്ലൂ സഖി.
1: ജി കുമാരപിള്ളയുടെ സ്വന്തം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് മുരളി പുറനാട്ടുകര.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.

0: പ്രകൃതിയുടെ രുചി.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: ഇന്ന് രാവിലെ 7:35 FM ഡയറിയുടെ തുടർ ഭാഗത്ത് സമകാലികം. ഇതിൽ UPI ഇടപാടിന് ചാർജ്.
1: വ്യാപാര മേഖലയ്ക്ക് ഇത് അധിക പ്രഹരമാണ്.
2: കൃഷി സ്ഥാനത്ത് ഇപ്പോൾ പുതിയൊരു തീരുമാനം വന്നത് കണ്ടു. ജനങ്ങൾ ഇന്ന് കൂടുതലും ഉപയോഗിക്കുന്നത് ബാങ്കിൽ നേരിട്ട് പോയല്ല, ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് കച്ചവടക്കാർക്ക്
0: ഇന്ന് രാവിലെ 7:35 FM ഡയറിയുടെ തുടർ ഭാഗത്ത് സമകാലികത്തിൽ UPI ഇടപാടിന് ചാർജ്.
3: ഞാൻ ജി ജയപാൽ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ്. നമുക്കറിയാം എല്ലാം ഡിജിറ്റൽ പേയ്മെന്റ്.
4: ഇന്ന് രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
5: ഒരു കാലത്ത് സാങ്കേതിക വിദ്യയ്ക്കായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് പല മേഖലകളിലും ലോകത്തിന് തന്നെ മാതൃകയാകുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ നേട്ടങ്ങൾ ഇതിനെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്.
4: കാക്കനാട് കൊല്ലംകുടി മുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഇന്ന് രാവിലെ 8:05.

0: ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാട്ടിന്റെ നാട്ടുവഴി, ഇതിൽ ഉളിയന്നൂർ ആദ്യ ഭാഗം.
1: പൊട്ടൻഷ്യൽ ഉള്ളത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ മറ്റ് വ്യാവസായികമായിട്ടും, അതുപോലെ ഇവിടെ ആലുവ എന്നുള്ള ഇപ്പം കടുങ്ങല്ലൂർ പഞ്ചായത്തിലുള്ളവർക്കൊക്കെ വേഗം എത്തിച്ചേരാൻ ഉള്ളൊരു വഴിയായിട്ടും.
0: ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാട്ടിന്റെ നാട്ടുവഴിയിൽ ഉളിയന്നൂർ.
1: നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഏരിയ ആണ് ഈ ഉളിയന്നൂർ പ്രദേശം.
2: അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ ഒരുപാട്
0: വൈകിട്ട് 6:50 കാർഷിക ജീവനം മാറ്റിയെടുക്കാൻ മാലിന്യങ്ങളെ ലോക ശുചീകരണ ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിപാടി ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സുമി ചെറിയാൻ, ചോറ്റാനിക്കര കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ്, കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ വേണു രാഘവൻ എന്നിവർ പങ്കെടുക്കുന്നു. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ.
3: നമ്മുടെ പച്ചക്കറികൾക്ക് നമ്മൾ വീട്ടിൽ ഒരു 10 ഗ്രോ ബാഗ് 10 20 ഗ്രോ ബാഗ് നമ്മൾ സംരക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ വീട്ടാവശ്യത്തിനുള്ള മുളക്, വഴുതന, വെണ്ട മുതലായ പച്ചക്കറികൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ കർഷകർ വാഴ പച്ചക്കറി

ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ പി എം പ്രഭു പങ്കെടുക്കുന്നു ആദ്യഭാഗം. ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ. ഇന്ന് രാത്രി 9:15 അഭിപ്രായവേദി, 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6:43:05. പ്രിയ ശ്രോതാക്കളെ, ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ. തുടർന്ന് വിവിധ ഇനങ്ങളുമായി FM ഡയറി 6:55.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഇന്ന് പാർട്ടി വേണം.
2: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
1: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി. പിസ്സ പാർട്ടി.
2: നിന്റെ കാർഡും പിന്നെന്താ?
1: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
2: ബൈ ഗേൾസ്.
1: എവിടെയാ പോകുന്നത്?
2: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
1: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. സബ്സിഡിയോടുകൂടിയ പാചകവാതക സിലിണ്ടർ ലഭിക്കാൻ 1 ഒക്ടോബർ മുതൽ ബയോമെട്രിക് ആധാർ നിർബന്ധമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. 100 ആഴ്ച നീളുന്ന ലഹരിമുക്ത യുവജന പ്രചാരണ പരിപാടി രാഷ്ട്രീയ സങ്കല്പ് സമാരോഹിന് ഇന്ന് തുടക്കം. സമാശ്വാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 4,80,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണ പദ്ധതി ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. സബ്സിഡിയോടുകൂടിയ പാചകവാതക സിലിണ്ടർ ലഭിക്കാൻ 1 ഒക്ടോബർ മുതൽ ബയോമെട്രിക് ആധാർ നിർബന്ധമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സബ്സിഡിയോടുകൂടിയ കണക്ഷനുകൾ അർഹരായ ആളുകൾക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂവെന്ന് ഉറപ്പാക്കാനാണ് ബയോമെട്രിക് നിർബന്ധമാക്കിയതെന്ന് പെട്രോളിയം പ്രകൃതി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. അർഹതയില്ലാത്ത കണക്ഷനുകൾ നീക്കം ചെയ്യാനും സബ്സിഡിയോടുകൂടിയ വിതരണം സുതാര്യമാക്കുന്നതിനുമാണ് തീരുമാനമെന്നും മന്ത്രാലയം അറിയിച്ചു. യഥാർത്ഥ ഉപഭോക്താവിനും കുടുംബത്തിനും LPG കണക്ഷൻ ലഭ്യമാക്കുന്നതാണ് തീരുമാനമെന്നും മന്ത്രാലയം അറിയിച്ചു. വികസിത ഭാരതത്തിന് ലഹരിമുക്ത യുവത്വം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി 100 ആഴ്ച നീളുന്ന ലഹരിമുക്ത യുവജന പ്രചാരണ പരിപാടി രാഷ്ട്രീയ സങ്കല്പ് സമാരോഹിന് ഇന്ന് തുടക്കമാകുമെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. 1067 കേന്ദ്രങ്ങളിലാണ് പരിപാടി. 471 ജില്ലാ MY ഭാരത് ഓഫീസുകളിലും പങ്കാളിത്ത സംഘടനകളുടെ 596 കേന്ദ്രങ്ങളിലും പരിപാടി സംഘടിപ്പിക്കും. ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ഒപ്പുശേഖരണ യജ്ഞം, തെരുവുനാടകങ്ങൾ, മുദ്രാവാക്യം രചന, യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ചർച്ചകൾ എന്നിവയിലൂടെ പ്രചാരണത്തിന്റെ സന്ദേശം നേരിട്ട് യുവാക്കളിലേക്ക് എത്തിക്കാൻ രാഷ്ട്രീയ സങ്കല്പ് സമാരോഹിന് കഴിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ജൻസേവ, ദേശ്സേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാസങ്കൽപ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ ചരക്ക് സേവന നികുതിയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2017 രാജ്യത്ത് ചരക്കു സേവന നികുതി നിയമം GST നടപ്പിലാക്കിയത്. 17 നികുതികളും 13 സെസ്സുകളും ഒരു പൊതുചട്ടക്കൂടിൽ ഇതോടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒരു രാഷ്ട്രം, ഒരു നികുതി, ഒരു വിപണി എന്ന പ്രയോഗം യാഥാർത്ഥ്യമാക്കി. GST മുൻപ് അന്തർ സംസ്ഥാന ചരക്കു നീക്കത്തിന് ആവർത്തിച്ച നികുതി പരിശോധനകളും പേപ്പർ വർക്കുകളും നീണ്ട കാത്തിരിപ്പുകളുമായിരുന്നു. എന്നാൽ നിയമം വന്നതോടെ ഇതിന് പരിഹാരമായി. നിരക്കുകളിലെ സമീപകാല പരിഷ്കാരങ്ങളിൽ വ്യവസായ മേഖലയ്ക്കും സാധാരണക്കാർക്കും ഒരുപോലെ ഉണർവുണ്ടാക്കാൻ കഴിഞ്ഞു.

0: സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യ മുന്നേറുന്നത് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളിൽ നിന്നും സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാമെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കഴിയുന്ന രാജ്യമായി ഇന്ത്യ വളർന്നുവരുന്ന സാഹചര്യത്തിൽ ഉണ്ടായേക്കാവുന്ന ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളെക്കുറിച്ചും നിരന്തരം കരുതൽ പാലിക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 4,80,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവെച്ചവർ, ഹീമോഫീലിയ, അരിവാൾ രോഗം തുടങ്ങിയവ ബാധിച്ച അർഹരായ 3,640 ഗുണഭോക്താക്കൾക്ക് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വൃക്ക അല്ലെങ്കിൽ കരൾമാറ്റ ശസ്ത്രക്രിയകൾക്ക് വിധേയരായ 360 പേർക്കും ഹീമോഫീലിയയും അനുബന്ധ രോഗങ്ങളും ബാധിച്ച 1,400 പേർക്കും പ്രതിമാസം 1,000 രൂപ വീതം ലഭിക്കുന്നതാണ് സമാശ്വാസ പദ്ധതി. ഡയാലിസിസിന് വിധേയരാകുന്ന 1,680 പേർക്ക് പ്രതിമാസം 1,100 രൂപ നിരക്കിലും അരിവാൾ രോഗം ബാധിച്ച 200 രോഗികൾക്ക് പ്രതിമാസം 2,000 രൂപ ധനസഹായവും ലഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണ പദ്ധതിയിലെ ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. മിഡ്ലാൻഡ് കോൺട്രാക്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന് ടെൻഡർ നൽകിയതിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് നോർത്ത് MLA കെ ജയന്ത് നൽകിയ പരാതിയിലാണ് പ്രാഥമിക അന്വേഷണം. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നതിന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുത്ത ചിത്രങ്ങളിൽ ചിലതിന് പ്രദർശനാനുമതി നിഷേധിച്ച വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നടപടി പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. 31 ചിത്രങ്ങൾക്കാണ് മന്ത്രാലയം പ്രദർശനാനുമതി നിഷേധിച്ചത്. ഈ മാസം 25 മുതൽ 30 വരെയാണ് മേള. പോലീസ് ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും മികച്ച പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതിന് സംസ്ഥാനത്തെ എല്ലാ പോലീസ് ജില്ലകളിലും എല്ലാ മാസവും 4ാമത്തെ ശനിയാഴ്ച അഭിനന്ദന ദിനമായി ആചരിക്കും. ക്രമസമാധാന വിഭാഗം ADGP P വിജയൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്തുനിന്ന് രജു കൊലിയക്കോട്.
1: അഭിനന്ദന ദിനത്തിന്റെ ഭാഗമായി ജില്ലാ യൂണിറ്റ് ആസ്ഥാനങ്ങളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിൽ മുൻമാസത്തിൽ മികച്ച സേവനം, മാതൃകാപരമായ പെരുമാറ്റം, മികച്ച അന്വേഷണ മികവ്, ധീരതാ പ്രവർത്തനം തുടങ്ങിയവ കാഴ്ചവച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി ജില്ലാ പോലീസ് മേധാവിമാർ ആദരിക്കും. കൂടാതെ പൊതുസുരക്ഷയ്ക്കായി പ്രവർത്തിച്ചവർ, പോലീസിന് വിലപ്പെട്ട സഹായം നൽകിയവർ എന്നിങ്ങനെ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികളെ കണ്ടെത്തി ആദരിക്കണമെന്നും ഉത്തരവിലുണ്ട്. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പൌരന്മാർക്കും അഭിനന്ദന സർട്ടിഫിക്കറ്റുകൾ, മെമെൻഡോകൾ തുടങ്ങിയ അംഗീകാരങ്ങൾ നൽകണം. ഏതെങ്കിലും കാരണത്താൽ 4ാമത്തെ ശനിയാഴ്ച പരിപാടി നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അതിനു മുൻപായി അതേ മാസത്തിൽ തന്നെ ചടങ്ങ് സംഘടിപ്പിക്കണം. ഓരോ മാസവും അഭിനന്ദിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും വിവരങ്ങൾ ഉൾപ്പെടെ ജില്ലാതലത്തിൽ ഡോക്യുമെന്റ് ചെയ്യണം.
0: ശ്രീനാരായണ ഗുരുവിന്റെ 99-ാം സമാധി ദിനാചരണം നാളെ ശിവഗിരിയിൽ നടത്തും. രാവിലെ പരിനിർവാണ മഹാസമ്മേളനവും ശതാബ്ദി ആചരണവും മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനാകും. ചടങ്ങിൽ മന്ത്രി TC സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് രാവിലെ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് സ്വർണമെഡൽ ജേതാവും ഒളിമ്പ്യനുമായ MD വത്സമ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കാസർകോട് ജില്ലയുടെ വടക്കൻ മേഖലയിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് KSEB വിഭാവനം ചെയ്ത മയിലാട്ടി വിദ്യാനഗർ സിംഗിൾ സർക്യൂട്ട് പ്രസാരണ ലൈൻ നവീകരിച്ച് മൾട്ടി സർക്യൂട്ട് മൾട്ടി വോൾട്ടേജ് ലൈനാക്കുന്ന പദ്ധതി പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് PJ ജഗന്നിവാസൻ.
2: മയിലാട്ടി 220 KV സബ്സ്റ്റേഷനിൽ നിന്ന് വിദ്യാനഗർ ഭാഗത്തേക്കുള്ള നിലവിലെ സിംഗിൾ സർക്യൂട്ട് പ്രസരണ ലൈൻ നവീകരിച്ച് കൂടുതൽ ശേഷിയുള്ള മൾട്ടി സർക്യൂട്ട് മൾട്ടി വോൾട്ടേജ് ആക്കുന്ന ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ മയിലാട്ടി വിദ്യാനഗർ മുള്ളേരിയ കുമ്പള മഞ്ചേശ്വരം പെരള ബദിയടുക്ക അനന്തപുരം കാസർഗോഡ് ടൗൺ തുടങ്ങിയ പ്രദേശങ്ങളിലെ സബ്സ്റ്റേഷനുകളിലേക്കും പ്രധാന മേഖലകളിലേക്കും കൂടുതൽ വിശ്വസനീയമായും കാര്യക്ഷമമായും വൈദ്യുതി എത്തിക്കാൻ സാധിക്കും. 2019 ആരംഭിച്ച ഈ പദ്ധതി കോവിഡ് മഹാമാരി, കോറിഡോർ തടസ്സങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ എന്നിവയാൽ വൈകിയെങ്കിലും പഴയ കരാർ അവസാനിപ്പിച്ച് KCB യുടെ SPV ആയ ട്രാൻസ്ഗ്രിഡ് വഴി ട്രാൻസ്

0: വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾസ് ഇനത്തിൽ ഇന്ത്യയുടെ എലവേനിൽ വാലറിവൻ, സോനം മസ്കർ, വിദർസ വിനോദ് എന്നിവരും മത്സരത്തിന് ഇറങ്ങും. വനിതാ ഹോക്കി ടീം ഇന്ന് ഉസ്ബെക്കിസ്ഥാനെയും പുരുഷ ഹോക്കി ടീം ഇന്ന് ഇന്തോനേഷ്യയും നേരിടും. ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ, വുഷു, വനിതാ ക്രിക്കറ്റ് തുടങ്ങിയ ഇനങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ ചെസ് ഒളിമ്പ്യാഡിൽ ഡി ഗുഗേഷിന്റെ നേതൃത്വത്തിലെ ഇന്ത്യൻ പുരുഷ സംഘം സ്പെയിനിനെ പരാജയപ്പെടുത്തി. വനിതാ വിഭാഗത്തിൽ ഇന്ത്യ മംഗോളിയയും തോൽപ്പിച്ചു. 41-ാമത് ജില്ലാ ജൂനിയർ ആൻഡ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നാളെയും മറ്റന്നാളുമായി കാസർകോട് നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ നടത്തും. 40-ഓളം യൂണിറ്റുകളിൽ നിന്ന് 1200 പുരുഷ വനിതാ കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കണ്ണൂർ ധർമ്മശാല മാതൃകാ അന്ധവിദ്യാലയത്തിൽ കാഴ്ചപരിമിതരുടെ സംസ്ഥാനതല ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ഡബിൾസിൽ പാലക്കാട് സ്വദേശികളായ ടി മഹേഷും NK വിഷ്ണുവും ജേതാക്കളായി. മലപ്പുറം സ്വദേശികളായ പി രതീഷും AK മാഹിൻ ബഷീറും രണ്ടാം സ്ഥാനം നേടി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 16 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. സബ്സിഡിയോടുകൂടിയ പാചകവാതക സിലിണ്ടർ ലഭിക്കാൻ ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ നിർബന്ധമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. 100 ആഴ്ച നീളുന്ന ലഹരിമുക്ത യുവജന പ്രചാരണ പരിപാടി രാഷ്ട്രീയ സങ്കല്പ് സമാരോഹിന് ഇന്ന് തുടക്കം. സമാശ്വാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 4,80,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണ പദ്ധതി ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:55. 17 സെക്കൻഡ്.

ചിന്താശകലം: പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് എത്രമാത്രം ഉയരത്തിലെത്തുന്നുവോ അതാകണം യഥാർത്ഥ വിജയത്തിന്റെ അളവുകോൽ. ജനറൽ ജോർജ് എസ് പാറ്റൺ. പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് എത്രമാത്രം ഉയരത്തിലെത്തുന്നുവോ അതാകണം യഥാർത്ഥ വിജയത്തിന്റെ അളവുകോൽ. പ്രിയ ശ്രോതാക്കളെ, ജനറൽ ജോർജ് എസ് പാറ്റന്റെ ഈ ചിന്താശകലത്തോടെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി.

ഇനി ഇതാ ഇന്നത്തെ ചോദ്യം. മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർക്ക് ഒരൊറ്റ സേനാധിപൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൗരവപക്ഷത്ത് വിവിധ ഘട്ടങ്ങളിലായി 5 പേരും. ഇവർ ആരൊക്കെ? ഇതാണ് ഇന്നത്തെ ചോദ്യം. മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർക്ക് ഒരൊറ്റ സേനാധിപൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ കൗരവപക്ഷത്ത് വിവിധ ഘട്ടങ്ങളിലായി 5 പേരും. ഇവർ ആരൊക്കെ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം പതിവ് പോലെ FM ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടു മുൻപ്.

നാട്ടുവിശേഷം. ശ്രീമൂലനഗരം NSS കരയോഗത്തിന്റെ സുവർണ ജൂബിലി സമാപന സമ്മേളനവും കുടുംബമേളയും കരയോഗം ഹാളിൽ രാവിലെ 10:30. എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ കാവ്യോത്സവം എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ രാവിലെ 10 മുതൽ. രാവിലെ 10 ലോക കവിത

0: ദി മലയാള ഭവനം എന്ന വിഷയത്തിൽ സെമിനാർ ഉച്ചയ്ക്ക് 2 നടക്കുന്നു. കവി സമ്മേളനം വൈകിട്ട് 4:30 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കളായ അബ്ദുൾ റഷീദും ഇ.വി. രാമകൃഷ്ണനും തമ്മിലുള്ള മുഖാമുഖം. തുടർന്ന് വൈകിട്ട് 5:30 സമാപന സമ്മേളനം. ദ ലിവിംഗ് ലെറ്റർ പ്രദർശനം എറണാകുളം ദർബാർ ഹാൾ ആർട്ട് കേന്ദ്രത്തിലെ ഡി ഗാലറിയിൽ രാവിലെ 11 മുതൽ. ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ പുസ്തകാവതരണം ഇന്ന് വൈകിട്ട് 5:30. കൊച്ചി ക്യാൻസർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ വി.പി. ഗംഗാധരന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ലിംഫോമ വീനേസ് ഡേ, വി.പി.എസ്. ലേക് ഷോർ ആശുപത്രി ഓഡിറ്റോറിയത്തിൽ. ശ്രോതകൾ കേട്ടത് നാട്ടുവിശേഷം. സേവന വാർത്ത. തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ഒഴിവുള്ള ബയോഗ്യാസ് ഇൻസിനേറ്റർ പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു. യോഗ്യത 7 പാസ്സായിരിക്കണം. സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം അഭിലഷണീയം. പ്രായം 50 താഴെയായിരിക്കണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 2026 ജൂലൈ 31 50 പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 23 രാവിലെ 11 തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ നേരിട്ട് ഹാജരാകുക. വിളിക്കേണ്ട നമ്പർ 04842 77 89 അല്ലെങ്കിൽ 94000 58 18 60 04842 77 89 94000 58 18 60 കൂടുതൽ സേവന വാർത്തകൾ തുടരും. നാട്ടുവിശേഷം FM ഡയറിയിലൂടെ സമയം 7:24.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
3: വി.കെ. ശ്രീധരൻ. പെരുക്കങ്ങളുടെ പെരുമകൾ. ഭാഷയിൽ പല വിധത്തിലാണ് പെരു എന്നതിൻ്റെ പ്രയോഗം. ദ്രാവിഡ മൂലത്തിലെ പെരു, പെരും, പെരി എന്നീ രൂപങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സംജ്ഞയുടെ വ്യുൽപ്പത്തി. കേരള ചരിത്രത്തിൽ ചേരമാൻ പെരുമാളിന് പ്രത്യേക സ്ഥാനമുണ്ട്. ചേര രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് പെരുമാൾ എന്ന പേരിൽ. പെരും ചേരലാതൻ ചേരവംശത്തിലെ പ്രശസ്ത രാജാവും. കൊച്ചി രാജവംശത്തിൻ്റെ ആദ്യ പേര് പെരുമ്പടപ്പ് സ്വരൂപം. മലപ്പുറം പൊന്നാനിക്കടുത്തായിരുന്നു. ഇനി പെരു അഥവാ പെരി വരുന്ന ദേശ സൂചകങ്ങൾ നോക്കാം. പെരുമ്പിലാവ്, പെരുവനം, പെരുമ്പിള്ളിശ്ശേരി, പെരിഞ്ചേരി, പെരിങ്കണ്ടൂർ, പെരിങ്ങോട്ടുകര, പെരിഞ്ഞനം, പെരുമ്പാവൂർ, പെരിങ്ങോട്ടുകുറിശ്ശി, പെരുമാട്ടി, പെരുങ്കോട്ട, പെരിന്തൽമണ്ണ തുടങ്ങിയവ മറ്റു ഉദാഹരണങ്ങൾ. പെരുങ്കാവ് പരിണമിച്ചതാകാം പെരിങ്ങാവ്. പെരു എന്നത് ഒരുവേരൻ എന്ന ഔഷധസസ്യം. പെരുങ്കുറുമ്പ വള്ളിയും മരുന്നിന് ഉപയോഗിക്കും. സാധാരണതിനേക്കാൾ കടുപ്പമേറിയതാണ് പെരുംജീരകം. തള്ളവിരലാണ് പെരുവിരൽ. ദ്രോണാചാര്യർ വരദക്ഷിണയായി ഏകലവ്യനോട് ആവശ്യപ്പെട്ടത്. പെരുമീനും ചെറുമീനുമുണ്ട്. പെരുമഴ പെയ്ത് പെരുമ്പുഴയിലൂടെ വെള്ളം പെരുങ്കടലിലെത്തുന്നു. പൊതു പന്താവാണ് പെരുവഴി. പെരുത്ത് ആധിക്യത്തിൻ്റെ സൂചന. പെരുപെരുത്തു വരികയെന്നാൽ ദേഷ്യം തോന്നലാണ്. അതിക്രമങ്ങളും പെരുങ്കള്ളന്മാരും പെരുകുന്നത് ആശങ്കാജനകം. കൂട്ടൽ, കിഴിക്കൽ, ഹരണം തുടങ്ങിയവ കൂടാതെ ധാരാളം പൊതുവിജ്ഞാനവും മനപ്പാടത്തിൽ ഉൾക്കൊള്ളുന്നു. നാട്ടുകാർ ഇതെല്ലാം പഠിച്ച് ഹൃദയസ്ഥമാക്കിയിരുന്നു. കാൽക്കുലേറ്റർ, സ്മാർട്ട് ഫോൺ, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എന്നിവ വന്നതോടെ പെരുക്കൽ പട്ടിക അഥവാ മനപ്പാടത്തിൻ്റെ പെരുമകൾ വിസ്മൃതിയിലായി. അതോർത്ത് പേർത്തും പേർത്തും വിലപിക്കുന്നവരുമുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ

0: 7 മണിക്കും രാത്രി 8:50-നും.
1: കളമശ്ശേരി ഗവൺമെൻറ് വനിതാ ഐ ടി ഐയിൽ റെഗുലർ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. താല്പര്യമുള്ളവർ ഈ മാസം 22 വരെയുള്ള തീയതികളിൽ 12 മണിക്കുള്ളിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിൽ ഹാജരായി അപേക്ഷ സമർപ്പിക്കണം. പ്രവൃത്തി ദിനങ്ങളിൽ വിളിക്കേണ്ട നമ്പർ പറയാം: 0484-2-54-47-50.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1st സമ്മാനം 30 കോടി രൂപ. 2nd സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM-ലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
4: ഉപഭോക്താക്കൾ അറിയാൻ.
5: സ്വന്തം മകന് തൂത്തുക്കുടിയിലെ ഷിപ്പിംഗ് കമ്പനിയിൽ സീമനായി ജോലി ലഭിക്കുന്നതിന് അമ്മ തന്റെ മുഴുവൻ സ്വർണാഭരണങ്ങളും വിറ്റ് 150,000 രൂപ ഷിപ്പിംഗ് കമ്പനിക്ക് നൽകി. കബളിപ്പിക്കപ്പെട്ട പരാതിക്കാരിക്ക് 180,000 രൂപ തിരിച്ചു നൽകാൻ തൂത്തുക്കുടിയിലെ ഷിപ്പിംഗ് കമ്പനിയോട് ഉത്തരവിട്ട് കാസർഗോഡ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. കാസർഗോഡ് കുമ്പളയിലുള്ള മമത പി, മകൻ രാകേഷ് എന്നിവർ സമർപ്പിച്ച ഉപഭോക്തൃ പരാതിയിലാണ് കെ കൃഷ്ണൻ പ്രസിഡന്റും ബീന കെ ജി അംഗവുമായ കാസർഗോഡ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ഉത്തരവ്. തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള പരസ്യം പത്രങ്ങളിൽ കണ്ടത് പ്രകാരം കാസർഗോഡ് കുമ്പളയിൽ താമസിക്കുന്ന മമതയുടെ മകൻ 19 വയസ്സുള്ള രാകേഷ് എതിർകക്ഷി ഷിപ്പിംഗ് കമ്പനിയായ തൂത്തുക്കുടിയിലെ സീപോൾ സീപോർട്ട് ഷിപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ സീമൻ തസ്തികയിലേക്ക് അപേക്ഷിച്ചു. എതിർകക്ഷി ഷിപ്പിംഗ് കമ്പനി 150,000 രൂപ ജോലി നൽകുന്നതിന് ആവശ്യപ്പെട്ടു. പരാതിക്കാരി മമത പി തന്റെ മുഴുവൻ സ്വർണാഭരണങ്ങളും വിറ്റ് മകന് ജോലി ലഭിക്കുന്നതിനു വേണ്ടി ഷിപ്പിംഗ് കമ്പനി ആവശ്യപ്പെട്ട പ്രകാരം സാഹൂൺ സീപോർട്ട് ഷിപ്പിംഗ് കമ്പനി പേർക്ക് കാനറ ബാങ്ക് അക്കൗണ്ടിലേക്ക് 100,000 രൂപ നിക്ഷേപിച്ചു. 50,000 രൂപ രണ്ടാം എതിർകക്ഷി കമ്പനി സീപോൾ സീപോർട്ട് ഷിപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് തൂത്തുക്കുടി തമിഴ്നാടിന്റെ അക്കൗണ്ടിലേക്കും നിക്ഷേപിച്ചു. തുക അടച്ചതിനു ശേഷം മാനേജിംഗ് ഡയറക്ടർ സീപോൾ സീപോർട്ട് ഷിപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒപ്പുവെച്ച എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് രണ്ടാം പരാതിക്കാരനായ രാകേഷിന് ലഭിച്ചു. എംപ്ലോയ്മെന്റ് കോൺട്രാക്ടിലെ ഉറപ്പ് പ്രകാരം ജോലിയിൽ പ്രവേശിക്കാൻ രാകേഷ് ഷിപ്പിംഗ് കമ്പനിയുടെ ഭുവനേശ്വറിലുള്ള ഓഫീസിലേക്ക് പോവുകയും ഭുവനേശ്വറിലുള്ള ഒരു ഗസ്റ്റ് ഹൌസിൽ താമസിക്കുകയും ചെയ്തു. ഇതിനിടെ രാകേഷ് പല പ്രാവശ്യം ഷിപ്പിംഗ് കമ്പനിയുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും എതിർകക്ഷി ഷിപ്പിംഗ് കമ്പനി ഫോൺ കോളുകൾക്ക് യാതൊരു മറുപടിയും നൽകിയില്ല. ഷിപ്പിംഗ് കമ്പനിയിൽ നേരിട്ടെത്തി വിവരം ചോദിച്ചിട്ടും കമ്പനി പരസ്യത്തിൽ ഓഫർ ചെയ്ത പ്രകാരം രാകേഷിന് ജോലി നൽകിയില്ല. തുടർന്ന് നിരവധി തവണ ഷിപ്പിംഗ് കമ്പനിയെ ബന്ധപ്പെട്ടുവെങ്കിലും കമ്പനിയുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല. എതിർകക്ഷികളായ ഷിപ്പിംഗ് കമ്പനിയുടെ തട്ടിപ്പിന് ഇരയായ പരാതിക്കാരിക്കും കുടുംബത്തിനും കടുത്ത സാമ്പത്തിക നഷ്ടവും മാനസിക വിഷമവും നേരിടേണ്ടി വന്നു. എതിർകക്ഷി ഷിപ്പിംഗ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് സേവനത്തിൽ വീഴ്ചയും അശ്രദ്ധയും അനുചിത വ്യാപാര തന്ത്രവും ആരോപിച്ച് പരാതിക്കാരി കാസർഗോഡ് ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ ഷിപ്പിംഗ് കമ്പനിക്കെതിരെ പരാതി നൽകി. തന്റെ മകൻ കമ്പനിയുടെ ഓഫർ പ്രകാരം ഭുവനേശ്വറിൽ എത്തിയെന്നും ഭുവനേശ്വറിലെ താമസത്തിനായി 14,300 രൂപയും യാത്രാ ചെലവിന് 30,000 രൂപയും ചെലവായി എന്നും കാണിച്ച് തനിക്കുണ്ടായ മാനസിക വിഷമത്തിന് 2,00,000 രൂപയും കോടതി ചെലവുകളും ആവശ്യപ്പെട്ട് പരാതി നൽകി. കോടതിയുടെ നോട്ടീസ് ലഭിച്ച എതിർകക്ഷി ഷിപ്പിംഗ് കമ്പനി രേഖാമൂലമുള്ള മറുപടി കോടതിയിൽ ഫയൽ ചെയ്തു. പരാതിയിലെ ആരോപണങ്ങൾ ഷിപ്പിംഗ് കമ്പനി നിഷേധിച്ചു. ഒരു അജ്ഞാത വ്യക്തി കമ്പനിയുടെ പേര് ദുരുപയോഗം ചെയ്ത് വ്യാജരേഖകൾ ഉണ്ടാക്കിയതാണെന്നും ഓഫർ ലെറ്ററിൽ കമ്പനിയുടെ ഔദ്യോഗിക ഒപ്പോ സീലോ ഇല്ലെന്നും പരാതിയിൽ പറയും പ്രകാരം 150,000 രൂപ ലഭിച്ചിട്ടില്ലെന്നും ചെന്നൈ പോലീസ് കമ്മീഷണർ മുമ്പാകെ ഷിപ്പിംഗ് കമ്പനി ഒരു പോലീസ് പരാതി നൽകിയിട്ടുണ്ടെന്നും പോലീസ് ഒരു ജാഗ്രതാ നോട്ടീസ് പരസ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും മറുപടിയിൽ പറഞ്ഞു. പരാതിക്കാരനുമായി യാതൊരു ഇടപാടോ കരാറോ ഇല്ല. ഷിപ്പിംഗ് കമ്പനിക്ക് യാതൊരു തുകയും പരാതിക്കാരിയോ ഉദ്യോഗാർത്ഥിയോ നൽകിയിട്ടില്ല എന്നും അവർ കോടതിയിൽ പറഞ്ഞു. രണ്ടാം എതിർകക്ഷി സാഹൂൺ സീപോർട്ട് ഷിപ്പിംഗ് കമ്പനി കോടതിയുടെ നോട്ടീസ് ലഭിച്ചിട്ടും കോടതിയിൽ ഹാജരായില്ല. രണ്ടാം എതിർകക്ഷി ഷിപ്പിംഗ് കമ്പനിയെ കോടതി എക്സ് പാർട്ടി ആക്കുകയും

0: ചെയ്തു. തുടർന്ന് പരാതിക്കാരി തെളിവ് സത്യവാങ്മൂലം കോടതിയിൽ നൽകി. എക്സിബിറ്റ് A1 മുതൽ A7 വരെയുള്ള രേഖകളും ബാങ്ക് അക്കൌണ്ടിലേക്ക് തുക കൈമാറിയ രേഖകളും അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റുകളും കോടതിയിൽ ഹാജരാക്കി. എതിർകക്ഷി ഷിപ്പിംഗ് കമ്പനി പോലീസ് പരാതിയുടെ പകർപ്പും ജാഗ്രതാ നോട്ടീസും ഹാജരാക്കി. ഇരുഭാഗത്തിന്റെയും വാദമുഖങ്ങൾ കോടതി പരിശോധിച്ചു. ഹാജരാക്കിയ രേഖകളും കോടതി പരിശോധിച്ചു. എക്സിബിറ്റ് A1 വ്യക്തമാക്കുന്നത് സീപോർട്ട് ഷിപ്പിംഗ് കമ്പനി ഉദ്യോഗാർത്ഥിയായ രാകേഷിന് കപ്പലിൽ അസിസ്റ്റന്റ് ഓർഡിനറി സീമാനായി മണിക്കൂറിന് $850 അടിസ്ഥാന ശമ്പളം, യൂണിഫോം അലവൻസ്, മറ്റു ചെലവുകൾ എന്നിവ രേഖപ്പെടുത്തിയ സീപോർട്ട് ഷിപ്പിംഗ് കമ്പനിയുടെ സീലും ഒപ്പുമുള്ള ഓഫർ കത്ത് ഔദ്യോഗിക രേഖ തന്നെയാണ് എന്ന് കോടതി വിലയിരുത്തി. സീപോർട്ട് ഷിപ്പിംഗ് കമ്പനിയുടെയും സാഹൂൺ സീപോർട്ട് ഷിപ്പിംഗ് കമ്പനിയുടെയും വിലാസങ്ങൾ ഒന്നുതന്നെയാണ് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി കണ്ടെത്തി. ഉദ്യോഗാർത്ഥി ജോലി ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയോടെയാണ് എതിർകക്ഷി ഷിപ്പിംഗ് കമ്പനിയെ സമീപിച്ചത്. എന്നാൽ വാഗ്ദാനം ചെയ്ത ജോലി നൽകാതെ തൊഴിൽദാതാക്കൾ വഞ്ചിച്ചതിലൂടെ അദ്ദേഹത്തിന്റെ ജോലി സ്വപ്നം തകരുകയാണുണ്ടായതെന്ന് കോടതി വിലയിരുത്തി. ഇതിലൂടെ പരാതിക്കാരിയായ അമ്മയ്ക്കും മകനും വലിയ മാനസിക പ്രയാസവും സാമ്പത്തിക നഷ്ടവും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പരാതിക്കാരിക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. ജോലി ലഭിച്ചതായി അവകാശപ്പെടുന്ന വ്യാജ നിയമന ഉത്തരവുകൾ അല്ലെങ്കിൽ ഓഫർ ഇമെയിലുകൾ, വാട്സാപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകൾ എന്നിവ വഴി പണം കൈമാറിക്കഴിഞ്ഞാൽ തട്ടിപ്പുകാരൻ അപ്രത്യക്ഷനാവുകയോ ജോലിയിൽ പ്രവേശിക്കുന്നത് വൈകിപ്പിക്കുകയോ ചെയ്യുന്നു. ഇത്തരം പ്രവൃത്തികൾ വഞ്ചനയുടെ പരിധിയിൽ വരുന്നു. ഇത് ഉടൻ പണം അടയ്ക്കാനുള്ള സമ്മർദ്ദ തന്ത്രമാണ്. ഇത്തരക്കാർക്ക് കൃത്യമായ ഓഫീസോ പരിശോധിച്ചോ ഉറപ്പിക്കാൻ കഴിയുന്ന വിലാസമോ വിവരങ്ങളോ ഇവിടെയില്ല. അതിനാൽ എതിർകക്ഷി ഷിപ്പിംഗ് കമ്പനി ഈടാക്കിയ 150,000 രൂപ 9% പലിശ സഹിതം പരാതിക്കാരിക്ക് നൽകണമെന്നും നഷ്ടപരിഹാരമായി 25,000 രൂപയും 5,000 രൂപ കോടതി വ്യവഹാര ചെലവിനും 30 ദിവസത്തിനകം നൽകണമെന്നും കെ കൃഷ്ണൻ പ്രസിഡന്റും ബീന കെ ജി അംഗവുമായ കാസർഗോഡ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവ് നൽകി.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് പി എൽ ശിവരാമൻ.
2: കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. വെബ്സൈറ്റ് വിലാസം പറയാം: www.ssc.gov.in www.ssc.gov.in. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 7:11:24.
3: ഗ്രീൻ മൗൺ സ്പൈസസ് പാട്ടോർമ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
4: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
6: പാട്ടോർമയിൽ ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനും സംവിധായകനും നിർമ്മാതാവുമായ ശ്രീകുമാരൻ തമ്പി.
7: APU ഉദയഭാനു എന്ന ഗായകൻ ആദ്യകാലത്ത് യേശുദാസ് സിനിമയിൽ വരുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിരുന്ന മറ്റൊരു മലയാളിയായ ഗായകനാണ്. കുറച്ചു കാലം നിന്നിട്ട് അദ്ദേഹം ആകാശവാണിയിലേക്ക് പിൻവാങ്ങി. അദ്ദേഹം പിന്നെ സിനിമാ രംഗത്ത് അധികമുള്ള ഉണ്ടായിരുന്നില്ല. ആദ്യകാലത്ത് കെ രാഘവന്റെ സംഗീതത്തിൽ അനവധി ഹിറ്റുകൾ, ഇപ്പം ഞാൻ പറഞ്ഞ നായർ പിടിച്ച പുലിവാല് എന്ന സിനിമയിലെ പ്രേമഗാനങ്ങളെല്ലാം പാടിയത് ഉദയഭാനു, KP ഉദയഭാനു ആയിരുന്നു. ലൈല മജ്നു എന്ന സിനിമയിലെ പ്രേമഗാനങ്ങളെല്ലാം പാടി, വിരഹഗാനങ്ങളൊക്കെ പാടിയത് ഉദയഭാനു ആയിരുന്നു. പക്ഷെ ഉദയഭാനു ഗായകൻ എന്ന സ്ഥാനത്ത് വളരെ ഉയരാൻ കഴിയാതെ പോയപ്പോൾ അവിടെ നിന്ന് പിന്മാറി ആകാശവാണിയിൽ ഉദ്യോഗം നോക്കി. ആ കൂട്ടത്തിൽ അദ്ദേഹം ധാരാളം പാട്ടുകൾക്ക് ഈണം പകർന്നു. ഒന്ന് രണ്ട് സിനിമകൾക്കും അദ്ദേഹം ഈണം പകർന്നു. അങ്ങനെ അദ്ദേഹം ഈണം പകർന്ന ONV അതിമനോഹരമായ ഒരു പാട്ടാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ONV കുറിപ്പിൻ്റെ പാട്ടുകളെ കുറിച്ച് അറിയാമല്ലോ. അദ്ദേഹം ഗാനം കവിത എന്നുള്ള വ്യത്യാസം കാണില്ല അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ. കവിത തന്നെ ആയിരിക്കും, അത് കുറച്ച് ലളിതമായിട്ട് എഴുതും എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിളി ചിലച്ചു കൈ വളച്ചിരിച്ചു, അത് മനോഹരമായ ഒരു കോമ്പസിഷനാണ്. ഉദയഭാനു ആണ് ഇതിൻ്റെ സംഗീത സംവിധായകൻ. അപ്പോൾ ഈ പാട്ടിലൂടെ ഒന്നാംകിട ഗായകനായിരുന്ന ഉദയഭാനുവിന് വളരെ നല്ല സംഗീത സംവിധാനം ആകാനും കഴിയുമെന്ന് നമുക്ക് മനസ്സിലാകും.

0: ഇന്ന് ഓർമ്മകൾ പങ്കുവച്ചത് കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനും നിർമ്മാതാവുമായ ശ്രീകുമാരൻ തമ്പി.
1: ഗ്രീൻ മൗൺ സ്പൈസസ് പാട്ടോർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറിമസാലകൾ.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കളമശ്ശേരി നഗരസഭാ പരിധിയിലെ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30-ാം തീയതിക്ക് മുൻപായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണെന്നും മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്നും കളമശ്ശേരി നഗരസഭാ സെക്രട്ടറി അറിയിച്ചു.
1: ആരോഗ്യക്കുറിപ്പുകൾ.
5: നമ്മളിപ്പം ഏറ്റവും കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ജലദോഷമായിട്ടാണ് തുടങ്ങാറുള്ളത്. അത് മഴക്കാലത്ത് എസ്പെഷ്യലി കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പലർക്കുമായിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്ത് നമുക്ക് വരുന്നതാണ്. അതൊരു അലർജി അല്ലെങ്കിൽ അതൊരു ഇൻഫെക്ഷൻ മാത്രമായിട്ട് നമുക്കത് വേണമെങ്കിൽ ഒരു ആന്റി അലർജിക്കോ കാര്യങ്ങളോ ഒക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ അത് മാറാണ്ട് നിന്ന് കഴിയുമ്പോഴാണ് നമുക്ക് അതുപോലെ ചെവിയിൽ ഇൻഫെക്ഷൻ വരാം, ചെവി വേദന വരാം, അല്ലെങ്കിൽ ത്രോട്ടിൽ ഇൻഫെക്ഷൻ വരാം, ടോൺസിലൈറ്റിസ് വരാം, അങ്ങനെ അതിലോട്ട്

0: കടക്കാറുള്ളത്. അല്ലാത്ത പക്ഷം ഇതൊരു ആദ്യത്തെ ഒരു അലർജി അല്ലെങ്കിൽ ആ ഒരു മഴക്കാലത്ത് നമുക്ക് തണുപ്പ് തട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ മാത്രമാണ് വരാറുള്ളത്. ഇതിപ്പോ സീസണൽ വേരിയേഷനിൽ ഉണ്ടാവുന്ന ഒരു അലർജി ഗ്രൈനൈറ്റിസ് മാത്രമാണ്. പക്ഷെ അതിനോട് അനുബന്ധിച്ച് കുട്ടിക്ക് മാറാണ്ട് നിൽക്കുമ്പം പലരും ഇത് സീരിയസ് ആയിട്ട് എടുക്കാറില്ല, ഒഴിവാക്കി വിടലാണ് പതിവുള്ളത്. അങ്ങനെ മാറാണ്ട് നിൽക്കുമ്പോഴാണ് കുട്ടി ചിലപ്പോൾ രാത്രി പെട്ടെന്ന് ഉറക്കത്തിൽ എണീറ്റ് കരഞ്ഞ് ചെവി വേദന എന്നൊക്കെ പറയുമ്പോഴാണ് ഇത് ചെവിയുടെ ഉള്ളിൽ നീരത് ഓട്ടൈറ്റിസ് മീഡിയ എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് മാറാറുള്ളത്. ഇപ്പം ഞങ്ങളുടെ ഒപിയിൽ നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ചെവി വേദനയായിട്ടായിരിക്കും ഈ സമയത്ത് കുട്ടികൾ വരാറുള്ളത്. കാരണം ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ അവർ കാണിക്കുന്ന പീഡിയാട്രീഷനെ തന്നെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഒഴിവാക്കലാണ് പതിവുണ്ടാവുക. ചെവി എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ടർ, മിഡിൽ, ഇന്നർ അങ്ങനെ ഒരു മൂന്ന് മുറിയായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്നുണ്ട്. പുറത്തുനിന്നുള്ള ചെവി നമ്മുടെ ചെവിയുടെ പാട വരെയാണ് നമ്മൾ പുറത്തുനിന്ന് പറയാറുള്ളത്. പിന്നെ മധ്യകർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഈ ചെറിയ എല്ലുകളും കാര്യങ്ങളും ഒക്കെ, അതായത് ചെവിയുടെ പാട തൊട്ട് ഉള്ളു ഞരമ്പ് വരെയുള്ള ഭാഗത്തിലാണ് ഇതുണ്ടാവുന്നത്. അപ്പൊ അവിടേക്ക് നമുക്ക് മൂക്കിൽ മാറാണ്ട് നിന്ന് കഴിഞ്ഞാൽ ജലദോഷം മൂക്കുന്നൊരു ട്യൂബ് വഴി ചെവിയിലേക്ക് കടക്കും. അത് പഴുപ്പാവുമ്പോഴാണ് നമ്മൾ ഈ ഓട്ടൈറ്റിസ് മീഡിയ, അതായത് ഈ മധ്യഭാഗത്തുണ്ടാവുന്ന ഇൻഫെക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ വളരെ സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും. അവിടെ പ്രഷർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള പഴുപ്പ് പുറത്തോട്ട് പോകാൻ ആകെയുള്ള വഴി ഈ പാട പൊട്ടി പഴുപ്പ് പുറത്തോട്ട് വരിക എന്നുള്ളൊരു അവസ്ഥയാണ്. പാട പൊട്ടിയാലാണ് പുറത്തോട്ട് വരുള്ളൂ. അപ്പം ആൾക്കാർ പലരും ചോദിക്കുന്നതാണ് പാട പൊട്ടിയാൽ എന്താവുന്നുള്ളത്. പക്ഷെ പാട പൊട്ടിയാൽ ആദ്യം കുട്ടിക്ക് വേദന അതുകൂടെ കുറയും. അതൊരു ബലൂൺ പോലെ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരു പൊട്ടൽ വന്ന് പുറത്തോട്ട് വരുമ്പോൾ ആ പ്രഷർ പോകുമ്പം ആ വേദന കുറയും. നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് ഡ്രൈ ആയി വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് തൊട്ട് ആറാഴ്ചക്കുള്ളിൽ തന്നെത്താൻ അടഞ്ഞു പോകുന്നതാണ്. ഒരു 90% കേസുകളിലും അത് തന്നെത്താനെ അടഞ്ഞു പോകുന്നതാണ്. പക്ഷെ വീണ്ടും വീണ്ടും അവിടെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഈ പഴുപ്പ് പുറത്തോട്ട് വരാൻ തുടങ്ങുമ്പോഴാണ് ആ പാടയിലത്തെ ദ്വാരം സ്ഥിരമായി മാറുന്നത്. പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെവിയിൽ ആദ്യം ഉണ്ടാവുന്ന പാടയിൽ പൊട്ടി ഉണ്ടാവുന്ന പഴുപ്പൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടഞ്ഞു പോകുന്നത് തന്നെയാണ്. പാടയിലെ ദ്വാരം ഉണ്ടായി കഴിഞ്ഞാൽ ചെറുതായിട്ട് കേൾവിനെ ബാധിക്കുന്നത് തന്നെയാണ്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ അക്ഷയ് എസ് പനക്കൽ.

0: പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി എഫ്എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ്എം ഡയറി.
1: ദീപസ്തംഭം മഹാശ്ചര്യം.
2: ദേ ഈ ചായക്കടയിലെ കാലു കുത്തിപ്പോരുത്
3: തങ്കമ്മ.
2: അതെ തങ്കമ്മ തന്നെയാ പറയുന്നേ. യു എൻറ്റർ ലെഗ് ബ്രേക്ക് പറഞ്ഞേക്ക ഞാൻ.
3: ചെറിയ കാര്യത്തിലാണോ കാലു തല്ലി ഓടിക്കുന്നത്?
2: ചെറിയ കാര്യമാണത്രേ. നിങ്ങൾ എന്നതേലും കാര്യം കൃത്യമായി ചെയ്യുന്നുണ്ടോ?
3: ഉണ്ട്, 4 നേരം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്.
2: 4 അല്ല 6. ആ എന്ത് കിട്ടിയാലും പെരിപ്പിച്ചങ്ങ് പറഞ്ഞു നടന്നോളൂ.
3: അയ്യോ അങ്ങനൊന്നും ഇല്ല.
2: ഹവോലായി നദിയിലെ മുങ്ങാങ്കുഴി ഇട്ടെന്ന് വരെ നിങ്ങൾ പറഞ്ഞു നടക്കും.
3: ചെലപ്പോ ഹവോലായി നദിയിൽ മുങ്ങും, എന്നതാ പ്രശ്നം?
2: എടോ വർക്കിച്ചായ, ആ നദിക്ക് ശരാശരി വീതി 15 സെന്റിമീറ്ററാ, പിന്നെങ്ങനെ മുങ്ങും?
3: 15 സെന്റിമീറ്ററോ കർത്താവിശോയ, അത് നീർച്ചാലല്ലേ.
2: അല്ലെന്നേ, ഒരു നദിയുടെ എല്ലാ സവിശേഷതകളും ഉണ്ട്. 10,000 വർഷം പഴക്കമുണ്ട്.
3: ഈ നദി എത്ര ദൂരം ഒഴുകും?
2: ഏകദേശം 17 കിലോമീറ്റർ ദൂരം.
3: എന്നാലും അതൊക്കെ നദിയായിട്ട് കണക്ക് കൂട്ടാമോ?
2: കൂട്ടാന്നേ. വലിപ്പം, ഇടതടവില്ലാത്ത ഒഴുക്ക്, പിന്നെ കാലപ്പഴക്കം, എല്ലാം അതിനുണ്ട്.
3: കൗതുകം, നല്ല ഒരു കൗതുകം.
2: ഓ ഒരു കൗതുകവും ഇല്ല. ഇന്നലെ തന്ന ലിസ്റ്റില് ഒരൈറ്റം എവിടെ?
3: ഒരൈറ്റം അല്ലേ, സമാധാനിക്ക്.
2: സമാധാനിക്ക് എന്റെ ചിറ്റൂർക്കാവിലമ്മേ, ഇതേ നോക്ക്.
3: അത് പിന്നെ കിട്ടാത്ത ഐറ്റം അല്ലേ?
2: പിന്നെ കിട്ടാത്ത ഐറ്റേ.
3: അരിയില്ലേ?
2: അരിയുണ്ട്.
3: പയറില്ലേ?
2: ദേ പയറുണ്ട്.
3: പച്ചക്കറികളില്ലേ?
2: ഓ ഉണ്ട്.
3: അപ്പൊ എല്ലാം ഉണ്ട്. പിന്നെ കിട്ടാത്ത ഒരു സാധനം പറഞ്ഞ എങ്ങനെ വാങ്ങും?
2: എന്നതാ കിട്ടാത്ത സാധനം?
3: ദേ ഇത് ലിസ്റ്റ് ഒക്കെ. തോപ്പും പൊടി.
2: യോ അത് സോപ്പ് പൊടി. ഓ എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ.
1: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
0: എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നോർത്ത് പറവൂർ മാർ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ വെച്ച് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു

SSLC, പ്ലസ് ടു, ITI, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം എന്നീ യോഗ്യത ഉള്ളവർക്ക് പങ്കെടുക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 26-ാം തീയതി ശനിയാഴ്ച രാവിലെ 11 മണിക്ക് നോർത്ത് പറവൂർ മാർ ഗ്രിഗോറിയസ് അബ്ദുൾ ജലീൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയുടെ 4 കോപ്പി സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. പ്രവൃത്തി ദിനങ്ങളിൽ 04842424252. 04842424252. മൊബൈൽ നമ്പർ 88485368 56. 88485368 56. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ഇനങ്ങളുമായി FM ഡയറി തുടരും 7:35. ആകാശവാണി കൊച്ചി FM 102.3 സമയം 7:24:40. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഓരോ വർഷവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തിനെതിരെ ഉണ്ടാകാവുന്ന സൈബർ ആക്രമണങ്ങളെ നേരിടാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന സന്ദേശവുമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ പരിപാടി സംഘടിപ്പിക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണ മുന്നറിയിപ്പ്. 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ വിവിധ കായിക ഇനങ്ങളിലായി മെഡൽ ലക്ഷ്യമിട്ട് ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. 2047 വികസിത ഭാരതം എന്ന സുപ്രധാന ലക്ഷ്യത്തിലേക്ക് രാജ്യം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കാർ മേളയിൽ നിയമന ഉത്തരവ് നേടിയവരെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഓരോ വർഷവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: मैं आप सभी युवा साथियों को और आपके परिवारजनों को बहुत बहुत बधाई देता हूं. आज आप सभी एक ऐसे समय में भारत सरकार से जुड़े हैं जब देश एक बहुत बड़े लक्ष्य की ओर आगे बढ़ रहा है और ये लक्ष्य है 2047 तक विकसित भारत बनाने का.
0: 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകളാണ് വിതരണം ചെയ്തത്. ഇതോടെ നിയമന ഉത്തരവുകൾ ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്കാർ മേള സംഘടിപ്പിച്ചത്. ഇന്ത്യയുടെ മുൻനിര സെമി കണ്ടക്ടർ സമ്മേളനത്തിന്റെ 5-ാം പതിപ്പായ സെമിക്കോൺ ഇന്ത്യ 2026 ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ എക്കോ സിസ്റ്റം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച 3 ദിവസത്തെ സമ്മേളനത്തിൽ 300 അന്താരാഷ്ട്ര പങ്കാളികൾ ഉൾപ്പെടെ 600-ലധികം പ്രദർശകർ പങ്കെടുത്തു. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവ ചിപ്പ് ഡിസൈനർമാരുമായും വിദ്യാർത്ഥികളുമായും സംവദിച്ചു. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തിനെതിരെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുണ്ടാകാവുന്ന സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള തടസ്സങ്ങളെ നേരിടാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ അനിവാര്യമാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. എല്ലാ തലങ്ങളിലും വലിയ പരിശ്രമം ആവശ്യമുള്ള ഒരു മേഖലയാണ് ഇതെന്നും അതിനാൽ വ്യവസായ മേഖലയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഏകീകൃതമായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി.
2: There are many challenges. It's a very difficult industry. Such a difficult industry requires lots and lots of efforts on every front. Both the industry and the government and the state governments, they have to work in tandem. We have to continuously be watchful of the potential geopolitical risks which will arise because India is now emerging as a country which can design and manufacture chips.

0: സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന ഒക്ടോബർ 1 മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. സബ്സിഡി അർഹരായ കുടുംബങ്ങളിലേക്ക് മാത്രം എത്തുന്നുവെന്ന് ഉറപ്പാക്കാനും ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനും വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കുമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാരുടെയും ധനകാര്യ സെക്രട്ടറിമാരുടെയും സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുത്തു. വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ധനസഹായം എന്നതായിരുന്നു സമ്മേളനത്തിന്റെ പ്രമേയം. സാമ്പത്തിക കാഴ്ചപ്പാട്, കാർഷിക ഊർജ്ജ മേഖലയ്ക്കുള്ള ധനസഹായം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വികസിത ഭാരതം എന്ന പൊതുവായ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ടീം ഇന്ത്യയായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രിയസ്വാമി കുമാരൻ പ്രഭുസഭ UK പാർലമെന്റ് അംഗം ക്രിഷ് റാവലുമായി കൂടിക്കാഴ്ച നടത്തി. വാണിജ്യം, മൂലധന നിക്ഷേപം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യ UK ഉഭയകക്ഷി ബന്ധം വിപുലീകരിക്കാൻ ചർച്ചയിൽ ധാരണയായി. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജനയിലൂടെ പട്ടികജാതി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം. കഴിഞ്ഞ 12 വർഷത്തിനിടെ പദ്ധതിയുടെ ഭാഗമായുള്ള ആദർശ് ഗ്രാമം, ഗ്രാൻഡ് ഇൻ എയ്ഡ്, ഹോസ്റ്റൽ എന്നീ മൂന്ന് ഘടകങ്ങളിലൂടെ 11,186 കോടിയിലധികം രൂപ അനുവദിച്ചതായി മന്ത്രാലയം സെക്രട്ടറി സുധാൻഷ് പന്ത് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന സന്ദേശവുമായുള്ള 100 ആഴ്ചത്തെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ് സംഘടിപ്പിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തെ 471 ജില്ലാ മൈ ഭാരത് ഓഫീസുകളിലും മറ്റ് സംഘടനകളുടെ 596 കേന്ദ്രങ്ങളിലുമാണ് ഈ പരിപാടി നടക്കുന്നത്. ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ഒപ്പുശേഖരണം, തെരുവ് നാടകങ്ങൾ, ചർച്ചകൾ എന്നിവയിലൂടെ പ്രചാരണ സന്ദേശം യുവാക്കളിലേക്ക് നേരിട്ടെത്തിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ സേവ ആൻഡ് സുശാസൻ എന്ന കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയതിലൂടെ ഈ കാഴ്ചപ്പാട് എങ്ങനെ പ്രായോഗിക നടപടികളായി മാറി എന്നതാണ് പരമ്പരയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: വിവിധ കേന്ദ്ര സംസ്ഥാന നികുതികൾ നികുതിക്ക് മേലുള്ള നികുതി തുടങ്ങിയ അവസ്ഥയിലായിരുന്ന ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2017 GST നടപ്പിലാക്കിയത്. GST മുൻപ് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ചരക്ക് നീക്കത്തിന് പലതവണയുള്ള നികുതി പരിശോധനകളും നീണ്ട കാത്തിരിപ്പും ആവശ്യമായി വന്നിരുന്നു. എന്നാൽ GST 17 നികുതികളെയും 13 സെസുകളെയും ഒരു പൊതു ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവന്നതിലൂടെ ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി എന്നത് യാഥാർത്ഥ്യമായി മാറി. GST നിരക്കുകളിൽ അടുത്തിടെ വരുത്തിയ പരിഷ്കാരങ്ങളെ വ്യവസായ മേഖലയും സാധാരണക്കാരും ഒരുപോലെ സ്വാഗതം ചെയ്തു. നികുതി നിരക്കുകൾ യുക്തിസഹമാക്കിയത് സാധാരണ ജനങ്ങൾക്ക് സൌകര്യപ്രദമായി മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 20th ഏഷ്യൻ ഗെയിംസിൽ വിവിധ കായിക ഇനങ്ങളിലായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മെഡൽ ലക്ഷ്യമിട്ട് കളത്തിലിറങ്ങും. വെങ്കല മെഡലിനായുള്ള പോരാട്ടത്തിൽ ടെക്ബോൾ താരം ക്വിൻസി ഡിസൂസ ജപ്പാന്റെ യുയിന സകാമോട്ടോയെ നേരിടും. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യൻ ഷൂട്ടർമാരായ എലവേനിൽ വാലറിവൻ, സോനം മസ്കർ, വിദർസ വിനോദ് എന്നിവർ മത്സരിക്കും. വനിതാ ഹോക്കിയിൽ ഉസ്ബെക്കിസ്ഥാനും പുരുഷ ഹോക്കിയിൽ ഇന്തോനേഷ്യയുമാണ് എതിരാളികൾ. ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ, വനിതാ ക്രിക്കറ്റ് തുടങ്ങിയ ഇനങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. ചെസ് ഒളിമ്പ്യാഡിൽ സമർഖണ്ഡിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം സ്പെയിനിനെ 3-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. അലക്സി ഷിറോവിനെയാണ് ലോക ചാമ്പ്യൻ ഡി ഗുകേഷ് പരാജയപ്പെടുത്തിയത്. അതേസമയം ഡേവിഡ് ആന്റൺ ഗ്യുജാരോയുമായുള്ള മത്സരം ആർ പ്രജ്ഞാനന്ദയും ജെയ്മെ സാന്റോസ് ലാറ്റാസയ്ക്കെതിരെ നിഹാൽ സരിനും സമനിലയിൽ പിരിഞ്ഞു. വനിതാ വിഭാഗത്തിൽ മംഗോളിയയ്ക്കെതിരെ ഇന്ത്യ 3-1 വിജയം നേടി. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ നടക്കും. കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ ഓൺലൈനായി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. തീരദേശ ആന്ധ്രാപ്രദേശ്, കർണാടക, മാഹി, തമിഴ്നാട്, തെലങ്കാന, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മധ്യ മഹാരാഷ്ട്ര, ഒഡീഷ, കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ

0: നാളെ വരെ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. കേരളത്തിന്റെ വ്യവസായ വിനോദസഞ്ചാര വികസനത്തിനായി ഭൂവിനിയോഗ നിയന്ത്രണങ്ങളിലും ഭൂപരിമിതികളിലും ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ അറിയിച്ചു. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പഴക്കമുള്ള നിയമ തടസ്സങ്ങൾ പരിഹരിച്ച് വ്യവസായ ടൂറിസം ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ വിവിധ ചടങ്ങുകളോടെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും മഹാപരിനിർവാണ ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിമന്ത്രി ടി സിദ്ദിഖ് ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഓരോ വർഷവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തിനെതിരെ ഉണ്ടാകാവുന്ന സൈബർ ആക്രമണങ്ങളെ നേരിടാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന സന്ദേശവുമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ് പരിപാടി സംഘടിപ്പിക്കും. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണ മുന്നറിയിപ്പ്. 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ വിവിധ കായിക ഇനങ്ങളിലായി മെഡൽ ലക്ഷ്യമിട്ട് ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:35, 20 സെക്കൻഡ്.

0: സമകാലികം.
1: ഇന്ത്യയുടെ തനതു സാങ്കേതിക വിദ്യയായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI ലോകത്തിന് മുന്നിൽ ഒരത്ഭുതമാണെന്നും വികസിത രാജ്യങ്ങളെക്കാൾ കറൻസി രഹിത പണമിടപാട് സംവിധാനത്തിൽ നാം ഏറെ മുന്നിലാണ്. ദിവസം 66 കോടി ഇടപാടുകൾ UPI വഴി നടക്കുന്നു എന്നാണ് ഏകദേശ കണക്ക്. 2025-26 വർഷത്തിൽ 24,162 കോടി ഇടപാടുകളാണ് UPI വഴി നടന്നത്. തീർത്തും സൗജന്യമായിരുന്ന ഈ ഇടപാടുകൾക്ക് നികുതി ഏർപ്പെടുത്താൻ തുടങ്ങുകയാണ് അടുത്ത മാസം 15-ാം തീയതി മുതൽ. എന്നാൽ ഇത് 2,000 രൂപയിൽ കൂടുതൽ വരുന്ന വാണിജ്യ ഇടപാടിന് മാത്രമായിരിക്കും. 0.4% മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് അഥവാ MDR ഏർപ്പെടുത്താനാണ് തീരുമാനം. 75,000 രൂപയ്ക്ക് മുകളിലുള്ള ഏതിടപാടിനും 300 രൂപയായിരിക്കും ചുമത്തുക. ഈ നിർദ്ദേശങ്ങൾ UPI ഇടപാടിനെ എങ്ങനെ ബാധിക്കും എന്നന്വേഷിക്കുകയാണ് ഇന്ന് സമകാലികം. 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് മാത്രം പ്രത്യേക നിരക്ക് ഈടാക്കുന്നതിനെ കുറിച്ച് വ്യാപാരികൾക്ക് പറയാനുള്ളത് എന്താണ്?
2: എന്റെ പേര് അൻവർ, കേരള മർച്ചന്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഡിജിറ്റൽ പണമിടപാടുകൾ ഇന്ന് ഉപഭോക്താക്കളുടെ സൗകര്യത്തിന്റെയും വ്യാപാര രംഗത്തെ സുതാര്യതയുടെയും അനിവാര്യ ഘടകമായി മാറിയിരിക്കുകയാണ്. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ നയിക്കുമ്പോൾ അതിന്റെ സാമ്പത്തിക ബാധ്യതയുടെ ഒരു ഭാഗം വ്യാപാരികളുടെ മേൽ അധികമായി ചുമത്തുന്നത് നീതീകരിക്കാത്തതാണ്. വ്യാപാരികളുടെ പ്രവർത്തന ചെലവ് കുറയ്ക്കുകയും ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതുമാക്കുകയും ചെയ്യുന്ന നയങ്ങളാണ് കൊണ്ടുവരേണ്ടത്. നമുക്ക് ലഭ്യമായ കണക്ക് പ്രകാരം 2,000 വരെയുള്ള ഇടപാടുകൾക്ക് ചാർജ് ഇല്ലെങ്കിലും ഇപ്പോൾ 3,000 രൂപയ്ക്ക് 12 രൂപയും 10,000 രൂപയ്ക്ക് 40 രൂപയും 50,000 200 രൂപയും 75,000 മുകളിലുള്ള ഇടപാടുകൾക്ക് 300 രൂപ വരെയാണ് ഈടാക്കുന്ന സാഹചര്യമുള്ളത്. ഈ ഒറ്റ ഇടപാടുകളിലൂടെ ചെറിയ തുക എന്ന നിലയിൽ കാണാവുന്ന ഈ ചാർജുകൾ ദിവസേന 100 കണക്കിന് ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്ന വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം മാസാവസാനം ഗണ്യമായ സാമ്പത്തിക ബാധ്യതയായി മാറുന്നത് അതിനൊരു സംശയമില്ല. ഇതിനകം തന്നെ വർദ്ധിച്ചു വരുന്ന വാടക, വൈദ്യുതി, വേതന നികുതി, ബാങ്കിംഗ് ചെലവുകൾ തുടങ്ങിയ നിരവധി സാമ്പത്തിക സമ്മർദ്ദങ്ങൾ നേരിടുന്ന ചെറുകിട ഇടത്തരം വ്യാപാര മേഖലയ്ക്ക് ഇത് അധിക പ്രഹരമാണ്.
3: ഇപ്പോൾ പുതിയൊരു തീരുമാനം വന്നത് കണ്ടു. ജനങ്ങൾ ഇന്ന് കൂടുതലും ഉപയോഗിക്കുന്നത് ബാങ്കിൽ നേരിട്ട് പോയല്ല, ഇത്തരത്തിലുള്ള മാർഗങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് കച്ചവട

0: ർക്ക് ചെറുകിട കച്ചവടക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഈ തീരുമാനം നേരത്തെ എങ്ങനെയാണോ അതേപോലെ ചെയ്തു തരണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്.
1: ഞാൻ ജി ജയപാൽ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ്. നമുക്കറിയാം എല്ലാം ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിൽ പ്രത്യേകിച്ച് വ്യാപാരം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അതിന് ചാർജ് ഈടാക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു 60-70% ഡിജിറ്റൽ ക്യാഷ് പേയ്മെന്റ് ആണ് നടക്കുന്നത്. അപ്പൊ ആ അങ്ങനെയുള്ള ക്യാഷ് പേയ്മെന്റിൽ ഇപ്പോൾ അത് 2000 രൂപയ്ക്ക് മുകളിലാണ് വെച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അത് ഹോട്ടൽ മേഖലയ്ക്ക് മാത്രമല്ല വ്യാപാര മേഖലയ്ക്ക് എന്തായാലും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും നമുക്കറിയാം ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തെ ഒത്തിരിയേറെ ആശ്രയിച്ചു കഴിയുന്ന ഇവിടുത്തെ ലോഡ്ജിംഗ് മേഖലയ്ക്കൊക്കെ അവരെല്ലാം തന്നെ റൂമൊക്കെ ഒരുമാതിരിപ്പെട്ട റൂമുകളൊക്കെ 2000 രൂപയ്ക്ക് മുകളിൽ തന്നെയാണ്. അതെല്ലാം ഡിജിറ്റൽ പേയ്മെന്റ് ആണ്. അതിനൊക്കെ ഒരു സർവീസ് ചാർജ് ഈടാക്കുകയും അത് വ്യാപാരികളുടെ കയ്യിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുക എന്നുള്ളത് വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ്.
2: ജോർഫിൻ പെട്ട സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് പ്രസിഡന്റാണ്. ഈ ചാർജ് വെക്കുന്നത് കാരണം ഇവർക്ക് പറയുന്നത് ഈ പ്രോസസ്സിന് ചെലവ് വരുന്നു, എക്സ്പെൻസ് വരുന്നു എന്നാണ് പറയുന്നത്. ഡിജിറ്റൽ പേയ്മെന്റ് ചാർജ് വെക്കുന്നത് ആളുകൾ ഇതിനകത്ത് അഡിക്റ്റഡ് ആയിട്ട് ഈ ഡിജിറ്റൽ പേയ്മെന്റിനോട് അക്കസ്റ്റംഡ് ആവുകയും അഡിക്റ്റഡ് ആവുകയും ചെയ്തു കഴിഞ്ഞു കഴിയുമ്പോൾ അതിനകത്തൊരു ചാർജ് കൊണ്ടുവന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു പരിധിവരെ കുറെ ആളുകളെങ്കിലും ഈ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുന്ന കച്ചവടക്കാര് ഒഴിവായിട്ട് നിൽക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്.
3: UPI ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ബാധകമാക്കുന്നതിനെ കുറിച്ച് അഡ്വക്കേറ്റ് KS ഹരിഹരൻ.
4: പേയ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ സെറ്റിൽമെന്റിനെയും റെഗുലേറ്റ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനും RBI എന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അധികാരം നൽകുന്ന പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ട് 2007 എന്ന നിയമത്തിലെ സെക്ഷൻ 10A 15(10)(26) മുതൽ പുതിയ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ നമ്പർ 237/2026-27 ഡേറ്റഡ് 14/9/26 എന്ന നോട്ടിഫിക്കേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ. ഈ മാറ്റങ്ങൾ UPI അഥവാ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസിൽ ആണ് മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 15/10/26 മുതൽ MDR എന്ന മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ചില ഒഴിവുകൾ നിലനിർത്തി 0.4% ബിസിനസ് സ്ഥാപനങ്ങളുടെ UPI ഇടപാടുകളിൽ നിന്നും അടയ്ക്കണം എന്ന ഒരു ബാധ്യതയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ ചില ഒഴിവുകളുണ്ട്. 2000-ൽ താഴെ ഇടപാടുകളുള്ള UPI ട്രാൻസാക്ഷൻ, അങ്ങനെ വരുമ്പോൾ ഈ 0.4 ചാർജ് ഈടാക്കണില്ല, അല്ലെങ്കിൽ MDR ഈടാക്കുന്നില്ല. 100,000-ൽ താഴെയാണ് ബാങ്ക് ഇടപാട് എങ്കിൽ, ഒരു മാസം 100,000-ൽ താഴെയാണെങ്കിൽ MDR നൽകേണ്ടതില്ല. സാങ്കേതികമായി ഈ തുക കൺസ്യൂമറിൽ നിന്ന് ബിസിനസ്സുകാരനെ നേരിട്ട് ഈടാക്കാൻ പാടില്ല എന്നതാണല്ലോ വസ്തുത. അതേപോലെ റൂറൽ അല്ലെങ്കിൽ സെമി അർബൻ സ്ഥലത്തുള്ള ബിസിനസ്സുകൾക്ക് ഈ MDR 0.4% ബാധകമല്ല എന്നും ഉണ്ട്. പക്ഷേ അപ്പോഴാണ് ഒരു സ്ഥലം റൂറൽ അല്ലെങ്കിൽ സെമി അർബൻ ഏരിയ ആണോ എന്ന ലിസ്റ്റ് പ്രാധാന്യമേറി വരുന്നത്. പക്ഷേ LIC പ്രീമിയം, റെയിൽവേ പേയ്മെന്റ്, ടെലികോം, ഇൻഷുറൻസ്, ഫ്യൂവല് മേടിക്കുമ്പോൾ, അഗ്രികൾച്ചർ ഇൻപുട്ട് എന്നീ മേഖലയിൽ 2000 രൂപയിൽ കൂടുതൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ 5 രൂപ ഒരു ട്രാൻസാക്ഷന് ഫ്ലാറ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ സൗജന്യത്തിന് പരിമിതികൾ ഉണ്ടാകും. സോഷ്യൽ സെക്യൂരിറ്റി, പെൻഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് മെഷർമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും എടുക്കുമ്പോൾ ട്രാൻസാക്ഷനിൽ ഒരു ബാങ്ക് ചാർജ് പോലെ MDR ഈടാക്കുന്നത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
3: UPI ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കാനുള്ള തീരുമാനം എന്തുകൊണ്ടാണ്? ബാങ്കിംഗ് വിദഗ്ധൻ ആദി കേശവൻ.
5: കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ആശങ്ക വളരെയധികം പരിഗണിക്കുക, അല്ലെങ്കിൽ അത് അറിയിക്കുക എന്നുള്ള ഒരു ടെൻഡൻസി. അതായത് ചാർജസ് ഒന്നും ഇല്ലാതിരുന്ന ഒരു പേയ്മെന്റ് നടപടിക്രമത്തിന് നമ്മൾ ചാർജസ് സാധാരണക്കാർക്കെതിരാണ്, അല്ലെങ്കിൽ കച്ചവടക്കാർക്കോ ബിസിനസ്സുകാർക്കൊക്കെ പ്രതികൂലമായി ഇത് ബാധിക്കും എന്നുള്ളതാണ് ഒരു വാദം. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ലോകമെമ്പാടും ഒരു മോഡലായിട്ട് കണ്ടു വരുന്ന ഒരു സംവിധാനമാണ് ഈ UPI. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് പറയാം. ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഈവൻ യൂറോപ്യൻ രാജ്യങ്ങൾ, പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, ഇവരെല്ലാം ഈ ഒരു സംവിധാനം കോപ്പി ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ്. മാത്രമൊന്നുമല്ല, നമ്മൾ നമ്മുടെ ഗവൺമെന്റും ഇത് നടപ്പിലാക്കിയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ മറ്റുള്ള ബാങ്കുകളും ഒക്കെ കൂടിയിട്ടാണ് ഇതിന്റെ മൂലധനം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത്

0: രാജ്യത്തെ കോടിക്കണക്കിന് ആൾക്കാർ ഡെയിലി ട്രാൻസാക്ഷൻ നടത്തുന്നു. എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വരെ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഒരു പത്രം മേടിക്കാനായിട്ട് നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷന്റെ കടയിൽ ചെല്ലുന്നു, രണ്ട് പത്രം നമ്മൾ പിക്കപ്പ് ചെയ്ത് 21 രൂപ. അപ്പൊ 9, 3, 10 കൊടുത്താൽ 9 രൂപ ബാക്കി തരണം. ജി പി ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അത് തന്നെ എല്ലാവരും ഇപ്പൊ അഡോപ്റ്റ് ചെയ്ത്, നമ്മളിപ്പം പ്രത്യേകിച്ച് അത് പറയുന്നില്ല. കാരണം വലിയ കച്ചവടക്കാർ, വെജിറ്റബിൾ ആണെങ്കിലും ശരി, ഫിഷ് മാർക്കറ്റ് ആയാലും ശരി, എല്ലാത്തിനും. പക്ഷെ ഇതിന്റെ ടെക്നിക്കൽ സംവിധാനവും കൂടുതൽ പ്രസക്തമായി സൈബർ സെക്യൂരിറ്റി. പല രാജ്യങ്ങളും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാ രാജ്യങ്ങളും തമ്മിൽ തമ്മിൽ മത്സരമാണല്ലോ. അപ്പൊ ഏത് രാജ്യമാണ് അല്ലെങ്കിൽ ഏത് എൻറ്റിറ്റിയാണ് നമ്മുടെ ഒരു സൈബർ സെക്യൂരിറ്റി ആംഗിളിൽ നമ്മളെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ സിസ്റ്റത്തിൽ ഇന്നും എല്ലാ മാസവും ശരിക്കും അപ്ഗ്രഡേഷൻ ആവശ്യമുണ്ട്. അപ്പൊ അതിനുള്ള ചെലവ് ഇപ്പോ തൽക്കാലം ചെറിയ ഒരു ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു ചാർജാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഇപ്പൊ 15 ഒക്ടോബറിനാണ് ഇത് നടപ്പിലാവാൻ പോകുന്നത്, ഇന്നോ നാളെയോ അല്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു എന്തെങ്കിലും സജഷൻ ഉണ്ട് കുറച്ചുകൂടി കഷ്ടപ്പാട് കുറയ്ക്കാൻ എന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം. ആ കഷ്ടപ്പാട് കുറയ്ക്കാനായിട്ടുള്ള നടപടി സ്വീകാര്യമാണെങ്കിൽ സ്വീകരിക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ഈ ചാർജ് 0.4% എടുത്താൽ പോലും, ഞാനൊരു കണക്ക് ഈ ഇടയ്ക്ക് നോക്കിയപ്പോൾ, ഇന്ത്യയിലെ പ്രതിശീർഷ ഈ യു പി ഐ ഉപയോഗം ഒരു വർഷത്തേക്ക് ആളുന്നതിന് 173 ട്രാൻസാക്ഷൻസ് ആണ്. ബ്രസീൽ, ചൈന, നമ്മളെ പോലത്തെ രാജ്യങ്ങൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പ്രതിശീർഷ ട്രാൻസാക്ഷൻ നടത്തുന്നു അവർ. അവർക്കും യു പി ഐ പോലെ സംവിധാനമുണ്ട്. ബ്രസീൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 300-ൽ പരം, നമ്മുടെ 177, ബ്രസീൽ 300-ൽ പരം, ചൈനയിൽ പ്രതിശീർഷം ഒരു വർഷം 500-ൽ പരം. അവരുടെ ചാർജസ് ഈ 0.4% നമ്മൾ കൊണ്ടുവന്ന, നേരത്തെ പറഞ്ഞ പോലെ പി ടു പി, പേഴ്സൺ ടു പേഴ്സൺ അയക്കുകയാണെങ്കിൽ ഇത് ബാധകമേ അല്ല. മറ്റുള്ളതിനും ഒരു ക്യാപ്പ് ഉണ്ട്. അപ്പോ പിന്നെ ആബ്സലൂട്ട് ലെവലിൽ പോലും ബ്രസീലിന്റെ 0.5 അല്ലെങ്കിൽ 0.7 ചൈനയുടെയും കൂടുതലാണ്. എന്തായാലും ഈ 0.4%നെക്കാളും ഒരു ഇരട്ടി നിലവാരത്തിലാണ് അവരുടെ ചാർജ്. അപ്പൊ ആ ഒരു ചാർജ് നമുക്ക് ഈ സൈബർ സെക്യൂരിറ്റി, ഇതിൽ തന്നെയുള്ള ഇൻഫ്രാ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്താനായിട്ട് ഉപകരിക്കണം. പിന്നെ അന്തിമമായിട്ട് ഏത് സേവനവും പൂർണ്ണമായിട്ടും എല്ലാം ഇപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിന്റെ ഒരു കോസ്റ്റ് ഉണ്ട്. അപ്പൊ ആ കോസ്റ്റ് മീറ്റ് ചെയ്യാനുള്ള ഇൻകം അതിനുണ്ടോ? അതില് ഇപ്പൊ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, കുറച്ചുകൂടി സുതാര്യത ഇതിന്റെ നടത്തിപ്പുകാർക്ക് അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവർക്ക് വേണമെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ വെക്കണം. ബാക്കിയുള്ളവർ, ഇതിനെ എതിർക്കുന്നവർ ശരിക്കും ചെയ്യേണ്ടത് കൂടുതൽ ഇതിന്റെ കണക്കുകൾ, എത്ര ഗുണം, എത്രയാണ് അവരുടെ വരവ്, എത്ര ചെലവ്, ആ കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തത ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേപോലത്തെ ചർച്ചകൾ കൂടുതൽ ഫലവത്താകും.
1: യു പി ഐ ഇടപാടുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് എങ്ങനെ സഹായകരമാകുന്നു? ജിയോജിത്ത് ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ വി കെ വിജയകുമാർ.
2: ഇന്ത്യയുടെ യു പി ഐ, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്, ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ഡിജിറ്റൽ പേയ്മെന്റ് സമ്പ്രദായമാണ്. ലോകത്തിലെ മൊത്തം റിയൽ ടൈം ഡിജിറ്റൽ പേയ്മെന്റ്സ് ഇടപാടുകളുടെ 49% നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇപ്പോൾ ഒരു ദിവസം 66 കോടി ഇടപാടുകളാണ് യു പി ഐയിലൂടെ നടക്കുന്നത്. ചെലവില്ലാത്ത റിയൽ ടൈം സെറ്റിൽമെന്റ് സാധ്യമാക്കുന്ന ഈ ഡിജിറ്റൽ പേയ്മെന്റ്സ് ഏറെ സൗകര്യപ്രദമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അനുഭവത്തിൽ നിന്ന് തന്നെ അറിയാം. കൂടാതെ പ്രധാനമായി അറിയേണ്ട ഒരു കാര്യം, സാധാരണ ആളുകളുടെ ചിന്തയിലൊന്നും വരാത്തൊരു കാര്യം, ഈ ഡിജിറ്റൽ പേയ്മെന്റ്സ് ഡിജിറ്റലൈസേഷൻ പ്രോത്സാഹിപ്പിക്കുക വഴി സുതാര്യത ഉറപ്പാക്കുന്നു. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഗുണകരമാണ്. ഇത് പൊതുവെ ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യമാണ്. ചെറുകിട വ്യാപാരികൾക്കും ഇത് ഗുണമാണ്. കാരണം അവരുടെ ട്രാൻസാക്ഷൻസ് മുഴുവനും ഡിജിറ്റലായിട്ടെന്ന് അറിയപ്പെടുന്നത് കൊണ്ട് ബാങ്കിൽ പോയിട്ട് അവർക്ക് ലോൺ കിട്ടാനൊക്കെ തന്നെ ഇത് ഏറെ സഹായകമായിട്ടുണ്ട്. പണ്ട് മുഴുവനും ക്യാഷ് ട്രാൻസാക്ഷൻസ് ആവുമ്പോൾ അവരുടെ മൊത്തം ബിസിനസ് വോള്യത്തിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. ഇപ്പൊ ബിസിനസ് വോള്യം ബാങ്കുകൾക്കൊക്കെ ഇത്രയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബാങ്ക് വായ്പയൊക്കെ കിട്ടാൻ സഹായകമാണ്. ഇത് വലിയ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അധികം അറിയപ്പെടാത്തൊരു വസ്തുതയാണ്. യു പി ഐ തുടങ്ങിയ 2016 മുതൽ ട്രാൻസാക്ഷൻസ് എല്ലാം സൗജന്യമായിരുന്നു. എന്നാൽ ഈ വരുന്ന ഒക്ടോബർ മുതൽ ചില ട്രാൻസാക്ഷൻസിന് നാമമാത്രമായ ചാർജസ് ഈടാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാന പ്രഖ്യാപനം 2000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻസിന് 0.4% ചാർജസ് ഈടാക്കുന്നതാണ്. അതതിന്റെ അർത്ഥം 2000 രൂപ വരെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ചാർജസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസാക്ഷൻ, വ്യക്തിയിൽ നിന്ന് മറ്റേ വ്യക്തിയിലേക്കുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനും ഈ ചാർജസ് ബാധകമല്ല. ഇതിന്റെ ഗുണങ്ങൾ പ്രധാനമായിട്ടും രണ്ടാണ്. ഒന്ന്, ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ അത് മെയിൻറ്റെയിൻ ചെയ്യാനും മോഡേണൈസ് ചെയ്യാനും വലിയ

0: തുക വേണം. ഈ തുക കണ്ടെത്താൻ ഈ 0.4% ചാർജസ്, 2000 രൂപയിൽ കൂടുതലുള്ള ട്രാൻസാക്ഷൻസിന്റെ മുകളിൽ ചുമത്തുന്ന ട്രാൻസാക്ഷൻ ചാർജസ് സഹായിക്കുന്നുണ്ട്, ആ വിഭവ സമാഹരണം സഹായിക്കുന്നുണ്ട്. ഇത് ഈ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും അത്യാവശ്യമാണ്. അതേസമയം ഇത് രണ്ടാമത്തെ പോയിന്റ്, എന്റെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയാവുന്നത്, വ്യക്തിഗത ഇടപാടുകളെയും ചെറുകിട ഇടപാടുകാരെയും ചാർജസിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോ ഇപ്പൊ നടക്കുന്ന മൊത്തം വോള്യൂം ഓഫ് ട്രാൻസാക്ഷൻസ് പറഞ്ഞല്ലോ, അതിന്റെ 70% ഒരു വ്യക്തിയിൽ നിന്ന് മറ്റേ വ്യക്തിയിലേക്കുള്ള ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ 70% ട്രാൻസാക്ഷൻസിന് ബാധകമാവുന്നില്ല. വ്യാപാരികൾക്കും ഇത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. 2000 രൂപയിൽ കൂടുതൽ വരുന്ന ട്രാൻസാക്ഷൻസിനാണ് വലിയ റീറ്റെയിലേഴ്സൊക്കെ തന്നെ ചാർജസ് കൊടുക്കേണ്ടതായി വരും. ബാങ്കുകളിലേക്കും ഈ പേയ്മെന്റ് സിസ്റ്റത്തിനും പണം കൊടുക്കേണ്ടതായി വരും. അത് വലിയ ട്രാൻസാക്ഷൻസിന് മാത്രമേ ബാധകമാവുന്നുള്ളൂ. അതും ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ, കൺസ്യൂമേഴ്സിനെ, അതായത് ഉപഭോക്താക്കളെ ബാധിക്കുന്നില്ല എന്ന കാര്യം അറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ ചില ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ട്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഈ UPI പേയ്മെന്റ്സ് ഉപയോഗിക്കുമ്പോൾ, അതുപോലെ തന്നെ മറ്റുള്ള ചില പബ്ലിക് യൂട്ടിലിറ്റി ഇടപാടുകൾ, അതിനൊക്കെ തന്നെ ചെറിയ ചാർജസ് ഉണ്ട്. അതും തന്നെ കാര്യമായിട്ട് ബാധിക്കാത്തതാണ്. ഇപ്പൊ നമ്മൾ ഡെബിറ്റ് കാർഡൊക്കെ തന്നെ ഉപയോഗിക്കുമ്പോൾ അത് സ്വൈപ്പ് ചെയ്യുമ്പോൾ അതിന് ചാർജസ് ഉണ്ട്. അതിനേക്കാളും വളരെ കുറവ് ചാർജസ് മാത്രമാണ് ഈ 2000 മുകളിലായാൽ തന്നെ വരുന്നുള്ളൂ. അപ്പോ ഈ സിസ്റ്റത്തിന്റെ വികസനത്തിനും മോഡേണൈസേഷനും വേണ്ട പണം കണ്ടെത്തുക, അതേസമയം ബഹുഭൂരിപക്ഷം വരുന്ന ചെറുകിടക്കാരെ മുഴുവനും ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു പുതിയ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും വലിയ മേന്മ.
1: നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച UPI സംവിധാനം പ്രവർത്തിക്കുന്നത് ബാങ്കുകളുടെയും GPay, PhonePay തുടങ്ങിയ ഡിജിറ്റൽ സേവന പ്ലാറ്റ്ഫോമുകളുടെയും സഹകരണത്തിലൂടെയാണ്. UPI വ്യാപകമായ പശ്ചാത്തലത്തിൽ പണമിടപാട് സംവിധാനം പരിപാലിക്കാനും വരുമാനം ഉണ്ടാക്കുവാനുമായി സേവനത്തിനു പകരം ഉയർന്ന ഒരു തുക വേണമെന്ന് ബാങ്കുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ആവശ്യപ്പെട്ടിരുന്നു. അതാണിപ്പോൾ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കാത്ത വിധം കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. ഉപയോക്താക്കളിൽ നിന്നല്ല ഇത് ഈടാക്കുന്നത്. വ്യക്തികൾ തമ്മിലുള്ള പണമിടപാടുകൾ സൗജന്യമായി തുടരുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇന്ത്യയുടെ ഡിജിറ്റൽ സ്വപ്നം അട്ടിമറിക്കപ്പെടുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം തീർത്തും സത്യവിരുദ്ധമാണ്. UPI ഇന്ത്യയിൽ നടപ്പാക്കാനാകില്ല എന്ന് വാദിച്ചവരിൽ നിന്നാണ് വിമർശനങ്ങൾ ഏറെയുമെന്നത് ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

സമയം 7 മണി കഴിഞ്ഞ് 51 മിനിറ്റും 22 സെക്കൻഡും. പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM-ലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. FM ഡയറിയിൽ നോവൽ പാരായണം.

0: ദക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: തക്ഷൻകുന്നിൽ സിനിമ വന്ന വർഷമായിരുന്നു അത്. വെളുത്ത തിരശീലയ്ക്ക് മുകളിലൂടെ ചിത്രങ്ങൾ സഞ്ചരിക്കുന്നുവെന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ആരുമത് കണ്ടിരുന്നില്ല, പലരും അത് വിശ്വസിച്ചില്ല. ചിലരതിനെ കുട്ടിച്ചാത്തന്റെ കളിയായിട്ടാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ പെൺകുട്ടികളുടെ സ്കൂളിൽ നിന്നും ആ വർഷം പിരിയാൻ പോകുന്ന എഡിസൺ മാഷ് പറഞ്ഞത് ഈ നൂറ്റാണ്ടിലെ മഹാത്ഭുതം എന്നാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാവരും കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ചാത്തുക്കുട്ടിയുടെ പീടികയിൽ ചുരുട്ടുവാങ്ങാൻ വന്നപ്പോഴായിരുന്നു മാഷ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം വെളിപ്പെടുത്തി. സിനിമ എന്താന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, വായിച്ച വിവരമേ ഉള്ളൂ. എഡിസൺ മാഷ് ഇങ്ങനെ പറഞ്ഞതോടെ സിനിമ കാണുവാൻ തക്ഷൻകുന്നിലെ എല്ലാവർക്കും ഏറെ താല്പര്യമുണ്ടായി. അവരാരും സിനിമ എന്നല്ല പറഞ്ഞിരുന്നത്, സിലിമ എന്നായിരുന്നു. കോടതിപ്പറമ്പിലെ ഒരു മൂലയ്ക്ക് പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ സ്ഥലത്താണ് സിനിമ കാണിക്കുവാൻ തീരുമാനിച്ചിരുന്നത്. കാലത്തു മുതൽ തക്ഷൻകുന്നിലും പരിസര പ്രദേശങ്ങളിലും മെഗാഫോണിൽ പരസ്യപ്പെടുത്തുകയും നോട്ടീസ് വിതരണം നടത്തുകയും ചെയ്തിരുന്നു. കലാപ്രേമികളായ നാട്ടുകാരെ, നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരുന്ന ഒരു മഹാത്ഭുതം നിങ്ങളുടെ നാട്ടിൽ വരുവിൻ, കാണുവിൻ, ആനന്ദിക്കുവിൻ. നോട്ടീസിൽ സിനിമയുടെ കഥയും കൊടുത്തിരുന്നു, കൂടാതെ ഒരു വിശേഷണവും. സംസാരിക്കുന്ന സിനിമയാണിത്, ബാലൻ. അത്തരത്തിലുള്ള സിനിമാ പരസ്യം അന്നാട്ടുകാർ ആദ്യമായി കാണുകയും കേൾക്കുകയുമായിരുന്നു. കുട്ടികളും പണിയില്ലാത്തവരും മെഗാഫോണിൽ വിളിച്ചു പറഞ്ഞു നടക്കുന്ന ചങ്ങരന്റെ പിന്നാലെ കൂടിയതും ഒരു കാഴ്ചയായിരുന്നു. അയാളെ ഒരു വിചിത്ര

മനുഷ്യനായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഉച്ചയോടെ വലിയൊരു കൂട്ടം അയാൾക്ക് പിന്നിലുണ്ടായിരുന്നു. നിരത്തുവക്കിലെ ഒരു വീട്ടിൽ അയാൾ വെള്ളം കുടിക്കുവാൻ കയറിയപ്പോൾ അവരും കൂടെ കയറി. കോടതിപ്പറമ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിരപ്പാക്കിയ സ്ഥലമാണ് സിനിമ കാണിക്കുവാൻ വേണ്ടി ഒരുക്കിയിരുന്നത്. ചാക്കുകൊണ്ട് സ്ഥലം മറച്ചിരുന്നു. വടക്കുഭാഗത്ത് സ്ക്രീൻ, തെക്കുഭാഗത്ത് പ്രൊജക്ടർ. സിനിമ കാണിക്കുന്നിടത്ത്

0: എനിക്കും തോന്നി അതൊന്ന് കാണണമെന്ന്. ഒരു മഹാത്ഭുതം വീടിൻ്റെ പടിക്കലെത്തിയിട്ടും കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. രാമറോട് പറഞ്ഞപ്പോൾ അയാൾക്കും എതിർപ്പില്ലായിരുന്നു. പൊയ്ക്കളയാം എന്ന് പറഞ്ഞ് കുട്ടികളെയും കൂട്ടി അവർ ഇറങ്ങി. കോടതിപ്പറമ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ടിക്കറ്റ് വാങ്ങുവാൻ പണമില്ലാത്തവർ വളരെ ദൂരെ നിന്നുമാണ് സിനിമ നടക്കുന്നിടത്തെ കാര്യങ്ങൾ കണ്ടിരുന്നത്. ആദ്യമായി സിനിമ കാണാൻ വന്നവർക്ക് സ്ക്രീനിന് തൊട്ട് മുമ്പിലിരുന്ന് അത് കാണുമ്പോൾ കണ്ണിനുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് അറിവില്ലായിരുന്നു. രാമറും കല്യാണിയുമടക്കം പണം കയ്യിലുള്ളവരിൽ പലരും ഏറ്റവും മുന്നിലാണ് ഇരുന്നിരുന്നത്. പിന്നീടാണ് സിനിമ കാണാൻ സുഖം ഏറ്റവും പിന്നിലിരുന്നാണെന്ന് മനസ്സിലായത്. അതനുസരിച്ച് അവർ ഇരിപ്പിടം മാറ്റുകയും ചെയ്തു. ഏറ്റവും പിന്നിലെ ചെറിയ പെട്ടിക്കൂടിൽ നിന്നും ചാഞ്ഞും ചെരിഞ്ഞും നേർരേഖയിലും വരുന്ന രശ്മികൾ മുന്നിലെ തിരശീലയിൽ ചിത്രമായി രൂപാന്തരപ്പെടുന്നത് ഒരു മഹാത്ഭുതമായിട്ടാണ് അവർക്ക് തോന്നിയത്. ചിത്രങ്ങൾ ചലിക്കുന്നതും സംസാരിക്കുന്നതും അതിനേക്കാൾ വലിയൊരു അത്ഭുതമായിരുന്നു. തിരശീലയിലെ ചില രംഗങ്ങൾ കണ്ടപ്പോൾ കാണുന്നവർ ഒച്ചയുണ്ടാക്കുകയും ചിരിക്കുകയും കരയുകയും ചെയ്തു. അന്ന് സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കല്യാണി പറഞ്ഞു, ഞാൻ വടേര കോട്ടപ്പറമ്പിൽ വെച്ച് മിണ്ടാത്ത സിനിമ കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. വിഗതകുമാരൻ എന്നാ പേര്, അച്ഛനാ എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. രാമർ അത്ഭുതത്തോടെ കല്യാണിയെ നോക്കി. എന്തെല്ലാം അറിവുകളാണ് ഇവൾക്കുള്ളത്. രാമർക്ക് കേൾക്കുവാൻ വേണ്ടി അന്നത്തെ സിനിമാ വിശേഷങ്ങൾ കല്യാണി വിവരിച്ചു. സിനിമ തുടങ്ങുമ്പോൾ ഒരാൾ വരാൻ പോകുന്ന രംഗത്തിൻ്റെ കഥ പറയും. സിനിമ കുറേ ഓടിയാൽ നിൽക്കൂ, അന്നേരം അടുത്ത കഥ പറയും. ഇപ്പോഴാ സംസാരിക്കുന്ന സിനിമ കാണുന്നത്. കല്യാണി വളരെ സന്തോഷത്തിലായിരുന്നു. ഇതുപോലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ വലുതായി സന്തോഷിക്കുക എന്നത് കല്യാണിയുടെ സ്വഭാവമായിരുന്നു. നിരത്തിലൂടെ വിചിത്ര വേഷധാരികളായ കാബൂളിവാലകളും മറ്റും പോകുമ്പോൾ കല്യാണി അവരെ വീട്ടിൽ വിളിച്ചു വരുത്തി പാട്ടുകൾ പാടിക്കും, അല്ലെങ്കിൽ വാദ്യം വായിപ്പിക്കും. അന്നേരം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആഹ്ലാദിക്കുന്നത് കാണാം. ഇടയ്ക്കൊക്കെ കൈനോട്ടക്കാരും തത്തയെക്കൊണ്ട് ഭാവി പറയിപ്പിക്കുന്നവരും വീട്ടിൽ വരുന്നത് കാണാം. കൈരേഖകൾ നോക്കി ഭാവിയെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയല്ലേ എന്ന് ചോദിച്ച് അവൾ പൊട്ടിച്ചിരിക്കും. കൂട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന തത്ത ചീട്ടെടുക്കുന്നതും കുറവൻ അത് നോക്കി വായിച്ച് വിവരിക്കുന്നതും കല്യാണി ആകാംക്ഷയോടെയാണ് നോക്കിയിരിക്കുക. പലപ്പോഴും സീതയുടെ ചിത്രമുള്ള കാർഡാണ് തത്തയുടെ കൊക്കിലുണ്ടാവുക എന്നും അവൾ പറയുന്നു. അന്നേരം കല്യാണി ചോദിക്കും, സീതയെപ്പോലെ ഞാനും കാട്ടിൽ പോകേണ്ടി വരുമോ? അപ്പോൾ രാമർ പറയും, ഞാൻ പുതിയ രാമറല്ലേ, ഈ രാമൻ സീതയോടൊപ്പം എല്ലായിടത്തും പോകുന്നയാളാ. ആ സമയത്തും കല്യാണി ഉറക്കെ ചിരിക്കും. എന്നാൽ ഇത്തരം അവസരങ്ങളിലൊന്നും രാമറിന് ഉള്ളു തുറന്ന് സന്തോഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. സന്തോഷിപ്പിക്കുന്ന ഏതെങ്കിലും മുഹൂർത്തം അവിചാരിതമായി ഉണ്ടാവുമ്പോഴൊക്കെ മനസ്സിൻ്റെ ഏതോ ഒരിടത്ത് ദുഃഖത്തിൻ്റെയോ അശാന്തിയുടെയോ നേർത്ത കാറ്റ് അടിച്ചുകൊണ്ടിരിക്കും. ചേക്കു ഇപ്പോഴുണ്ടായിരുന്നുവെങ്കിൽ എന്ന ചിന്തയിലാണ് മനസ്സെത്തിച്ചേരുക. ചേക്കുവിൻ്റെ പാതിയടഞ്ഞ കണ്ണുകൾ ഒരിക്കലും മറക്കുവാൻ കഴിയുന്നില്ല.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ ഇതേ സമയത്ത് കേൾക്കാം.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എന്റെ മകന് വേണ്ടിയിട്ട് വിളിക്കുന്നേ. മകന്റെ പേര് വിഷ്ണു, സ്ഥലം പെരുമ്പാര്. മകൻ ഇപ്പൊ ഡിപ്ലോമ കെമിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിക്ക. അപ്പൊ ജോലിയാണ് അന്വേഷിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ള.
2: കെമിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ നല്ല ഡിഗ്രിയാണ്. എഞ്ചിനീയറിംഗിൽ ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്ന ഒരു ബ്രാഞ്ച് ആണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്.
3: ഡിപ്ലോമ ആയിട്ടാണ്,
2: ഇതൊന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ല. സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സ് എന്ന് പറയുമ്പോ എത്രയോ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സ് പഠിച്ചാലും മിടുക്കന്മാരായി വരുന്നുണ്ട്.
3: ഞാൻ മകന്റെ ആയി കൊടുക്കട്ടെ.
4: ഹലോ.
2: മോനെ, ഡെവലപ്ഡ് നേഷൻസിൽ പോയി കഴിഞ്ഞാൽ ഡിപ്ലോമക്കാരാണ് കൂടുതൽ ഡിമാൻഡ്. ഡിപ്ലോമന്റെ സിലബസിൽ കൂടുതൽ പ്രാക്ടിക്കൽസും കുറവ് തിയറിയും ആണ്.
4: ഡിഗ്രിയുടെ സിലബസിൽ
2: കൂടുതൽ തിയറിയും കുറവ് പ്രാക്ടിക്കൽസും ആണ്. അപ്പൊ നമുക്ക് ഇൻഡസ്ട്രിയൽ ജോബിന് വേണ്ടത് എന്താണ്, സ്കില്ലും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടും. പക്ഷെ നിർഭാഗ്യവശാൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ എടുത്ത് ജോലി കിട്ടണമെങ്കിൽ കെമിക്കൽ ഇൻഡസ്ട്രീസ് വേണ്ടേ, എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് വേണ്ടേ? കേരളത്തിൽ ഒന്നോ ചെറിയ ചെറിയ കമ്പനികളെ ഉള്ളൂ,
4: വളരെ കുറവാണ്.
2: അതാണ് ജോലി കിട്ടാത്തത്. കെമിക്കൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ കാര്യമായിട്ട് പിടിച്ചു കയറാത്തതിന്റെ

0: കാര്യം ഇവിടെ അത് പാസ്സായാൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന് ഏറ്റവും നല്ല സ്ഥലം ഹുസൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, തമിഴ്നാട് ബാംഗ്ലൂർ ബോർഡർ, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ്. ശരിക്കും സൗത്ത് ഇന്ത്യയിലെ കെമിക്കൽ ഇൻഡസ്ട്രീസ് കൂടുതലുള്ളത് ഹൈദരാബാദ് ആന്ധ്രാപ്രദേശ് ഏരിയ അല്ലെങ്കിൽ ഹുസൂർ ഏരിയയിലേക്ക് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നൊക്കെ പറഞ്ഞ ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അവിടെ നല്ല ഒരു 10-300 ജില്ലാൻ സ്ഥാപനങ്ങളുണ്ട്, ഇൻഡസ്ട്രീസ് ഉണ്ട്, കെമിക്കൽ ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ്. അതിന്റെ സൈറ്റിൽ പോയിട്ട് മോനിപ്പോ പഠിച്ച് പാസ്സായോ? അല്ല, ഇന്റേൺഷിപ്പ് ചെയ്തോ?
1: ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് ഞാൻ കുറച്ചുകൂടെ ജോലി ചെയ്തായിരുന്നു.
0: ആ, അപ്പൊ എത്ര കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്?
1: 3 months. ഞാൻ ഏറെ പാസ് ഔട്ടായി.
0: ചെറിയ പീരീഡ് പഠിച്ചു വരുന്നല്ലേ ഉള്ളത് കാര്യങ്ങളൊക്കെ. അപ്പൊ എക്സ്പീരിയൻസ് ഇല്ല, പ്രഷർ ആണെങ്കിൽ ആ പറഞ്ഞ ഇൻഡസ്ട്രിയൽ പാർക്കിൽ പോയിട്ട് അവിടെയുള്ള 10-300 ജില്ലാ കെമിക്കൽ ഇൻഡസ്ട്രിയൽ ഫാക്ടറീസും ഇൻഡസ്ട്രീസിൽ പോയിട്ട് അവരുടെ സൈറ്റിലൊക്കെ നോക്കിയിട്ട് സൗകര്യമായിട്ടുള്ള സ്ഥലം ശമ്പളം ഒക്കെ നോക്കിയിട്ട് അവിടേക്ക് ബയോഡാറ്റ പോസ്റ്റ് ചെയ്യാം. ഒരു മാസം കൊണ്ട് ഒരു 2-3 കോൾ വരും, ഇന്റർവ്യൂ കോൾ വരും. നന്നായിട്ട് പെർഫോം ചെയ്യുക. ഇപ്പൊ മോന് വേണ്ടത് 3 കൊല്ലത്തെ ഡിപ്ലോമ കഴിഞ്ഞ് നല്ല സ്കില്ല് വരണം, ഇൻഡസ്ട്രിയൽ സ്കില്ല്. അതിന് നമുക്ക് ട്രെയിനിങ് അല്ലെങ്കിൽ ചെറിയ ജോലി. അപ്പൊ ചെറിയ ജോലി മേടിക്കുക, 30,000 rupees ഒക്കെ സ്റ്റാർട്ടിങ് കിട്ടും. അവിടെ പോയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുക. 1-2 കൊല്ലം കൊണ്ട് ആ പർട്ടിക്കുലർ, അത് ഇപ്പൊ ഡിറ്റർജൻസ് പറഞ്ഞ സെക്ടറാണ്, ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് വേറൊരെണ്ണമാണ്, അങ്ങനെ 10-17 സെക്ടർ ഉണ്ട് കെമിക്കൽ ഇൻഡസ്ട്രിയിൽ. അപ്പൊ അതിൽ ഒരു സെക്ടറിൽ പോയിട്ട് 2-3 കൊല്ലം ചെറിയ ട്രെയിനിങ് ആയിട്ടോ അല്ലെങ്കിൽ ട്രെയിനിങ് ഓഫീസറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് കിട്ടിയാൽ ജോലി കിട്ടും കേട്ടോ.
2: സമയം 8 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യ മുന്നേറുന്നത് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളിൽ നിന്നും സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവാമെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കഴിയുന്ന രാജ്യമായി ഇന്ത്യ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഉണ്ടായേക്കാവുന്ന ഭൗമ രാഷ്ട്രീയ വെല്ലുവിളികളെക്കുറിച്ചും രാജ്യം നിരന്തരം കരുതൽ പാലിക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ചെന്നൈയിൽ വിവിധ കേന്ദ്ര ഗവൺമെന്റ് മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, സ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 285 ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. റോസ്ഗാർ മേളകളിലൂടെ ഇതുവരെ 1,270,000+ നിയമന കത്തുകൾ വിതരണം ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. സബ്സിഡിയോടുകൂടിയ പാചകവാതക സിലിണ്ടർ ലഭിക്കാൻ 1 ഒക്ടോബർ മുതൽ ബയോമെട്രിക് ആധാർ നിർബന്ധമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. സബ്സിഡിയോടുകൂടിയ കണക്ഷനുകൾ അർഹരായ ആളുകൾക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാനാണ് ബയോമെട്രിക് നിർബന്ധമാക്കിയതെന്ന് പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാൻമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ് യോജനയ്ക്ക് കീഴിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ 11,186 കോടിയിലധികം രൂപ അനുവദിച്ചതായി സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം സെക്രട്ടറി സുധാൻഷ് പന്ത്. 16,000+ ഗ്രാമങ്ങളെ ആദർശ് ഗ്രാമങ്ങളായി പ്രഖ്യാപിച്ചതായി അദ്ദേഹം അറിയിച്ചു. യമനിലെ ഹൂതി വിമതർ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് തലസ്ഥാനം ആക്രമിക്കാൻ ശ്രമിച്ചതായി സൗദി അറേബ്യ. ശ്രമം സഖ്യസേന തടഞ്ഞതായും സൗദി അറിയിച്ചു. ഡൽഹി ദ്വാരക ജില്ലാ പരിധിയിൽ അനധികൃതമായി താമസിക്കുന്നവരും കാലാവധി കഴിഞ്ഞിട്ടും തുടരുന്നവരുമായ വിദേശ പൗരന്മാരെ കണ്ടുപിടിക്കാൻ ഡൽഹി പോലീസ് ജില്ലയിലുടനീളം പ്രത്യേക പരിശോധന നടത്തി. അനധികൃതമായി താമസിക്കുന്നവരെയും കാലാവധി കഴിഞ്ഞിട്ടും തുടരുന്നവരെയും കണ്ടെത്തുക, കുടിയേറ്റ രേഖകളുടെ നില പരിശോധിക്കുക തുടങ്ങിയവയാണ് പരിശോധനയുടെ ലക്ഷ്യം. വന്യജീവി ആക്രമണത്തിൽ നിന്ന് കർഷകരെയും കൃഷിയെയും രക്ഷിക്കാൻ ഇടപെടണമെന്ന് കേരള കർഷക സംഘം സംസ്ഥാന സമ്മേളനം. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നിയെ കൊല്ലാൻ ഗവൺമെന്റും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഡേവിസ് കപ്പ് ടെന്നീസിൽ ഇന്ത്യൻ ടീം പുറത്തായി. ദക്ഷിണ കൊറിയയോട് 1-3 സെറ്റുകൾക്ക് പരാജയപ്പെട്ടതോടെയാണ് ഇന്ത്യൻ ടീം മത്സരത്തിൽ നിന്ന് പുറത്തായത്.
3: ആകാശവാണി FM വാർത്തകൾ.
4: English matters. നമ്മൾ ഇതുവരെ കേട്ടുപോന്ന വാക്യങ്ങളെയൊക്കെ ഏറ്റവും സരളമായി സംഗ്രഹിക്കുന്നു ജന്മനാ അന്ധയും ബധിരയുമായ ഹെലൻ കെല്ലർ. ദാർശനിക മിഴിവുകൊണ്ടും ഉൾക്കാഴ്ചയുടെ ബലം കൊണ്ടും വാക്യത്തെ മാനുഷികതയുടെ പരമമായ ലക്ഷ്യത്തിലേക്ക് ഉയർത്തുന്നു അവർ. പരിമിതികളെയൊക്കെയും അതിജീവന മാർഗങ്ങളാക്കി അവയെ അതിരില്ലാത്ത അനുകമ്പയുടെ അനുഭവമായി അനാവരണം ചെയ്യുന്നു ഇവിടെ.

0: It is not blindness or deafness that bring me my darkest hours. It is the acute disappointment in not being able to speak normally. Longingly, I think how much more good I might have done if I had only acquired natural speech. But out of this sorrowful experience, I understand more fully all human strivings, thwarted ambitions, and the infinite capacity of hope. അന്ധതയോ ബധിരതയോ അല്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങൾക്ക് കാരണം. മറിച്ച് സാധാരണ പോലെ സംസാരിക്കാൻ കഴിയാത്തതിലുള്ള കടുത്ത നിരാശയാണ്. എനിക്ക് സ്വാഭാവികമായ സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ കൂടുതൽ നന്മകൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേനെ എന്ന് കൊതിയോടെ ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ ദുഃഖകരമായ അനുഭവത്തിലൂടെയാണ് മനുഷ്യരുടെ എല്ലാ പരിശ്രമങ്ങളെയും സഫലമാകാതെ പോയ അഭിലാഷങ്ങളെയും പ്രത്യാശയുടെ അനന്തമായ ശക്തിയെയും ഞാൻ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയത്.
1: This series is scripted and presented by Dr. Malini Murali, Assistant Professor of English.
2: English matters.
3: FM ഡയറി തുടരുന്നു. സമയം 8:05:44.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് കാക്കനാട് കൊല്ലംകുടി മുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന പരിപാടികൾ കേൾക്കാം. ആദ്യം ഒരു സംഘഗാനമാണ് പാടുന്നവർ. നക്ഷത്ര ജയപ്രസാദ്, ആൻമിയ മനു, ഗൗരവ് നന്ദ, കാത്തറിൻ മരിയ കോളിൻസ്, സഹർ സലാഷ്, അഗാഫിയ സോണൽ.
1: വാപ്പ

0: അടുത്തത് ഒരു ഇംഗ്ലീഷ് കഥയാണ്. ഈ കഥ പറഞ്ഞു തരുന്നത് മിഖായിൽ.
1: ഓൾ ദി ആനിമൽസ് ലിവ്ഡ് ടുഗദർ പീസ്ഫുള്ളി. അമംഗ് ദം വാസ് എ ക്ലവർ ബട്ട് വെരി ഹംഗ്രി ജാക്കൽ. വൺ ഡേ വൈൽ ലുക്കിംഗ് ഫോർ ഫുഡ് ഹി ഹാഡ് ആൻ അഡ്വെഞ്ചർ ദാറ്റ് ചേഞ്ച്ഡ് ഹിസ് ലൈഫ് ഇൻ എ സർപ്രൈസിംഗ് വേ. നൗ ലെറ്റ്സ് ലിസൺ ടു ദി സ്റ്റോറി. ദി ഹംഗ്രി ജാക്കൽ wandered into a nearby village in search of food. Suddenly, a group of dogs saw him and began chasing him. Frightened, the jackal ran as fast as he could and jumped into a large tub filled with blue dye. When the dogs went away, the jackal climbed out of the tub. To his surprise, his fur had turned bright blue. He looked so different that even he could hardly recognize himself. When he returned to the forest, all the animals stared at him in amazement. They had never seen a blue animal before. The lion, tiger, elephant, deer, and monkeys were all afraid. The clever jackal smiled and said, "Do not be afraid. The gods have chosen me to be the king of the forest. They gave me this beautiful blue color so everyone would know I am special." The animals believed him and made him their king. Every day, they brought him delicious food, and the blue jackal enjoyed living like a ruler. But the blue jackal became proud. He even chased away the other jackals because he was afraid they would discover his secret. One quiet night, the blue jackal heard a group of jackals howling in the distance. He forgot about his disguise and joined them with a loud, happy howl. As soon as the other animals heard him, they realized he was not a magical kid at all. He was just an ordinary jackal pretending to be someone special. The animals were upset because he had lied to them, so they chased him out of the forest. Moral of the story is, always be honest and true to yourself. Because lies may fool others for a while, but the truth always comes out.
0: ഇനി നമുക്ക് ഒരു കവിത കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഇവാൻ മനോജ്.
2: ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് മുരുകൻ കാട്ടാക്കടയുടെ കണ്ണട എന്ന കവിതയാണ്. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാ, അഴിഞ്ഞ കോരക്കൂപ്പുകൾ കാണാ. രക്തം ചിതറിയ ചുവരുകൾ കാണാ, അഴിഞ്ഞ കോരക്കൂപ്പുകൾ കാണാ. കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചെല്ലുകൾ ഉടഞ്ഞ് ചിതറും നാദം. പന്നി വെടിപ്പുക പൊന്തും തെരുവിൽ, പാതിക്കാൽ വിറകൊള്ളുവതു കാണാ. ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ ബലി

താപത്താറാട്ടൽ മേ പൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാ. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ ബലി വഴിയെ പോകുമ്പോൾ മാതൃവിലാപത്താറാട്ട് മേ പൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴുവതു കാണാ. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം.

പലിശ പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം, പൊട്ടിയ താലി ചരടുകൾ കാണാം.

0: കൂനരുറുമ്പിര തേടൽ കാണാ. തറയിലൊരിലയിലൊരൽപ്പം ചോര കൂനനുറുമ്പിര തേടൽ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം.
1: അടുത്തത് ജ്വൽ പി ജേസൻ ചൊല്ലുന്ന കവിതയാണ് അമ്മ മലയാളം.
2: കുരിപ്പുയ ശ്രീകുമാർ എഴുതിയ അമ്മ മലയാളം എന്ന കവിതയാണ് ഞാൻ ഇവിടെ പാടാൻ പോകുന്നത്.

മലിനവസ്ത്രം ധരിച്ച് ഓടയിൽ നിന്നെനീറ്റ് അരുതരുത മക്കളെ എന്ന് കേയുന്നു.

0: മലയാളം.
1: ഇനി ഒരു കഥ കേൾക്കാം. ലിയോണ എലിസബത്ത് ലിജോ ആണ് കഥ പറഞ്ഞു തരുന്നത്.
0: ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് രണ്ട് ഞണ്ടുകൾ. കടൽക്കരയിൽ രണ്ട് ഞണ്ടുകൾ

0: നടക്കുകയായിരുന്നു അമ്മയും മകളും. പലതും സംസാരിച്ചു കൊണ്ട് നടക്കെ പെട്ടെന്ന് ഞണ്ടമ്മയ്ക്ക് ദേഷ്യം കയറി. എന്താടി പെണ്ണെ, നിന്റെ നടപ്പ് വളരെ മോശമാണല്ലോ. നിനക്ക് മറ്റു മൃഗങ്ങളെപ്പോലെ നടക്കാൻ വയ്യേ. അവരെല്ലാം മുന്നോട്ടേക്ക് നടക്കുന്നു, നീ പിന്നോട്ടും. അമ്മയുടെ ദേഷ്യം കണ്ട് മകൾ അമ്പരം നിന്നു. എങ്കിലും ആ അമ്പരപ്പ് മാറ്റിക്കൊണ്ട് അവൾ ഉടനെ ചോദിച്ചു, പക്ഷെ അമ്മേ, അമ്മയല്ലേ എന്നെ നടത്തം പഠിപ്പിച്ചത്? അമ്മ പറയുന്നതനുസരിച്ചും അമ്മയെ നോക്കിയുമാണ് ഞാനത് പഠിച്ചത്. എന്നിട്ടിപ്പോൾ അമ്മയെപ്പോലെ തന്നെ ഞാനും നടക്കുമ്പോൾ എന്തിനെന്നെ കുറ്റപ്പെടുത്തുന്നു? മകൾ തുടർന്നു, ഏതായാലും ഇനി ഇത് മാറ്റാൻ പ്രയാസമുണ്ട്. നിർബന്ധമാണെങ്കിൽ മുന്നോട്ട് നടക്കുന്നത് എങ്ങനെയാണെന്ന് അമ്മ തന്നെ കാണിച്ചു തരൂ, ഞാൻ ശ്രമിക്കാം. ഈ വാക്കുകൾ കേട്ട് അമ്മയുടെ മുഖം വിളറി. മകൾ പറയുന്നതാണല്ലോ ശരി. അവർ പിന്നെ രസകരമായി മറ്റൊരു വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ട് നടന്നുപോയി. ഈ കഥയുടെ ഗുണപാഠമാണ് അവനവന് നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അന്യർക്ക് ഉപദേശിക്കരുത്.
1: അടുത്തത് എമി പാടുന്ന ലളിതഗാനം.

0: ഇനി ഒരു പ്രസംഗമാണ് മരിയ ഫിജോ അവതരിപ്പിക്കുന്നു.
1: ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യയുടെ പുരോഗതി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. ഒരു കാലത്ത് സാങ്കേതിക വിദ്യയ്ക്കായി

0: രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് പല മേഖലകളിലും ലോകത്തെ തന്നെ മാതൃകയാകുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ നേട്ടങ്ങൾ ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഇസ്രയുടെ ചന്ദ്രയാൻ 3 ദൗത്യം, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ ദൗത്യമായി ചരിത്രത്തിൽ ഇടം നേടി. മംഗൾയാൻ ഇന്ത്യയുടെ സാങ്കേതിക മികവ് ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. കുറഞ്ഞ ചെലവിൽ സങ്കീർണമായ ബഹിരാകാശ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് ഏറെ പ്രശംസിക്കപ്പെട്ടു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. UPI, ഡിജിറ്റൽ പേയ്മെന്റുകൾ, ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ സംരംഭങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തെ പോലും മാറ്റിമറിച്ചു. ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പണമിടപാടുകൾ നടത്താൻ കഴിയുന്നു. ആരോഗ്യരംഗത്തും കൃഷിയിലും വിദ്യാഭ്യാസത്തിലും നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, ജൈവ സാങ്കേതിക വിദ്യ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു. വൈദ്യശാസ്ത്രത്തിലെ പുതിയ ഗവേഷണങ്ങളും വാക്സിൻ വികസനത്തിലെ ഇന്ത്യയുടെ കഴിവും നമ്മുടെ ശാസ്ത്രജ്ഞരുടെ മികവിൻ്റെ തെളിവാണ്. അതോടൊപ്പം പുനരുപയോഗ ഊർജം, സൗരോർജം, ഇലക്ട്രിക് വാഹനങ്ങൾ, ഹരിത സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലും ഇന്ത്യ മുന്നേറുകയാണ്. ഭാവിയിലെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം പരിസ്ഥിതി സംരക്ഷിക്കാനും ഇത്തരം സാങ്കേതിക വിദ്യകൾ സഹായിക്കുന്നു. എന്നാൽ ഈ പുരോഗതി ഇവിടെ അവസാനിക്കുന്നില്ല. ശാസ്ത്രബോധവും ഗവേഷണ മനോഭാവവും യുവതലമുറയിൽ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ശാസ്ത്രം മനുഷ്യ നന്മയ്ക്കായി എന്ന ആശയം മുൻനിർത്തി മുന്നോട്ടു പോകുമ്പോഴാണ് യഥാർത്ഥ പുരോഗതി സാധ്യമാകുന്നത്. അറിവും അധ്വാനവും ആത്മവിശ്വാസവും കൈമുതലാക്കി ഇന്ത്യ മുന്നേറുകയാണ്. വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നിർണായക പങ്ക് വഹിക്കും. ശാസ്ത്രത്തിൽ മുന്നേറുന്ന ഇന്ത്യ, സാങ്കേതിക വിദ്യയിൽ ശക്തമാകുന്ന ഇന്ത്യ, അതായിരിക്കട്ടെ നമ്മുടെ ഭാവി ഇന്ത്യ.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് കാക്കനാട് കൊല്ലംകുടി മുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കൂട്ടുകാരാണ്. പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ തീർച്ചയായും ഞങ്ങൾക്ക് എഴുതണം. വിലാസം: വിടരുന്ന മുട്ടുകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. നിർവഹണം: ലൗലി. സഹായം: അംബിക ഷിബു.

കോട്ടയം കല്ലറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടർ നിയമനത്തിന് അടുത്ത മാസം 5 അഭിമുഖം നടക്കും. യോഗ്യത MBBS ബിരുദം, KSMC രജിസ്ട്രേഷൻ, മുൻപരിചയമുള്ളവർക്ക് മുൻഗണന, ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി 5 രാവിലെ 11 മണിക്ക് കല്ലറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹാജരാകണം.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് രാവിലെ 8:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, 9:15 അഭിപ്രായ വേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും, 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, 2 മണിക്ക് ഓർമ്മച്ചിന്ത്, 4 മണിക്ക് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, വൈകിട്ട് 6:50 കാർഷിക ജീവനം, മാറ്റിയെടുക്കുക മാലിന്യങ്ങളെ, ലോക ശുചീകരണ ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിപാടി. രാത്രി 8:05 യുവവാണി, കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായി PM പ്രഭു പങ്കെടുക്കുന്നു ആദ്യഭാഗം.

ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർക്ക് ഒരൊറ്റ സേനാധിപൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൗരവ പക്ഷത്ത് വിവിധ ഘട്ടങ്ങളിലെ അഞ്ചു പേരും ആരൊക്കെ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം: ഭീഷ്മർ, ദ്രോണർ, കർണൻ, ശല്യർ, അശ്വത്ഥമാവ്. മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർക്ക് ഒരൊറ്റ സേനാധിപൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ,

കൗരവ പക്ഷത്ത് വിവിധ ഘട്ടങ്ങളിലായി അഞ്ചു പേരും. ആരൊക്കെ? ഇതിനുത്തരം ഭീഷ്മർ, ദ്രോണർ, കർണൻ, ശല്യർ, അശ്വത്ഥമാവ്. ചിന്താശകലം പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് എത്രമാത്രം ഉയരത്തിലെത്തുന്നുവോ അതാകണം യഥാർത്ഥ വിജയത്തിന്റെ അളവുകോൾ. ജനറൽ ജോർജസ് പാറ്റൺ. പ്രിയ ശ്രോതകളെ, ഈ ചിന്താശകലത്തോടെ ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ഇനങ്ങളുമായി FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.

FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗായിക രാധിക തിലകിൻ്റെ ചരമവാർഷിക ദിനം. ലളിതഗാനങ്ങളിലൂടെയാണ് രാധിക തിലക് പ്രശസ്തിയായത്. 70s ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെത്തിയ രാധിക ഏകദേശം 70 സിനിമകളിൽ പാടിയിട്ടുണ്ട്. സിനിമാ ഗാനങ്ങൾക്കൊപ്പം നിരവധി ലളിതഗാനങ്ങളും ഭക്തിഗാനങ്ങളും ഇവർ ആലപിച്ചു. മലയാളികളുടെ മനസ്സിൽ നിന്നും മായാത്ത നിരവധി ഗാനങ്ങൾ ആലപിച്ച രാധിക തിലകൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ച് രാധിക തിലക് ആലപിച്ച ചില ഗാനങ്ങളാണ് ഇന്നാദ്യം FM മോർണിംഗ് സെലക്ഷൻസിൽ.

രാധിക തിലക് കന്മദം എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനമെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ. ഇനി വേണുഗോപാലിനൊപ്പം പാടിയ ഗാനം ചിത്രം ഒറ്റയാൾ പട്ടാളം, പി കെ ഗോപിയുടെ വരികൾക്ക് ശരത്തിൻ്റെ സംഗീതം.

0: ചലച്ചിത്ര പിന്നണി ഗായിക രാധിക തിലകിൻ്റെ ചരമവാർഷിക ദിനത്തിൽ രാധിക തിലക ആലപിച്ച ചില ഗാനങ്ങളാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
1: സമ്പത്താണ്ട് ഇങ്ങനെ അവിടെയും റേഡിയോ വർക്കേ ഉണ്ടായില്ല, ആദ്യത്തെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു റേഡിയോ ഇല്ലാത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു, ഇങ്ങനെ വിഷമം പറഞ്ഞു.
2: എന്നിട്ട്
1: പിന്നെ ഇനിയും കൊണ്ടുവന്ന്
2: വെച്ചവിടെ.
0: ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
2: ചേച്ചി ആകാശവാണി റേഡിയോ പരിപാടി സ്ഥിരം കേൾക്കുന്ന ആളാണ്. എണീറ്റ് വരുമ്പോൾ റേഡിയോ ഓൺ ആക്കിയാൽ പിന്നെ ഓഫ് ചെയ്യുന്നത് രാത്രി കിടക്കും.

0: ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര പി ഒ 682021.
0: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
2: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: സമയം 9:16. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. പന്തളം സുധാകരന്റെ വരികൾക്ക്, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. ചിത്രം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ.

0: ആ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു ഫീല്. അന്നത്തെ കാലമൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്കങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മ

0: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഓ ലവ്ലി, വെൽ ഡൺ.
0: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം. അതേ ലോണ് കൊണ്ട് തന്നെ.
1: നോ,
0: ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
2: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: വിഷ്ണു മോഹൻ സിതാര സംഗീതം നൽകി. ജോത്സനയ്ക്കൊപ്പം പാടിയ ഗാനമാണ് ഇനി ചിത്രം സക്കറിയയുടെ ഗർഭിണികൾ. ഗാനമെഴുതിയത് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ.

0: കൂടുതൽ ഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 9:15 അഭിപ്രായ വേദിക്ക് ശേഷം ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9:15:06.
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ ധാരാളം കത്തുകളും സന്ദേശങ്ങളും ഇത്തവണയും എത്തിയിട്ടുണ്ട്. ആദ്യത്തെ കത്ത് ഇതയച്ചിരിക്കുന്നത് PT ജയൻ കടുത്തുരുത്തിയാണ്. September 7 രാത്രി 10 എസ് ജാനകി അവതരിപ്പിച്ച സംഗീത കച്ചേരി സൂപ്പറായിരുന്നു എന്നാണ് അദ്ദേഹം ഈ കത്തിലൂടെ പറയുന്നത്. അതുപോലെ രാത്രി 10 ഒരു പിടി മനോഹര ഗാനങ്ങളുമായി കടന്നു വരുന്നു സ്മൃതിരാഗം എന്നും എഴുതിയിട്ടുണ്ട്. പിത്താശയ കല്ലുകളും അതുണ്ടാകാനുള്ള കാരണവും ചികിത്സാരീതിയെയും കുറിച്ച് FM ഹെൽത്ത് ലൈനിൽ ഡോക്ടർ സബരിയ ജി പ്രേമുമായി നടത്തിയ അഭിമുഖം മികച്ചതായി എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. എറണാകുളത്തുള്ള ഡ്രൈവിംഗ് ഏറെ ദുഷ്കരമാണ്. വാഹന തിരക്കും ജനബാഹുല്യവും കാരണം ശ്വാസം മുട്ടുന്ന എറണാകുളം വഴിയിലൂടെ യാത്ര ചെയ്ത സമകാലികം ഒരു നേർക്കാഴ്ചയായി എന്ന് അഭിപ്രായപ്പെടുന്നു. രാത്രി 9:30 കേട്ട നളിനി കഥാപ്രസംഗം നല്ല നിലവാരം പുലർത്തിയില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരുപാട് പരിപാടികളെക്കുറിച്ച് PT ജയൻ തന്റെ കത്തുകളിലൂടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ആ കഥാപ്രസംഗം തിരുവനന്തപുരം നിലയത്തിന്റെ പരിപാടിയായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇഷ്ടമാകാതെ പോയത് എന്ന് മനസ്സിലായില്ല. എന്തായാലും എല്ലാ പരിപാടികളും ഒരുപോലെ എല്ലാവർക്കും ഇഷ്ടമാകില്ലല്ലോ. ബാക്കി എല്ലാ പരിപാടികളും വളരെ ഇഷ്ടമായി, മികച്ചതായിരുന്നു എന്നാണ് PT ജയൻ കടുത്തുരുത്തി തന്റെ കത്തുകളിലൂടെ അറിയിച്ചിട്ടുള്ളത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
3: ഈ കത്ത് B ഹരിദാസ് പണിക്കർ കാവശ്ശേരിയിൽ നിന്നും അയച്ചതാണ്. ഈ മാസം 3 കേൾപ്പിച്ച അക്ഷരശ്ലോക സദസ് പ്രചോദിത കലാസമിതി അവതരിപ്പിച്ചത് വളരെ നന്നായിരുന്നു എന്നാണ് അഭിപ്രായം. കൂടാതെ 6 കാവ്യാഞ്ജലിയിൽ ബാലാമണിയമ്മയുടെ ചന്ദ്രോദയം എന്ന കവിത ഗായത്രി അവതരിപ്പിച്ചതും നന്നായി. മഹിതം മലയാളം പരിപാടിയിൽ മുടിയെപ്പറ്റി പറഞ്ഞത് കേൾക്കാനും അറിയാനും കഴിഞ്ഞു എന്നും B ഹരിദാസ് പണിക്കർ എഴുതിയിരിക്കുന്നു.
2: പാലക്കാട് നിന്നാണ് B ഹരിദാസ് പണിക്കർ തന്റെ ഈ അഭിപ്രായം കത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. പ്രചോദിത കലാസമിതി അവതരിപ്പിച്ച അക്ഷരശ്ലോക സദസ് ചന്ദ്രോദയം എന്ന കവിത ഗായത്രി അവതരിപ്പിച്ചത് മഹിതം മലയാളം ഈ പരിപാടികൾ ഇഷ്ടമായി എന്നാണ് അദ്ദേഹം തന്റെ കത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
3: 8 വിടരുന്ന മുട്ടുകളിൽ സൗത്ത് വാഴക്കുളത്തിലെ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ, അത് അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച പരിപാടികളായിരുന്നു, അതെല്ലാം ഇഷ്ടമായി എന്നാണ് ജബ്ബാർ അലങ്ങാട് എഴുതിയിരിക്കുന്നത്. നിലയം ബുധനാഴ്ചകളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പറയോ നിങ്ങൾക്കറിയാമോ എന്ന പരിപാടി ഉന്നത നിലവാരം പുലർത്തുന്നുണ്ട്. നിലയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടത്തൊരിടത്ത് വളരെയേറെ നന്നാവുന്നുണ്ട് എന്നും ജബ്ബാർ എഴുതിയിട്ടുണ്ട്.
2: പറയൂ നിങ്ങൾക്കറിയാമോ ഒരിടത്തൊരിടത്ത് അധ്യാപക ദിനത്തിൽ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ എല്ലാം ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായത്തിന് നന്ദി. ഈ കത്തയച്ചിട്ടുള്ളത് മരടിൽ നിന്ന് K അരവിന്ദാക്ഷനാണ്. അദ്ദേഹത്തിന്റെ ആവശ്യം പക്ഷേ നമുക്ക് സാധിച്ചു കൊടുക്കാൻ സാധിക്കാത്തതാണ്. അദ്ദേഹം പറയുന്നു, ഇംഗ്ലീഷ് വാർത്ത കേൾക്കുമ്പോൾ പലപ്പോഴും തടസ്സം നേരിടുന്നു, വൈദ്യുതി ഇല്ലാതാകുന്നതാണ്. അതുകൊണ്ട് വാർത്താ സമയങ്ങളിൽ വൈദ്യുതിക്ക് തടസ്സം വരാതെ നോക്കുവാൻ ആകാശവാണി എന്തെങ്കിലും ചെയ്യണമെന്നാണ് അദ്ദേഹം ഈ കത്തിലൂടെ ആവശ്യപ്പെടുന്നത്. വൈദ്യുതി വിതരണം സംബന്ധിച്ച് എന്തെങ്കിലും ആകാശവാണിക്ക് നേരിട്ട് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമ്മുടെ പരിപാടികളെല്ലാം ഒരു തടസ്സവുമില്ലാതെ കേൾക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിന് പ്രത്യേകം നന്ദി പറയുന്നു.
3: MS രാജൻ സൗത്ത് വാഴക്കുളത്ത് നിന്ന് അയച്ച കത്ത് ഇങ്ങനെയാണ്. ഇത്തവണത്തെ ഓണാഘോഷം FM ഓരോ പരിപാടിയും മനോഹരമാക്കി. പ്രഭാതഗീതം, ഓണപ്പാട്ടുകൾ, കാവ്യധാരയിൽ എല്ലാ ദിവസവും ഓണക്കവിതകൾ കേൾപ്പിച്ചു. ആവണി പൊന്നുഞ്ഞാൽ എല്ലാം തന്നെ ഇഷ്ടമായി. ചില്ലുജാലകം, പോയ കാലത്തെ അയവിറക്കുന്ന ഗാനങ്ങൾ. വെള്ളിത്തിരയിൽ പുതിയ അവതാരകർ വന്നപ്പോൾ ഒട്ടുമിക്ക ശ്രോതാക്കളും ആവർത്തിച്ച് വിളിക്കുന്നവരായി. അതിൽ അനുഗോപ അവതരിപ്പിച്ച വെള്ളിത്തിര, ശ്രോതാവും അവതാരകനും തമ്മിലുള്ള നീണ്ട സംഭാഷണം മൂലം 5 or 6 പാട്ടുകളാണ് പോയത്. 28 ഏലൂർ ബിജു അവതരിപ്പിച്ച സോപാന സംഗീതം 1 ഭക്തി സാന്ദ്രമായിരുന്നു. ശ്രാവണ ഹർഷം ചിത്രീകരണം കേട്ടു. 4 MV ശശികുമാർ രചനയും സംവിധാനവും നിർവഹിച്ച ലവ് ഇൻ 70s അസലായിരുന്നു. പിന്നെ 3 കേൾപ്പിച്ച നാടകം 28 പ്രക്ഷേപണം ചെയ്തത് ഒറ്റക്കുന്നിലേക്കൊരു സ്നേഹയാത്ര, ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന ഒന്നായിരുന്നു. പിന്നെ 29 VM ഗിരിജ അവതരിപ്പിച്ച പരിപാടി 4 ഉത്തരാ സ്വയംവരം കഥകളി, ഓണത്തിന് ഒരു അടിപൊളി സദ്യയായിരുന്നു നിങ്ങൾ നൽകിയതെന്നാണ് എഴുതിയിരിക്കുന്നത്.

0: ശനിദശ ഒരു 10 മിനിറ്റെങ്കിലും വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എം വി ശശികുമാറും പ്രീതി മാർട്ടിനും വിനോദും ചേരുമ്പോൾ എന്താ ഒരു സന്തോഷം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പാട്ടിന്റെ നാട്ടുവഴി അതിർത്തി കടന്ന പെരുവനം ഗ്രാമത്തിലെത്തിയത് നന്നായി. രണ്ടാം ഭാഗവും നല്ല അറിവുകൾ കിട്ടി. വിടരുന്ന മുട്ടുകൾ തമ്മനം പബ്ലിക് സ്കൂളിലെ കുട്ടികൾ പങ്കെടുത്ത പരിപാടി ഗംഭീരമായിരുന്നു. എഫ് എം ഹെൽത്ത് ലൈൻ, മായാ ബാലകൃഷ്ണന്റെ കുട്ടിക്കഥകൾ, കാർഷിക ജീവനം, കിസാൻവാണി പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുന്നതും നല്ലത് തന്നെ, ശാസ്ത്രദീപ്തി, ഇംഗ്ലീഷ് മാറ്റേഴ്സ് എല്ലാം കൊള്ളാം എന്നും എഴുതിയിട്ടുണ്ട്.
1: ഓണപരിപാടികളെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ആവണിപ്പൊന്നുന്നൽ, ശ്രാവണഹർഷം, ലവ് ഇൻ 70s, ശ്രാവണഹർഷം തൃശൂർ നിലയം തയ്യാറാക്കിയ പരിപാടിയായിരുന്നു. അതുപോലെ ശനിദശയുടെ സമയം കൂട്ടണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എപ്പോഴും ചെറുതാണല്ലോ മനോഹരം. നമുക്ക് 5 മിനിറ്റിനുള്ളിൽ നിർത്തുന്നത് തന്നെയായിരിക്കും ശനിദശ പോലെയുള്ള റേഡിയോ കാർട്ടൂൺ പരിപാടികൾക്ക് ഉചിതമെന്ന് തോന്നുന്നു. എന്തായാലും അഭിപ്രായം അറിയിച്ചതിന് വളരെ നന്ദി.
0: ഗോപികൃഷ്ണൻ നന്ദ്യാട്ടുകുന്നം നിരവധി പരിപാടികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 6ാം തീയതിയിലെ കാർഷിക ജീവനം, മട്ടുപാവ് കൃഷിയുടെ സവിശേഷതകൾ, ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കൃഷിരീതിയാണ് എറണാകുളത്തെ നാരായണൻ രാമമൂർത്തി ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. 6ാം തീയതിയിലെ സമകാലികം, ഇന്ന് ഒരു ദുഷ്പ്രവണത സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രൊഫഷണലുകളെ ആക്രമിക്കുക, കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം വരുത്തുക തുടങ്ങിയ അക്രമങ്ങൾ അരങ്ങേറുന്നത് പലപ്പോഴും ആശുപത്രികളിലാണ് കൂടുതലായും കണ്ടുവരുന്നത്. സ്കൂളുകളിലെ അധ്യാപകരെയും അക്രമികൾ വെറുതെ വിടുന്നില്ല. ഇവിടെ ശിക്ഷയുടെ കാഠിന്യം വളരെ കുറവായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് ഗോപികൃഷ്ണൻ നന്ദ്യാട്ടുകുന്നം നിരീക്ഷിക്കുന്നത്. 7ാം തീയതിയിലെ കാവ്യധാരയിൽ സുഗതകുമാരിയുടെ കവിത ആരു വിളിപ്പു മൃദുല നന്നായി ആലപിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് മഹിത മലയാളം. ഡോക്ടർ എ നുജും അവതരിപ്പിച്ച പരിപാടി അടി എന്ന വാക്ക് നാമത്തിലും ക്രിയയിലും തരം മാറുന്നത് പോലെ മറ്റൊരു വാക്കും മലയാളത്തിൽ ഇല്ല എന്നത് വെറുമൊരു വാചകമടിയോ അടിച്ചുവിടലോ അല്ല തന്നെ. എഫ് എം ഹെൽത്ത് ലൈനിൽ ഫാറ്റി റിവറും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ യഹിയ പറക്കവെട്ടിയുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നൽകിയത്. പിന്നെ 8ാം തീയതിയിലെ മഹിതം മലയാളം തേങ്ങയെ പറ്റിയായിരുന്നു ഡോക്ടർ സിബു മോഡയിൽ പറഞ്ഞത്. 9ാം തീയതിയിലെ സുഭാഷിതം ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരാളുടെ മനോഭാവമാണ് ഒരാളെ രൂപപ്പെടുത്തുന്നത്. മാതാപിതാക്കൾ, ഗുരുക്കന്മാർ ഇവരോടൊക്കെ ഇന്നലെ വരെ നടന്ന കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കാൻ. റോസി തമ്പിയാണ് ഈ സുഭാഷിതം അവതരിപ്പിച്ചത്. വളരെ നല്ല ഉദ്ബോധനങ്ങളായിരുന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 9ാം തീയതിയിലെ കാവ്യധാര വിവേക് വളരെ മനോഹരമായി ആലപിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. പ്രഭാതഗീതത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു. യേശുദാസ്, ജയചന്ദ്രൻ എന്നിവർ ആലപിച്ച ഗാനങ്ങളെല്ലാം ഭക്തി നിർഭരമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്.
1: നിരവധി പരിപാടികളെ കുറിച്ച് ഗോപികൃഷ്ണൻ നന്ദിയാട്ടുമെന്നും അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. കാർഷിക ജീവനം നമ്മുടെ ശ്രോതാക്കൾക്ക് ഇഷ്ടമാകുന്നു, അത് കൃഷി ചെയ്യുവാൻ അവർക്ക് പ്രേരണയാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ കാവ്യധാര ഇഷ്ടമാകുന്നു, എഫ് എം ഹെൽത്ത് ലൈൻ, മഹിത മലയാളം, സുഭാഷിതം, ഈ പരിപാടികളെല്ലാം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി. അഭിപ്രായവേദിയിലേക്കുള്ള അടുത്ത കത്ത് അയച്ചിട്ടുള്ളത് കെ പി ഷാജഹാനും കൂട്ടരുമാണ്. പ്രചോദിത അക്ഷരശ്ലോക സദസ് അവതരിപ്പിച്ച അക്ഷരശ്ലോകം വളരെ ഇഷ്ടമായെന്നാണ് അദ്ദേഹം ആദ്യം എഴുതുന്നത്. തുടർന്ന് സാഹിത്യ സുരഭിയിൽ കെ രതീഷ് അവതരിപ്പിച്ച സമ്മോഹനം എന്ന കഥയും, വേണു വി ദേശം ചെയ്ത ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ എന്ന പ്രഭാഷണവും ഇഷ്ടമായെന്ന് എഴുതുന്നുണ്ട്. യുവവാണിയിൽ ഓർമ്മകൾ നിലനിർത്താൻ ഗിഫ്റ്റുകൾ ഉണ്ടാക്കുന്ന കലാകാരിയുമായി നടത്തിയ അഭിമുഖം ഇഷ്ടമായി. അന്നേ ദിവസം അതായത് സെപ്റ്റംബർ 5ാം തീയതി സലിൽ ചൗധരിയുടെ ഗാനങ്ങൾ കേൾപ്പിച്ചത് വളരെ ഉചിതമായി, അന്ന് സലിൽ ചൗധരിയുടെ ഓർമ്മ ദിവസമായിരുന്നല്ലോ എന്നും കെ പി ഷാജഹാൻ എഴുതുന്നുണ്ട്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്ത ഈ പരിപാടികളെല്ലാം ഇഷ്ടമായി ശ്രോതാവിന് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾ കത്തെഴുതി അറിയിച്ചതിന് പ്രത്യേകം നന്ദി.
0: പി വി വേണുഗോപാലൻ അല്ലപ്ര എഴുതിയ കത്ത് ഇങ്ങനെയാണ്. 4ാം തീയതി പ്രക്ഷേപണം ചെയ്ത ഭക്തിഗാനങ്ങൾ, യേശുദാസ്, ചിത്ര, ബോംബെ ജയശ്രീ എന്നിവർ പാടിയത് ഏറെ ഇഷ്ടപ്പെട്ടു. 12 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ലളിതഗാനങ്ങൾ, സുജാത പാടിയ ഗാനം. 5 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ചലച്ചിത്ര ഗാനത്തിലെ അവസാനം കേട്ട ഗാനം. 6:40 പ്രക്ഷേപണം ചെയ്ത 2 ഗാനങ്ങൾ എല്ലാം ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ 3ാം തീയതിയിലെ പഞ്ചാരിമേളം, അത് കേട്ടപ്പോൾ തൃശൂർ പൂരത്തിന് മഠത്തിൽ വരവിന്റെ പ്രതീകം പോലെ തോന്നി. എത്ര കേട്ടാലും മതി വരാത്ത ഒരു വർണ്ണവിസ്മയം തീർത്ത ഒരു ഉഗ്രൻ പരിപാടിയായിരുന്നു ആ പഞ്ചാരിമേളം. അത് കാഴ്ചവെച്ച കലാകാരന്മാർക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് പി വി വേണുഗോപാലൻ അല്ലപ്ര എഴുതിയിരിക്കുന്നത്.
1: അദ്ദേഹം ഒരു കത്തുകൂടി അയച്ചിട്ടുണ്ട്, നമുക്ക് അത് നോക്കാം.
0: കഴിഞ്ഞ മാസം 28ാം തീയതി പ്രക്ഷേപണം ചെയ്ത സംഗീതലഹരി, യേശുദാസ് പാടിയത് വളരെ സുഖമായിരുന്നു അത് കേൾക്കാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അന്ന് തന്നെ 12:05 പ്രക്ഷേപണം ചെയ്ത 2 ലളിതഗാനങ്ങളും നല്ല നിലവാരം പുലർത്തിയെന്ന് എഴുതിയിട്ടുണ്ട്. 1 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ആവണി പൊന്നുഞ്ഞാൽ, ബിജുപാൽ അവതരിപ്പിച്ചത് എന്തുകൊണ്ടും പ്രശംസ അർഹിക്കുന്ന ഒന്നായിരുന്നു. 28ാം തീയതിയിലെ

0: സോപാന സംഗീതം ഏലൂർ ബിജു അവതരിപ്പിച്ചത്. എത്ര കേട്ടാലും മതി വരാത്ത ഒരു പരിപാടിയായിരുന്നു അത്. ബിജുവിനും അഖിൽ രാജനും അഭിനന്ദനം നേരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. ആവണി പൊന്നുഞ്ഞാൽ ബി കെ ഹരിനാരായണൻ അവതരിപ്പിച്ചത് ഉന്നത നിലവാരം പുലർത്തി.
1: ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്ത ഓണപരിപാടികളെക്കുറിച്ചും മറ്റു ചില പരിപാടികളെക്കുറിച്ചുമാണ് പി വി വേണുഗോപാൽ അല്ലപ്ര ഇത്തവണ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് ഏലൂർ ബിജുവും സംഘവും അവതരിപ്പിച്ച സോപാന സംഗീതം വളരെ ഇഷ്ടമായി, അതുപോലെ ബിജിബാൽ അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാൽ ഏറ്റവും മികച്ചതായി, ബി കെ ഹരിനാരായണൻ അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാലും ശ്രോതാവിനെ ഏറെ ഇഷ്ടമായിട്ടുണ്ട്. ഈ പരിപാടികളെല്ലാം ഇഷ്ടമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾ അറിയിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു.
0: പി ടി മാധവൻ തുരുത്തിക്കര എഴുതിയ കത്തിങ്ങനെയാണ്. 3-ാം തീയതി കാവ്യധാരയിൽ വിനയചന്ദ്രന്റെ വീട്ടിലേക്കുള്ള വഴി എന്ന കവിതയിലെ ഒരു ഭാഗം ചൊല്ലിയത് ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ 5-ാം തീയതിയിലെ കാവ്യധാരയിൽ ജി കുമാരപിള്ളയുടെ മഴക്കാലം എന്ന കവിതയിലെ ഒരു ഭാഗം എസ് ജയ ചൊല്ലിയതും ഇഷ്ടപ്പെട്ടു. 3-ാം തീയതിയിലെ ആരോഗ്യ പരിപാടി ആൻജിയോപ്ലാസ്റ്റിയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ പറ്റിയും കാർഡിയോളജിസ്റ്റ് ഹർഷ ജീവൻ ശ്രോതാക്കളുമായി സംസാരിച്ച് നിർദ്ദേശങ്ങൾ നൽകിയത് ഏറെ വിലപ്പെട്ട ഒരു പരിപാടിയായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്.
1: ഡോക്ടർ ഹർഷ ജീവൻ പങ്കെടുത്ത പരിപാടി ഒരു തത്സമയ പരിപാടിയായിരുന്നു. എഫ് എം എൽ ലൈൻ, അതുപോലെ കാവ്യധാര, സുഭാഷിതം, ഇത്തരം പരിപാടികളെല്ലാം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ഇനി വാട്സാപ്പിൽ വന്ന അഭിപ്രായങ്ങൾ വായിക്കാം. ഓഗസ്റ്റ് 27-ാം തീയതി കൊച്ചി നിലയം പ്രക്ഷേപണം ചെയ്ത പ്രത്യേക പരിപാടി ലവ് ഇൻ 70s അത്യന്തം ഹൃദയഹാരിയായി. 50 വർഷം മുൻപത്തെ അതീവ ചാരുതയാർന്ന ആ പ്രണയശില്പത്തിന്റെ രചനാ മികവ് എടുത്തു പറയാതിരിക്കാനാവില്ല. പണ്ടത്തെ ഒരു റേഡിയോ നാടകം കേൾക്കുമ്പോഴുണ്ടാകുന്ന ഹൃദ്യ അനുഭവമാണ് ആ പരിപാടി കേട്ടപ്പോൾ ഉണ്ടായത്. കഥാസന്ദർഭത്തിന് തികച്ചും അനുയോജ്യമായ ഗാനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ രചയിതാവ് പ്രത്യേകം ശ്രദ്ധ പുലർത്തി എന്ന് സ്പഷ്ടം. എല്ലാ ഗാനങ്ങളും ശ്രവ്യമധുരം. വിശേഷിച്ചും പരിപാടിയുടെ പ്രൊമോയിൽ കൊടുത്ത പൂമിഴിയാൽ പുഷ്പാഭിഷേകം, 200 പൗർണമി ചന്ദ്രികകൾ തുടങ്ങിയ പാട്ടുകൾ. പക്ഷെ ആഖ്യാനം അത്ര പോരായിരുന്നു എന്നാണ് മായാ പരമേശ്വരൻ പെരിയപ്പുറം എഴുതിയിരിക്കുന്നത്. ഇനി മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കരയുടെ അഭിപ്രായമാണ്. 10-ാം തീയതിയിലെ മഹിത മലയാളം ശ്രദ്ധേയമായി. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികളിൽ കൊഴുപ്പും കൊളസ്ട്രോളും കൂടി രക്തയോട്ടം തടസ്സപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഹൃദയാഘാതത്തിന്റെ കാരണങ്ങളെയും ചികിത്സയും കുറിച്ച് വിശദീകരിച്ചു 11-ാം തീയതി ആരോഗ്യ വിചാരം പരിപാടിയിൽ. ഡോക്ടർ അരുൺകുമാറുമായി എം വി ശശികുമാർ നടത്തിയ ആ അഭിമുഖം വളരെ വിജ്ഞാനപ്രദമായിരുന്നു എന്നാണ് മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കർ എഴുതിയിരിക്കുന്നത്. പിന്നെ നിലവറ. 1967 അഗ്നിപുത്രി എന്ന സിനിമയുടെ തിരക്കഥയിലൂടെ മലയാള സിനിമയ്ക്ക് ആദ്യമായി ദേശീയ അവാർഡ് നേടിക്കൊടുത്ത തിരക്കഥാകൃത്തും നാടകകൃത്തുമായ എസ് എൽ പുരം സദാനന്ദന്റെ ശബ്ദം ഉൾപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ 11-ാം തീയതിയിലെ നിലവറ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ പ്രക്ഷേപണം ചെയ്തത് അവസരോചിതമായി എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സി ജെയും നവീന നാടക ദർശനവും. ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി. ഷിബിൻ ജോർജ് ചളിക്കവട്ടം അവതരിപ്പിച്ച മയ്യത്ത് വന്ന വഴി, ആ കഥ പ്രവാസി ലോകത്ത് വച്ച് മരണപ്പെട്ട സ്വന്തം പിതാവിന്റെ മയ്യത്ത് കാത്തു കഴിയുന്ന മക്കളുടെയും കുടുംബത്തിന്റെയും ദയനീയ അവസ്ഥ വരച്ചുകാട്ടി. പിന്നെ വിചാരം പരിപാടിയിൽ കണ്ണൂർ സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസർ പ്രദീപ് ബി ജെയുമായി 13-ാം തീയതി എം വി ശശികുമാർ നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. കാഴ്ച പരിമിതി ഒരു കുറവായി കാണാതെ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ തിളങ്ങി ജീവിത വിജയം കണ്ടെത്തിയ പ്രദീപിനെ പരിചയപ്പെടുത്തിയത് നന്നായി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പിന്നെ കേരളത്തിലെ നിലവിലെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിക്ക് പ്രധാന കാരണം, അതേക്കുറിച്ചുള്ള സമകാലീയം പരിപാടി ഏറെ നന്നായി എന്നും എഴുതിയിട്ടുണ്ട്. എഫ് എം ഹെൽത്ത് ലൈനിലെ ഡോക്ടർ ആദിത്യ ആർ മോഹനുമായി നടത്തിയ അഭിമുഖം വിജ്ഞാനപ്രദമായിരുന്നു. ഡിജിറ്റൽ ലോകത്ത് ജാഗ്രതയാണ് ഏറ്റവും വലിയ ആയുധം, ഇതേക്കുറിച്ച് പറഞ്ഞ് 14-ാം തീയതിയിലെ സമകാലീയം അവസരോചിതമായി. കൂടാതെ ശാസ്ത്രദീപ്തി, നിയമവേദി എന്നിവയെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
1: നിരവധി പരിപാടികളെ കുറിച്ച് പതിവ് പോലെ മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കര അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എഫ് എം ഹെൽത്ത് ലൈൻ, വിചാരം, സാഹിത്യസുരവി, സമകാലികം, ഇങ്ങനെ അദ്ദേഹത്തിന് ഒട്ടുമിക്ക പരിപാടികളും ഇഷ്ടമായിട്ടുണ്ട്. എല്ലാ പരിപാടികളും ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക. അഭിപ്രായവേദിയുടെ ഇന്നത്തെ സമയമിവിടെ പൂർണ്ണമാവുകയാണ്. ധാരാളം കത്തുകളും അഭിപ്രായങ്ങളും ഇനിയും വായിക്കാൻ ബാക്കിയുണ്ട്. തീർച്ചയായും അവയെല്ലാം പരിശോധിച്ച് വേണ്ട നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. തുടർന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അഭിപ്രായവേദിയിലേക്ക് കത്തുകളും സന്ദേശങ്ങളും അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
0: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68-20-21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം.

0: അറിയാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: ആകാശവാണി കൊച്ചി എഫ് എം 102.3 നിന്നുള്ള പരിപാടികളാണ് ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഇനി ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. മുല്ലനേഴിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം, ചിത്രം നരേന്ദ്രൻ മകൻ, ജയകാന്തൻ വക.

0: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
1: വേണ്ട, ആദ്യം സേവിങ്സ്.
2: ആദ്യം ജിമിക്കി.
0: ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റി വെക്കൂ. അങ്ങനെ ആകൂ ടെൻഷൻ ഫ്രീ.
2: എന്നാലും ആ ജിമിക്കി
0: പോകുന്നു, അതോ ഇഞ്ചക്ഷൻ വേണോ?
3: ആർബിഐ പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: ചിത്രം കാക്കക്കുയിൽ, ഗിരീഷ് പുത്തൻചേരി എഴുതി, ദീപൻ ചാറ്റർജി സംഗീതം നൽകിയ. ഈ ഗാനം പാടിയത് ചിത്ര.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇനി ചിത്രപാടിയ ഗാനം, ചിത്രം കിലുക്കം. ബിജു തിരുമലയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം. ഗാനം പാടിയത് ചിത്രയ്ക്കൊപ്പം എം ജി ശ്രീകുമാർ.

0: ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാട്ടിൻ്റെ നാട്ടുവഴിയിൽ ഉളിയന്നൂർ ആദ്യ ഭാഗം കേൾക്കാം.
1: ഇത് അമ്പലത്തിൻ്റെ മഹാദേവ ക്ഷേത്രം പാർവതി രണ്ടു ഉളിയന്നൂർ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിന് അകത്തായിട്ട് ക്ഷേത്രകോമ്പൗണ്ട് ഇപ്പുറത്തായിട്ട് മണ്ണിടാൻ വേണ്ടിയിട്ട് എടുത്തൊരു കുഴിയായിരുന്നു, അങ്ങനെയാണ് പറയുന്നത്. ആ കുഴി പിന്നീട് ഒരു കുളത്തിൻ്റെ ആകൃതിയിൽ ആയി മാറി. കാരണം
0: ഇന്ന് വൈകിട്ട് 5 മണിക്ക് കേൾക്കൂ പാട്ടിൻ്റെ നാട്ടുവഴിയിൽ ഉളിയന്നൂർ.
1: അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് അമ്പലത്തിന്റെ ആവശ്യത്തിന് എടുത്തു എന്ന് പറയാം. ശരിക്ക് ദിക്കറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള

എഫ് എം മോർണിംഗ് സെലക്ഷൻസാണ് ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രപാടിയ മറ്റൊരു ഗാനം, ചിത്രം വാരഫലം, ബിച്ചു തിരുമലയുടെ രചന, മോഹൻ സിതാരയുടെ സംഗീതം.

0: കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം എഫ് എം മോർണിംഗ് സെലക്ഷൻസിലൂടെ. 10 മണിക്കുള്ള ആകാശവാണി എഫ് എം വാർത്തകൾക്ക് ശേഷം. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം മാറ്റിയെടുക്കാം മാലിന്യങ്ങളെ, ലോക ശുചീകരണ ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിപാടി. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സുമി ചെറിയാൻ, ചോറ്റാനിക്കര കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ്, കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ വേണു രാഘവൻ എന്നിവർ പങ്കെടുക്കുന്നു. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ.
1: മഴക്കാലത്ത് കടലിൽ ചെന്ന് ചേരുന്നു. അങ്ങനെ കടലിൽ ചെന്ന് ചേർന്ന ഈ മാലിന്യങ്ങളുടെ വർദ്ധനവ് കടലിന് ഉള്ള മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ജീവികളുടെ.
0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം മാറ്റിയെടുക്കാം മാലിന്യങ്ങളെ.
1: സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നമ്മൾ ഈ ശുചീകരണത്തിൻ്റെ ആവശ്യകതയും അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ.
2: നിയമവേദി,
3: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞുതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.

ഇന്ന് രാത്രി 8:05 യുവവാണി കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു ആദ്യഭാഗം ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.

0: പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 4,80,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. അർഹരായ 3,640 ഗുണഭോക്താക്കൾക്ക് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നതിന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുത്ത ചിത്രങ്ങളിൽ ചിലതിന് പ്രദർശനാനുമതി നിഷേധിച്ച വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നടപടി പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. 31 ചിത്രങ്ങൾക്കാണ് മന്ത്രാലയം പ്രദർശനാനുമതി നിഷേധിച്ചത്. വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് തുറമുഖമായി കൊല്ലത്തെ മാറ്റാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. നൂറ്റാണ്ടുകളുടെ പഴക്കമേറിയ കൊല്ലം തുറമുഖത്തെ പ്രതാപകാലത്തേക്ക് തിരികെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി മന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചു. AI ഫോഴ്സ് രൂപീകരിക്കുകയാണെന്നും വൈകാതെ തന്നെ ഇതിനൊരു മേധാവിയെ പ്രഖ്യാപിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിർമ്മിത ബുദ്ധിയുടെ തകർച്ചയോ നാശമോ നോക്കി നിൽക്കാൻ തയ്യാറല്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലെ കുറിപ്പിൽ വ്യക്തമാക്കി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് കണക്ഷൻ സർവീസ് തുടങ്ങി. ബംഗളൂരു വഴിയാണ് സർവീസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട്ട് ഇന്നലെ നടത്തിയ പരിശോധനയിൽ കഞ്ചാവുമായി 4 പേർ അറസ്റ്റിൽ. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി രഞ്ജിത്ത്, ഫയാസ് എന്നിവരെ കസബ പോലീസും തളിപ്പറമ്പ് മയിൽ സ്വദേശി പ്രഷിത്തിനെ കോഴിക്കോട് സിറ്റി ഡാൻസഫും ചേവയൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ ധർമ്മശാല മാതൃക അന്ധവിദ്യാലയത്തിൽ കാഴ്ചപരിമിതരുടെ സംസ്ഥാനതല ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ഡബിൾസിൽ പാലക്കാട് സ്വദേശികളായ ടി മഹേഷും NK വിഷ്ണുവും ജേതാക്കൾ. മലപ്പുറം സ്വദേശികളായ P രതീഷും AK മാഹിൻ ബഷീറും രണ്ടാം സ്ഥാനം നേടി. ഈ വർഷത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ അരോമ ചുണ്ടൻ ജേതാവ്. ആലപ്പുഴ കരുവാറ്റിയിലെ വള്ളംകളിയിൽ മേൽപ്പാടം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 10:02:37. FM മോർണിംഗ് സെലക്ഷൻസിൽ ഇനി ലേഖ ആർ നായർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കളിയൂഞ്ഞാൽ. ഗാനം എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ഇളയരാജ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ഇവിടെ പൂർണ്ണമാകുന്നു. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് വീണ്ടും നാളെ രാവിലെ 9 മണിക്ക്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 ശേഷം സ്മൃതിരാഗത്തിൽ. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവ കീഴ്മാട് പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കൗൺസിലർ നിയമനത്തിനായി സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും കൗൺസിലിംഗിൽ പരിചയ സമ്പന്നരുമായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ പൂരിപ്പിച്ച അപേക്ഷ, ജാതി സർട്ടിഫിക്കറ്റ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഈ മാസം 24 രാവിലെ 11 മണിക്ക് എറണാകുളം കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിനങ്ങളിൽ വിളിക്കേണ്ട നമ്പർ 04842422256 04842422256.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ ഡയാലിസിസ് ടെക്നീഷ്യന്റെ താൽക്കാലിക ഒഴിവിലേക്ക് ഈ മാസം 24 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നീ യോഗ്യത ഉള്ളവർക്ക് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്ത പകർപ്പുകളുമായി ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ 04862236 50, 04862236 50.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 23 രാവിലെ 11 മണിക്ക് തൊടുപുഴ PWD റെസ്റ്റ് ഹൗസ് ഹാളിലാണ് മത്സരം. ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിൽ നിന്നും 2 കുട്ടികൾ വീതമടങ്ങുന്ന 2 ടീമുകൾക്ക് ഒരു സ്കൂളിൽ നിന്ന് പങ്കെടുക്കാം. സ്കൂൾ അധികാരികളുടെ സാക്ഷ്യപത്രം സഹിതമുള്ള അപേക്ഷ ഈ മാസം 22 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് മുൻപായി ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04862223444 ഈ നമ്പറിൽ വിളിക്കുക. 04862223444. വിമുക്ത ഭടന്മാർ, വിധവകൾ, ആശ്രിതർ എന്നിവർക്കുള്ള പുനരധിവാസ പരിശീലനത്തിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കലൂരിലുള്ള കെൽട്രോൺ കേന്ദ്രത്തിൽ വെച്ച് 1.5 മാസം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സിന് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആൻഡ് ഹാർഡ്വെയർ ടെക്നീഷ്യൻ കോഴ്സ് നടത്തുന്നു. പ്രവേശനം സൗജന്യമാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലായി നടത്താൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിളിക്കേണ്ട നമ്പർ 04842232239, 04842232239. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം

0: സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,825 രൂപ നിരക്കിലും പവന് 114,280 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
1: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

ആകാശവാണി കൊച്ചി FM 102.3, സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 40 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിരാഗം കേൾക്കാം. പഴയ മലയാള ഗാനങ്ങൾ. ആദ്യഗാനം യേശുദാസ് ബ്രഹ്മചാരി എന്ന ചിത്രത്തിനായി ആലപിച്ചത്. രചന വയലാർ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

യേശുദാസിനൊപ്പം പി സുശീലയും ആലപിച്ചത് ചിത്രം കാലചക്രം. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, ജി ദേവരാജൻ.

0: പ്രിയ ശ്രോതാക്കളെ, സ്മൃതിരാഗം നാട്ടുവിശേഷത്തിനും ആകാശവാണി എഫ് എം വാർത്തകൾക്കും ശേഷം തുടരും. നാട്ടുവിശേഷം. ശ്രീമൂലനഗരം NSS കരയോഗത്തിന്റെ സുവർണ ജൂബിലി സമാപന സമ്മേളനവും കുടുംബമേളയും കരയോഗം ഹാളിൽ. എറണാകുളം ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ കാവ്യോത്സവം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ. ഉച്ചയ്ക്ക് 2 മണിക്ക് കവിസമ്മേളനം, 5:30 സമാപന സമ്മേളനം. ദി ലിവിംഗ് ലെറ്റർ പ്രദർശനം എറണാകുളം ദർബാർ ഹാൾ ആർട്ട് കേന്ദ്രത്തിലെ ഡി ഗ്യാലറിയിൽ. ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ പുസ്തകാവതരണം ഇന്ന് വൈകിട്ട് 5:30. കൊച്ചി ക്യാൻസർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ VP ഗംഗാധരന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ ലിംഫോമ വിന്നേഴ്സ് ഡേ, VPS ലേക്ഷോർ ആശുപത്രി ഓഡിറ്റോറിയത്തിൽ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
3: അതെ അതെ അതെ. അല്ല, അപ്പൊ നിങ്ങളുടെ എങ്ങനെയാ? അപ്പം നിങ്ങക്ക് ഷിഫ്റ്റ് ഇല്ല, ഈ ഒറ്റ മണിതേ ഉള്ളൂ.
4: 9 to 9.
3: എങ്ങനെയുണ്ട് അവിടുത്തെ ജോലി? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട് ചെയ്യാണോ? മീൻസ് എങ്ങനത്തെ ജോലിയാണ് അവിടെ ചെയ്യുന്നത്?
4: അല്ല,
3: എന്തായിട്ട ജോലി? ശ്രീജ എന്തായിട്ടാ ജോലി
4: ചെയ്യുന്നത്?
3: യുഡി
0: കേൾക്കുക. ഫോൺ ഔട്ട് ഗാനോത്സവം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: ഓ, എങ്ങനെയാ പൊതുവെ അവിടുത്തെ വർക്കിന്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാ?
5: ന്യൂസ് ഓൺ എയർ എന്ന ആകാശവാണിയുടെ ഇന്റർനെറ്റ് സ്ട്രീമിംഗ് സേവനം ഇപ്പോൾ വേവ്സ് എന്ന ആപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ശ്രവ്യാനുഭവവും വ്യക്തതയും പ്രദാനം ചെയ്യുന്ന വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് WAVES എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ www.wavespb.com സന്ദർശിക്കുക. ആകാശവാണി നിലയങ്ങൾക്ക് പുറമെ രാജ്യത്തെ എല്ലാ ദൂരദർശൻ ചാനലുകളും പ്രമുഖ വാർത്താ ചാനലുകളും മികച്ച സിനിമകളും വേവ്സ് ആപ്പിൽ സൗജന്യമായി ലഭ്യമാണ്. ഇന്ന് തന്നെ വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. സന്ദർശിക്കൂ www.wavespb.com.
0: സമയം 11 മണി.
6: ആകാശവാണി FM വാർത്തകൾ.
0: മാധ്യമപ്രവർത്തക പായൽ മേത്തയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും അനുശോചനം അറിയിച്ചു. ദേശീയ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ റിപ്പോർട്ടിംഗ് നടത്തിയ കഠിനാധ്വാനിയായ മാധ്യമപ്രവർത്തകയായിരുന്നു പായലെന്ന് അവർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ 99th സമാധി ദിനാചരണം നാളെ ശിവഗിരിയിൽ. രാവിലെ പരിനിർവാണ മഹാസമ്മേളനവും ശതാബ്ദി ആചരണവും മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പള്ളത്തുരുത്തിയിലും ഗുരുദേവ് മഹാസന്ദേശ

0: ശതാബ്ദി സമ്മേളനം സംഘടിപ്പിക്കും. മന്ത്രി ഒ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് സംരക്ഷിക്കാനും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളാക്കാനും ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി സുപഥം പദ്ധതിക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. വിദ്യാർത്ഥികളുടെ കഴിവുകളും താൽപ്പര്യങ്ങളും പ്രയോജനപ്പെടുത്തി ലഹരിവിരുദ്ധ സന്ദേശം സമൂഹത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം. കോഴിക്കോട്ടെ വനിതാ ചലച്ചിത്ര പ്രവർത്തകർക്കായി ഒരു പെണ്ണിടം എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച പി കെ റോസി ഫിലിം സൊസൈറ്റിയുടെ ലോഗോ പ്രകാശനവും ഏകദിന ചലച്ചിത്രോത്സവവും ഇന്ന് കോഴിക്കോട് കൈരളി ശ്രീവേദി ഓഡിറ്റോറിയത്തിൽ നടത്തും. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെയും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ കൂടാളിയിൽ MDMA യുവാവ് അറസ്റ്റിൽ. ചാലോട് കൊളോളം സ്വദേശി സിദ്ദിഖ് VP 1.5 gram MDMA പിടിയിലായത്. IMA വനിതാ വിഭാഗം സംസ്ഥാന സമ്മേളനം ഇന്ന് കോഴിക്കോട് ചേരും. IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MN മേനൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: സ്മൃതിരാഗം തുടരുന്നു. ബിച്ചു തിരുമല എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം ചിത്രം ഇന്നലെ ഇന്ന്. ഗായകൻ യേശുദാസ്.

ശ്രോതാക്കൾ കേട്ട ഗാനം രാജപരമ്പര എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ചതാണ്. ഗാനരചന അപ്പൻ തച്ചേത്ത്, സംഗീതം എ ടി ഉമ്മർ. ഇനി ജയചന്ദ്രൻ, സുധാവർമ്മ എന്നിവർ ആലപിച്ചത് സി ഐ ഡി നസീർ എന്ന ചിത്രത്തിലേത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

വിലയ്ക്ക് വാങ്ങിയ വീണ. ഈ ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

ശ്രോതകൾ കേട്ട ഗാനം ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം, ജയചന്ദ്രൻ ആലപിച്ചത്, ചിത്രം പൂന്തേനരുവി. ഇനി തെറ്റ് എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം, വയലാർ ജി ദേവരാജൻ കൂട്ടുകെട്ടിലെ ഗാനം.

സ്മൃതിരാഗം സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 11 കഴിഞ്ഞ് 30:28. ഇപ്പോൾ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. തിരുമണം എന്നും നിക്കാഹ് എന്ന ചിത്രത്തിൽ വിവിധ ഗായകർ ആലപിച്ചത്. രചന പാർവതി, സംഗീതം ഗിബ്രാൻ.

നാമത്തും കുമാറിൻ്റെ വരികൾ സന്തോഷം. ജോഷുവ ശ്രീധർ. ഈണം പകർന്നത് ഗായകൻ നരേഷ് അയ്യർ. ചിത്രം വെപ്പം.

ഹരിഹരനും ചിത്രയും ആലപിച്ച ഗാനമാണ് അടുത്തത്. ഗാനരചന വൈരമുത്തു, ഈണം വിദ്യാസാഗർ, ചിത്രം നിലാവിവാ.

നിലവേ വാ എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്തത് ദൈവത്തിരുമകൾ എന്ന ചിത്രത്തിൽ സൈന്ധവിയ ലഭിച്ചത്. നാ മുത്തുകുമാറിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ജി വി പ്രകാശ് കുമാർ.

ഒരു ഗാനം കൂടി, ലവ് ടുഡേ എന്ന ചിത്രത്തിൽ യുവൻ ശങ്കർ രാജായ് ഈണം നൽകി പാടിയത്, ഒപ്പം സിദ് ശ്രീറാം, രചന പ്രദീപ് രംഗ.

0: ശ്രോതകൾ കേട്ടത് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ മലയാളിയായ വിദർശ വിനോദ് ഉൾപ്പെട്ട സംഘം ഇന്ത്യയ്ക്കായി വെള്ളി മെഡൽ നേടി. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിതയാണ് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശി വിദർശ. ഏഷ്യൻ ഗെയിംസിൽ എയർ റൈഫിൾ ടീം ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ താരങ്ങളെ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. വിജയികൾക്കും മുഴുവൻ ഇന്ത്യൻ സംഘത്തിനും ഇനിയും നിരവധി അഭിമാനകരമായ നിമിഷങ്ങൾ ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ ആശംസിച്ചു. KSRTC കാർഗോ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനം. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മന്ത്രി CP ജോണിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. മനുഷ്യ വന്യജീവി സംഘർഷ പ്രശ്ന പരിഹാരത്തിന് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഭാഗമായി ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് കോൺക്ലേവ് ഈ മാസം 29 തിരുവമ്പാടിയിൽ. കോൺക്ലേവിൽ വിദഗ്ധരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി

0: 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. ചെറുവണ്ണൂർ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായ ഗർഡർ സ്ഥാപിക്കുന്നതിനാൽ ഇന്ന് രാത്രി 9 മുതൽ ഈ മാസം 26 വരെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി അധികൃതർ. ചരക്ക് കണ്ടെയ്നർ മൾട്ടി ആക്സിൽ വാഹനങ്ങൾ നിർബന്ധമായും വെങ്ങളം രാമനാട്ടുകര ദേശീയപാത 66 വഴി പോകണം. നവംബർ 7 മുതൽ 17 വരെ നടത്തുന്ന പ്രസിദ്ധമായ പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. രഥോത്സവത്തിന് നേതൃത്വം നൽകുന്ന അഗ്രഹാര ക്ഷേത്ര ഭാരവാഹികൾ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. സെൽഫി എടുക്കുന്നതിനിടയിൽ ഇടുക്കി പാൽക്കുളം മേട്ടിലെ പാറക്കെട്ടിൽ നിന്ന് കാൽ വഴുതി വീണ് യുവാവ് മരിച്ചു. കഞ്ഞിക്കുഴി ആൽപ്പാറ സ്വദേശി വെട്ടിക്കൽ ആൽബിൻ ദേവസിയാണ് മരിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ, സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. ജീവിതശൈലി രോഗ പ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ ഓർമ്മ ചിന്ത്. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ പാട്ടിൻ്റെ നാട്ടുവഴി ഉളിയന്നൂർ ആദ്യ ഭാഗം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനത്തിൽ മാറ്റിയെടുക്കാം മാലിന്യങ്ങളെ, ലോക ശുചീകരണ ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിപാടി. ജില്ലാ ശുചിത്വ മിഷൻ കോഓർഡിനേറ്റർ ഡോക്ടർ സുമി ചെറിയാൻ, ചോറ്റാനിക്കര കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ്, കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ വേണു രാഘവൻ എന്നിവർ പങ്കെടുക്കുന്നു. 7:20 വിപണി വാരാന്താവലോകനം. 7:25 മുതൽ 9:00 FM ഈവനിംഗ്. ഇതിൽ സമകാലികം UPI ഇടപാടിന് ചാർജ്. തുടർന്ന് സേവന വാർത്തകൾ. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. തുടർന്ന് FM ഈവനിംഗ്. 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ
5: ഗാനം പ്രകൃതിയുടെ രുചി.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: അറിയിപ്പുകൾ തുടരുന്നു. രാത്രി 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണിയിൽ കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. സേവന വാർത്തകൾ ഗാനങ്ങൾ. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി. പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
9: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
10: ഗ്രീൻ മൗണ്ട് സ്പൈസസ്.

0: ധാര എല്ലാ ദിവസവും രാവിലെ 6:35
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം TP വിവേക് ഈണം നൽകി ആലപിച്ചത്. ഗാനരചന ശോഭിൻ കണ്ണങ്കാട്ട്.

ശ്രോതകൾ കേട്ട ലളിതഗാനം ഈണം നൽകി ആലപിച്ചത് ടി പി വിവേക്. അടുത്ത ഗാനം സച്ചിദാനന്ദൻ പുഴങ്കര രചിച്ച്, അറക്കൽ നന്ദകുമാർ സംഗീതം നൽകി, സൂര്യ കെ രാഗേഷ് ആലപിച്ചത്.

അജീഷ് ദാസൻ രചിച്ച് സംഗീത വർമ്മ ഈണം നൽകി അനൂപ് ജി കൃഷ്ണൻ ആലപിച്ച ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഒരു ഗാനം കൂടി ആർ കെ ദാമോദരൻ രചിച്ച് നന്ദുകർത്ത ഈണം പകർന്നത്. ഗായകൻ സുദീപ് പാൽനാട്.

ലളിതഗാനം ഇനി വൈകിട്ട് 6:20 മധുരം ഗീതം ലളിതഗാനത്തിൽ കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ് 25:07. സേവന വാർത്തകൾ. കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ 2026 ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച കേരള ഗവൺമെന്റ് അംഗീകൃത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യതാ ഡിഗ്രി, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യത SSLC, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യോഗ്യത +2, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് യോഗ്യത +2 കോമേഴ്സ്, ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് യോഗ്യത +2 എന്നീ കോഴ്സുകളുടെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓൺലൈനായി www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കാം. SC ST OEC കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-2-54-15-20. 0484-2-54-15-20. കേന്ദ്ര സായുധ പോലീസ് സേനയിൽ സബ് ഇൻസ്പെക്ടർ തസ്തികകളിലേക്ക് ഡിഗ്രി യോഗ്യതയുള്ളവരിൽ നിന്നും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷകൾ

0: ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് SSC.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. SSC.gov.in.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യ ഓപ്റ്റൽ ലിമിറ്റഡിലേക്ക് പ്രോജക്ട് ടെക്നീഷ്യൻ, വെൽഫെയർ ഓഫീസർ, ജൂനിയർ പ്രോജക്ട് എഞ്ചിനീയർ, കൺസൾട്ടന്റ് തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 2. വിശദ വിവരങ്ങൾക്ക് www.indiaoptal.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.indiaoptal.in. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തേക്ക് 9-11 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 30. പ്രവേശന പരീക്ഷ 10 April. ഓൺലൈൻ സൈറ്റായ navodaya.gov.in വഴി അപേക്ഷിക്കാം. navodaya.gov.in.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: റെയിൽവേ മെയിൽ സർവീസ് എറണാകുളം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ഡിവിഷണൽ ഡാക് അദാലത്ത് അടുത്ത മാസം 6 രാവിലെ 11:30 എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ് കോംപ്ലക്സിലെ 5 RMS EK ഡിവിഷൻ സീനിയർ സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കും. ടാക് സേവനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും അപേക്ഷകളും ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 26. അപേക്ഷകൾ അയക്കേണ്ട വിലാസം rmsdoek@indiapost.gov.in. rmsdoek@indiapost.gov.in. കൊച്ചിൻ ഷിപ്പ്യാർഡ് അപ്രന്റിസ്ഷിപ്പ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ITI വൊക്കേഷണൽ കോഴ്സ് യോഗ്യതയുള്ളവർക്ക് 1 പരിശീലനത്തിനാണ് അവസരം. വിവിധ ട്രേഡുകളിലായി ഒഴിവുകളുണ്ട്. അടുത്ത മാസം 8 ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.cochinshipyard.in സന്ദർശിക്കുക. www.cochinshipyard.in. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 12 മണി കഴിഞ്ഞ് 29:43. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. സബ്സിഡിയുള്ള ഗാർഹിക എൽ പി ജി സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ലഹരിമുക്ത യുവത എന്ന സന്ദേശവുമായി രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കല്പ് സമാരോഹ പരിപാടി സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്തെ ഭൂവിനിയോഗ നിയന്ത്രണങ്ങളിൽ ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ തീരുമാനിച്ചതായി മന്ത്രി എ പി അനിൽകുമാർ. കാർഗോ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തി ചരക്ക് ഗതാഗത സംവിധാനം വിപുലീകരിക്കുമെന്ന് കെ എസ് ആർ ടി സി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ ഇന്ത്യയ്ക്ക് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. സബ്സിഡിയുള്ള ഗാർഹിക എൽ പി ജി സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. സബ്സിഡി അർഹരായ കുടുംബങ്ങളിലേക്ക് മാത്രം എത്തുന്നുവെന്ന് ഉറപ്പാക്കാനും ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനും വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കുമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത എന്ന സന്ദേശവുമായുള്ള

0: നൂറാഴ്ചത്തെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കല്പ് സമാരോഹ പരിപാടി സംഘടിപ്പിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തെ 471 ജില്ലാ മൈ ഭാരത് ഓഫീസുകളിലും മറ്റ് സംഘടനകളുടെ 596 കേന്ദ്രങ്ങളിലുമാണ് ഈ പരിപാടി നടക്കുന്നത്. ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ഒപ്പുശേഖരണം, തെരുവു നാടകങ്ങൾ, ചർച്ചകൾ എന്നിവയിലൂടെ പ്രചാരണ സന്ദേശം യുവാക്കളിലേക്ക് നേരിട്ടെത്തിക്കും. സംസ്ഥാനത്തിന്റെ വ്യവസായ വിനോദസഞ്ചാര വികസനത്തിനായി ഭൂവിനിയോഗ നിയന്ത്രണങ്ങളിലും ഭൂപരിമിതികളിലും ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഴക്കമുള്ള നിയമ തടസ്സങ്ങൾ പരിഹരിച്ച് വ്യവസായ ടൂറിസം ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. KSRTC വിജയകരമായി നടത്തിവരുന്ന ചരക്കു ഗതാഗത സംവിധാനം കാർഗോ സേവനങ്ങൾക്ക് കൂടി ഉൾപ്പെടുത്തി കൂടുതൽ വിപുലീകരിക്കും. ഇതിന്റെ ആദ്യഘട്ടമായി 7 മുതൽ 8 ടൺ വരെ ഭാരവാഹക ശേഷിയുള്ള 5 വാഹനങ്ങൾ ലീസ് വ്യവസ്ഥയിൽ ലഭ്യമാക്കുന്നതിനായി KSRTC ടെൻഡർ ക്ഷണിച്ചു. ആദ്യഘട്ടത്തിൽ 5 വാഹനങ്ങൾ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന കാർഗോ സേവനം ഘട്ടംഘട്ടമായി വിപുലീകരിക്കും. KSRTCയുടെ നിലവിലുള്ള ചരക്കു ഗതാഗത ശൃംഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പുതിയ സംവിധാനം സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് സ്മാർട്ട് PDS പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തുടർച്ചയായി 6 മാസമായി റേഷൻ വിഹിതം കൈപ്പറ്റാത്ത കാർഡുകൾ ഡീആക്ടിവേറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള സൈലന്റ് റേഷൻ കാർഡുകൾ എല്ലാ മാസവും 21 കണ്ടെത്തി തൊട്ടടുത്ത മാസം 1 തീയതി മുതൽ റേഷൻ ലഭിക്കാത്ത വിധം റദ്ദാക്കുമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷൻ അറിയിച്ചു. ഡീആക്ടിവേറ്റ് ചെയ്ത കാർഡുകളിലെ എല്ലാ ഗുണഭോക്താക്കളും 3 മാസത്തിനകം eKYC പൂർത്തിയാക്കിയാൽ മാത്രമേ കാർഡ് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുകയുള്ളൂ. വയനാട്ടിലെ നെൽപ്പാടങ്ങൾ വരൾച്ചയുടെ പിടിയിൽ. നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങുന്ന സ്ഥിതിയാണ്. മഴ കുറഞ്ഞതോടെ നീരുറവകൾ വറ്റിവരേണ്ടതാണ് നെൽകൃഷിയെ പ്രതിസന്ധിയിലാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: വയനാട്ടിലെ ഏറ്റവും വലിയ പാടശേഖരങ്ങളൊന്നായ വേമമ്പാഴത്തും കമ്മനയിലും തൃശ്ശേരിയിലും പുൽപ്പള്ളിയിലുമടക്കം നെൽപ്പാടങ്ങളെല്ലാം വറ്റിവരണ്ട് കരിഞ്ഞുണങ്ങുകയാണ്. മഴ കുറഞ്ഞതിനാൽ വയലുകളിലേക്ക് വെള്ളം എത്തിച്ചിരുന്ന തോടുകളും വറ്റിവരണ്ടു. കബിനി നദിയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് മുമ്പ് വയലുകളിൽ വെള്ളം എത്തിച്ചിരുന്നു. ധാരാളം വെള്ളം കിട്ടിയിരുന്ന കാലത്ത് 2 വിള കൃഷിയെടുത്തായും കർഷകർ പറയുന്നു. വെള്ളമില്ലാത്തതിനാൽ ഇപ്പോൾ 1 വിള പോലും കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. നെൽകൃഷി കരിയാതിരിക്കുവാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് വയനാട്ടിലെ കർഷകർ ആവശ്യപ്പെടുന്നത്.
0: ചരിത്രപരമായി കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദർ. PT ഉഷ, അഞ്ജു ബോബി ജോർജ്, MD വത്സമ്മ, TC യോഹന്നാൻ, PR ശ്രീജേഷ് തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് 4.80 കോടി രൂപ അനുവദിച്ചു. അർഹരായ 3640 ഗുണഭോക്താക്കൾക്ക് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കും. 99-ാമത് ശ്രീ നാരായണഗുരു സമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി TC സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പള്ളാത്തുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ പുരോഗമിക്കുന്നു. സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ ചരക്ക് സേവന നികുതി നടപ്പാക്കിയതിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. GST മുൻപ് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ചരക്ക് നീക്കത്തിന് പലതവണയുള്ള നികുതി പരിശോധനകളും നീണ്ട കാത്തിരിപ്പും ആവശ്യമായിരുന്നു. എന്നാൽ GST 17 നികുതികളെയും 13 സെസുകളെയും ഒരു പൊതു ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവന്നതിലൂടെ ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി എന്നത് യാഥാർത്ഥ്യമായി. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിലേക്ക് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തിരഞ്ഞെടുത്ത ചിത്രങ്ങൾക്ക് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശന അനുമതി നിഷേധിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത 347 സിനിമകളുടെ പട്ടിക ഇളവിനായി ചലച്ചിത്ര അക്കാദമി മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. ഇതിൽ 31 ചിത്രങ്ങൾക്കാണ് പ്രദർശനാനുമതി നിഷേധിച്ചത്. തിരുവനന്തപുരത്ത് ഈ മാസം 20

0: 25 മുതൽ 30 വരെയാണ് മേള സംഘടിപ്പിക്കുന്നത്. നവംബർ 7 മുതൽ 17 വരെ നടക്കുന്ന പ്രസിദ്ധമായ പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. രഥോത്സവത്തിന് നേതൃത്വം നൽകുന്ന അഗ്രഹാര ക്ഷേത്ര ഭാരവാഹികൾ പ്രഥമയോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: രഥോത്സവ നടത്തിപ്പിനായി സർക്കാർ തല ക്രമീകരണങ്ങളും ഏകോപനങ്ങളും അഭ്യർത്ഥിച്ച് നിവേദനം നൽകാൻ യോഗം തീരുമാനിച്ചു. രഥോത്സവത്തിനായുള്ള ബഹുജന വയോജന സൗഹൃദ ക്രമീകരണങ്ങൾ, പൈതൃക പുഴ സംരക്ഷണം, പാർക്കിംഗ് സൗകര്യങ്ങൾ, റോഡുകളുടെ നവീകരണം, ശുചിത്വ പരിപാലനം, ശുദ്ധജല വിതരണം എന്നിവ ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടത്തിനും നിവേദനം നൽകും. സംയുക്ത രഥോത്സവ വിളംബര പത്രിക അടുത്ത മാസം 8 പ്രകാശനം ചെയ്യും. നവംബർ 7 4 ക്ഷേത്രങ്ങളിലും രഥോത്സവത്തിന് കൊടിയേറുക.
0: ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലാ കളക്ടർ എ നിസാമുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങൾ സന്ദർശിച്ച് അടിസ്ഥാന സൌകര്യങ്ങളും സുരക്ഷാ മുന്നൊരുക്കങ്ങളും വിലയിരുത്തി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മുന്നൊരുക്ക അവലോകന യോഗത്തിലെ തീരുമാനങ്ങളുടെ തുടർ നടപടികൾ അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ദേവസ്വം, പോലീസ്, റവന്യൂ, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കളക്ടറെ അനുഗമിച്ചു. 20th ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10 m എയർ റൈഫിൾ ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് മെഡൽ നേട്ടം. ഇളവേനിൽ വളരുവേൻ, സോനം, മസ്കർ, മലയാളിയായ വിദർശ, വിനോദ് എന്നീ മൂവർ സംഘമാണ് ഇന്ത്യയ്ക്കായി വെള്ളി മെഡൽ നേടിയത്. 1st ചൈനയ്ക്കാണ്. വനിതാ ഹോക്കിയിലെ ആദ്യ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ ഇന്ത്യ എതിരില്ലാത്ത 19-0 ഗോളുകൾക്ക് വിജയിച്ചു. പുരുഷന്മാരുടെ 100 m നീന്തലിൽ ഇന്ത്യയുടെ ഋഷഭ് ദാസ് ഫൈനലിന് യോഗ്യത നേടി. ഫൈനൽ മത്സരം ഇന്ന് ഉച്ചകഴിഞ്ഞ് നടക്കും. കേന്ദ്ര സർക്കാർ പദ്ധതിയായ രാഷ്ട്രീയ ഗോകുൽ മിഷന് കീഴിലുള്ള ഇന്റർജീനിയസ് ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോജക്ടിന്റെ സംസ്ഥാനത്തെ ആദ്യ ഫാം പത്തനംതിട്ട പുല്ലാട്ടൊരുങ്ങുന്നു. ബ്രീഡ് കൺസർവേഷൻ വിഭാഗത്തിൽ 2025 ICAR പുരസ്കാര ജേതാവായ അജയകുമാറിന്റെ ഫാം പ്രോജക്ട് അന്തിമഘട്ട പ്രവർത്തനങ്ങളിലാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: രാജ്യത്തെ നാടൻ കന്നുകാലി വംശങ്ങളുടെ സംരക്ഷണത്തിനും പാലുൽപാദന ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച 5 crore rupees പദ്ധതിയിൽ 2 crore rupees സബ്സിഡിയായി ലഭിക്കും. നിലവിൽ രാജ്യത്തുള്ള 50 പ്രോജക്ടുകളിൽ സംസ്ഥാനത്തെ ആദ്യ പ്രോജക്ടാണ് അജയകുമാറിന്റേത്. സഹിവാൾ ഇനത്തിൽ ഉൾപ്പെട്ട 150 പശുക്കൾ, 50 ഗീർപശുക്കൾ, 25 വെച്ചൂർ പശുക്കൾ എന്നിവയുടെ ബ്രീഡിംഗ് സെന്ററായി ഫാമിനെ മാറ്റിത്തീർക്കാനാണ് ജൈവ കർഷകന്റെ ശ്രമം.
0: സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സാമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ലഹരിമുക്ത യുവത എന്ന സന്ദേശവുമായി രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കല്പ് സമാരോഹ പരിപാടി സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്തെ ഭൂവിനിയോഗ നിയന്ത്രണങ്ങളിൽ ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ തീരുമാനിച്ചതായി മന്ത്രി AP അനിൽകുമാർ. കാർഗോ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തി ചരക്ക് ഗതാഗത സംവിധാനം വിപുലീകരിക്കുമെന്ന് KSRTC. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10 m എയർ റൈഫിളിൽ ഇന്ത്യയ്ക്ക് വെള്ളി മെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:00 കഴിഞ്ഞ് 40 min 17 s. ഇപ്പോൾ
4: ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നെടുമങ്ങാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു.
5: ആരോഗ്യമുള്ള ഒരു നാളെ തുടങ്ങേണ്ടത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഓരോ ഉരുള ഭക്ഷണവും നമ്മുടെ ശരീരത്തിന് ഔഷധമാണോ രോഗകാരണമാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ആയുർവേദം ഭാരതത്തിന്റെ പ്രാചീനവും പരമ്പരാഗതവുമായ ചികിത്സാശാസ്ത്രമാണ്. ആരോഗ്യ സംരക്ഷണത്തിൽ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളുടെ പ്രസക്തി മുൻകാലങ്ങളെക്കാൾ ഇന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ആയുസ്സിന്റെ വേദമായ ആയുർവേദം ഒരു ചികിത്സാശാസ്ത്രം എന്നതിലുപരി ഒരു ജീവിത രീതിയാണ്. രോഗചികിത്സയേക്കാൾ ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ ആരോഗ്യ പരിപാലനം

ആരോഗ്യത്തിനും രോഗപ്രതിരോധത്തിനുമാണ് ഈ ശാസ്ത്രം ഊന്നൽ നൽകുന്നത്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ചികിത്സ പ്രതിപാദിക്കുന്നത് രണ്ട് രീതിയിലാണ്. രോഗം വരാതിരിക്കാൻ പാലിക്കേണ്ട ചര്യകൾ പറയുന്ന സ്വസ്ഥവൃത്തവും രോഗകാരണങ്ങളും ചികിത്സയും രോഗം ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ പറയുന്ന ആതുരവൃത്തവും. ആരോഗ്യവാനായ ഒരാൾ ഉണർന്നെഴുന്നേൽക്കുന്നതു മുതൽ ഉറങ്ങുന്നതുവരെ പാലിക്കേണ്ട ചര്യകൾ പ്രതിപാദിക്കുന്ന ദിനചര്യയും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ആഹാരവും ചര്യകളും ചിട്ടപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഋതുചര്യയും ആരോഗ്യപരിപാലനത്തിൽ ആയുർവേദം നിഷ്കർഷിക്കുന്ന രണ്ട് നെടുംതൂണുകളാണ്. ഓരോരുത്തരുടെയും ശരീരത്തിനുള്ളിൽ ഒരു ജൈവ ഘടികാരം ഉണ്ട്. ഇതിനെ സിർക്കാഡിയൻ റിതം എന്ന് വിളിക്കുന്നു. പ്രകൃതിയോടിണങ്ങിയുള്ള ജീവിതം ഈ ഘടികാരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ് ആയുർവേദ ശാസ്ത്രം നിഷ്കർഷിക്കുന്നത്. ഇന്നത്തെ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങൾ നമ്മെ തെറ്റായ ആഹാര രീതിയിലേക്കും വ്യായാമക്കുറവിലേക്കും കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും തള്ളിവിടുന്നു. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ICMR പ്രസിദ്ധീകരിച്ച 2023 കണക്കിൽ കേരളത്തിൽ പ്രമേഹ ബാധിതർ 23.6%. അതായത് രാജ്യത്ത് 3rd സ്ഥാനം. 18% പേർ പ്രമേഹത്തിന്റെ വക്കിലുമാണ്. അമിത രക്തസമ്മർദ്ദത്തിന്റെ കണക്ക് 40%. അതായത് ആകെ രോഗഭാരത്തിന്റെ 56.4% അനാരോഗ്യകരമായ ഭക്ഷണം മൂലമാണെന്ന് 2024 ICMR നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആരോഗ്യ സൂചികകളിൽ രാജ്യത്തിന് മാതൃകയായ കേരളം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണിത്. ശരീരത്തെ താങ്ങി നിർത്തുന്ന 3 നെടുംതൂണുകൾ, അതായത് ത്രയോപസ്തംഭങ്ങൾ ആയ ആഹാരം, നിദ്ര, ബ്രഹ്മചര്യം എന്നിവയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ആഹാരത്തിന് തന്നെയാണ്. ആഹാര സംഭവം വസ്തു രോഗസ്ഥ ആഹാര സംഭവം എന്ന് ചരകസംഹിതയിൽ പ്രതിപാദിക്കുന്നു. അതായത് നമ്മുടെ ശരീരം ആഹാരത്തിൽ നിന്നും ഉണ്ടാകുന്നത് പോലെ തന്നെ രോഗങ്ങളും ആഹാരത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ആഹാരം മഹാഭൈഷജ്യം, അതായത് ആഹാരം തന്നെയാണ് ഏറ്റവും വലിയ ഔഷധം എന്നും കശ്യപ സംഹിതയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആദ്യമായി ആഹാരം എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് നോക്കാം. പോഷക സമൃദ്ധമായ സമീകൃത ആഹാരം ശീലമാക്കുക. ഭക്ഷണത്തിന്റെ സ്വഭാവം, പാകം ചെയ്യുന്ന രീതി, ചേരുവകൾ, അളവ്, ദേശം, കാലം, കഴിക്കുന്ന രീതി, കഴിക്കുന്ന ആളുടെ പ്രകൃതി എന്നീ 8 ഘടകങ്ങളും വളരെ പ്രധാനമാണ്. ത്രിദോഷങ്ങളായ വാതപിത്ത കഫങ്ങളുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് 7 തരത്തിൽ നമ്മുടെ ശരീരപ്രകൃതി രൂപപ്പെടുന്നു. ഉദാഹരണത്തിന്, വാതപ്രകൃതിയായ ഒരാൾ കൂടുതൽ ജലാംശവും സ്നിഗ്ധതയേറിയതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതാവും ഭാവിയിൽ വാത രോഗങ്ങൾ ബാധിക്കാതിരിക്കാൻ ഉചിതം. അതുപോലെ ദേശാനുസൃതമായ ആഹാരം എന്നാൽ അധികം വെള്ളക്കെട്ടും തണുത്ത കാറ്റും ഉള്ള പ്രദേശത്ത് ഉള്ളവർക്ക് കഫപ്രധാന രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ആയതിനാൽ അവർ അമിതമായി മധുരവും കൊഴുപ്പും സ്നിഗ്ധതയേറിയതുമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാത്തതാവും ഉചിതം. കാലാനുസൃതമായ ഭക്ഷണം എന്ന് പറയുമ്പോൾ മഴക്കാലം കഴിഞ്ഞ് വെയിൽ കനക്കുന്ന ശരക്കാലത്ത് പിത്തദോഷം വർദ്ധിക്കുന്നതിനാൽ അമിതമായ എരിവ്, പുളി, ഉപ്പ് എന്നിവ ഒഴിവാക്കി എളുപ്പം ദഹിക്കുന്നതും ജലാംശം കൂടുതലുള്ളതുമായ ഭക്ഷണങ്ങൾ ശീലമാക്കുന്നതാവും ഉചിതം. ബാർലി, ഗോതമ്പ്, ചെന്നല്ലരി, ഞവരേരി, ചെറുപയർ, പാൽ, നെയ്യ്, മോര്, തേൻ, പടവലം, ഇന്ദുപ്പ്, ഇലക്കറികൾ, നാരടങ്ങിയ ഭക്ഷണങ്ങൾ, റാഗി, നെല്ലിക്ക, ചെറുമത്സ്യങ്ങൾ എന്നിവ നിത്യം ഉപയോഗിക്കുവാൻ ആയുർവേദം നിഷ്കർഷിക്കുന്നു. മൈദ, ബേക്കറി പലഹാരങ്ങൾ, ഉഴുന്ന്, ചിക്കൻ, മട്ടൺ, ശർക്കര ചേർന്ന പലഹാരങ്ങൾ, അച്ചാറുകൾ, സ്പൈസി ഫുഡ്, മദ്യം എന്നിവ നിത്യം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഭക്ഷണം എത്ര അളവിൽ എങ്ങനെ കഴിക്കണം? ദഹനശക്തിക്ക് അനുസൃതമായിരിക്കണം നമ്മുടെ ഭക്ഷണം. ഭക്ഷണം കഴിക്കുവാനായി വൃത്തിയുള്ള ഇടം തിരഞ്ഞെടുക്കുക. ടേബിൾ മാനേഴ്സ് കൃത്യമായി പാലിക്കുക. ചൂടോടെ, മിതമായ അളവിൽ, സ്നിഗ്ധതയോടെ ഭക്ഷണം കഴിക്കണം. ധൃതി കൂടാതെ ഭക്ഷണം സാവധാനത്തിൽ ചവച്ചരച്ച് കഴിക്കുക. നമ്മുടെ മനസ്സിന്റെ ആരോഗ്യവും നാം കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ ഭക്ഷണത്തിൽ മനസ്സർപ്പിച്ച് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ശീലമാക്കുക. ടിവിക്കും മൊബൈലിനും മുന്നിലുള്ള ഭക്ഷണം ഒഴിവാക്കാം. നമ്മുടെ വയറിന്റെ പകുതി ഭാഗം ആഹാരത്തിനും കാൽഭാഗം വെള്ളത്തിനും ബാക്കി കാൽഭാഗം ദഹനത്തിനും വായുസഞ്ചാരത്തിനുമായി ഒഴിച്ചിടുക. 1/4 of what you eat keeps you alive. The other 3

0: ത്രീ ക്വാർട്ടേഴ്സ് കീപ് യുവർ ഡോക്ടേഴ്സ് അലൈവ് എന്നൊരു ഈജിപ്ഷ്യൻ ചൊല്ല് പ്രചാരത്തിലുണ്ട്. ഇനി ഭക്ഷണം പാകം ചെയ്യുന്ന വിധം. ശരിയായ രീതിയിൽ ഭക്ഷണം പാകപ്പെടുത്തി സേവിക്കുക. മാംസം ശരിയായ രീതിയിൽ പാകപ്പെടുത്താതെ ഉപയോഗിക്കുന്ന ജങ്ക് ഫുഡ് സംസ്കാരം ഒഴിവാക്കുക. പ്രകൃതിദത്തമായ മൺപാത്രങ്ങളോ ലോഹങ്ങളോ പാകം ചെയ്യാനായി ഉപയോഗിക്കുക. പ്ലാസ്റ്റിക്, അലൂമിനിയം, നോൺ സ്റ്റിക് എന്നിവ പാചകത്തിനായി ഉപയോഗിക്കാതിരിക്കുക. ആഹാരം എപ്പോൾ കഴിക്കണം? മൂന്ന് പ്രധാന ഭക്ഷണമാണ് നാം കഴിക്കാറുള്ളത്: പ്രാതൽ, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം. ഓരോ പ്രധാന ഭക്ഷണത്തിനും ഇടയിൽ 6 മണിക്കൂർ ഇടവേള ഉണ്ടായിരിക്കണം. ഒരു നേരത്തെ ഭക്ഷണം പൂർണമായും ദഹിച്ച ശേഷം വീണ്ടും കഴിക്കുക. ഏമ്പക്കത്തിൽ മുൻപ് കഴിച്ച ആഹാരത്തിന്റെ മണമോ രുചിയോ അനുഭവപ്പെടാതിരിക്കുക. മലമൂത്ര വിസർജനങ്ങൾ കൃത്യമായി നടക്കുക. ശരീരത്തിനും വയറിനും ഭാരം അനുഭവപ്പെടാതിരിക്കുക എന്നിവയാണ് ഭക്ഷണം പൂർണമായി ദഹിച്ചു എന്നതിന്റെ ലക്ഷണം. വിരുദ്ധാഹാരം. എന്തു കഴിക്കുന്നു എന്നതുപോലെ പ്രധാനമാണ് എന്തിനോടൊപ്പം കഴിക്കുന്നു എന്നുള്ളത്. ഒറ്റയ്ക്ക് ഗുണകരമായ ഭക്ഷണങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ കാലക്രമേണ ശരീരത്തിൽ വിഷസമാനമായ അവസ്ഥ സൃഷ്ടിക്കുന്നതാണ് വിരുദ്ധാഹാരം. ദേശം, കാലം, ദഹനശക്തി, അളവ്, പാകം ചെയ്യുന്ന രീതി എന്നിങ്ങനെ 18 തരം വിരുദ്ധാഹാരങ്ങൾ ചരകാചാര്യൻ വിവരിക്കുന്നു. ഉദാഹരണത്തിന്, മത്സ്യത്തോടൊപ്പം പാൽ, തൈര്, തേൻ, ശർക്കര, ഉഴുന്ന്, മുളപ്പിച്ച ധാന്യങ്ങൾ എന്നിവ കഴിക്കരുത്. പാലിനൊപ്പം പഴവർഗ്ഗങ്ങൾ, മുതിര, ചക്ക, ഉഴുന്ന്, ഉപ്പ് എന്നിവ വിരുദ്ധമാണ്. തേനും നെയ്യും തുല്യ അളവിൽ ചേർക്കരുത്. തേൻ ചൂടാക്കുന്നതും രാത്രിയിൽ തൈര് കഴിക്കുന്നതും ദോഷകരം. ഇന്ന് നമ്മൾ സ്വാദിഷ്ടമായി കഴിക്കുന്ന ഫ്രൂട്ട് സാലഡ് കൂടാതെ ഇന്ന് നമ്മൾക്ക് ഭക്ഷണത്തിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ്, ജനറ്റിക്കലി എൻജിനീയർഡായിട്ട് ലഭിക്കുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഓക്സിറ്റോസിൻ പോലെയുള്ള പ്രോട്ടീൻ കൃത്രിമമായി ചേർക്കുന്ന പാൽ എന്നിവയെല്ലാം വിരുദ്ധാഹാരങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ വിരുദ്ധാഹാരങ്ങൾ നിരന്തരം ശീലമാക്കിയാൽ ക്രമേണ നമ്മുടെ ദഹന വ്യവസ്ഥയെ, അതായത് ഗട്ട് മൈക്രോബയോം, നശിപ്പിക്കുകയും ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, ഇറിട്ടബിൾ ബവൽ സിൻഡ്രം പോലെയുള്ള ഗുരുതരമായ ദഹന പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. കൂടാതെ നമ്മുടെ പ്രധാന പോഷകാഹാരങ്ങളായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് പോലെയുള്ള ആഹാരത്തിന് ആഗിരണം തടയുകയും ക്രമേണ രോഗപ്രതിരോധശേഷി നശിക്കുകയും ചെയ്യും. ആഹാരം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഉള്ളിലേക്ക് ആഹരിക്കുന്നത് എന്നാണ്. നമ്മൾ ആഹരിക്കുന്നത് വായിലൂടെ മാത്രമല്ല, കണ്ണിലൂടെ കാണുന്നതും കാതിലൂടെ കേൾക്കുന്നതും മനസ്സിൽ നിറയ്ക്കുന്ന ചിന്തകളും നമ്മുടെ ആഹാരമാണ്. ത്രിദോഷങ്ങൾ സമാവസ്ഥയിലായിരിക്കുക, ദഹന വ്യവസ്ഥ ശരിയായിരിക്കുക, പ്രസന്നതയുള്ള ഒരാത്മാവും ഇന്ദ്രിയങ്ങളും മനസ്സും ഉണ്ടാകുക എന്നതാണ് ആരോഗ്യത്തിന്റെ ലക്ഷണം. ഇതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാകട്ടെ ഇനി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതചര്യ.
1: ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നെടുമങ്ങാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ്.
2: ഇനി വാർത്തകൾ തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ. NIT കാലിക്കറ്റിൽ മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് കേന്ദ്രമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാരോട് അമേരിക്ക. വാർത്തകൾ വിശദമായി. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി

0: രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി മനോഹർലാൽ, സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് ബി വി നാഗരത്ന, എൻ ജി ടി ചെയർപേഴ്സൺ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ, സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത എന്നിവർ പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ പരിപാടിയിൽ പരിസ്ഥിതി കാലാവസ്ഥാ വെല്ലുവിളികളെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. സബ്സിഡിയുള്ള ഗാർഹിക എൽ പി ജി സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ബയോമെട്രിക് ആധാർ പരിശോധന ഒക്ടോബർ 1 മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഒരു കുടുംബത്തിന് പോലും പാചകവാതകം നിഷേധിക്കാനല്ല ഈ നീക്കമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ഒരു റിപ്പോർട്ട്.
1: സബ്സിഡി നിരക്കിലുള്ള പാചകവാതകം അർഹരായ കുടുംബങ്ങളിലേക്ക് മാത്രം എത്തുന്നുവെന്ന് ഉറപ്പാക്കാനും ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനും വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കുമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിലവിൽ ഒതന്റിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയ 27.43 കോടി ഗുണഭോക്താക്കൾക്ക് ഇത് ബാധകമല്ല. ശേഷിക്കുന്നവർക്ക് പാചകവാതക വിതരണം ചെയ്യുന്ന സമയത്തോ വിതരണക്കാരുടെ കടകളിൽ നിന്നോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത എന്ന സന്ദേശവുമായുള്ള 100 ആഴ്ചത്തെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ് സംഘടിപ്പിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തെ 471 ജില്ലാ മൈഭാരത് ഓഫീസുകളിലും മറ്റ് സംഘടനകളുടെ 596 കേന്ദ്രങ്ങളിലുമാണ് ഈ പരിപാടി നടക്കുന്നത്. ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ഒപ്പുശേഖരണം, തെരുവ് നാടകങ്ങൾ, ചർച്ചകൾ എന്നിവയിലൂടെ പ്രചാരണ സന്ദേശം യുവാക്കളിലേക്ക് നേരിട്ടെത്തിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാരുടെയും ധനകാര്യ സെക്രട്ടറിമാരുടെയും സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുത്തു. വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ധനസഹായം എന്നതായിരുന്നു സമ്മേളനത്തിന്റെ പ്രമേയം. സാമ്പത്തിക കാഴ്ചപ്പാട്, കാർഷിക ഊർജ്ജ മേഖലയ്ക്കുള്ള ധനസഹായം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വികസിത ഭാരതം എന്ന പൊതുവായ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ടീം ഇന്ത്യയായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ചരക്ക് സേവന നികുതി നടപ്പാക്കിയതിലൂടെ ഈ കാഴ്ചപ്പാട് എങ്ങനെ പ്രായോഗിക നടപടികളായി മാറി എന്നതാണ് പരമ്പരയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. വിവിധ കേന്ദ്ര സംസ്ഥാന നികുതികൾ, നികുതിക്കുമേലുള്ള നികുതി തുടങ്ങിയ അവസ്ഥയിലായിരുന്ന ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2017 ജി എസ് ടി നടപ്പിലാക്കിയത്. ജി എസ് ടി നിരക്കുകളിൽ അടുത്തിടെ വരുത്തിയ പരിഷ്കാരങ്ങളെ വ്യവസായ മേഖലയും സാധാരണക്കാരും ഒരുപോലെ സ്വാഗതം ചെയ്തു. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജനയിലൂടെ പട്ടികജാതി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം. കഴിഞ്ഞ 12 വർഷത്തിനിടെ പദ്ധതിയുടെ ഭാഗമായുള്ള ആദർശ് ഗ്രാമം, ഗ്രാൻഡിൻ എയ്ഡ്, ഹോസ്റ്റൽ എന്നീ 3 ഘടകങ്ങളിലൂടെ 11,186 കോടിയിലധികം രൂപ അനുവദിച്ചതായി മന്ത്രാലയം സെക്രട്ടറി സുധാൻഷ് പന്ത് വ്യക്തമാക്കി. ചരിത്രപരമായി കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ. പി ടി ഉഷ, അഞ്ജു ബോബി ജോർജ്, എം ഡി വത്സമ, ടി സി യോഹനാൻ, പി ആർ ശ്രീജേഷ് തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എൻ ഐ ടി കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ ഇന്ത്യൻ സംഘം വെള്ളിമെഡൽ നേടി. മലയാളി താരം വിദർശ വിനോദ്, ഇളവേണിൽ വളരുവൻ, സോനം മസ്കർ എന്നിവരാണ് ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ചത്. 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വ്യക്തിഗത ഇനത്തിലും ഇളവേണിൽ വളരുവന് വെള്ളിമെഡൽ ലഭിച്ചു. ഹോക്കിയിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനെ 19-0 എന്ന കൂറ്റൻ സ്കോറിന് പരാജയപ്പെടുത്തി. 8 ഗോളുകൾ നേടിയ ദീപിക സെഹ്റാവത്താണ് ഇന്ത്യയുടെ വിജയശില്പി. വനിതാ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ വെള്ളിമെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തിലെ വിദർശ വിനോദ് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിനിയാണ്. ഡൽഹിയിലായിരുന്നു പരിശീലനം. 8 വർഷത്തെ കഠിനാധ്വാനവും സ്വപ്നവുമാണ് മെഡൽ നേട്ടത്തിലൂടെ സഫലമായതെന്ന് വിദർശ പ്രതികരിച്ചു.
2: This experience is like I cannot explain in words. This is amazing. So even before coming to Asian Games, everybody was saying this is a luck that you got. as a double shutter, you can play as a

0: ഡബിൾ സ്റ്റാർട്ടൻ ആൻഡ് ഐ വാസ് ഐ കാൻ സേ ദസ് ലക്ക് ബിക്കോസ് ഇറ്റ് ബിഹൈൻഡ് ദിസ് ഐ ഹാവ് വർക്ക് റിയലി ഹാർഡ് ഫോർ 8 years. സോ ദിസ് ഇസ് കൈൻഡ് ഓഫ് മൈ ഡ്രീം കംസ് ട്രൂ.
1: ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. മുഴുവൻ ഇന്ത്യൻ സംഘത്തിന് ഒട്ടേറെ അഭിമാനകരമായ നിമിഷങ്ങൾ ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. വെള്ളിമെഡൽ നേടി ചരിത്രമെഴുതി.

0: എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. പശ്ചിമേഷ്യയിൽ പ്രാദേശിക സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാർക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. സൌദി അറേബ്യയ്ക്ക് നേരെ യമനിലെ ഹൂതി വിമതർ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നീക്കം. വിമാന റദ്ദാക്കൽ, വ്യോമാതിർത്തി അടച്ചുപൂട്ടൽ, മറ്റ് യാത്രാ തടസ്സങ്ങൾ എന്നിവ ഉണ്ടായേക്കാമെന്നും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും US നിർദ്ദേശിച്ചു. ചെസ് ഒളിമ്പ്യാഡിൽ സമർഖണ്ഡിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം സ്പെയിനിനെ 3-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. മുൻ ലോക ചാമ്പ്യൻഷിപ്പ് മത്സരാർത്ഥിയായ അലക്സി ഷിറോവിനെയാണ് ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത്. അതേസമയം ഡേവിഡ് ആന്റൺ ഗിജ്വാരയുമായുള്ള മത്സരം ആർ പ്രജ്ഞാനന്ദയും ജെയ്മെ സാന്റോസ് ലറ്റാസയ്ക്കെതിരായ മത്സരത്തിൽ നിഹാൽ സരിനും സമനിലയിൽ പിരിഞ്ഞു. മാധ്യമപ്രവർത്തക പായൽ മെഹത്തയുടെ നിര്യാണത്തിൽ അനുശോചിച്ച പ്രമുഖർ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ആഴത്തിലുള്ള വാർത്തകളാണ് പായൽ മെഹത്ത റിപ്പോർട്ട് ചെയ്തിരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മാധ്യമപ്രവർത്തന രംഗത്ത് പായൽ മെഹ്ത മികച്ച സംഭാവനകളാണ് നൽകിയിരുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അനുസ്മരിച്ചു. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തെരഞ്ഞെടുത്ത ചിത്രങ്ങൾക്ക് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശന അനുമതി നിഷേധിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത 347 സിനിമകളുടെ പട്ടിക ഇളവിനായി ചലച്ചിത്ര അക്കാദമി മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. ഇതിൽ 31 ചിത്രങ്ങൾക്കാണ് പ്രദർശന അനുമതി നിഷേധിച്ചത്. തിരുവനന്തപുരത്ത് ഈ മാസം 25 മുതൽ 30 വരെയാണ് മേള. ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനാചരണം നാളെ വിവിധ ചടങ്ങുകളോടെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും മഹാപരിനിർവാണ ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ. NIT കാലിക്കറ്റിൽ മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് കേന്ദ്രമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാരോട് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 1:24.

0: ഇപ്പോൾ
1: ഫോൺ ഔട്ട് ഗാനോത്സവം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
3: ഇന്ന് ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഞാൻ ശ്രീയുക്ത. ഹലോ, ഇത് ശ്രീജയാണോ?
4: അതെ,
3: ഞാൻ വിളിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ്. ആകാശവാണി കേൾക്കാറുണ്ടോ? ആണോ, ബെവ്കോലാണല്ലേ വർക്ക് ചെയ്യണത്?
4: അതെ.
3: ആ, ഒരാള് ഇവിടേക്ക് കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ ഔട്ട് ഗാനോത്സവത്തിലൂടെ ശ്രീജയെ വിളിക്കണം, ബർത്ത്ഡേ ആണ്, ഒരു വിഷ് പറഞ്ഞിട്ട് നല്ലൊരു ഗാനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആരായിരിക്കുന്നു അറിയാമോ?
4: ആരായിരിക്കും?
3: അവിടെ 6 മാസം വർക്ക് ചെയ്തിരുന്നു കൂടെ എന്നൊക്കെ പറഞ്ഞു. ഏത് ബെവ്കോലാണ്?
4: വല്ലച്ചിറ.
3: വല്ലച്ചിറ അല്ലേ. ആകാശവാണി എന്തൊക്കെ പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടിരുന്നത്?
4: ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാറുണ്ട്, വാർത്ത കേൾക്കാറുണ്ട്.
3: അതെ അല്ലേ. ഓക്കെ, തൃശ്ശൂർ അല്ലേ?

0: എന്ന് പറഞ്ഞ സ്ഥലം?
1: അതെ അതെ അതെ.
0: അവിടെ തന്നെയാണോ സ്ഥലം?
1: മാപ്രാണം വീട്.
0: മാപ്രാണ ആണ് അല്ലേ. വീട്ടിലാരൊക്കെ ഉണ്ട് ശ്രീജ?
1: വീട്ടില് അച്ഛൻ അമ്മ പിന്നെ ഹസ്ബൻഡ് രണ്ട് മക്കള്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വിപിൻ അവിടെ വർക്ക് ചെയ്തിരുന്നോ?
1: ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട് ആണ്.
0: അത് ശരി.
1: അതിലും കൂടെ എന്റെ അനിയൻ കുട്ടിയും കൂടിയാണ്.
0: അത് ശരി. ഓക്കെ ഓക്കെ. അപ്പൊ വിപിൻ ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യണത്? വിപിൻ ഇപ്പം
1: ഇത് വർക്ക്ഷോപ്പാണ്, സ്വന്തമായിട്ട് വർക്ക്ഷോപ്പാണ്.
0: ഓ, എവിടെയാണ് താമ പുള്ളിയുടെ?
1: അവിടെ കൊടകര.
0: സ്വന്തം വീട്ടിൽ തന്നെയാണോ വർക്ക്ഷോപ്പ്?
1: വീട്ടിലല്ല, കുറച്ച് ദൂരെയാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, എന്നാ പിറന്നാൾ? എന്നാണ്? സെപ്റ്റംബർ 4 എഴുതിയിട്ടുണ്ട്. സെപ്റ്റംബർ 4 തീയതിയാണോ പിറന്നാള്?
1: 14.
0: കുറച്ച് ദിവസം ലേറ്റ് ആയിരുന്നെങ്കിലും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു ശ്രീജയ്ക്ക്. എത്ര കാലമായി ഇപ്പം ബെവിക്കോല് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: 5 വർഷം.
0: ഓക്കെ. അവിടെ തന്നെയാണോ ജോയിൻ ചെയ്തത്?
1: ജോയിൻ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്.
0: ജോലിയൊക്കെ നന്നായി പോകുന്നോ?
1: ജോലിയൊക്കെ പോകുന്നു.
0: അവിടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എങ്ങനെ ആകാശവാണി കേൾക്കുന്നവരാണോ?
1: കുറവായിരിക്കും, കാരണം ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം 12 hours അല്ലേ. ഞാൻ രാത്രി രാവിലെ 9 തൊട്ട് രാത്രി 1:30 വരെ, എന്തായാലും 12 മണിക്കൂർ വരും. കാരണം രാവിലെ 10 വൺ ചെയ്താൽ രാത്രി 9:30 കഴിയാണ്ട് എന്തായാലും ഇറക്കാൻ പറ്റില്ല. ഇപ്പൊ രാവിലെ 10 മണിക്ക് എത്തണമെങ്കിൽ വീട്ടിൽ നിന്ന് എന്തായാലും 1:30 ഇവിടെ എത്തണല്ലോ.
0: അതെ അതെ അതെ. അല്ല, അപ്പൊ നിങ്ങളുടെ എങ്ങനെയാ? അപ്പൊ നിങ്ങക്ക് ഷിഫ്റ്റ് ഇല്ല? ഈ ഒറ്റ മണിയേ ഉള്ളൂ?
1: 9 to 9.
0: എങ്ങനെയുണ്ട് അവിടുത്തെ ജോലി? എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട് ചെയ്യാണോ? മീൻസ് എങ്ങനത്തെ ജോലിയാണ് അവിടെ ചെയ്യുന്നത്?
1: PSC അല്ലേ, കഷ്ടപ്പെട്ട് പഠിച്ചിട്ട്.
0: അല്ല, എന്തായിട്ടാ ജോലി? ശ്രീജ എന്തായിട്ടാ ജോലി ചെയ്യുന്നത്?
1: ഞാൻ UDI.
0: UDI
1: ഇവിടെ അങ്ങനെ ഇല്ല, നമ്മള് സെയിൽ ആവുമ്പോ അങ്ങനെ ഒഫീഷ്യൽ മിനിസ്റ്റീരിയൽ വർക്ക് ഡോക്യുമെന്റേഷൻ ഒക്കെ കുറവാണ്. ഓൾറെഡി ഓൾ അസിസ്റ്റന്റ് ഉണ്ടോ, ബാക്കി എല്ലാരും കൗണ്ടറിൽ തന്നെ.
0: കൗണ്ടറിലാണോ? അപ്പം ശ്രീജ
1: കൗണ്ടറിലാണ്.
0: ഓ, എങ്ങനെയാ പൊതുവെ അവിടുത്തെ വർക്കിന്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാ? ഒരു സാഹചര്യം അവിടുത്തെ
1: വർക്ക് പറഞ്ഞാല് ഭാരപ്പെട്ട് പണിയൊന്നുമില്ല. സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഒക്കെയാണ്, ലീവില്ല.
0: സൺഡേസും വർക്കിംഗ് ആണ് അല്ലേ?
1: സൺഡേസും വർക്കിംഗ് ആണ്.
0: അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഓഫ്? ഓഫ് എങ്ങനെയാ?
1: വീക്കിലി ഓഫ് തരും.
0: ഓ, വീക്കിലി ഓഫ്.
1: മൺഡേ ടു ഫ്രൈഡേ, പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ കുറച്ച് മുന്നേ തന്നെ നമ്മളിങ്ങനെ അത് സ്റ്റാഫിനനുസരിച്ച് അവൈലബിൾ അനുസരിച്ച് അത്ര അത്യാവശ്യങ്ങളൊക്കെ ആണെങ്കിൽ.
0: ഓ ഓ ഓ. അപ്പൊ സാധാരണ നമ്മൾ ജോലിക്ക് പോകുമ്പം സാറ്റർഡേ സൺഡേ വീട്ടിലിരിക്കാം, അല്ലെങ്കിൽ സൺഡേ വീട്ടിലിരിക്കാം എന്ന് പറയുന്ന പോലെ ആ ഒരു
1: അങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റും ആഘോഷങ്ങളോ ഒന്നുമില്ല.
0: അവിടെ ഓണാഘോഷം ഒക്കെ ഉണ്ടാവാറുണ്ടോ?
1: ആഘോഷം ആഘോഷിക്കാറുണ്ട്, പക്ഷെ നമുക്ക് എല്ലാരും കൂടെ ഒത്തൊരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലൊന്നും നടക്കൊന്നുമില്ല. ലഞ്ച് ബ്രേക്ക് ഒന്നുമില്ല ഇവിടെ. അപ്പൊ നമ്മള് സൗകര്യാർത്ഥം ഒരാള് കൗണ്ടറിൽ വരുമ്പോ അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരങ്ങനെ
0: ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കൽ പൊതുവെ കുറവായിരിക്കും.
1: ഫാമിലി ആയാലും ഒരു പരിപാടികളിൽ പങ്കെടുക്കാന്ന് പറയുന്ന കുറവാണ്.
0: അല്ല, ഈ ഫാമിലി പരിപാടികൾ പൊതുവെ ശനി ഞായറും ഒക്കെ ആയിരിക്കുമല്ലോ ആൾക്കാർ സൗകര്യപൂർവ്വം വെക്കുകയല്ലേ. അപ്പൊ എന്തായാലും ഒരു ഏതാ പാട്ട് വേണ്ട പറഞ്ഞോളൂ. ഇന്ന് ഇഷ്ടമുള്ള ഒരു പാട്ട്
1: വെച്ചിരാട്ടെന്ന് ചോദിച്ചാ
0: ഇല്ല, കുഴപ്പമില്ല, ഒന്ന് ആലോചിച്ച് പറഞ്ഞാ മതി. പഴയ പാട്ടുകളാണോ ഇഷ്ടം കൂടുതൽ, അതോ പുതുതാണോ കേൾക്കാറ്?
1: അങ്ങനെയല്ല, പഴയ പാട്ടുകളാണ് കുറച്ചും കൂടെ ഒരു 80s 90s ഇടയിലുള്ളതാണ് കൂടുതലും ഇഷ്ടം.
0: അതെനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അങ്ങനത്തെ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളോട്.
1: സഹോദരന് പറ്റിയത് നല്ലൊരു കുഞ്ഞനെ പറ്റിയത് പാട്ടായിക്കോട്ടെ, മാഡം തന്നെ സെലക്ട് ചെയ്തിട്ട്.
0: അപ്പൊ വിപിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് അല്ലേ?
1: അതെ.
0: എന്നോട് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, ആശംസ പറഞ്ഞിട്ട് ഒരു നല്ല ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു പറഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. ശ്രീജിക്ക് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞോളൂ കേട്ടോ.
1: എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോ ഞാൻ അവനെ വെച്ചിട്ട് നോക്കുമ്പോ ഒരു പാട്ട് കിട്ടുന്നില്ല. നമ്മളിങ്ങനെ പഴയ കുറെ പാട്ടുകൾ ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ അവന് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ലിസ്റ്റ് പെട്ടെന്ന് ഒരു ഓർമ്മയിൽ വരുന്നില്ല.
0: ഒന്ന് ആലോചിച്ചാ പറഞ്ഞാ മതി. ഏത് പാട്ടാച്ചാ പറഞ്ഞോളൂ.
1: ഫ്രണ്ട്സ് മൂവിയിലെ ഒരു പാട്ടായിക്കോട്ടെ.
0: ആയിക്കോട്ടെ, ശരി, ഉറപ്പായിട്ടും ഫ്രണ്ട്സിലെ പാട്ട് വെച്ചിരാട്ടോ. അപ്പോ ഇനി ആകാശവാണി കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ശരി, താങ്ക് യു. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ.
3: ഹലോ,
2: ഇത് ദിലീപ് ആണോ?
3: അതെ അതെ.
2: ഞാൻ വിളിക്കുന്നത് ആകാശവാണി കൊച്ചി FM ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ്. ആരെങ്കിലും പറഞ്ഞിരുന്നോ അവിടുന്ന് വിളി
3: വരുമോ?
2: അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ചേട്ടനെ വിളിച്ചു കിട്ടിയില്ലെങ്കിൽ ചേച്ചിയെ വിളിക്കണം.
3: ഓക്കെ,
2: അപ്പൊ 40th വിവാഹ വാർഷികമാണ്, September 5 എന്ന് പറഞ്ഞു, പക്ഷെ 5th കഴിഞ്ഞു. എന്തായാലും കുറച്ച് വൈകിട്ടാണെങ്കിലും വിവാഹ വാർഷിക ആശംസകൾ.
3: അപ്പോ
2: എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെയായിരുന്നു നിങ്ങൾ ഈ പ്രാവശ്യം വിവാഹ വാർഷികം ആഘോഷിച്ചത്?
3: വലിയ മക്കള്, മോനില്ല, മോൻ പുറത്താണ്.
2: ഓ, അതെയോ.
3: മോളെ കല്യാണം കഴിച്ചു കൊടുത്തു, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പൊ വിശാലമാണ്.

0: കേട്ടൊന്നുമില്ല.
1: അല്ല പക്ഷെ എനിക്ക് തോന്നുന്നു ലതാ വന്ന് കാണും, വിഷ് ചെയ്ത് കാണും അന്ന്.
0: അവള് വന്നിട്ടുണ്ടായിരുന്നു.
1: എവിടെ താമസിക്കുന്നത്?
0: ഞാൻ ഇടപ്പള്ളി ലുലുവിന്റെ അടുത്ത്.
1: ഓ അത് ശരി. ആഹാ, എന്താ ചെയ്യുന്നത്? എന്താ?
0: ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു.
1: എവിടെയാ ഓടിക്കാറ്? ഓട്ടോറിക്ഷ
0: ഇടപ്പള്ളി തന്നെ, ലുലുവിന്റെ അടുത്ത് തന്നെ.
1: ചേച്ചി എവിടെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? രാജി
0: ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല.
1: ഹൗസ് വൈഫ് ആണല്ലേ. അപ്പൊ എങ്ങനെയുണ്ട് ഓട്ടോ ഇപ്പം? മെട്രോ ഒക്കെ വന്ന സ്ഥിതിക്ക് ഓട്ടോ
0: വളരെ ബ്ലോക്കും വളരെ കുറവാണ്. ഓട്ടോ
1: ഓട്ടോക്ക് ഓട്ടം കുറവാണോ?
0: കുറവാണ്. യൂബർ അല്ലേ കംപ്ലീറ്റ്, കാറും ഓട്ടോറിക്ഷയൊക്കെ യൂബർ, പിന്നെ ടൂലർ ഒക്കെ അല്ല.
1: അതുകൊണ്ട് വല്ല ഭയങ്കര ഒരു നിങ്ങൾക്ക് ഒരുപാട് ഇടിവ് വന്നിട്ടുണ്ടാവും.
0: അതെ, ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി.
1: എത്ര കാലമായി ഓട്ടോ ഓടിക്കുന്നു?
0: ഞാനിപ്പോ ഒരു 32 കൊല്ലത്തോളായി.
1: ഓ അത് ശരി. എവിടെ? ഇടപ്പള്ളി തന്നെയാണോ ഇത്രയും കാലം?
0: ഇടപ്പള്ളി തന്നെ.
1: ഓ അത് ശരി. നമ്മളെപ്പോഴും ഈ ഇത് മറ്റേ സിനിമകളിലൊക്കെ കണ്ട ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാരെല്ലാരും ഭയങ്കര യൂണിറ്റിയാണ് അവരുടെ. അങ്ങനെ തന്നെയാണോ ശരിക്കും?
0: അങ്ങനെ തന്നെ.
1: അതെ, ഒരു ചെറിയൊരു കാര്യം വരെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന്
0: ഒറ്റക്കെട്ടാണ്
1: അല്ലേ? അങ്ങനെ തന്നെ തുടരട്ടെ. ഏത് സ്റ്റാൻഡിലാ അപ്പം നിങ്ങൾ?
0: മെട്രോന്റെ അടിയിലാണ്.
1: മെട്രോന്റെ അടിയിൽ. ഓ, രാജി ചേച്ചി എന്താ ഹൗസ് വൈഫ് മാത്രമാണോ അതോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മറ്റേ സ്റ്റിച്ചിങ്
0: ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല, എന്നെ നോക്കാൻ വേണ്ടി മാത്രം.
1: അതൊരു വലിയ ജോലിയാണ് അല്ലേ?
0: അതെ അതെ അതെ, അത് ഭയങ്കര ജോലിയാണ്, പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള റോക്കല്.
1: ചേച്ചി കേൾക്കുന്നുണ്ടോ? എന്താ? എന്തായാലും ചേച്ചിയോട് കേൾക്കാൻ പറയണം കേട്ടോ.
0: മോൻ
1: എവിടെയാ പുറത്താന്ന് പറഞ്ഞു? എവിടെയാണ്?
0: മോൻ എഞ്ചിനീയർ ആണ്, മസ്കറ്റിലാണ്.
1: മസ്കറ്റാണ്. എത്ര കാലമായി പോയിട്ട്?
0: മൂന്ന്
1: വർഷമായി. മകന്റെ കല്യാണം കഴിഞ്ഞ
0: കുട്ടിയുണ്ട്.
1: ഓ അത് ശരി. അവര് വന്നിരുന്നോ?
0: എല്ലാ വർഷവും വരും.
1: അല്ല, ഈ അടുത്ത് വന്നിരുന്നോ? ഈ വർഷം
0: വന്നിപ്പോ 2 മാസമായിട്ടുള്ള പോയിട്ട്.
1: അതെ അല്ലേ. മോളെവിടെയാ അപ്പം?
0: മോളിപ്പോ PhD കംപ്ലീറ്റ് ആയി, പിന്നെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്.
1: ഓ അത് ശരി. ഏതാ സബ്ജക്ട്? ഏതാ?
0: അവളുടെ ഫിഷറീസ് ആണ്.
1: എവിടെ കല്യാണം കഴിച്ചിരിക്കുന്നത്? എവിടെ?
0: പറവൂരാണ് അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത്.
1: ഓ, അപ്പൊ എന്നും പോയി വരികയാണോ അതോ?
0: ഞാനിപ്പോ ഇവിടെ കൊണ്ടൊന്നും നിർത്തിയേക്കുന്നതാണ്, അവളെ PhD കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നേ. അപ്പൊ കുട്ടിയുണ്ട്, അപ്പൊ അതിനെ നോക്കണം. അത്രയും ദൂരെ ഒന്നും വരാൻ പറ്റില്ല. അപ്പൊ അത് കാരണം ഞാൻ ഇവിടെ കൊണ്ടൊന്നും നിർത്തിയിട്ട്.
1: ഓക്കെ ഓക്കെ, എന്തായാലും നന്നായി. പിള്ളേരൊക്കെ നല്ലോണം പഠിച്ച നല്ല ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പൊ ഒരിക്കൽ കൂടി വിവാഹ വാർഷിക ആശംസകൾ. ഒരു പാട്ട് പറഞ്ഞോളൂ, ഏത് പാട്ടാണ്
0: കേൾക്കാൻ?
1: ഓ എനിക്ക് വയ്യ, ഉറപ്പായിട്ടും വെച്ചു തരാം. അല്ല, വേറൊന്ന് ചോദിക്കട്ടെ, ഏതാ പഴയ പാട്ടുകളാണോ കേൾക്കാറ്, പുതിയ പാട്ടുകളാണോ?
0: എനിക്ക് പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം.
1: ഓക്കെ, അപ്പൊ ആ ഗാനം തീർച്ചയായിട്ടും വെച്ചു തരാം. അപ്പൊ പ്രത്യേകം രാജചേച്ചിയോട് പ്രത്യേകം അന്വേഷണം പറയണം. ഉറപ്പായിട്ടും
0: ഞങ്ങളുടെ
1: ആശംസകളും പറയണം. ചോദിക്കട്ടെ, ആകാശവാണി വെക്കാറുണ്ടോ?
0: കാലത്ത് തുടങ്ങും. സ്റ്റേഷൻ ഓൺ ചെയ്യുമ്പോൾ തുടങ്ങും വീട്ടില്.
1: ആ അതാണല്ലേ ചേച്ചി അങ്ങനെ ആവശ്യപ്പെടാൻ കാരണം, പാട്ട് കേൾപ്പി. അപ്പം ഓട്ടോയില് റേഡിയോ വെക്കാറുണ്ടോ?
0: ഇല്ല ഇല്ല
1: ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം സംസാരിക്കാൻ സാധിച്ചതില്. പാട്ട് വെച്ചാൽ കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: ഹലോ,
1: ഹലോ. ആ
0: ഇത്
1: ഹലോ.
0: ഷൈലയാണോ?
1: അതെ.
0: ആ ഷൈല, ഞാൻ വിളിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം എൽ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ്. ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്ന സമയമാണോ?
1: ആണ്, ഞാൻ തയ്ക്കുന്നതായിരുന്നു.
0: വീട്ടിൽ വെച്ചിട്ട് തന്നെയാണോ തയ്ക്കണേ?
1: അപ്പോ
0: എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഷൈല, സഹോദരി ഷൈലയെ വിളിച്ചിട്ട് ഒരു പാട്ട് കൊടുക്കണം എന്നൊക്കെ.
1: അതെ,
0: രമേഷ് കുമാർ പുത്തൻചിറ.
1: അതാണ് ഇപ്പഴും ഞങ്ങൾ രണ്ടുപേരും റേഡിയോസിന്റെ ആൾക്കാരാ.
0: നേരെ സഹോദരനാണോ അതോ?
1: ആ, എന്നേലും മൂത്തേനും മൂത്തതാ.
0: അതെ അല്ലെ. ആ, ഓക്കെ ഓക്കെ. അപ്പൊ ഷൈല എവിടെ താമസിക്കുന്നത്?
1: ഞാനിവിടെ പറവൂർ പട്ടണം സിരീസ് എന്നൊക്കെ പറയില്ലേ.
0: ആ, ഓക്കെ, കേട്ടിട്ടുണ്ട്.
1: അതിന്റെ അടുത്താണ് ഞങ്ങളുടെ പട്ടണത്ത്. ഇവിടെ കണ്ണൊക്കെ നടന്ന സ്ഥലമാണ്.
0: ഓക്കെ. അപ്പൊ വീട്ടില് വെച്ച് വേറെ ആൾക്കാരുണ്ടോ തയ്ക്കാൻ?
1: ഇല്ല, ഞാൻ കടയിട്ടിരുന്നതാണ്. കടയൊക്കെ നിർത്തി പിന്നെ കുറച്ച് നാള് ഇവിടെ ബിട്ടിക്കില് എന്റെ അവിടെ തയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇവിടെ വന്ന വർക്ക് തന്നെ തീർക്കാൻ പറ്റുന്നില്ല. സ്ഥിരം തയ്ക്കണ ആൾക്കാരല്ലേ, വർക്ക് വരുന്നുണ്ട്.
0: ഓണൊക്കെ ആകുമ്പഴത്തേക്കും ഭയങ്കര തിരക്കുമായിരിക്കും.
1: നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു ശ്രവണത്തിന്.
0: ഓണത്തിന്റെ സമയത്ത് കടയിൽ പോയിണ്ടായിരുന്നോ?
1: ഇല്ല, കടയിലൊന്നും പോയില്ല. നമ്മൾക്ക് നമ്മുടെ ജോലിയും കഴിഞ്ഞ് വീട്ടിലും ആണെങ്കിൽ വീടൊക്കെ അടിച്ചിട്ട് പോണേ. ഇവിടെ ആരുമില്ല, ഞാനും മോനും ഹസ്ബൻഡും ഉള്ളൂ. മോളെ
0: ഞാൻ ചോദിക്കാൻ വരുന്നു, വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: രണ്ട് മക്കളും ഉണ്ട്, പിന്നെ ഹസ്ബൻഡും ഉണ്ട്, പിന്നെ മോളെ കല്യാണം കഴിച്ചു കൊടുത്ത്. നമുക്ക് രണ്ട് കുട്ടികളുണ്ട്, ഒന്ന് യു കെ ജിയില് ഒന്ന് മൂന്നില് പഠിക്കുന്നു. ആൺകുട്ടികളാണ്.
0: ഷീല എങ്ങനെയാ, പഴയ പാട്ട് കേൾക്കുന്ന ആളാണോ പുതിയ പാട്ട് കേൾക്കുന്ന ആളാണോ?
1: ആ, എനിക്ക് പഴയത് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിലും എല്ലാം കേൾക്കും ഞാൻ. എന്നാൽ ഫീലിങ്സ് ഉള്ള പാട്ടൊക്കെ പഴയതല്ലേ, അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ആരുടെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം? ജാനകി അമ്മയാണോ, പി സുശീലയാണോ, യേശുദാസാണോ?

0: ആ ജാനകി അമ്മയുടെ ഇഷ്ടമാണ്. പിന്നെ യേശുദാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം യേശുദാസിന്റെ പാട്ട് കേട്ടാലും ഞാൻ എപ്പോഴും ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്ന റേഡിയോ വെച്ചിട്ടാണ് എന്റെ പരിപാടി ഉള്ളു അടുക്കളയിലാ റേഡിയോ വെച്ചേക്കണേ.
1: അത് അത് പൊതുവെ എനിക്ക് തോന്നുന്നു ഈ റേഡിയോ കേൾക്കുന്ന എല്ലാവരും രാവിലെ തുടങ്ങുന്നത് റേഡിയോ വന്ദേ മാതരത്തിൽ കൂടി ആയിരിക്കും അല്ലേ?
0: അതന്നെ. അപ്പൊ ഞാൻ വെച്ച് വെച്ചപ്പോ ഹസ്ബൻഡ് ഇപ്പൊ ഇങ്ങനെ തന്നെയാണ്, അടുത്ത അമ്പലമുണ്ട്, അപ്പൊ അവിടെ പോയി വന്നു കഴിഞ്ഞിട്ട് പുള്ളി റേഡിയോയ്ക്ക്. അതെ. അപ്പൊ എല്ലാരും ഇപ്പൊ ഹസ്ബൻഡ് ഇപ്പൊ എന്നെ പോലെ തന്നെയായി റേഡിയോ കേൾക്കും.
1: അപ്പൊ അല്ല ഞാൻ ചോദിക്കട്ടെ, പാട്ട് പാടുവോ?
0: പാട്ട് അങ്ങനെ പാടില്ല. പിന്നെ ഞങ്ങളുടെ ട്രസ്റ്റിലൊക്കെ ഞങ്ങൾ പാടണത്, ട്രസ്റ്റ് ഉണ്ട് എങ്കിൽ കുടുംബത്തിൽ
1: പാടുന്നാണ് അതിന്റെ അർത്ഥം.
0: അല്ല അതിലെന്ന് വെച്ചാൽ അവള് പുറത്തേക്ക് അതല്ല മാഡം, അപ്പൊ നമ്മുടെ ആൾക്കാരും പിന്നെ ഓഡിയൻസ് ഒക്കെ ഉണ്ടാവും, അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒന്ന് പാടുന്ന.
1: പിന്നെ ഏതാ പാട്ട് വേണ്ടത് പറയൂ അങ്ങനെയാണെങ്കിൽ. ഏറ്റവും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് പറഞ്ഞു.
0: എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ട് മാഡം ഈ മറ്റേ യേശുദാസ് പാടുന്നൊരു പാട്ടില്ലേ, മറ്റേ എന്താണ് ഈ, അയ്യോ മറ്റേ
1: പറഞ്ഞാ മതി, ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ഏതാ പാട്ട് വേണ്ടതെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതും പറയാം.
0: ഇതിപ്പോ എന്റെ ഹസ്ബൻഡിനും മകനെയും പിന്നെ ഇപ്പൊ എന്റെ ആങ്ങളേക്ക്, അതെന്ന് വെച്ചാൽ റേഡിയോന്റെ അതൊരു ആള് തന്നെയാണ് ആങ്ങളെ. ഇപ്പൊ
1: രമേഷ് എന്ന് പറഞ്ഞത് അല്ലേ,
0: അത് പുള്ളി കലാപരമായിട്ടൊക്കെ നല്ല ഒരു ഇതുള്ള ആളാ.
1: ശരി, ഓക്കെ.
0: ആളിന്റെ ആളാണ് പുള്ളി.
1: അതെ, ഓക്കെ. അപ്പൊ പാട്ട് പറഞ്ഞോളൂ, ഏതാ പാട്ട് വേണ്ടേ യേശുദാസിന്റെ?
0: അപ്പൊ എനിക്ക് യേശുദാസിന്റെ പാട്ട് എന്ന് വെച്ചാല് മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം.
1: മഴ പെയ്തു തെളിഞ്ഞ
0: നേരം,
1: ഓക്കെ. ആ പാട്ട് വെക്കാലോ. ആ പാട്ട് എന്തായാലും വെച്ചു തരാം എല്ലാവർക്കും, വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും, പ്ലസ് ശൈലയെ വിളിക്കാൻ പറഞ്ഞ സഹോദരനും കൂടെ വേണ്ടിയിട്ട് ഈ പാട്ട് വെച്ചു തരാം കേട്ടോ. പരിചയപ്പെടാൻ കഴിഞ്ഞാല് സന്തോഷം.
0: മാഡത്തിന്റെ പേരെന്താ?
1: എന്റെ പേര് ശ്രീയുക്ത.
0: ഈ ഓണത്തിനൊക്കെ നേരത്തെ തിരക്കായിരുന്നു എനിക്ക്, അപ്പഴാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇങ്ങനെ റേഡിയോ കൂടെ വീണ്ടും ഇങ്ങനെ ഇങ്ങനെ മെസ്സേജ് അയക്കാൻ പറഞ്ഞൊക്കെ.
1: അതെ അതെ അതെ. സഹോദരൻ രമേശിനോടും വീട്ടിലുള്ള എല്ലാവരോടും അന്വേഷണം പറയും. അപ്പം എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാല് സന്തോഷം. പാട്ട് വെച്ചു തരാം കേട്ടോ.
0: ഓക്കെ മാഡം,
1: ശരി, താങ്ക് യു.
0: താങ്ക് യു.

0: ഹലോ ഹലോ,
1: തങ്കമണി ആണോ?
0: അതെ.
1: ഞാൻ വിളിക്കുന്നത് ആകാശവാണി കൊച്ചി FM ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ്. ഓക്കെ, ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്ന സമയമാണോ? കുഴപ്പമില്ല. എന്തെങ്കിലും ചെയ്യണോ? അയ്യോ, എന്ത് പറ്റി?
0: ആശുപത്രിയിൽ പോയിട്ട് വന്നോളൂ.
1: അതെയോ? ഓക്കെ ഓക്കെ ഓക്കെ.
0: ഒരു കുറച്ച് ദിവസം മുന്ന് അവിടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു.
1: അതെ, ആകാശവാണിയുടെ അടുത്തുണ്ടായിരുന്നോ?
0: അത്
1: ശരി. ഞങ്ങൾക്ക് ഇവിടെ ആകാശവാണിക്ക് ഒരാള് കത്തയച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിയെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പറും തന്നിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ വിളി വരും? അപ്പൊ എന്നാ, ഒരു സതീ രവീന്ദ്രൻ മൂഴികുളത്തു നിന്നാണ്. അനിയത്തിയാണോ? അത് ശരി. അപ്പോ
0: ഞാനേ ഓണത്തിന്റെ പരിപാടി ഒന്നും കേൾക്കാൻ പറ്റിയില്ല.
1: അയ്യോ, അപ്പൊ വയ്യാതിരിക്കായിരുന്നോ?
0: ഞാൻ ആശുപത്രിയിൽ കിടക്കുന്നു, ആ സമയത്തൊക്കെ ആശുപത്രിയിലായിരുന്നു.
1: അപ്പൊ
0: അത് കാരണം കൊണ്ട് അത് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് പൂരാർക്കൊന്നും ഇങ്ങോട്ട് എത്തിയുള്ളൂ. അവളുടെ വീട്ടിലേക്ക് പോയേ. അപ്പൊ ഞാനിങ്ങനെ പരിപാടി കേൾക്കാൻ പറ്റാണ്ടേ ഇങ്ങനെ അവിടെയും റേഡിയോ വർക്കേ ഉണ്ടായില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു.
1: എന്നിട്ട്
0: ഞാൻ പറഞ്ഞു റേഡിയോ ഇല്ലാത്ത കാരണം എന്നൊക്കെ പറഞ്ഞു, ഇങ്ങനെ വിഷമം പറഞ്ഞു.
1: എന്നിട്ട്
0: പിന്നെ അനിയും കൊണ്ടുവന്ന് വെച്ചവിടെ
1: റേഡിയോ
0: പോകുന്നുണ്ട്.
1: പ്രത്യേകം എഴുതിയിട്ടുണ്ട്, എന്റെ രണ്ടാമത്തെ ചേച്ചി ആകാശവാണി റേഡിയോ പരിപാടി സ്ഥിരം കേൾക്കുന്ന ആളാണ്, എണീറ്റ് വരുമ്പോ റേഡിയോ ഓൺ ആക്കിയ പിന്നെ ഓഫ് ചെയ്യുന്നത് രാത്രി കിടക്കുമ്പോഴാണ്.
0: എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്.
1: എന്റെ ചേച്ചിയെ വിളിച്ച് നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
0: നല്ല പരിപാടികളാണ്.
1: എന്നിട്ട് ഇപ്പം സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ആയോ?
0: സർജറി കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇനിയത്തെ വീട്ടിൽ പോയിട്ട് പിന്നെ ഇപ്പൊ അവിടെ നിന്ന് പോന്നു. എനിക്ക് വരുമ്പോ മാത്രമേ ഉള്ളൂ, അത് കാരണം കൊണ്ട് അവൻ ഒറ്റയ്ക്കാത്തോണ്ട് വേഗം പോന്നു. പോന്നു ഇപ്പൊ ഞാൻ എനിക്ക് എറണാകുളം വരെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ പള്ളിയിലൊരു വേദന തോന്നിയിട്ട് ഞാൻ അങ്ങനെ പോയത് മാളാസ്പത്രിയില്.
1: ചേച്ചി എവിടെ താമസിക്കണ? തങ്ങോണി ചേച്ചി എവിടെ താമസിക്കണ?
0: മാള
1: ശരിക്കും. ആകാശവാണിയുടെ ഏത് പ്രോഗ്രാമാണ് ചേച്ചി കൂടുതൽ കേൾക്കാറ്? പാട്ടുകളാണോ?
0: നേരം വെളുക്കുമ്പോ തുടങ്ങിയുള്ള എല്ലാ പരിപാടിയും, നല്ല സമകാലിക പരിപാടിയൊക്കെ ഉണ്ടല്ലോ, നല്ല പരിപാടിയല്ലേ
1: അതൊക്കെ.
0: പിന്നെ നമ്മുടെ വർക്കിച്ചായ തങ്കമ്മ ചേച്ചി, തങ്കമ്മ ചേച്ചി അതൊരു ഭയങ്കര രസമുള്ള പരിപാടിയാ.
1: വിനോദമുണ്ട്, വിജ്ഞാനമുണ്ട്. അപ്പൊ ചേച്ചിക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടത്?
0: എനിക്കിപ്പോ ഞാൻ ചോദിക്കുകയാണെങ്കിൽ അധികം അങ്ങനെ എപ്പം കേൾക്കാറില്ല. ഒരു പാട്ടുണ്ടല്ലോ മനോരഥോ, അങ്ങനെ പോകാണ് സിനിമയുടെ പേര്.
1: മനോരഥം
0: ജയ വാണി ജയറാം പാടിയത് ഇതൊക്കെ.

0: ഹലോ
1: ഹലോ,
0: ശ്രീലക്ഷ്മിയാണോ?
1: അതെ,
0: ഇത് ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്ന സമയമാണോ? കുഴപ്പമില്ലല്ലോ,
1: സംസാരിക്കാം.
0: ഓക്കെ ഓക്കെ. ഒരാള് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ശ്രീലക്ഷ്മിയെ വിളിച്ച് സംസാരിക്കണം, പിറന്നാളാണ് 28-ാം തീയതി. ആരായിരിക്കും? ഒരു എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ ആരാണെന്ന്?
1: ഫോൺ ഔട്ട്സം ആവുമ്പം റേഡിയോ കൂടുതലും കേൾക്കുന്നത് എന്റെ മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ അവരൊക്കെയാണ്.
0: എന്റെ
1: ഹസ്ബൻഡിന്റെ പാരന്റ്സ് ഹസ്ബൻഡും കേൾക്കാറുണ്ട്.
0: അതെ അല്ലേ?
1: എന്നാണ് എന്റെ ഒരു ഒരു
0: പേര് കൊടുത്തിരിക്കുന്നത്, സുരേഷ് സി ജി.
1: എന്റെ ഫാദറിൻ്റെയാണ്.
0: ശ്രീലക്ഷ്മി മിന്നു എന്നല്ലേ വീട്ടിൽ വിളിക്കുക?
1: അതെ, മിന്നു.
0: ആ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും വളരെ നേരത്തെ ആയി പോയോ എന്നൊരു സംശയം എങ്കിലും, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ.
1: താങ്ക് യു സോ മച്ച്.
0: എടക്കൊച്ചിയാ താമസിക്കുന്നത്?
1: ഞാൻ ഇവിടെ എറണാകുളത്താണ്. എടക്കൊച്ചിയിലാണ് എന്റെ വീട്. ഹസ്ബൻഡിന്റെ വീട്
0: പള്ളുരുത്തി.
1: പള്ളുരുത്തി, അതെ.
0: അവര് സ്ഥിരം ശ്രോതാക്കളാണ് അല്ലേ?
1: അതെ അതെ അതെ അതെ. അമ്മയാണ് കൂടുതൽ കേൾക്കുക കേട്ടോ, ഹസ്ബൻഡിന്റെ അമ്മയാണ് കൂടുതൽ കേൾക്കുക. അമ്മ ഇങ്ങനെ എപ്പോഴും റേഡിയോ വെച്ചോണ്ടായിരിക്കുക. അമ്മക്ക് ടി വി കാണുന്നതിൽ ഇഷ്ടം റേഡിയോ കേൾക്കാനാണ്.
0: അതെ അല്ലേ? ഓക്കെ.
1: അപ്പൊ അങ്ങനെ അച്ഛനും ഇപ്പൊ കേൾക്കാറുണ്ട്. അച്ഛനിപ്പൊ റിട്ടയർമെന്റ് ലൈഫിലാണ്. സോ അച്ഛനും ഇപ്പൊ എനിക്ക് തോന്നുന്നു അമ്മയുടെ കൂടെ കൂടി നമുക്ക് കേൾക്കുന്നുണ്ട്. ഇതിനു മുമ്പും ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എന്റെ മോളുടെ എന്താണ്, എനിക്കൊരു മോളുണ്ട് വൈഗ, അവളുടെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു ഇതുപോലെ അയച്ചിരുന്നു. അന്നും വിളിച്ചിരുന്നു കേട്ടോ. അന്ന് സംസാരിച്ചത് എന്റെ ഹസ്ബൻഡാണ്.
0: സത്യമാണ്
1: ഞാൻ.

0: എന്തായാലും ആദ്യമായിട്ട് കിട്ടിയാൽ സന്തോഷം, പരിചയപ്പെടാൻ പറ്റിയല്ലോ. ഹസ്ബൻഡിന്റെ പേര് സുബീഷ്. എല്ലാ പരിപാടിയും അവര് കേൾക്കാറുണ്ടോ? അമ്മയും അച്ഛനും?
1: അച്ഛനും അമ്മയും മെയിൻ ആയിട്ട് ന്യൂസ് ആണ് കേൾക്കുക, പിന്നെ ഇതുപോലെ ഈ പ്രോഗ്രാമും കേൾക്കാറുണ്ട്.
0: പാട്ടുകൾ,
1: അമ്മയ്ക്ക് പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴും അമ്മ ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ മൂളിക്കൊണ്ടാ നടക്കും.
0: പഴയ പാട്ടുകളായിരിക്കും കൂടുതലും?
1: അതെ അതെ, പഴയ പാട്ടുകളാണ് കൂടുതലും ഇഷ്ടം.
0: ശ്രീലക്ഷ്മി എവിടെ പഠിച്ചതൊക്കെ?
1: ഞാൻ പഠിച്ചത് ഇവിടെ പി ജി ചെയ്തത് കുഫോസിലാണ്, ഫിഷറീസ് യൂണിവേഴ്സിറ്റി പനങ്ങാടുള്ള. ഡിഗ്രി ചെയ്തത് അമൃത യൂണിവേഴ്സിറ്റി വള്ളിക്കാവ് കൊല്ലം,
0: അവിടെയാണ്
1: ഡിഗ്രി ഒക്കെ ചെയ്തത്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാണ്, ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണ്.
0: വർക്ക് ഫ്രം ഹോം ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ സൗകര്യമുണ്ട്, ഓടി അങ്ങോട്ട് പോണ്ട.
1: അതെ, പക്ഷെ ഞങ്ങക്ക് മാസം പോണം, എല്ലാ മാസവും 5 ദിവസം വെച്ച് പോണം.
0: ഓ ഓ, അപ്പൊ കുട്ടികളുടെ കാര്യം എങ്ങനെയാ? അപ്പൊ എങ്ങനെ മാനേജ് ചെയ്യാം?
1: അപ്പോ ബേബിനെ അച്ഛനും അമ്മയും കൂടെ നോക്കും, ഇവിടത്തെ എന്റെ അച്ഛനും അമ്മയും അവിടത്തെ അച്ഛനും അമ്മയും കൂടെ നോക്കും. കാരണം അങ്ങനെ പോവാതിരിക്കാൻ പറ്റില്ല, മാസം 5 ദിവസമായത് കാരണം നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല.
0: ഓഹോ, എന്തിലാ എന്തിലാ ശ്രീലക്ഷ്മി വർക്ക് ചെയ്യണേ?
1: സോഫ്റ്റ്വെയർ കമ്പനിയിലാണ്. അതിന്റെ ലൈഫ് സയൻസ് സെക്ഷനില് കണ്ടന്റ് അനലിസ്റ്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്.
0: അത് ശരി. എങ്ങനെയാ യാത്ര? എങ്ങനെയാ, ഫ്ലൈറ്റ് ആണോ അതോ ട്രെയിൻ ആണോ?
1: ട്രെയിൻ ആണ് പോവാ. ട്രെയിൻ ആണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. എന്ന് വെച്ചാൽ ട്രെയിനിന് പോയാൽ മെട്രോ ആക്സസിബിലിറ്റി കൂടുതലാണ്, അപ്പോൾ വേഗം
0: അവിടെ ചെന്നു കഴിഞ്ഞിട്ട് അല്ലേ?
1: അതെ അതെ അതെ അതെ, അപ്പൊ ട്രെയിൻ ആണ് പ്രിഫർ ചെയ്യാറ്.
0: അല്ല, വേറെയും ഇവിടുന്ന് വേറെ ആൾക്കാരുണ്ട്, കേരളത്തിൽ നിന്ന് വേറെ ആൾക്കാരുണ്ട് അവിടെ വർക്ക് ചെയ്യുന്നവര്?
1: ആൾക്കാരുണ്ട്, പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കാണാറില്ല. എന്ന് വെച്ചാൽ ഓരോരുത്തരും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പല പല സമയത്തായിരിക്കും, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇന്ററാക്ഷൻ ഉള്ള സമയം കിട്ടാറില്ല. ഓഫീസിൽ ചെല്ലുമ്പോ കാണും, പിന്നെ ആൾക്കാർ കേരളത്തിൽ നിന്നാന്ന് പറയുമ്പോ ഓക്കെ അങ്ങനെ
0: മനസ്സിലാവും. പി ജി കഴിഞ്ഞിട്ട്?
1: പി ജി കഴിഞ്ഞിട്ടിപ്പോ ഞാൻ 2020 പാസ് ഔട്ട് ആയതാ.
0: അന്ന് മുതൽ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി?
1: വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോ 4 വർഷമാവുന്നു.
0: 4 വർഷം. എങ്ങനെയുണ്ട് വർക്ക് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്?
1: നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടെ കമ്പനി കുറച്ചുകൂടെ എംപ്ലോയി ഫ്രണ്ട്ലി ആണ്, അങ്ങനെ നമുക്ക് അങ്ങനെ ഒരുപാട് വർക്ക് പ്രഷറോ സ്ട്രെസ്സോ അങ്ങനെ ഇല്ല. ഞങ്ങൾക്ക് പിന്നെ വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 5 ഡേയ്സ് ഇന്നെ വീക്ക് ആണ്, അപ്പം സാറ്റർഡേ സൺഡേ നമുക്ക് ഓഫ് ആണ്.
0: തിരക്കുള്ള സമയം വരുമ്പം സാറ്റർഡേ സൺഡേ വർക്ക് ചെയ്യണ്ട, അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ?
1: ഇല്ല ഇല്ല, അങ്ങനെ തിരക്ക് വരികയാണെങ്കിൽ അത് OT എന്നാണ് പറയാ, ഓവർ ടൈം ആണ്. അല്ലാന്നാണെങ്കിൽ വേണ്ട, മിക്കവാറും അതിന്റെ ആവശ്യം വരാറില്ല. അതിപ്പോ ഞാൻ ഒരു 1.5 വർഷമായിട്ട് ഇപ്പൊ OT എടുക്കേണ്ടി വന്നിട്ടില്ല. നമുക്ക് അന്നന്ന് ചെയ്തു തീർക്കാവുന്ന വർക്കുകൾ ഉണ്ടാവാറുണ്ട്.
0: വല്ലാതെ പ്രഷറും കാര്യങ്ങളും ഒന്നും
1: ഇല്ല. ഇല്ല, പ്രഷർ അങ്ങനെ കാര്യങ്ങൾ ഇല്ല. അവര് കൊറേ മനസ്സിലാക്കും, നമുക്ക് ഇന്ന ഒരു വർക്ക് തീർക്കാൻ ഇത്ര സമയം വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും.
0: അപ്പം ആകെ മൊത്തം ഹാപ്പിയാണ് ജോലി.
1: ഫാമിലി
0: ലൈഫിലും ഒക്കെ അങ്ങനെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ. എന്താണ്, ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ ട്ടോ.
1: താങ്ക് യു സോ മച്ച്.
0: അപ്പൊ നല്ല രീതിയിൽ 28-ാം തീയതി ജന്മദിനം ആഘോഷിക്കൂ.
1: 28-ന് ആണ് ഞാൻ, എനിക്ക് ഈ മാസം ഇവിടെ പോണ്ടത്.
0: അയ്യോ, അത് ഇത്തിരി സങ്കടമായി പോയല്ലോ.
1: ഞാൻ പോകും.
0: അല്ല, എന്നാലും അതിന്റെ മുന്നൊരു ദിവസമൊക്കെ ആഘോഷിച്ച് ഒക്കെ അങ്ങ് പോയാ മതി.
1: അതെ അതെ.
0: അപ്പൊ വീട്ടിൽ എല്ലാരോടും അന്വേഷണം പറയൂ, പ്രത്യേകിച്ച് അച്ഛനോടും അമ്മയോടും.
1: താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അച്ഛനൊരു വലിയ താങ്ക് യു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല.
0: അപ്പൊ അല്ല, ഒരു കാര്യം പറയാൻ ചോദിക്കാൻ വിട്ടു, ഏത് പാട്ടാ വേണ്ടത് പറയൂ, ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞോളൂ, ആ പാട്ട് ഞാനിപ്പോ ഒന്ന് വെച്ചുതരാം.
1: ഓക്കെ, അങ്ങനെ ചോദിക്കുകയാണെങ്കില് വാതിൽ പഴുതിയിലൂടെ മുന്നിൽ.
0: നല്ല പാട്ട് കേട്ടോ.
1: അതെ, പേഴ്സണൽ ഫേവറേറ്റ് ആണ്, പണ്ട് മുതലേ.
0: നമ്മുടെ ഒക്കെ പ്ലേലിസ്റ്റിലുള്ള ഒരു സോങ് ആയിരിക്കും അത്, എപ്പോഴും
1: സോങ് ആയിരിക്കും. അതെ അതെ, എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടായിരിക്കും.
0: അതെ അതെ. അപ്പൊ എനിവേ, ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്.
1: താങ്ക് യു, താങ്ക് യു സോ മച്ച്.
0: സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. എല്ലാരോടും അന്വേഷണം,
1: എല്ലാരോടും പറയാം. താങ്ക് യു.

0: ഹലോ,
1: പൊന്നക്കുടം മോഹൻ സാർ ആണോ?
0: അതെ
1: സാർ, ഞാൻ ഇത് ആകാശവാണി കൊച്ചി FM-ലെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാട്ടോ വിളിക്കുന്നത്. സാറിനെ വിളിച്ച് സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൊടുക്കണം, സാറിനോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചങ്ങമ്പുഴ പ്രഫുല്ല ചന്ദ്രൻ, അദ്ദേഹമാണ് നമ്പർ തന്നത്. സാർ ഇവിടെ എടപ്പള്ളിയാണോ താമസിക്കുന്നത്?
0: അല്ല, ഞാന് ആലുവയിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി തെക്കേവാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
1: ഓക്കെ, അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകമായിട്ട് അക്ഷരശ്ലോക സമിതിയുടെ ഉടമയാണ്, മലയാള ഭാഷയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ സാർ. അക്ഷരശ്ലോക സമിതിയുടെ
0: തെക്കേവാഴക്കുളത്ത് കഴിഞ്ഞ 25 വർഷമായിട്ട് കാവ്യകലാകേന്ദ്രം എന്നൊരു സ്ഥാപനമുണ്ട്. അക്ഷരശ്ലോകം, കാവ്യകേളി, കവിതാലാപനം, പിന്നെ ഭാഷാനുബന്ധമായ മറ്റ് ചില കലാരൂപങ്ങൾക്കൊക്കെ ചെറിയ പരിശീലനം നൽകുന്നു, അങ്ങനെ പ്രവർത്തിക്കുന്നതാണ്.
1: അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ അക്ഷരശ്ലോകം ചൊല്ലാനും?
0: ഉണ്ട്, 25 വർഷമായിട്ട് ക്ലാസ്സുകളുണ്ട്, തുടർച്ചയായ എല്ലാ ആഴ്ചയിലും ദിവസം ക്ലാസ് ഉണ്ട്. കൊറോണ കാലത്ത് തുടങ്ങി ഓൺലൈനും ഉണ്ട് ഇപ്പോ. പിന്നെ അടുത്ത പ്രദേശങ്ങളിലെ ചിലപ്പോ സ്കൂളുകളിലോ അല്ലെങ്കിൽ വായനശാലകളിലോ ചില ക്ഷേത്രങ്ങളിലെ ഓഡിറ്റോറിയങ്ങളിലോ ഒക്കെ ആയിട്ട് മറ്റുള്ള അവിടെയുള്ള പ്രദേശങ്ങളിലുള്ളവർക്ക് വേണ്ടി പരിശീലനം നൽകാറുണ്ട്. അങ്ങനെയും ഉണ്ട്, അങ്ങനെ പോകുന്നു.
1: എങ്ങനെയാണ് സാർ അക്ഷരശ്ലോകത്തിനോടോ അല്ലെങ്കിൽ കാവ്യകേളിയോടൊക്കെ ഉള്ള കുട്ടികളുടെ ഒരു എങ്ങനെയാണ് അവരുടെ ഒരു അപ്രോച്ച്?
0: പൊതുവെ പറഞ്ഞാൽ മലയാള ഭാഷ മുഖ്യധാരയെന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതായത് ഈ മൊബൈലൊക്കെ വന്നാൽ പിന്നെ മെസ്സേജ് അയക്കലൊക്കെ ഇപ്പൊ എഴുത്ത് കുറഞ്ഞു. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പ്രചുര പ്രചാരത്തോടുകൂടി ഭാഷയുടെ പഠനം കുറഞ്ഞു. പിന്നെ മറ്റൊരുപാട് കലാരൂപങ്ങളും വിനോദ ഉപാധികളും വന്നെ പിന്നെ അക്ഷരശ്ലോകം വേദികളിൽ നിന്ന് പിന്മാറി. അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇപ്പൊ. പക്ഷേ കേരളത്തിൽ എമ്പാടുമുള്ള അക്ഷരശ്ലോക പരിശീലന കളരികളിലെ ആചാര്യന്മാരുടെ വളരെ നിസ്വാർത്ഥമായ പ്രവർത്തനം കൊണ്ട് കേരളത്തിലെ അക്ഷരശ്ലോക കല ഒരു പ്രത്യേക പബ്ലിക്കിൽ അത്ര അപ്പീൽ ഇല്ലെങ്കിലും അതിന്റെ സമാന്തരമായ ഒരു

0: വലിയ ലോകം തന്നെയുണ്ട്. അതായത് വളരെയധികം കുട്ടികൾ പരിശീലിപ്പിക്കപ്പെടുന്നു, വളരെയധികം കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു, സദസ്സുകളിൽ പങ്കെടുക്കുന്നു, അമ്പല പറമ്പുകളിലെ ഉത്സവ വേദികളിലും അതേപോലെ മറ്റ് സാംസ്കാരിക പരിപാടികളിലൊക്കെ അക്ഷരശ്ലോകം ഒരു ഇനമായിട്ട് കുറച്ചു പേരെങ്കിലും സ്വീകരിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ മത്സരങ്ങൾ ഉള്ളത് കൊണ്ടാണ് കുട്ടികൾ ഇത് പഠിക്കാൻ ഇടവരുന്നതും അതിന്റെ രക്ഷാകർത്താക്കൾ കൂടുതൽ ഇതിനൊരു പ്രോത്സാഹനം നൽകുന്നതും.
1: പക്ഷെ അത് തുടർന്ന് കൊണ്ടുപോകുന്നില്ല എന്നൊരു തോന്നലില്ലേ ചില കുട്ടികളെ?
0: അതുണ്ട്. അതായത് കുട്ടികള് ഹൈസ്കൂള് കഴിയുമ്പോഴത്തേക്കും, 9ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും പഠനത്തിലേക്ക് കുറെ കൂടെ ഒരു ജാഗരൂകരാകുന്നു. അവരുടെ ശ്രദ്ധ മുഴുവൻ ചുറ്റുപാടുമുള്ള അധ്യാപകരും അവരുടെ രക്ഷാകർത്താക്കളും സമൂഹം തന്നെയും പഠനത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെടുന്നു, നിർബന്ധിക്കുന്നു. അപ്പൊ മറ്റെല്ലാം വിട്ടുപോകുന്നു. പിന്നെ കോളേജിലൊക്കെ വിദ്യാഭ്യാസം ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തും വളരെ വ്യത്യാസപ്പെട്ടു പഠന രീതി തന്നെ. അന്നത്തെ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ലൈറ്റ് ആയിട്ട് ചെറിയ സെക്കൻഡ് ലാംഗ്വേജും ലാംഗ്വേജും ഒക്കെ പഠിച്ച് മെയിൻപോയി. അപ്പൊ ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പൊ ഇല്ല, പ്രോജക്റ്റും അസൈൻമെന്റും മറ്റേ പരിപാടികളും ഒക്കെ ആയിട്ട് ഒരുപാട് പാഠ്യ അനുബന്ധ പരിപാടികളായിട്ട് വളരെ ബിസിയാണ്
1: കുട്ടികൾ.
0: അപ്പൊ ഒരു കവിത പഠിക്കാൻ 5 മിനിറ്റ് മതി, ഒരു ലൈറ്റ് മ്യൂസിക് അവതരിപ്പിക്കാൻ 5 മിനിറ്റ് മതി, അതൊക്കെ ഒരെണ്ണം മതി പഠിക്കാൻ ഒരു മത്സര വേദിയിൽ.
1: പക്ഷെ
0: ഒരു അക്ഷരശ്ലോകം ഒരു കാവ്യകേളിക്കോ പങ്കെടുക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 10-60 കാവ്യഖണ്ഡങ്ങളെങ്കിലും
1: അല്ലെങ്കിൽ
0: ശ്ലോകങ്ങളിലും എല്ലാ അക്ഷരങ്ങൾക്കും ഒക്കെ ആയിട്ട് മിനിമം അത് ഹൃദിസ്ഥമാക്കേണ്ടിയിരിക്കണം. അപ്പൊ അത്ര എളുപ്പമല്ല. പിന്നെ പേരന്റ്സിന്റെ ഒരു സാംസ്കാരികമായ പശ്ചാത്തലവും അധ്യാപകരുടെ ചില പ്രേരണയ്ക്കൊക്കെ വഴങ്ങിയാണ് പലപ്പോഴും കുട്ടികൾ പഠിക്കണേ. കുട്ടികൾക്ക് ഇത് പഠിച്ചാലുണ്ടാവുന്ന ഭാഷാപരമായ അറിവിനെ കുറിച്ചോ അല്ലെങ്കിൽ വ്യക്തിത്വ വികാസത്തെ കുറിച്ചോ വേദിയിൽ കയറി കാണാതെ പഠിച്ച ഒരു സാധനം പഠിച്ച് അവതരിപ്പിച്ച് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന കോൺഫിഡൻസിനെ കുറിച്ചോ ആളുകളായിട്ട് മിംഗിൾ ചെയ്യുന്നതിനെ കുറിച്ചോ ആ കവിതകൾ കൊടുക്കുന്ന സന്ദേശങ്ങൾ അറിയാതെ ഉള്ളിലേക്ക് വരുന്നതിനെ കുറിച്ചൊന്നും കുട്ടികൾക്ക് ബോധരേഷനില്ല. അവർക്ക് അതൊന്നും പ്രധാനപ്പെട്ടതല്ല. അതൊക്കെ രക്ഷാകർത്താക്കളും ചുറ്റും നിൽക്കുന്ന വിവരമുള്ള ആളുകളാണ് പ്രേരിപ്പിക്കേണ്ടത്.
1: ഇവിടെ അക്ഷരശ്ലോക സദസ് ആകാശവാണിയിൽ
0: ഉണ്ട്, ഞാൻ കേൾക്കാറുണ്ട്, മിക്കവാറും കേൾക്കാറുണ്ട്. മാത്രമല്ല എന്റെ സുഹൃത്തുക്കളുടെ സമിതികളിൽ നിന്നൊക്കെ വരുമ്പോ അത് ഞാൻ എനിക്ക് അവരയച്ചു തരാറുണ്ട്, കേൾക്കാറുണ്ട്. പിന്നെ നേരത്തെയൊക്കെ കത്തൊക്കെ ആയിക്കഴിഞ്ഞു. ഇപ്പൊ ഈ ഇമെയിലൊക്കെ വന്നപ്പോ ഞാൻ ഇത്രയൊന്നും മെനക്കെടാറില്ല. ഞങ്ങള് ധാരാളം പരിപാടികൾ അവതരിപ്പിച്ചു.
1: ഇപ്പൊ അഭിപ്രായമൊക്കെ നമുക്ക് വാട്സാപ്പിലൂടെ അയക്കാം കേട്ടോ, അഭിപ്രായ വേദിയിലേക്ക് വാട്സാപ്പിലൂടെ കത്തയക്കാം. അപ്പൊ താങ്കളുടെ സമിതി ഇവിടെ വന്നിട്ടുണ്ടോ, ആകാശവാണിയിൽ വന്നിട്ടുണ്ടോ?
0: പല പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു 10 കൊല്ലം മുമ്പ് ധാരാളം പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഞാൻ.
1: ഇനിയും അപേക്ഷിക്കാവുന്നതാണെന്ന് തോന്നുന്നു.
0: അതെ,
1: ഇപ്പൊ അക്ഷരശ്ലോക സമിതികൾ വരുന്നുണ്ട്. അപ്പൊ താങ്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക്
0: തീർച്ചയായിട്ടും
1: അയക്കാവുന്നതാണ്.
0: ഒരു 10 കൊല്ലം പിന്നിലേക്ക് ഒരു 10 കൊല്ലമൊക്കെ വളരെയധികം പ്രോഗ്രാം അവതരിപ്പിക്കുകയും അന്ന് ബാലകൃഷ്ണൻ കൊയ്യാൽ സാറും ഒക്കെ ഉള്ളപ്പോ അതേപോലെ ശ്രീകുമാർ മുഖത്തും ഒക്കെ ഉള്ളപ്പോ അവരൊക്കെ വളരെയായിട്ട് വ്യക്തിപരമായിട്ടും മൂത്തലസ്ഥരായിട്ട് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു കണക്ഷൻ കൂടിയുണ്ട്. പലതരത്തിലും സാഹിത്യരംഗങ്ങളിലും സഹൃദയങ്ങളിലും ഒക്കെ ആയിട്ട് അങ്ങനെ പല വേദികളിലും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവുക ഒക്കെ ഉണ്ടായിട്ടുണ്ട്.
1: ചങ്ങമ്പുഴ പാർക്കിൽ അക്ഷരശ്ലോക സദസ്സുകൾക്ക് എത്താറുണ്ടോ?
0: എത്താത്തതിന് കാരണം വെച്ചാൽ അതേ ദിവസമാണ് ഞങ്ങളുടെ ടൈമിംഗില് ക്ലാസ് ഓഫ്ലൈൻ വരുന്നത്.
1: അപ്പം അതൊരു ക്ലാസ്,
0: ക്ലാസ്സോളം സാറ്റർഡേ സൺഡേ ആയിട്ട് 3-4 ക്ലാസ്സുകൾ ഓഫ്ലൈനും ഉണ്ട്, ഓൺലൈനും ഉണ്ട്.
1: അപ്പൊ എടുക്കുന്നത്
0: ഞാനുണ്ട്, എന്റെ വൈഫ് ശ്ലോകരംഗത്ത് വളരെ ആക്റ്റീവാണ്, അവര് ക്ലാസ് എടുക്കുന്നുണ്ട്. മകൻ മലയാളം ഭാഷയിൽ ബിരുദമുള്ള ആളാണ്, അധ്യാപകനാണ്, അദ്ദേഹം എടുക്കുന്നുണ്ട് ക്ലാസ്. ഓൺലൈനും ഓഫ്ലൈനും ആയിട്ട് ഞങ്ങൾക്ക് 3 പേരും ഈ രംഗത്തുണ്ട്.
1: ഇപ്പൊ എത്ര കുട്ടികൾ നിങ്ങളുടെ കീഴില് പഠിക്കുന്നവരുണ്ടാവും? ഏകദേശം
0: ഏതാണ്ട് ഒരു 60-70 കുട്ടികൾ ഉണ്ടാവും പ്രസന്റ് ഇതൊക്കെ ആയിട്ട്. പിന്നെ വന്ന് വീട്ടിൽ വന്ന് റെഗുലർ ക്ലാസ് അല്ലാതെ ഇടയ്ക്ക് ഹോളിഡേയ്സിലൊക്കെ വന്ന് പഠിച്ച് കലോത്സവത്തിന് വേണ്ടിയും ഒക്കെ പഠിക്കുന്ന കുട്ടികളും ഒരു 5-8-10 പേര് കാണും. അത് സമയത്ത് മാത്രം വന്ന് പഠിക്കുന്നത്, കോളേജിൽ നിന്നും ഒക്കെ ഡയറക്റ്റ് ചെയ്ത് വിടാറൊക്കെ ഉണ്ട്.
1: എന്തായാലും സന്തോഷം സാർ, ഒരുപാട് അക്ഷരശ്ലോകത്തെ
0: വളരെ സന്തോഷം. അക്ഷരശ്ലോക കലയെ കുറിച്ച് 2 വാക്ക് പറയാൻ കിട്ടിയ ഒരു അവസരം ഒരു ഭാഗ്യമാണ്.
1: എന്തായാലും സന്തോഷം, സാറിനെ വിളിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. സാറിന്റെ നമ്പർ തന്ന പ്രഫുല്ലൻ സാറോടും നന്ദി പറയുന്നു.
0: അദ്ദേഹം എന്റെ വളരെ അടുത്ത ആളാണ്, ഭാഷയ്ക്ക് വേണ്ടി കവിയും കഥാകൃത്തും അതുപോലെ ഞങ്ങളുടെ കൂടെ വിധികർത്താക്കളായിട്ട് ഭാഷാനുബന്ധ മത്സരങ്ങളിലൊക്കെ ഞങ്ങൾ കൂടെ ഇരിക്കാറുള്ളതും എന്റെ ബന്ധുവും ഒക്കെയാണ്. വളരെ അടുപ്പമുള്ള വ്യക്തിയാണ് അദ്ദേഹം. മുഖേന ഇങ്ങനെ ഏറ്റവും ശക്തമായിട്ടുള്ള ഇപ്പോഴും ഒരുപാട് ഓഡിയൻസ് ആരാധകരുള്ള ഒരു മീഡിയം തന്നെയാണ് റേഡിയോ. തീർച്ചയായിട്ടും ഞാനിപ്പോഴും എല്ലാ ദിവസവും റേഡിയോ കേൾക്കുന്നയാളാണ്. എല്ലാ ദിവസവും രാവിലെ പ്രത്യേകിച്ച് കാവ്യധാര, അതേപോലെ എന്താണ് ഒരു ബ്ലൂടൂത്തിന്റെ ഒരു സ്പീക്കർ കൂടിയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും എല്ലാവരും തന്നെ കവിത കേൾക്കും രാവിലെ ആറരയ്ക്കുള്ളേ പറഞ്ഞാൽ എല്ലാ ദിവസവും കേൾക്കണ മഹിതം മലയാളം അതൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. അതൊക്കെ വലിയ സന്തോഷമാണ്. ആകാശവാണി ഭാഷയ്ക്ക് വേണ്ടി, കലയ്ക്ക് വേണ്ടി ഉള്ളതുപോലെ തന്നെ ഭാഷയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്.
1: സന്തോഷം സാർ, ഒരുപാട് സന്തോഷം കേട്ടോ സാർ.
0: വളരെ സന്തോഷം എന്തായാലും എനിക്ക്.
1: ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, സാറിന് ഇഷ്ടമുള്ള ഒരു മലയാള സിനിമയിൽ സാറിന് ഇഷ്ടമുള്ള ഒരു ഒരു ഗാനം ഏതെങ്കിലും?
0: ഏതെങ്കിലും ഖദീജ എന്ന ചിത്രത്തിലെ സുറുമ എഴുതിയ മിഴികളെ എന്നുള്ള പാട്ട്.
1: തീർച്ചയായിട്ടും ആ പാട്ട് വെച്ചുതരാം സാർ.
0: വളരെ സന്തോഷം.
1: താങ്ക് യു, ഒരുപാട് സന്തോഷം സാർ സംസാരിക്കാൻ പറ്റിയതില്. പാട്ട് വെച്ചുതരാം കേട്ടോ. ശരി സാർ,
0: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഫോണോട്ട് ഗാനോത്സവം പൂർണ്ണമാകുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് ഞാൻ ശ്രീയുക്ത. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സേവന വാർത്തകൾ കേൾക്കാം. മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള OBC വിഭാഗം പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്നാണ്. 60 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. www.bwin.kerala.gov.in മുഖേന അപേക്ഷ സമർപ്പിക്കണം. www.bwin.kerala.gov.in വിളിക്കേണ്ട നമ്പർ 0484298-3130 0484298-3130.
1: കേരള സംസ്ഥാന

0: ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കീഴിൽ 12-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വേണ്ടി എൽ ഡി ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്,

0: കോട്ടയം ജില്ലയിലെ ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന OEC, OBC, H വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിക്ക് നവംബർ 30 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.egrants.kerala.gov.in വെബ്സൈറ്റ് സന്ദർശിക്കുക. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായും ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04842983130, 04842983130. ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ എന്ന നേട്ടം നേടാൻ ജില്ലാ ഭരണകൂടം, സാമൂഹ്യനീതി വകുപ്പ്, സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവർ സംയുക്തമായി പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. 2 ആഴ്ചക്കാലം നീളുന്ന ക്യാമ്പയിനിൽ ഭിന്നശേഷി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കൈവശമുള്ള UDID ആധാർ കാർഡ് ലഭിച്ചിട്ടില്ലാത്ത മുഴുവൻ ഗുണഭോക്താക്കൾക്കും പങ്കെടുക്കാം. www.swavalamban.gov.in മുഖേന നേരിട്ട് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ 1800-120-101. 1800-120-101. ചേർത്തല മത്സ്യഭവന്റെ തേവർവട്ടം ഉൾനാടൻ ഫിഷറീസ് പരിധിയിലെ ജലാശയങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ചീനവല, ഊന്നിവല എന്നിവയുടെ റീ രജിസ്ട്രേഷൻ നടപടികളും തനത് വർഷത്തെ ലൈസൻസ് പുതുക്കലും ഈ മാസം 30 മുൻപ് പൂർത്തിയാക്കണം. കേരള ഉൾനാടൻ ഫിഷറീസിന്റെയും അക്വാകൾച്ചറിന്റെയും ആക്ട് പ്രകാരം മുൻകാല കുടിശ്ശിക സഹിതം കരം ഒടുക്കുന്നതിന്റെയും റീ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിന്റെയും ചീനവല, ഊന്നിവല കൈവശം വച്ചിട്ടുള്ളവർ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഈ മാസം 30 തേവർവട്ടം ഫിഷറീസ് ഓഫീസിൽ നേരിട്ട് എത്തിക്കണം. സേവന വാർത്തകൾ ഇനി 4:55 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. സമയം 2:05.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ ടീം അംഗങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. ഈ മികച്ച നേട്ടം ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിന് തുടക്കം കുറിച്ചുവെന്നും രാജ്യത്തിന് അഭിമാനകരമാണെന്നും അവർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ മിക്സഡ് മാർഷൽ ആർട്സിൽ വെങ്കല മെഡൽ നേടുന്ന രാജ്യത്തെ ആദ്യ കായിക താരമെന്ന ചരിത്ര നേട്ടം സുജിക തരിയലിന് സ്വന്തം. മംഗോളിയയുടെ താരത്തെയാണ് സുജിക പരാജയപ്പെടുത്തിയത്. ശബരിമല തീർത്ഥാടന കാലത്ത് റോഡ് യാത്രകൾ സുരക്ഷിതമാക്കാൻ 13.88 കോടി രൂപയുടെ പ്രത്യേക പദ്ധതിക്ക് സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റി അംഗീകാരം നൽകിയതായി മന്ത്രി CP ജോൺ. പൊതുമരാമത്ത് വഴിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുകയെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. നവംബർ 7 മുതൽ 17 വരെയാണ് രഥോത്സവം. വൈദ്യുതി മേഖലയിൽ ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ നടപ്പാക്കാതിരുന്നതാണ് സംസ്ഥാനം ഇന്ന് നേരിടുന്ന രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയുടെ പ്രധാന കാരണമെന്ന് BB ഗോപകുമാർ MLA. KSAB ഓഫീസേഴ്സ് സംഘ് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വയനാട് സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിലെ സ്റ്റോർ റൂമിൽ നിന്ന് തൊണ്ടിമുതൽ മോഷ്ടിച്ച സംഭവത്തിലെ പ്രതിയായ പോലീസുകാരൻ സബിത്ത് പിടിയിൽ. എറണാകുളത്ത് നിന്നാണ് അന്വേഷണ സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ ബംഗ്ലാദേശിനെ 114 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ
2: ഓർമ്മ ചിന്ത

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചിന്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കത്തുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും നിറയെ ഓർമ്മകളുമൊക്കെയായി നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ പ്രീതി ജോസഫ്.
1: ഞാൻ ലൗലി.
0: അപ്പോൾ നേരെ ഞാൻ കത്തിലേക്ക് അങ്ങ് കിടക്കുകയാണ്.
1: ആദ്യത്തെ കത്ത് ആരുടെയാണ്?
0: ആദ്യത്തെ കത്ത് വിദ്യാലക്ഷ്മി കോടനാട് നിന്ന് എഴുതിയത്.
1: കോടനാട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് ആന വളർത്തൽ കേന്ദ്രം.
0: എനിക്ക് കോടനാട് എന്ന് കേട്ടപ്പോൾ ആദ്യം ഓർമ്മയിലേക്ക് വന്നത് കോടനാടൻ മലയിലെ.
1: ശരിയാ, വെള്ളത്തിലെ പാട്ടല്ലേ?
0: ആ പാട്ടാണ്. അപ്പൊ ഞാനിങ്ങനെ ആ പാട്ട് കേട്ടപ്പം വിചാരിച്ചിട്ടുണ്ട് എങ്ങനെ ഇരിക്കും കോടനാട് എന്ന്. ലൗലി പോയിട്ടുണ്ടോ?
1: ഇല്ല
0: ഇല്ല. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും അറിയില്ല. പക്ഷെ ഇവിടെ അടുത്തെങ്ങാണ്ടാണ്?
1: അതെ അതെ, അടുത്താണ്.
0: കഷ്ടമായി പോയി.
1: നമുക്കൊരു ദിവസം പോവാം.
0: ആന വളർത്തൽ കേന്ദ്രം കാണാൻ പോവാം.
1: അതെ.
0: അപ്പോ കത്ത് വായിക്കട്ടെ. പ്രിയപ്പെട്ട ഓർമ്മച്ചിന്തിന്, സുഖം എന്ന് വിശ്വസിക്കുന്നു. ഓർമ്മച്ചിന്തിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ആഹാ, ഓണം കഴിഞ്ഞിട്ടാണല്ലോ കത്ത് കിട്ടിയത്.
1: സാരമില്ല, ആശംസകൾ നമ്മൾ സ്വീകരിച്ചു.
0: അതെ, ഞാൻ വിദ്യാലക്ഷ്മി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആഹാ,
1: അത്ര ചെറിയ ശ്രോതാവാണ് അല്ലേ?
0: ചെറിയ ശ്രോതാവ്, കുട്ടി ശ്രോതാവ്. ചേട്ടൻ ഹരിശങ്കർ 10ാം ക്ലാസ്സിലും ഐമറി കുന്നിൻമേൽ സ്കൂളിൽ പഠിക്കുന്നു. ഓണപരീക്ഷ കഴിഞ്ഞ് അവധിക്കാണ് ഈ കത്ത് എഴുതുന്നത്. ആ, അപ്പൊ കത്ത് ഇത്തിരി വൈകിയതാണ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ ഇത്തിരി വൈകിയെന്നാ എനിക്ക് തോന്നണേ കേട്ടോ. അല്ല, ചേട്ടനും ചേച്ചിക്കും പക്ഷികളുടെ ഭാഷ അറിയാമോ? ഞങ്ങൾക്കറിയില്ല. ഈ ജൂലൈ മാസത്തിലെ ഒരു ദിവസം കർക്കിടകം കലിതുള്ളിയ രാത്രിയിൽ ആദ്യം ഒരു പൂച്ച ഓടി നടന്ന് കരഞ്ഞ് ഞങ്ങളുടെ ഉറക്കം കളഞ്ഞു. മഴ കണ്ട് ഭയന്നതാവാം പൂച്ച ബഹളം വെച്ചത് എന്ന് കരുതുന്നു. പിന്നീട് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അമ്മയുടെ ഉറക്കെയുള്ള സംസാരം കേട്ട് ഞങ്ങൾ ചെന്ന് നോക്കിയതും അടുക്കളയുടെ വാതിൽക്കൽ ഒരു വണ്ണാത്തിപ്പുള്ള് നനഞ്ഞൊട്ടിയിരുന്ന് കരയുന്നു. ആഹാ, ആ പക്ഷി അമ്മയോടെന്തോ സങ്കടം പറയുന്നതായി തോന്നി. വണ്ണാത്തിപ്പുള്ള് അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നാണ് ശബ്ദമുണ്ടാക്കുന്നത്. അമ്മയും അവളോട് എന്തോ ചോദിക്കുന്നു. അമ്മ വണ്ണാത്തിപ്പുള്ളിനെ സമാധാനിപ്പിക്കുന്നു. അന്നത്തെ മഴയിൽ ഭയന്നിട്ടാവാം ശബ്ദമുണ്ടാക്കി കരയുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞു, പക്ഷികൾക്കും മൃഗങ്ങൾക്കും പ്രകൃതിയിലെ മാറ്റങ്ങൾ അറിയാൻ കഴിയുമെന്ന്, അല്ലേൽ ആപത്തിൻ്റെ സൂചനയാവാം എന്നും പറഞ്ഞു. അത് ഞങ്ങൾക്കത്ര വിശ്വാസം വന്നില്ല. ഞങ്ങൾ വീണ്ടും പുതപ്പിന് കീഴിൽ ചുരുണ്ടുകൂടി. അപ്പോഴാണ് കൊച്ചി FM-ലെ വാർത്ത കേട്ടത്. പത്തനംതിട്ട വെള്ളത്തിൽ മുങ്ങിയതും ഉരുൾപൊട്ടിയതും മരണവാർത്തയും അറിഞ്ഞു. അപ്പോഴാണ് അമ്മ പറഞ്ഞത് മനസ്സിലായത്, പക്ഷികൾക്കും മൃഗങ്ങൾക്കും പ്രകൃതിയിലെ മാറ്റം കണ്ടറിയാനുള്ള കഴിവ്, പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനുള്ള കഴിവ്. നമ്മൾ മനുഷ്യർക്ക് മാത്രം എന്തേ ആ കഴിവില്ലാതെ പോയി. വിദ്യാലക്ഷ്മി തുടങ്ങിയത് ചേട്ടനും ചേച്ചിക്കും പക്ഷികളുടെ ഭാഷ അറിയാമോ
1: എന്ന് ചോദിച്ചുകൊണ്ടാണ്. ശരിയാ,
0: വിദ്യാലക്ഷ്മി കേട്ട ഓർമ്മച്ചിന്തല് ഒരു ചേട്ടനും ചേച്ചിയും ഇരുന്നിട്ട് പറയായിരുന്നിരിക്കും അല്ലേ? ഇതിപ്പോ രണ്ട് ചേച്ചിമാരാണ് കേട്ടോ.
1: എനിക്ക് തോന്നുന്നു ഇതേക്കുറിച്ച് ഒരു മുഖവുര തന്നതായിരിക്കും അല്ലേ, നമുക്ക് മൃഗങ്ങളുടെ ഭാഷ നമുക്ക് അറിയോന്ന് ചോദിച്ചത്.
0: അതെ അതെ, ആയിരിക്കണം. അത് ആ വണ്ണാത്തിപ്പുള്ള് ആ മഴ കണ്ട് ഭയന്ന് അടുക്കള വാതിക്കൽ ഇരുന്ന് ഇങ്ങനെ കരയുന്ന
1: പൂച്ചയും കരഞ്ഞു എന്ന് പറയുന്നത്.
0: ആ പൂച്ചയും കരഞ്ഞു, പൂച്ച ബഹളം വെച്ചു, നനഞ്ഞൊട്ടി ഇങ്ങനെ അമ്മയുടെ അരികിലിരിക്കുന്ന വണ്ണാത്തിപ്പുള്ളിന്റെ ഒരു ചിത്രം എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. ഈ കത്ത് വായിച്ചപ്പോ എത്ര ഭംഗിയായിട്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാലക്ഷ്മി എഴുതിയിരിക്കുന്നതെന്ന് ഓർത്ത് നോക്കിക്കേ, ഒറ്റ അക്ഷര തെറ്റ് പോലും ഇല്ല. ഇപ്പോ മലയാളം അങ്ങനെ എഴുതാൻ സത്യം പറഞ്ഞ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ചില പരീക്ഷാ കടലാസൊക്കെ നോക്കുമ്പോൾ നിറയെ അക്ഷര തെറ്റായിരിക്കും. വിദ്യാലക്ഷ്മി മിടുക്കിയാണ് അല്ലേ?
1: തീർച്ചയായും. അപ്പൊ വിദ്യക്ക് വേണ്ടി നമുക്കൊരു പാട്ട് കൊടുക്കണ്ടേ?
0: നല്ലൊരു പാട്ട് കേൾക്കാം.

ഒരു 95 കാലഘട്ടത്തിന്റെ ഓർമ്മ. അന്നൊക്കെ വിവര കൈമാറ്റ വ്യവസ്ഥയിൽ അത്യധികം പങ്കുവഹിച്ചിരുന്നത് കത്തുകളായിരുന്നു. ടെലിഫോൺ സൗകര്യവും ഇന്നത്തെ പോലെ ഇല്ല. BSNL ഓഫീസിൽ പോയി ക്യൂ നിന്ന് ട്രങ്കോൾ ബുക്ക് ചെയ്ത് വിളിച്ചതും ഓർമ്മ വരുന്നുണ്ട്. അന്നൊക്കെ പോസ്റ്റ് ഡെലിവറിയും താമസം നേരിട്ടിരുന്നു. ജോലി അറിയിപ്പുകൾക്കായി കാത്തിരുന്നവർ ഏറെയുണ്ട്. ഒരു പ്രേമമോ വിവാഹ നിശ്ചയമോ വിവാഹമോ ഒക്കെ കഴിഞ്ഞ് മറുപടി കത്തിനായി കാത്തിരുന്നവരും അന്നേറെയുണ്ടായിരുന്നു. കാത്തിരിപ്പിന്റെ ഒരു സുഖമേ, അത് ബ്രാക്കറ്റിലാണേ. സങ്കടവും സന്തോഷവും ഒക്കെ അറിയാൻ പോസ്റ്റ്മാന്റെ വരവ് കാത്തിരിക്കണം. ഈ കാത്തിരിപ്പിന്റെ സുഖം ഞാനും ഏറെ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ വിവാഹ നിശ്ചയത്തിന് ശേഷം 95 മറുപടി കത്തുകൾക്കായി ഞങ്ങൾ പരസ്പരം കാത്തിരുന്നിട്ടുണ്ട്. ട്രങ്ക് കോൾ ഏറെ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. കത്തുകളിലൂടെ വിവര കൈമാറ്റ വിദ്യയെ നല്ലവണ്ണം ഉപയോഗിച്ചവരായിരുന്നു എന്റെ അമ്മയും അപ്പച്ചിയും.

0: എങ്കിലും തമ്മിൽ കാണുമ്പോൾ വിശേഷങ്ങൾ കുറച്ച് ബാക്കിയുണ്ടാകും. അപ്പോൾ ഇതിൽ ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ട്, പഴയകാല തലമുറയുടെ വാട്സാപ്പ് ഫേസ്ബുക്ക് ഒക്കെ ആയിരുന്നു ഈ കത്തുകളെന്ന്. 95 നവംബറിൽ എൻ്റെ വിവാഹശേഷം 20 ദിവസത്തോളം ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ അണക്കരയിൽ ഭാര്യയോടൊപ്പം ഒരു ക്വാർട്ടറിൽ തങ്ങി. അന്നത്തെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ടു എൻ്റെ ഭാര്യ താമസം തുടങ്ങിയിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. മരം കോച്ചുന്ന തണുപ്പ്, ഏലത്തോട്ടങ്ങൾ, ഹരിത ഭംഗിയാർന്ന പൈനാപ്പിൾ തോട്ടങ്ങൾ, ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങൾ, ജംഗ്ഷനിൽ ചെറിയ കുറച്ചു കടകൾ. തങ്കച്ചൻ ചേട്ടൻ്റെ തുണിക്കടയാണ് ഉള്ളതിൽ വലുത്. ഒരു സി ക്ലാസ് തിയേറ്റർ അതിനടുത്ത്, യൂണിയൻ ബാങ്ക് കെട്ടിടം, മഞ്ഞു പെയ്യുന്ന പ്രഭാതങ്ങൾ, വീശിയടിക്കുന്ന തണുത്ത കാറ്റ്, കമ്പിളി ചൂടി നടക്കുന്ന തൊഴിലാളികൾ, കമ്പിളി ഉടുപ്പിട്ട് വരിവരിയായി നടന്നു പോയിരുന്ന സ്കൂൾ കുട്ടികൾ, സ്നേഹസമ്പന്നരായ നാട്ടുകാർ, ഇതൊക്കെയാണ് അണക്കര സിറ്റിയെപ്പറ്റി, സിറ്റി എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനോഹര ഓർമ്മ. അവിടെ ബസ് നിർത്തുന്ന ജംഗ്ഷനുകൾ വിളിപ്പേരിൽ സിറ്റി എന്നുകൂടി ചേർക്കുമായിരുന്നു. ഓ ശരി. അണക്കരയിൽ വെച്ച് എനിക്കൊരു അക്കിടി പറ്റി. അതെന്താണാവോ, അമ്മയുടെ കത്തിന് മറുപടി എഴുതി കത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ വിരലിൽ സോപ്പിന്റെ അംശം ഇരുന്നതിനാൽ എന്റെ വിവാഹമോതിരവും ഊർന്ന് പോസ്റ്റ് ബോക്സിൽ വീണു.
1: അയ്യോ
0: കഷ്ടം.
1: അങ്ങനെയൊക്കെ സംഭവിക്കുമോ?
0: എന്തോ അറിയില്ല, ചിലപ്പോ ഒരു പക്ഷെ ലൂസ് ആയിരുന്നിരിക്കും.
1: അതെ അതെ.
0: അപ്പോ ഒരു കടയുടെ ഇരിപ്പ് പലകയിലായിരുന്നു അന്ന് പെട്ടിയിരുന്നത് നമ്മുടെ പോസ്റ്റ് ബോക്സ്. ഭിത്തിയിൽ കെട്ടി ഉറപ്പിച്ച് വച്ചത് കമ്പി ദ്രവിച്ച് താഴെയായി. കടയിലെ ചേട്ടനോട് ഞാൻ മോതിരം പോയ വിവരം പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, സ്വർണമാണോ? അതെ സ്വർണമാണ്, വിവാഹ മോതിരമാണ് എന്ന് കേട്ടതും അദ്ദേഹം പറഞ്ഞു, തൽക്കാലം ആരോടും ഒന്നും അന്വേഷിക്കണ്ട, ഇവിടെ രാത്രി പെട്ടി ഓടി നടക്കുന്ന അവസ്ഥയാണ്, നാളെ ചിലപ്പോൾ അടുത്ത കടയുടെ ഇരിപ്പ് പലകയിലാവും പെട്ടി ആരെങ്കിലും മാറ്റിവെച്ചാൽ. പോസ്റ്റ്മാന്റെ വീട് ഞാൻ പറഞ്ഞുതരാം. ഒരു ഓട്ടോ പിടിച്ച് പോസ്റ്റ്മാനെ വീട്ടിൽ ചെന്ന് കണ്ടു. കീ കയ്യിലില്ല. 11 മണിക്ക് ഞാൻ അവിടെ വരാം, അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞു. തെല്ല് സങ്കടത്തോടെ ഞാനും ഭാര്യയും അന്ന് രാത്രി കഴിച്ചുകൂട്ടി. പിറ്റേന്ന് കൃത്യം 11 മണിക്ക് പോസ്റ്റ്മാൻ വന്നു, ബോക്സ് തുറന്നു. ഭാഗ്യം മോതിരം അതിലുണ്ടായിരുന്നു. പോസ്റ്റ് ബോക്സിൽ ആരും വിശദ പരിശോധന ഒന്നും നടത്തിയിട്ടില്ലായിരുന്നു. അടയാളമൊക്കെ ചോദിച്ച് അദ്ദേഹം മോതിരം തിരികെ തന്നു. പോസ്റ്റ് ബോക്സ് കെട്ടിയുറപ്പിക്കാൻ നടപടിയും സ്വീകരിച്ചു. ഇദ്ദേഹം എന്റെ ഭാര്യ ജോലി ചെയ്യുന്ന ബാങ്കിൽ വരുന്ന ആളുമായിരുന്നു. കത്തയച്ചത് ശ്രീകുമാർ ഋതു വെണ്ണലയിൽ നിന്ന്.
1: ഈ കത്തിനോടൊപ്പം അങ്കുലീയം കൂടി അയച്ചു കൊടുക്കുന്നത് പ്രിയതമയ്ക്കാണെങ്കിൽ ഒക്കെ അറിയാതെ ഊർന്നു വീണതാകാം മോതിരം എന്ന് വിചാരിക്കാം. പക്ഷെ അമ്മയ്ക്ക് അയച്ച കത്തിന്റെ ഒപ്പം അറിയാതെ
0: മോതിരം വീഴാൻ
1: സാധ്യതയില്ലല്ലേ. അപ്പൊ എന്തായാലും അയവായിരുന്നിരിക്കും മോതിരം.
0: അതെ അതെ.
1: പിന്നീട് എപ്പോഴെങ്കിലും
0: മോതിരം കിട്ടിയല്ലോ.
1: അതെ. അല്ല, ഇപ്പോഴും ആ മോതിരം കയ്യിലുണ്ടോ?
0: ഉണ്ടാവാം.
1: എപ്പോഴെങ്കിലും ഇതുപോലെ ഊർന്ന് വേറെ വല്ലയിടത്തും വീണ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം.
0: എന്തായാലും നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് കൊടുക്കാം അല്ലേ?

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഈ കത്ത് പി ഉണ്ണികൃഷ്ണൻ വെള്ളിയാംകുളം എഴുതിയതാണ്. 7 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സെപ്റ്റംബർ കാലത്ത്, ആഹാ ഈ മാസമാണേ, എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മുത്തിയമ്മയുടെ തിരുനാളും എൻ്റെ ഒരു മറക്കാനാവാത്ത ഓർമ്മയും. ആഹാ, ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് കത്തിന്. 7 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓണക്കാല ഓർമ്മയാണ്. ഞാൻ ചേർത്തല KVM ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സമയം. ആശുപത്രിയിലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലുമുള്ള ഡോക്ടർമാരുമായി നല്ല സൗഹൃദമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ ആദ്യം സമീപിക്കുന്നത് അവരെയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം എൻ്റെ വലതുകാലിൽ വല്ലാത്തൊരു വേദന തുടങ്ങി. സാധാരണ വേദനയൊന്നുമല്ല, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അസഹ്യമായ വേദന. ആശുപത്രിയിലെ ഒരു ഓർത്തോപീഡിക് ഡോക്ടറോട് കാര്യം പറഞ്ഞു. അദ്ദേഹം 2-3 ദിവസത്തേക്കുള്ള ഒരു പെയിൻ കില്ലർ തന്നിട്ട് പറഞ്ഞു, വേദന വരുമ്പോൾ കഴിച്ചാൽ മതി, അതിനിടയിൽ നോക്കാം എന്താണെന്ന്. പിന്നെ സംഭവിച്ചത് വളരെ വിചിത്രമായിരുന്നു. വേദന വരും, ഞാനൊരു ഗുളിക കഴിക്കും, 20-30 മിനിറ്റിനുള്ളിൽ വേദന അപ്രത്യക്ഷമാകും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഡോക്ടറെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്, എന്തായാലും ഒരു സ്പൈൻ MRI എടുക്കാം, അതിനുശേഷം തീരുമാനിക്കാം. അങ്ങനെ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ MRI എടുത്തു. MRI എന്ന അനുഭവവും ചെറിയ കാര്യമല്ലല്ലോ. MRI എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എങ്ങനെയാണ് ആ അനുഭവം?
3: തീ കഷ്ടപ്പാടാ ആണല്ലേ?
2: ഇതിനൊക്കെ ഭേദം ചികിത്സിക്കാതിരുന്നെങ്കിൽ
3: കാരണം നമ്മൾ കുറേ സമയം അനങ്ങാതെ ശ്വാസം അടക്കി പിടിച്ച് ഇങ്ങനെ കിടക്കണ്ടേ? ശ്വാസം അടക്കി പിടിച്ചൊന്നും വേണ്ട, എന്നാ പോലും അനങ്ങാൻ പാടില്ല. അതെ, അനങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ അനങ്ങണം തോന്നും.
2: അതെ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, പല്ല് കടിക്കരുത്, ഉമിനീരറക്കരുത്?
3: അത് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ അനങ്ങരുത് എന്ന് പറയുമ്പോ, അനങ്ങാനേ പാടില്ല എന്ന് പറയുമ്പോ, ഈശ്വര അതൊന്ന് കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും.
2: അങ്ങനെ എത്ര സമയം കിടന്നു
3: എനിക്കറിയില്ല, ഒരുപാട് നേരം
2: ഞാനും കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം അത് പറയുമ്പോൾ എനിക്ക്
3: മനസ്സിലാവുന്നുണ്ട്,
2: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ MRI എന്ന അനുഭവം ചെറിയ കാര്യമല്ലല്ലോ. ഏകദേശം 40 മിനിറ്റോളം അസഹ്യമായ തണുപ്പും കർണകഠോരമായ ശബ്ദവും സഹിച്ച് കിടക്കണം.
3: ശബ്ദത്തിനേറെ ഞാൻ മറന്നുപോയി,
2: എനിക്കത് ഓർമ്മ വന്നു അറിയാതെ. ഇദ്ദേഹം ഒരു 45 മിനിറ്റാണ് കിടന്നതെങ്കിൽ ഞാൻ കിടന്നത് ഒരു 2.5 മണിക്കൂറാണ്.
3: സമ്മതിച്ചിരിക്കുന്നു.
2: അതോടെ ലോകം അവസാനിച്ചു പോയെങ്കിൽ

0: എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ എം ആർ ഐ ഒക്കെ എടുക്കാൻ പോകുന്ന ആളുകളെ
1: പേടിക്കരുത്,
0: അല്പമൊക്കെ അതിശയോക്തിയാണ് കേട്ടോ, അത്രയും പേടിക്കാനൊന്നുമില്ല. അപ്പോ ഏകദേശം 40 മിനിറ്റോളം അസഹ്യമായ തണുപ്പും കർണകഠോരമായ ശബ്ദവും സഹിച്ച് അനങ്ങാതെ കിടക്കണം. പല പരിശോധനകൾക്കും വിധേയനായിട്ടുണ്ടെങ്കിലും ആ കിടപ്പ് എനിക്ക് തന്നെ ഒരു വേറിട്ട പരീക്ഷണമായി തോന്നി. 2 ദിവസത്തിന് ശേഷം റിപ്പോർട്ട് വാങ്ങാൻ പോയപ്പോൾ റിപ്പോർട്ട് നൽകിയ റേഡിയോളജിസ്റ്റിനോട് ഞാൻ വളരെ ഭവ്യതയോടെ ചോദിച്ചു, മാഡം പറയില്ല എന്നറിയാം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞു തരും എന്ന മറുപടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ മാഡം സ്നേഹത്തോടെ ചോദിച്ചു, ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ എന്താണ് പ്രശ്നം, എന്തിനാണ് ഈ എം ആർ ഐ എടുത്തത്? ഞാൻ കാലിലെ വേദനയുടെ കാര്യം പറഞ്ഞു. റിപ്പോർട്ട് ഒന്നുകൂടി പരിശോധിച്ചിട്ട് മാഡം പറഞ്ഞു, സ്പൈനൽ കോഡിലെ L4-L5 ഭാഗത്ത് ഒരു പ്രശ്നം കാണുന്നുണ്ട്, അവിടെ ഒരു ഡിസ്ക് ബൾജിംഗ് ഉണ്ട്, അതാണ് ഈ വേദനയ്ക്ക് പ്രധാന കാര്യം. പിന്നെ പറഞ്ഞു, കുഴപ്പമുണ്ട് എന്ന് പറയാം, പക്ഷെ പേടിക്കണ്ട, ഇപ്പോ ഇതിന് വിദഗ്ധമായ സ്പൈൻ സർജന്മാരുണ്ട്, ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാവുന്ന കാര്യമാണ്. ചികിത്സയ്ക്ക് 4-4.5 ലക്ഷം രൂപ ചെലവാകുമെന്നും ഇൻഷുറൻസ് ഉള്ളതിനാൽ അതും സാധ്യമാണെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇത്രയും വലിയ കാര്യമാണെങ്കിൽ മാഡത്തോട് ആദ്യം ചോദിക്കേണ്ടിയിരുന്നില്ല, അതറിഞ്ഞതിൻ്റെ ഒരു അങ്കലാപ്പ്. എന്തായാലും റിപ്പോർട്ടുമായി എൻ്റെ ഡോക്ടറുടെ അടുത്തെത്തി. അദ്ദേഹം റിപ്പോർട്ടും CDയും ഫിലിമുകളും എല്ലാം വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞ വാക്കുകൾ ഇന്നും ഓർമ്മയുണ്ട്. തൽക്കാലം ഈ റിപ്പോർട്ട് മറ്റാരെയും കാണിക്കണ്ട, ആര് കണ്ടാലും ശസ്ത്രക്രിയ മാത്രമായിരിക്കും നിർദ്ദേശിക്കുക, പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കണം, ഇപ്പോൾ ശസ്ത്രക്രിയ വേണ്ട. പിന്നെ നിർദ്ദേശങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ, കുനിഞ്ഞ് ഒന്നും എടുക്കരുത്, നിലത്തിരിക്കരുത്, പോക്കറ്റിൽ നിന്ന് പണമോ ഫോണോ താഴെ വീണാൽ മറ്റാരെങ്കിലും എടുത്തു തന്നാൽ മാത്രം വാങ്ങുക, ഇരിക്കുന്ന കസേരയും കിടക്കുന്ന കട്ടിലും കഴിയുന്നത്ര ഉയർത്തി വയ്ക്കണം, യൂറോപ്യൻ ക്ലോസറ്റ് മാത്രം ഉപയോഗിക്കണം. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ നാട്ടുവൈദ്യം, ആയുർവേദം, തിരുമ്മൽ പല അഭിപ്രായങ്ങളും കേട്ടു, പക്ഷേ ഡോക്ടർ പറഞ്ഞത് തന്നെ അനുസരിച്ചു. ഞാൻ ബൈക്കിലാണ് യാത്ര ചെയ്തിരുന്നത്, അതും സെൽഫ് സ്റ്റാർട്ട് ഇല്ലാത്ത ബൈക്ക്, അതിനാൽ കിക്കർ അടിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. വേദന വരുന്ന സമയത്ത് അതും വലിയൊരു പരീക്ഷണം തന്നെ. അങ്ങനെ ഇരിക്കുകയാണ്, September 8 നടക്കുന്ന വെച്ചൂർ മുത്തിയമ്മയുടെ തിരുനാൾ ഞങ്ങളുടെ കുടുംബത്തിന് ഏറെ പ്രിയപ്പെട്ടതാണ്. ഞങ്ങൾ ഹൈന്ദവ വിശ്വാസികളാണ്, ക്ഷേത്രത്തിൽ പോകാറുണ്ട്, പക്ഷെ അതുപോലെ തന്നെ പള്ളികളിലും പോകാറുണ്ട്. ഞങ്ങൾക്ക് അമ്പലവും പള്ളിയും മോസ്കും എല്ലാം ദൈവത്തിലേക്കുള്ള വഴികളാണ്. അന്ന് ഉച്ചയോടെ വീട്ടിലിരിക്കുമ്പോൾ വീണ്ടും വലതുകാലിൽ അതിശക്തമായ വേദന വന്നു. അമ്മ വാതിൽക്കൽ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനുടൻ ഭാര്യ ജയയെ വിളിച്ചു, ജയേ ഒരു ടാബ്ലറ്റ് ഇങ്ങതാ, കാലിന് വേദന വരുന്നു. ഗുളിക കഴിച്ചിട്ട് പതിവ് പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അത് കണ്ട അമ്മ ഉടൻ ജയയോട് പറഞ്ഞു, ജയേ നീ ഉണ്ണിയും കൂടി പെട്ടെന്ന് നമ്മുടെ മുത്തിയമ്മയുടെ പള്ളിയിൽ പോ, മുത്തിയമ്മയോട് പ്രാർത്ഥിക്ക്, അവൻ്റെ കാലിൻ്റെ വേദന മാറിക്കൊള്ളും. അങ്ങനെ ഞങ്ങൾ ബൈക്കിൽ പോകാൻ തീരുമാനിച്ചു. കിക്കറടിച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ ഒരു മകൾ സഹായിച്ചു. പള്ളിയിലെത്തിയപ്പോൾ വലിയ തിരക്ക്, അടിമ നേർച്ച നടത്തി. ഫാദറിനോട് കാലിൻ്റെ വേദനയുടെ കാര്യം പറഞ്ഞു. അമ്മയോട് പ്രാർത്ഥിച്ചാൽ മുത്തിയമ്മ അനുഗ്രഹിക്കുമെന്ന് അച്ഛനും സ്നേഹത്തോടെ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. എൻ്റെ അടുത്ത് നിന്ന് ജയ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിക്ക് ചുറ്റും നടക്കുന്നതിനിടയിൽ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി ഞങ്ങൾ കടകളുടെ ഭാഗത്തേക്ക് പോയി. അപ്പോഴാണ് വീണ്ടും കാലിന് അതിശക്തമായ വേദന. ടാബ്ലറ്റ് കഴിച്ചിട്ട് കുറച്ചു സമയം കഴിഞ്ഞിരുന്നു, പക്ഷെ അന്നേരം കയ്യിൽ ഗുളികയുമില്ല. ഞാൻ ജയയോട് പറഞ്ഞു, ഒന്നും വാങ്ങണ്ട, നമുക്ക് വീട്ടിൽ പോവാം. നിരാശയോടെ ബൈക്കിനടുത്തേക്ക് നടന്നു. പക്ഷേ ബൈക്കിനടുത്ത് എത്തുമ്പോഴേക്കും കാലിലെ വേദന പെട്ടെന്ന് മാറി. ഞാൻ ജയയോട് പറഞ്ഞു, ജയേ വേദന മാറി. സത്യം പറയട്ടെ, അതിനുശേഷം ആ വേദന എൻ്റെ കാലിലേക്ക് തിരികെ വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിനെ രക്ഷിച്ചതായിട്ടാണ് അല്ലേ അദ്ദേഹം? പക്ഷേ അതെപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല, ആകണമെന്നില്ല. നമ്മുടെ വിശ്വാസങ്ങൾ കൊള്ളാം, നമുക്കൊരു ഇരുട്ടിലൊരു ഊന്നുവടിയായിട്ട് അത് ഉപയോഗിക്കാൻ കൊള്ളാം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ചികിത്സ ആവശ്യമുള്ളൊരു രോഗം ചികിത്സിക്കുക തന്നെ വേണം അല്ലേ?
1: തീർച്ചയായും.
0: അപ്പോൾ വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും ഉണ്ടാകാം, അത് മാത്രം നമ്മുടെ രോഗം മാറ്റിത്തരും
1: എന്ന് നമ്മൾ വിചാരിക്കരുത്.
0: അതെ കറക്റ്റ്, അത് നമുക്കൊരു സമാധാനം തരും അല്ലേ?
1: അതെ അതെ.

ഈ കത്ത് എഴുതിയിരിക്കുന്നത് അജു ഐരാപുരം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം, അന്ന് സ്കൂൾ രാഷ്ട്രീയമുള്ള സമയം, എനിക്കിഷ്ടമുള്ള വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുന്നു. ഞങ്ങളുടെ സ്കൂളിൽ നിന്നും ഒരു ബസ് പോകുന്നുണ്ട്. താല്പര്യമുള്ള പ്രവർത്തകർ വന്നോളൂ എന്ന് സീനിയർ നേതാക്കൾ പറഞ്ഞപ്പോൾ പോകണം എന്ന് ഞാനും തീരുമാനിച്ചു. 1 മണിക്ക് വണ്ടി പുറപ്പെടും. ഒന്നും നോക്കിയില്ല, വീട്ടിലോ ക്ലാസ്സിലോ പറയാതെ വണ്ടിയിൽ കയറി അന്നാദ്യമായി തിരുവനന്തപുരം കണ്ടു. ആവേശത്തോടെ മുദ്രാവാക്യം വിളിയും ബഹളവും എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ രാത്രി 2 മണി. എന്നെ കാണാതെ വീട്ടുകാർ ആകെ വിഷമിച്ചു. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോൾ ക്ലാസ് ടീച്ചർ ഹരിദാസ് സാർ ക്ലാസ്സിൽ കയറ്റിയില്ല. രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. ഞാൻ വീട്ടിൽ വന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ, അയ്യോ എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ, നിന്റെ നേതാക്കളോട് പോയി പറയടാ എന്ന് പറഞ്ഞ് അച്ഛൻ വടിയുമായി പുറകെ എത്തി. ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇനി എന്ത് ചെയ്യും ഒന്നും ആലോചിച്ചില്ല. സീനിയർ നേതാവായ ആ ചേട്ടന്റെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു. അദ്ദേഹം ക്ലാസ് ടീച്ചർ ഹരിദാസ് സാറിനോട് പറഞ്ഞു, നേതാവിന്റെ രാഷ്ട്രീയ സംസാരത്തിലൂടെ എന്റെ പ്രിയപ്പെട്ട സാറിന് എന്നെ ക്ലാസ്സിൽ കയറ്റേണ്ടി വന്നു. ഇപ്പോഴും എളിയ രാഷ്ട്രീയ പ്രവർത്തനവും നാടക പ്രവർത്തനവുമായി തുടരുമ്പോഴും

0: എന്റെ ഹരിദാസ് എന്റെ മനസ്സിൽ ജീവിക്കുന്നു. ഞാൻ പഠിച്ചത് വളയഞ്ചിറങ്ങര HSലാണ് കേട്ടോ, വിനയപൂർവം അജു ഐരാപുരം.
1: ആഹാ, ഇപ്പം നല്ല വിനയൊക്കെ ഉണ്ടല്ലേ,
0: വീട്ടിൽ പറയാതെ
1: സമരം ചെയ്യാൻ പോയി.
0: അതെ അതെ അതെ, സമരം ചെയ്യാനോ വിദ്യാർത്ഥി സംഘടനയുടെ മീറ്റിങ്ങിനോ എന്തിനാ പോയെന്നറിയില്ല. എന്തായാലും വല്ലാത്ത ധൈര്യം തന്നെ അല്ലേ, വീട്ടിലും നാട്ടിലും ഒന്നും പറയാണ്ട്. എന്നിട്ട് രാത്രി 2 മണിക്ക് കയറി വരുന്ന വരവെന്ന് ഓർത്തു പോയിക്ക്. ഇങ്ങനെ കുട്ടിക്കാലത്ത് വല്ല
1: പണ്ടത്തെ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ, പണ്ടിങ്ങനെ ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു പാർട്ടിക്ക് ചെണ്ടമേളമൊക്കെ ഉണ്ട്, അപ്പം അതുകൊണ്ട് ഞാൻ ആ പാർട്ടിയിൽ അനുഭാവിയാവും. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും അതിലുണ്ടാവുമല്ലോ.
0: പാട്ടുണ്ട്, നാടകം, ഡാൻസ് ഉണ്ട്
1: എന്ന് പറഞ്ഞ പോലെ.
0: ഇങ്ങനെ പിന്നെ പറഞ്ഞ സമയത്തല്ലാതെ വീട്ടിൽ കയറി ചെന്നിട്ടുള്ള കുട്ടിക്കാലത്തെ കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് വൈകുന്നേരം വരുമെന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ടേ, പിന്നെ അവരുടെയൊക്കെ നിർബന്ധ പ്രകാരം അന്ന് അവിടെ കിടന്ന് ഉറങ്ങേണ്ടി വരുന്നു.
1: തിരിച്ച് വീട്ടിലെത്തുമ്പോ എന്താ അവസ്ഥ?
0: അല്ല, ചില സന്ദർഭങ്ങൾ ഓർമ്മയിലുണ്ട്. അന്ന് ഈ ഫോണൊന്നും ഇല്ലാത്ത കാരണം
1: നമുക്കൊന്നും അറിയിക്കാനും പറ്റില്ലല്ലോ.
0: അപ്പൊ വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് വീട്ടുകാരിരുന്ന് വിചാരിക്കും. പിന്നെ വിചാരിക്കും, ആ അവിടെ പോയതല്ലേ, അവിടെ കിടന്നിട്ടുണ്ടാവും. എന്നിട്ട് രാവിലെ ഈ കുറ്റബോധത്തോടെ വീട്ടിൽ വന്ന് കയറുകയും
1: വഴക്ക് കേൾക്കുകയും ചെയ്യും.
0: വഴക്ക് കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരനുഭവം ഉണ്ടല്ലോ, അതെനിക്ക് ഓർമ്മ വരുന്നത് കേട്ടപ്പോ. അല്ലാണ്ട് വീട്ടിൽ പറയാതെ ഇതുപോലെ വേറൊരു ജില്ലയിലേക്ക് തന്നെ ബസ് കയറി പോയി ആഘോഷിച്ച ഓർമ്മയൊന്നുമില്ല. അപ്പൊ അന്നത്തെ കുട്ടികളൊക്കെ ഇതൊക്കെ ആസ്വദിച്ചിരുന്നു എന്നാണ് തോന്നുന്നത്. നമുക്കപ്പോ പറ്റിയൊരു പാട്ട് കൊടുത്താലോ?

0: അപ്പോൾ അടുത്ത ഓർമ്മകൾ എഴുതിയിരിക്കുന്നത് ശ്രീദേവി ചെമ്പറക്കയാണ്. അപ്പോൾ ഈ കഥ നടന്ന സ്ഥലം ഇതിലെഴുതിയിട്ടുണ്ട്, മലയാറ്റൂർ ഇല്ലിത്തോട് മുളങ്കുഴി ഭാഗമാണ്. ഒത്തിരി നാളായി എഴുതണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വിദ്യാലയ സ്മരണകളാണ്. ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം, അന്നൊക്കെ ഫോണോ വണ്ടി സൗകര്യങ്ങളോ ഞങ്ങൾക്കില്ല. വന അതിർത്തിയോട് ചേർന്ന ഒരു മലയോര ഗ്രാമം. ഒരു ബസ് ഓടുന്നുണ്ട്, 7:30 വരും, 8 തിരിച്ചു പോകും. 6 അച്ഛൻ റേഡിയോ ഓൺ ചെയ്താൽ ആ സമയം നോക്കിയാണ് യാത്രയെല്ലാം. സമയമറിയാൻ അതാണ് മാർഗം. ആകെ ഉണ്ടായിരുന്നത് സ്കൂൾ യൂണിഫോം, ഒരു ജോഡി പാവാടയും ബ്ലൗസും. അത് തന്നെ വാങ്ങിത്തരാൻ വീട്ടിൽ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല. രാവിലെ സ്കൂളിൽ പോയി വൈകിട്ട് തിരികെ വീട്ടിലെത്തുമ്പോൾ 6 എന്നത്തെയും പോലെ ഒരു ദിനം രാവിലെ ഇത്തിരി വൈകി എഴുന്നേറ്റു. 8 നടന്നു വേണം സ്കൂളിലെത്താൻ. ഒരുപാട് കൂട്ടുകാരുണ്ട്. കളിചിരിയുമായി നടന്ന് വിയർത്ത് കുളിച്ച് ക്ലാസ്സിലെത്തുമ്പോൾ ആദ്യം നോക്കുക തലേ ദിവസം തന്നുവിട്ട ഹോംവർക്കുകൾ പൂരിപ്പിച്ചെടുക്കാൻ എന്നും ബുക്ക് പകർത്തി എഴുതാൻ തരുന്നവൾ വന്നിട്ടുണ്ടോ എന്നാണ്. ഇത് വായിച്ചപ്പോ ഞാൻ എന്നെ കണ്ടു.
1: ഹോംവർക്ക് എഴുതാതെ പോവുക,
0: ഹോംവർക്ക് കണക്ക്, എനിക്കൊട്ടും പിടിയില്ലാത്തൊരു കാര്യമാണ് അത്. ദീർഘമായി ശ്വസിച്ച് ക്ലാസ്സിൽ കയറി ബുക്കെടുത്ത് നിവർത്തി ഹോംവർക്ക് പൂരിപ്പിക്കും. ഹോംവർക്ക് എന്ന് പറയുമ്പോൾ വീട്ടിലെത്തി അവിടെ ഇരുന്ന് ചെയ്യുന്നത് ഞാൻ ചെയ്തു. ഏത് ചോദ്യം പകർത്തി എഴുതി, ഉത്തരം ക്ലാസ്സിലെത്തിയിട്ട് പകർത്തും. ഇത് ഞാൻ തന്നെ പറയുന്നത് കണക്കാണ്. എത്ര പറഞ്ഞാലും തലയിൽ കയറില്ല, ഇപ്പോഴും എനിക്കും കയറില്ല. ഓരോ പീരീഡ് കഴിഞ്ഞും ഉച്ചയാവുമ്പം വിശന്ന് വിറയ്ക്കാൻ തുടങ്ങും. കാരണം പുസ്തകങ്ങൾക്കും നോട്ട്ബുക്കുകൾക്കും മീതെ വെച്ചു കൊണ്ടുവരുവാൻ ഒരു പറ്റ ചോറിൻ്റെ പൊതി കാണില്ല. അത്ര തന്നെ, ബാഗുണ്ടാവില്ല. കുടയോ നീളൻ കാലുള്ളതും പുസ്തക കിട്ടിന് മീതെ ശതമാനമായ കുട വച്ചാണ് നടത്തം. ഹാ, അത് കൊള്ളാലോ. മലയാറ്റൂരിൻ്റെ മഹിമ നിറഞ്ഞ തോമാസ് ലീഹ പള്ളിയുടെ ഓരത്തുകൂടെ നടന്ന് പുഴയോരത്തുകൂടെ ആറാട്ടുകടവിലെത്തും. അവിടെ നിന്ന് അടയ്ക്കാമര പാലം ചവിട്ടിക്കടന്ന് അക്കരെ എത്തിയാൽ ദുർഗാക്ഷേത്രമാണ്. കാവിനടുത്തുകൂടെ പാണൽ ചെടികൾ നിറഞ്ഞ കുറ്റിക്കാടും കടന്നാൽ തേക്കിൻ തോട്ടമാണ്. പിന്നെ ഒരു ഓട്ടമാണ് വീട്ടിലെത്താൻ. 4 സ്കൂൾ വിട്ടാൽ 5:55 ബസ്സുണ്ട്. പക്ഷേ അകലെയുള്ള ഞങ്ങൾക്ക് കയറാൻ കഴിയാറില്ല. വണ്ടി നിറച്ചും ഡോറിൽ തൂങ്ങിയും പിള്ളേരുണ്ടാവും. പിന്നെ നടത്തമാണ്. കാടും കാട്ടരുവിയും പുഴയോരവും കടന്ന് നാട്ടുപാതയിലെത്തിയാൽ പിന്നെയും കാട്ടുപാതയാണ്. ചെറിയ മുട്ടക്കുന്ന് കയറി ഇറങ്ങി വേണം വീട്ടിലെത്താൻ. അന്ന് ധരിച്ച യൂണിഫോം അഴിച്ച് കഴുകിയിട്ടാലേ രാവിലെ ഉടുത്തിട്ട് പോകാനൊക്കൂ. പച്ചയും വെള്ളയുമാണ് യൂണിഫോം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ തന്നെ. ഫുൾ പാവാടയുടെ അടിയിൽ വെള്ളത്തുണി കൊണ്ട് ഞെറിയിട്ട് ഒരു തൊങ്ങൽ പിടിപ്പിച്ചിരുന്നു. നടക്കുമ്പോൾ അഴുക്ക് പറ്റുന്നതിനാലാണ് വൈകിട്ട് വീട്ടിലെത്തിയാൽ കഴുകേണ്ടി വരുന്നത്. ഓ, പതിവ് പോലെ അന്നും സ്കൂൾ വിട്ട്

0: വീട്ടിലെത്തി. വീടിന് താഴത്തുകൂടെ ഒഴുകുന്ന തോട്ടിലിറങ്ങി തുണി നനച്ച് അഴുക്കുള്ള ഭാഗം തേച്ചുരച്ച് അലക്കിക്കൊണ്ടിരുന്നു. റേഡിയോയിൽ നിന്നും കേട്ട പാട്ട് ഉറക്ക പാടിക്കൊണ്ടാണ് അലക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാനാന്ന്. മലയോര പ്രദേശമായതിനാൽ മല ചുറ്റിക്കറങ്ങി ഇറങ്ങുന്ന കാട്ടരുവി എന്റെ പാട്ടിനൊപ്പം ചിരിച്ചൊഴുകി. വെള്ളാരം കല്ലുകളും പാറക്കഷ്ണങ്ങൾ ഉരുണ്ട് തേഞ്ഞു മിനുസമുള്ള ചരൽ കല്ലുകളും എന്റെ കാൽച്ചുവട്ടിൽ എന്നോടൊത്തുചേർന്നു. സന്ധ്യയായതും അച്ഛൻ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നേയില്ല. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ എന്റെ പാട്ടും അലിഞ്ഞില്ലാതായി. ഒരു കൊന്നപ്പത്തൽ എന്റെ മുതുകത്ത് ടപ്പേന്ന് വീണു. ഞാൻ തല തിരിച്ചു നോക്കി. ഉജാലക്കുപ്പി താഴെ വീണു വെള്ളത്തോടൊപ്പം ഒഴുകി. നിനക്കങ്ങനെ വേണം എന്ന് പറഞ്ഞു പോയി. ആക്രോശം കരയിലാണ്. സന്ധ്യയായത് കണ്ടില്ലേ, എത്ര നേരമായി വിളിക്കുന്നു, കേറിപ്പോ, അച്ഛൻ പറഞ്ഞതും തുണിയും എടുത്ത് കരയിലെത്തി ഓടി വീട്ടിൽ കയറി. അനിയത്തി ഗുണ്ടുമണി കുടുകുടാ ചിരിക്കുന്നു. എനിക്കുണ്ട് അനിയത്തി. അച്ഛൻ കുഞ്ഞേച്ചിയെ കുറേ നേരമായി വിളിക്കണു, അവൾ മുഴിഞ്ഞു. അടിയുടെ വേദനയോ പാട്ടിന്റെ ആസ്വാദ്യമോ ഇന്നും അന്ന് പാടിയ പാട്ട് ഏതാണെന്ന് ഓർമ്മയില്ല എന്നാണ് ശ്രീദേവി ചെമ്പറക്ക് എഴുതിയിരിക്കുന്നത്. ഈ കഥ നടന്ന സ്ഥലം മലയാറ്റൂർ എല്ലിത്തോട് മുളങ്കുഴി ഭാഗമാണ്. പഠിച്ചത് മലയാറ്റൂർ സെന്റ് തോമസ് ഹൈസ്കൂൾ എന്നും ശ്രീദേവി എഴുതിയിട്ടുണ്ട്.
1: ലവ്ലി ഇതുപോലെ തോട്ടിൽ വന്നിട്ട്
0: ഞാൻ തോട്ടിലെ കാര്യമല്ല പറഞ്ഞത്, കണക്കിന്റെ കാര്യം, ഹോംവർക്ക്,
1: കണക്കിന്റെ കാര്യത്തിൽ കണക്കാ.
0: ആ കണക്കാ കണക്കാ. പിന്നെ വസ്ത്രം കഴുകുന്ന കാര്യം, അന്നൊക്കെ രണ്ട് ജോഡി ഡ്രസ്സാണ് നമുക്ക് യൂണിഫോം ഉള്ളത്. പിന്നെ ഈ പച്ചയും വെള്ളയും അതും കറക്റ്റാ. അതാ ഞാൻ പറഞ്ഞത് ഞാനന്ന്. അപ്പൊ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്ന് ഇട്ടുകൊണ്ട് പോയ യൂണിഫോം കഴുകിയിടും.
1: അന്ന് തന്നെ കഴുകിയിടും.
0: അങ്ങനെ അതൊരു ശീലമായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങള്. കാരണം മഴക്കാലത്ത് പ്രത്യേകിച്ചും ഇത് കഴുകിയിട്ട് ഉണക്കണല്ലോ, രണ്ട് ജോഡി ഇല്ലേയുള്ളൂ. അപ്പൊ അങ്ങനെ. പിന്നെ ഈ പച്ച വെള്ള വെള്ള ഷർട്ടും പച്ച സ്കേർട്ടും അങ്ങനെയായിരുന്നു നമ്മുടെ യൂണിഫോം. അങ്ങനെയായിരുന്നു
1: പച്ച സ്കേർട്ടും ക്രീം കളറ് ഷർട്ടായിരുന്നു.
0: ആ ഞങ്ങളുടെ വെള്ള ആദ്യമായിരുന്നു, പിന്നീട് അത് ക്രീമായി.
1: ക്രീമായി. അപ്പോ പണ്ടങ്ങനെ ഒരു ഹാഫ് സ്കേർട്ട്.
0: അതെ അതെ, ഹാഫ് അല്ല, ഞങ്ങളുടെ സ്കേർട്ട് ഏതാണ്ട് ഫുള്ള് പോലെയാ. അത് അത് കോൺവെന്റ് സ്കൂൾ ആയതുകൊണ്ട് സിസ്റ്റേഴ്സിനത് നിർബന്ധമായിരുന്നു. മുട്ടിൽ നിന്ന് താഴെ ഒത്തിരി ഇറങ്ങി കിടക്കണം പാവാട. അതായത് നമ്മുടെ കണങ്കാലിന്റെ അവിടം വരക്കെങ്കിലും കിടക്കണം. അത് ഫുൾ പാവാട പോലെ തന്നെ ഇരിക്കും. അങ്ങനെയായിരുന്നു അത്.
1: അപ്പോ എന്തായാലും നല്ല സുന്ദരമായ വിവരണം. അതിലൊക്കെ പോയി വെള്ളമൊക്കെ ഒഴുകുന്നത് കണ്ട് അതിന്റെ ശബ്ദമൊക്കെ കേട്ട് പാട്ടൊക്കെ പാടി
0: ആ കുന്നൊക്കെ ഇറങ്ങിപ്പോയാണ്.
1: അപ്പൊ ഈ കഴുകി കഴുകി ആ തുണിയെ കേടുപറ്റി കാണുമല്ലോ. മതിമറന്ന് കഴുകിയിട്ട് അച്ഛൻ വന്ന് വിളിക്കേണ്ടി വന്നെങ്കിലേ. ആ കുക്കുടു കുടുകുടാ ചിരിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും ശ്രീദേവിക്ക് നല്ലൊരു പാട്ട് കൊടുക്കാം നമുക്ക്.

0: ഈ സന്ദേശം അയച്ചിട്ടുള്ളത് സി എസ് പി കുട്ടി, ബ്രാക്കറ്റിൽ ഹരി എന്നുണ്ട്. സി എസ് പി കുട്ടി ഹരി, അന്തിനാട്, പാലക്കാരൻ, സർവോപരി പാലക്കാരൻ. ഇന്നലെ രാവിലെ സുഭാഷിതം ഡോക്ടർ കൃഷ്ണകുമാർ അവതരിപ്പിച്ചപ്പോൾ വാക്കുകളുടെ ഉപയോഗം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. നല്ല വാക്കുകൾ മനുഷ്യ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കാം എന്ന് പറഞ്ഞു കേട്ടതിൽ നിന്നാണ് ഈ കത്തെഴുതാൻ കാരണം. നമ്മുടെ സുഭാഷിതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രചോദനം കേട്ടോ. 1996 ഞാൻ ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആലുവയിൽ താമസിക്കുമ്പോൾ ആലുവ പുഴയിൽ കുളി കഴിഞ്ഞ് മടങ്ങുന്ന നേരത്ത് ഒരു ചേച്ചി പുഴയുടെ ആഴമുള്ള ഭാഗത്തേക്ക് പോകുന്നത് കണ്ട് വിളിച്ചു ചോദിച്ചപ്പോൾ ജീവിതം അടുത്തു, മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്തിനും പരിഹാരമുണ്ടെന്നും കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് നിങ്ങൾക്കൊപ്പം മുങ്ങിച്ചാവാൻ പോകുന്നതെന്നും അവർ വളർന്നാൽ നിങ്ങൾക്കും ഒരു സമാധാനമുള്ള ജീവിതം കിട്ടുമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അവർ പിന്തിരിഞ്ഞു. ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിങ്ങൾക്കില്ലെന്നും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയണമെന്നും അവരോട് ഞാൻ പറഞ്ഞു. ഭർത്താവ് മദ്യപാനിയാണെന്നും ദാമ്പത്യം തകർച്ചയിലാണെന്നും അവരും പറഞ്ഞു. ഏറെ നേരത്തെ എൻ്റെ ഇടപെടലിൽ അവർ പിന്തിരിഞ്ഞു. ഇന്നും അവരുടെ ദയനീയമായ കണ്ണുകൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ അവർക്ക് വയസ്സായിട്ടുണ്ടാവാം. അതിലെ വന്നൊരു ചേച്ചിയെ കൂട്ടി നനഞ്ഞ വസ്ത്രം മാറ്റി പകരം വസ്ത്രം ആ ചേച്ചിയോട് പറഞ്ഞ് ഏർപ്പാടാക്കി അയച്ചിരുന്നു അന്ന്. അപ്പോഴേക്കും നേരമിരുട്ടിയിരുന്നു. നമ്മുടെ നല്ല വാക്കുകൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് സാന്ത്വനമാകാം എന്നതിന് ഇത് സാക്ഷ്യം. കൊച്ചി FM സുഭാഷിതം കേട്ടാൽ കുറഞ്ഞത് ആ ദിവസമെങ്കിലും നമ്മൾ ആരെയും വേദനിപ്പിക്കില്ല. ആ ദിവസത്തേക്കുള്ള ഊർജവും കിട്ടും. ഹോ, എത്ര മനോഹരമായ കത്ത്! നമ്മുടെ സുഭാഷിതമൊക്കെ ലക്ഷ്യം വെക്കുന്ന ഒരു സംഗതിയിലേക്ക് അത് നേരെ കൊള്ളുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ കത്ത് കേട്ടിട്ട്.
1: അത് വാസ്തവമാണ് കേട്ടോ, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും മറ്റുള്ളവരുടെ മനസ്സിനെ എത്രമാത്രം സ്വാധീനിക്കാൻ പറ്റും.
0: അതെ. അപ്പോൾ ഈ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിഞ്ഞ ചേച്ചി ഇപ്പോൾ എവിടെയെങ്കിലും വയസ്സായിട്ടുണ്ടാവും,
1: ജീവിച്ചിരിക്കുന്നുണ്ട്.
0: അത് അഥവാ ഇത് കേൾക്കാനിടയായാൽ എന്തായിരിക്കും അവരുടെ ഒരു അല്ലേ
1: മാനസികാവസ്ഥ.
0: അതെ, ആ ഒരു നിമിഷത്തെ ഒരു ശ്രമം കൊണ്ട് പുള്ളിക്ക് അവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഒന്ന് നമ്മൾ യാഥാർത്ഥ്യമൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. മക്കള്, അവരുടെ ഭാവി, അവര് അമ്മയില്ലാതെ വളരുന്ന കുട്ടികൾ. അമ്മയില്ലെങ്കിൽ അത് വീടല്ല എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. അമ്മയില്ലാത്ത വീട് വീടല്ല. അപ്പോൾ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾ എങ്ങനെ വളരും എന്നൊക്കെ അവർ ചിന്തിച്ചു കാണും. അതോടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അധികം സ്ത്രീകളും അവനവന് വേണ്ടി അല്ലല്ലോ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ നല്ലൊരു പാട്ട് കൊടുക്കണ്ടേ?
1: തീർച്ചയായിട്ടും.

0: മക്കളുടെ ഓർമ്മകളും നമ്മുടെ ഓർമ്മകളും ഒക്കെ കൂടി കൂടിക്കുഴഞ്ഞ് നമ്മളിങ്ങനെ ഈ കത്തിൻ്റെ അടുത്തേക്ക് ഇരിക്കുമ്പോൾ വേറൊരു ലോകമാണ് അല്ലേ?
1: തീർച്ചയായും
0: നമ്മളും
1: നമ്മുടെ ഓർമ്മകളിലേക്കും കുട്ടിക്കാലത്തേക്കൊക്കെ പോവുകയും ചെയ്യും അല്ലേ.
0: അപ്പോൾ നമ്മുടെ ഓർമ്മച്ചിന്തിൻ്റെ സമയം തീരാറായി. ഓർമ്മച്ചിന്തിലേക്ക് കത്തുകൾ അയക്കാനുള്ള വിലാസം:
1: ഓർമ്മച്ചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21.
0: കത്തുകൾ വാട്സപ്പ് ചെയ്യുന്നവർക്ക് ഫോൺ നമ്പർ 9447562212, 9444-756-22-12. ഓർമ്മച്ചിന്തിലേക്ക് കത്തുകൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇന്ന് ഓർമ്മച്ചിന്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ പ്രീതി,
1: ഞാൻ ലൗലി.
0: ഓർമ്മകളും കത്തുകളുമൊക്കെ ഭംഗിയായി എഡിറ്റ് ചെയ്തത്
1: വിശ്വാസ്.
0: അപ്പോൾ അടുത്ത ഓർമ്മച്ചിന്തിൽ കാണുന്നതുവരെ നന്ദി,
1: നമസ്കാരം.
2: ഓർമ്മച്ചിന്ത്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ മാറ്റിയെടുക്കാം മാലിന്യങ്ങളെ, ലോക ശുചീകരണ ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സുമി ചെറിയൻ, ചോറ്റാനിക്കര കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ്, കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ വേണു രാഘവൻ എന്നിവർ പങ്കെടുക്കുന്നു. കാർഷിക ജീവനം ഇന്ന് വൈകിട്ട് 6:50. ആകാശവാണി കൊച്ചി FM 102.3, സമയം 3:00.
3: ആകാശവാണി FM വാർത്തകൾ.
2: പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ബയോമെട്രിക് ആധാർ പരിശോധന 1 October നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ. NIT കാലിക്കറ്റിൽ മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് കേന്ദ്രമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനാചരണം നാളെ വിവിധ ചടങ്ങുകളോടെ വർക്കല ശിവഗിരിയിൽ നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സൺഡേസ് ഓൺ സൈക്കിൾ പ്രചാരണത്തിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരുവനന്തപുരം റീജിയണൽ സെന്റർ മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച സൈക്കിൾ റാലി സായി റീജിയണൽ സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ A.Selvamani ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ ആദ്യ പാരാ യോഗാസന ചാമ്പ്യൻഷിപ്പ് മലപ്പുറം തിരൂരിൽ നടന്നു. 35 പാരാ മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. 20th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വനിതകളുടെ 10 meter എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളി മെഡൽ.
3: ആകാശവാണി FM വാർത്തകൾ.

ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 47 സെക്കൻഡും. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ആവാരാപ്പൻ, ഗായകൻ മുസ്തഫ സയീദ്. സയീദ് ഖദ്രിയുടെ വരികൾക്ക് ഈണം പകർന്നത് പ്രീതം.

0: ഇന്ന് ചൊവ്വയാണോ?
1: ആണെങ്കിൽ.
0: ഇന്ന് വ്യാഴമാണോ?
1: ആണെങ്കിൽ.
0: ഇന്ന് വെള്ളിയാണോ ഞായറാണോ?
1: ആണെങ്കിൽ. ആണെങ്കിൽ.
0: ആണെങ്കിൽ.
1: ആണെങ്കിൽ.
0: ആണെങ്കിൽ.
1: ഒന്ന് പറയുന്നുണ്ടോ വർക്കിജയ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താതെ.
0: ആണെങ്കിലും ഒന്നുമില്ല തങ്ങമ്മേ, കൊച്ചി FM 102.3 വെച്ചാ കേക്കാം ദീപസ്തംഭം മഹാശ്ചര്യം.
1: രാവിലെ 7:20 ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
0: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
4: ചിത്രം ചൽത്തെ ചൽത്തെ, ഗായകർ അഭിജീത്, അൽക യാഗ്നിക്, ജാവേദ് അക്തറിന്റെ വരികൾ, ജതിൻ ലളിതിന്റെ സംഗീതം.

0: ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞുതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.
1: സമയം 3 കഴിഞ്ഞ 39:20. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അൽക യാഗ്നിക് പാടിയ മറ്റൊരു ഗാനമിതാ. ഒപ്പം പാടിയത് കുമാർ സാനു, ചിത്രം ക്രിമിനൽ.

ദിൽ ഹേ കി മാൻത നഹി. ഈ ചിത്രത്തിൽ കുമാർ സാനുവും അനുരാധ പൊതുവാളും പാടിയ ഗാനം. സമീറിന്റെ വരികൾ നദീം ശ്രാവണ്ടെ. ഈണം.

0: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
1: ജതിൻ ലളിത് ഈണമിട്ട മറ്റൊരു ഗാനം, രചന പ്രസൂൺ ജോഷി, ഗായകർ ബാബുൽ സുപ്രിയോ, അൽക്കയാഗ്നിക്, ചിത്രം ഹംതു

ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു. ആദ്യ ഭാഗം യുവവാണി ഇന്ന് രാത്രി 8:05.

0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 4 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തികേന്ദ്രമാണ് കേരളമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ. കോഴിക്കോട് NIT മേജർ ധ്യാൻചന്ദ് കായിക സമുച്ചയം കേന്ദ്രമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരദേശ ആന്ധ്രാപ്രദേശ്, കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, തെലങ്കാന എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിലെ ആദ്യ പാരാ യോഗാസന ചാമ്പ്യൻഷിപ്പ് മലപ്പുറം തിരൂരിൽ നടന്നു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 വെള്ളി മെഡൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇളവേനിൽ വാളറിവനും ടീം ഇനത്തിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട സംഘവുമാണ് മെഡൽ നേടിയത്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ 19 പന്തിൽ 37 റൺസ് നേടിയ സ്മൃതി മന്ധന വനിതാ 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി മാറി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 4 മണി കഴിഞ്ഞ 2 മിനിറ്റും 18 സെക്കൻഡും.

അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? 4 മണിപ്പൂക്കൾ ആരംഭിക്കുകയാണ്. ഞായറാഴ്ച അല്ലേ, അവധി ദിവസം കിട്ടിയതല്ലേ. ചിലർ ഉച്ചോറക്കത്തിൽ തന്നെ ആയിരിക്കുമല്ലേ. ഇപ്പോൾ ചിലർ എഴുന്നേറ്റ് ചായ പലഹാരമൊക്കെ കഴിക്കുകയായിരിക്കും. എണീക്കാൻ മടിച്ചിട്ട് ചിലരിങ്ങനെ കിടക്കണുണ്ടാവും അല്ലേ. വിശേഷം എന്തു തന്നെ ആയാലും പങ്കുവെച്ചോളൂ. നമ്പർ എല്ലാവർക്കും അറിയാലോ. ഞാൻ നമ്പർ പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പറയണം കേട്ടോ. 9444-6-5-8-8-8 9444-6-5-8-8 വാട്സപ്പ് സന്ദേശത്തിലൂടെ അയക്കൂ, വോയിസ് മെസ്സേജ് അയക്കരുതേ. ഹായ്, ഗുഡ് ഈവനിങ്. 4 മണിപ്പൂവേ, ഹൗ ആർ യു? സുഖാണല്ലോ. ഹാപ്പി സൺഡേ. ഞാൻ സോണിക, നന്ദികുളങ്ങര, നോർത്ത് പറവൂർ. പ്ലീസ് പ്ലേ ദ സോങ് വർണ്ണജാല മൂവി ബെത്ലഹേം കുടുംബ യൂണിറ്റ്. പടം കണ്ടു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ കണ്ടു ഈ പടം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മൂവിയാണല്ലേ. പിന്നെ ഇത് കൂടാതെ വരാപ്പുഴയിൽ നിന്ന് ദക്ഷയും തൻവിയും ഒരു നല്ല പാട്ട് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. സോണിക ആവശ്യപ്പെട്ട പാട്ട് സോണികയ്ക്കും വരാപ്പുഴയും.

അടുത്ത സന്ദേശം പ്രിയ നാലുമണി പൂവയെ, ഞാൻ ആന്റണി ബാബു, വൈപ്പിൻ വളപ്പ്. നാളെ സെപ്റ്റംബർ 20, നാളെ സെപ്റ്റംബർ 20 അല്ലല്ലോ, ഇന്നല്ലേ സെപ്റ്റംബർ 20. എൻ്റെ ചേട്ടൻ്റെ മക്കളായ ജൂഹി, ജൂബി എന്നീ ഇരട്ടകളുടെ പിറന്നാളാണ്. ഇരട്ട സഹോദരങ്ങളുടെ പിറന്നാളാണ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് തുടക്കം എന്നൊരു സിനിമയിലെയാണ്. അപ്പം നമുക്ക് തുടക്കത്തിലെ തളിരോമലെ എന്നുള്ള ചിത്രപാടിയ പാട്ട് കൊടുത്താലോ? നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത സന്ദേശം. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? ചായ കുടിച്ചോ? ഞാൻ കറുവറ്റിയിൽ നിന്ന് ലക്ഷ്മിപ്രിയയാണ് അയക്കുന്നത്. ജോലിക്ക് പോകുന്ന കാരണം ഞായറാഴ്ച മാത്രമേ എനിക്ക് നാലുമണിപ്പൂ കേൾക്കാൻ പറ്റുകയുള്ളൂ. രണ്ടാഴ്ച ഞാൻ പാട്ട്

ചോദിച്ചു. എനിക്ക് വെച്ച് തന്നില്ല, ഇന്നെങ്കിലും വെച്ച് തരുമോ? തീർച്ചയായിട്ടും. തമിഴ് ഫിലിമായ അണ്ണാത്തേ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അച്ഛൻ്റെ പേര് ബിജു, അമ്മയുടെ പേര് ബീന. പാട്ട് വെച്ച് തരണേ നാലുമണിപ്പൂവേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ അച്ഛനും അമ്മയ്ക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ആ പാട്ട് ഇതാ.

പ്രിയ നാലുമണിപ്പൂവേ, നിനക്ക് സുഖമല്ലേ? സുഖമായിട്ടിരിക്കണോ? എൻ്റെ പേര് ചിന്നു. ഞാൻ കടയിരുപ്പിൽ നിന്നുമാണ് ഈ മെസ്സേജ് അയക്കുന്നത്. എൻ്റെ വല്യമ്മയും അനിയത്തിയും നാലുമണിപ്പൂവിൻ്റെ സ്ഥിരം ശ്രോതാക്കളാണ്. അവർക്ക് ഒരു ഹായ് കൊടുക്കണേ. ഹായ് വല്യമ്മ, അനിയത്തി. അനിയത്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, വല്യമ്മയുടെ പേര് പറഞ്ഞിട്ടില്ല. ആ പേര് പറഞ്ഞിട്ടുണ്ട്, വല്യമ്മ.

പേര് ശാന്ത, അനിയത്തിയുടെ പേര് മനീഷ. അവർക്ക് വേണ്ടി നഖക്ഷതം എന്ന സിനിമയിലെ മഞ്ഞൾ പ്രസാദവും എന്ന പാട്ട് വയ്ക്കണേ എന്നാണ് ചിന്നു കടയിരുപ്പിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനീഷ എന്ന് പറയുമ്പോൾ നമ്മുടെ മോണിഷയാണല്ലോ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ വല്യമ്മ ശാന്തയ്ക്കും മനീഷയ്ക്കും വേണ്ടിയിട്ട് ചിന്നു ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ് ഇതാ മഞ്ഞൾ പ്രസാദവും.

അടുത്ത സന്ദേശം, ഞാൻ രഘുനാഥ്, കുമ്പിടി, പാലക്കാട്. കുമ്പിടി സ്ഥലത്തിൻ്റെ പേരാണല്ലേ. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ പാലക്കാട് ജില്ലയിലെ കുമ്പിടിയിൽ നിന്നാണ്. രഘുനാഥാണ് മെസ്സേജ് അയക്കുന്നത്. ഒരുപാട് മെസ്സേജ് അയച്ചിട്ടും ഈ പരിപാടിയിൽ എന്നെ പരിഗണിച്ചില്ല എന്ന് സങ്കടം പറയുന്നുണ്ട്. ഇതാ പരിഗണിച്ചിരിക്കുന്നു, സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന ചിത്രത്തിലെ പറന്നു വന്നൊരു ഗാനം, പറന്നു വന്നൊരു എന്ന ഗാനം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ദീപ ചേച്ചിക്ക് വേണ്ടിയിട്ട് വെച്ചു തരുമോ? അപ്പോൾ ദീപ ചേച്ചിക്കും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും നാലുമണിപ്പൂക്കളുടെ സ്നേഹാശംസകൾ നേരുകയാണ്. അപ്പോൾ കുമ്പിടി ഇതാ പാട്ട്, കുമ്പിടി ആവശ്യപ്പെട്ട് ദീപ ചേച്ചിക്ക് വേണ്ടിയിട്ട്.

പെരുമ്പാവൂർ കൂപ്പടയിൽ നിന്ന് മോഹൻ അയച്ച മെസ്സേജിൽ, മരുമകൻ ഗിരീഷ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഗിരീഷിന് വേണ്ടിയിട്ട് പിറന്നാൾ ആശംസ നേർന്നുകൊണ്ട് ബെത്ലഹേം കുടുംബ യൂണിറ്റിൽ പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ പാട്ട് ആദ്യമേ പോയതുകൊണ്ട് രണ്ടാമത് കൊടുക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഗിരീഷിന് വേണ്ടിയും കൂടി ആയിരുന്നു ആ പാട്ട്. അപ്പോൾ ഗിരീഷിന് പിറന്നാൾ ആശംസകൾ. അടുത്ത സന്ദേശം, പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, അവിടെ നിനക്ക് സുഖമെന്ന് കരുതുന്നു. സുഖമാണല്ലോ ഇവിടെ, എനിക്ക് സുഖമാണ്, സന്തോഷം. അത് കേൾക്കുമ്പോൾ തന്നെ ഇഷ്ടത്തോടെ ഞാനൊരു തമിഴ് പാട്ട് ചോദിച്ചാൽ സ്നേഹത്തോടെ നീ അത് കേൾപ്പിച്ചു തരുമോ? ഉറപ്പായിട്ടും കേൾപ്പിച്ചു തരുമല്ലോ. ഫിലിം മേഘം കറുത്തിരിക്ക്, പാട്ട് അഴകാന പുള്ളിമാന്, യേശുദാസ് പാടിയ പാട്ടല്ലേ. ഉടനെ ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്, മറുപടി പാട്ടായിട്ട് അങ്ങോട്ട് വരികയാണ് കേട്ടോ. അടുത്ത കത്തിൽ വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം. സ്നേഹപൂർവം, ഗിരിജ പെരുവെമ്പ്, പാലക്കാട്. അപ്പോൾ ഗിരിജയ്ക്ക് ഇഷ്ടമുള്ള ഈ പാട്ട്

എന്ത് രസമുള്ള പാട്ടായിരുന്നല്ലേ യേശുദാസിൻ്റെ. അടുത്ത സന്ദേശം, പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, നല്ലൊരു ശുഭസായാഹ്നം ആദ്യം നേരുന്നു. കൊച്ചി എഫ്എം സ്ഥിരമായി കേൾക്കുന്ന കൊച്ചിക്കാരായ ഞങ്ങൾക്ക് ഇന്നൊരു ഗാനം തരാതെ പോകരുതേ, അങ്ങനെ ഞങ്ങൾ പോവോ? ആയുഷ്കാലം എന്ന ചിത്രത്തിലെ മൗനം സ്വരമായി എന്ന ഗാനം ഞങ്ങളുടെ ഷോപ്പിലെ വാട്സാപ്പ് ഗ്രൂപ്പായ, എന്താണെന്നൊന്നും എഴുതിയിട്ടില്ല കേട്ടോ, ഞങ്ങളുടെ സാറായ അബ്ദുൾ മജീദ് സാർ, സാറിൻ്റെ മകളായ പർവീൺ മുജീബ്, മറ്റ് സ്റ്റാഫുകളായ രേഷ്മ, റിജീന, ഫാസില, സാനി, റസീല, ജൂഡിച്ചേട്ടൻ, അഭിലാഷ്, ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഗാനം കേൾപ്പിക്കുമെന്ന വിശ്വാസത്തിൽ കാത്തിരിക്കുന്നു. ആ, ആയുഷ്കാലത്തിലെ പാട്ടല്ലേ. ഒരുപാട് സ്നേഹത്തോടെ ഇത് അയച്ചിരിക്കുന്നത് ഫോട്ടോച്ചയിൽ നിന്ന് ജയശങ്കർ, സലിത, ശ്രീനന്ദ. ജയശങ്കർ ഷാ മാറിപ്പോയതാണ്, ജയങ്കർ എന്നാണ് എഴുതിയേക്കണത്. ജയശങ്കർ എന്നാണെന്ന് ഞാൻ വിചാരിക്കണോ. സലിത, ശ്രീനന്ദ ഇവരാണ് ഇത്ര സ്നേഹത്തോടെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ പാട്ട്

അടുത്ത സന്ദേശം. ഹായ് ശുഭസായനം, 4 മണിപ്പോയി വൈകിട്ടുള്ള ചായ കോഫി കുടിച്ചോ കുടിച്ചല്ലോ. തമിഴ് പാട്ട് ഇഷ്ടമുള്ള ഏവർക്കുമായിട്ട് മധുരയ്ക്ക് പോകാതെടി എന്ന ബ്യൂട്ടിഫുൾ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഒപ്പം ആദായ കടയിലെ എല്ലാ കസ്റ്റമേഴ്സിനും കൂടി വേണുഗോപാലൻ ആദായ കട നന്ദി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദായ കടയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാ വേണുഗോപാലൻ ആവശ്യപ്പെട്ട അഴകിയ തമിഴ് മകൻ എന്ന ചിത്രത്തിലെ പാട്ട്.

ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് ശ്രീല. എനിക്ക് കുടുംബവിശേഷം സിനിമയിലെ കൊല്ലങ്കോട്ട് തൂക്കം നേർന്ന എന്ന ഗാനം വെച്ച് തരുമോ? ഇതെൻ്റെ രണ്ട് ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സ്ഥലം കുന്നുകര. അപ്പോൾ കുന്നുകര എന്ന് ശ്രീല ആവശ്യപ്പെട്ട ഗാനം രണ്ട് ഫാമിലിക്ക് വേണ്ടി. എനിക്ക് അവിടെ സ്വന്തം ഫാമിലി, പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, അത് അങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ശ്രീല ആവശ്യപ്പെട്ട പി സുശീല പാടിയ വേർഷനാണ് ഇപ്പോൾ കൊടുക്കുന്നത്.

മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. നല്ലൊരു പാട്ടാണ് അടുത്ത ആൾ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഉദയം എന്ന സിനിമയിൽ യേശുദാസ് പാടിയ ഗാനം വയ്ക്കുമോ സ്നേഹത്തോടെ, മുഹമ്മദ് അലി, കൂർക്കപ്പറമ്പ്, പട്ടാമ്പി. അപ്പം നമ്മുടെ പരിപാടിയുടെ സമയം കഴിയാറായി. അപ്പോൾ ഈ പാട്ട് കേട്ട് നമുക്ക് ഇന്നത്തെ നാലുമണിപ്പൂക്കൾ ഇവിടെ അവസാനിപ്പിക്കാം. പാട്ടിലേക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പിറന്നാൾ, വിവാഹ വാർഷികമൊക്കെ ആഘോഷിക്കുന്ന എല്ലാവർക്കും നാലുമണിപ്പൂക്കളുടെ സ്നേഹാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. നാലുമണിപ്പൂക്കൾ ഇനി നാളെ ഇതേ സമയത്ത് മെസ്സേജ് അയച്ച് ഒപ്പമുണ്ടായിരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ കേരള ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി സർവകലാശാലയുടെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ കരാറടിസ്ഥാനത്തിൽ ജൂനിയർ റിസർച്ച് ഫെല്ലോ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ മെറ്റീരിയൽ സയൻസ്, കെമിക്കൽ, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ്, പോളിമർ സയൻസ് ആൻഡ് ബയോ പോളിമർ സയൻസിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ IICGKUSAT@gmail.com എന്ന വിലാസത്തിലേക്ക് ആപ്ലിക്കേഷൻ ഫോർ JRF എന്ന തലക്കെട്ടോടെ ഈ മാസം 24 മുൻപായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 97 46 62 23 26, 97 46 62 23 26.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമത്തിലൂടെ അതിവേഗ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-നും 55-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് 3 മുതൽ 5 വർഷം വരെ തിരിച്ചടവ് കാലാവധിയിൽ 4 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിഗത വായ്പ നൽകുന്നത്. മൈക്രോ ഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDS 5 മുതൽ 7% വരെ പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്നു. CDSന് കീഴിലുള്ള SHGകൾക്ക് 19 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാവും. കൂടാതെ നിശ്ചിത വരുമാന പരിധിയിലുള്ള 16-നും 32-നും മധ്യ പ്രായമുള്ള വിദ്യാർത്ഥിനികൾക്ക് 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 3 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വായ്പ നൽകുന്നത്. അപേക്ഷകൾ അക്ഷയ സെന്റർ, ഇന്റർനെറ്റ് സേവാ കേന്ദ്രം മുഖേന www.mitrasoft.kswdc.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കുക. www.mitrasoft.kswdc.org. വിളിക്കേണ്ട നമ്പർ 94-96-01-50-08, 94-96-01-50-08. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾ വിവാഹബന്ധം ഏർപ്പെടുത്തി ഉപേക്ഷിക്കപ്പെട്ട

0: സമയം 5:07.
1: ആകാശവാണി FM വാർത്തകൾ.
0: പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കുന്നു. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത എന്ന സന്ദേശവുമായുള്ള 100 ആഴ്ചത്തെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ് സംഘടിപ്പിക്കുന്നു. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും കൈറ്റിന്റെ സ്കൂൾ വിക്കിത്തോൺ പൂർത്തീകരണ പ്രഖ്യാപനവും മറ്റന്നാൾ മന്ത്രി N. ശംസുദ്ദീൻ നിർവഹിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 12,111 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 198 പേർ കൂടി അറസ്റ്റിലായി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരദേശ ആന്ധ്രാപ്രദേശ്, കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, തെലങ്കാന എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 വെള്ളി മെഡൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇളവേനിൽ വാളറിവനും ടീം ഇനത്തിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട സംഘവുമാണ് മെഡൽ നേടിയത്. വനിതാ ഹോക്കിയിൽ പൂൾ ബിയിലെ ആദ്യ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ ഇന്ത്യ എതിരില്ലാത്ത 19 ഗോളിന് തോൽപ്പിച്ചു. പുരുഷ ഹോക്കിയിൽ ഇന്ത്യ 13-1 ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 5:02.

0: പാട്ടിന്റെ നാട്ടുവഴിയിൽ ഇന്ന് നമ്മൾ യാത്ര പോകുന്നത്
1: കേരളത്തിലെ എറണാകുളം ജില്ലയിൽ തന്നെ അതിപ്രധാനമായ ഒരു നാട്ടിലേക്കാണ്, ഒരു ഗ്രാമത്തിലേക്കാണ്. ആ നാടിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ആ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ചരിത്രവും ഐതിഹ്യവും മിത്തും ഒക്കെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന അതിമനോഹരമായ ഒരു നാട്. പേരുകൊണ്ട് ഏറെ പ്രശസ്തമായ ഒരു സ്ഥലമാണെങ്കിലും ഇവിടേക്കുള്ള യാത്രകള് പൊതുവെ ആളുകൾക്ക് കുറവായിട്ടുണ്ടാകും. കാരണം ഇതൊരു ദ്വീപാണ്, പെരിയാറിന്റെ തീരത്തുള്ള അതിമനോഹരമായ ഒരു ദ്വീപാണ്. നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ മനോഹര ഗ്രാമത്തിലേക്ക് ഇന്നിപ്പോൾ യാത്രാ സൗകര്യം എളുപ്പമാണ്. കാരണം പാലങ്ങൾ വന്നു, റോഡുകൾ വന്നു, ഇപ്പോൾ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ എന്നാലും ആ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം ഇന്നും അതുപോലെ തന്നെ നിൽക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ആ നാടിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം തന്നെയാണ്. ആ നാടിൻ്റെ കേന്ദ്രസ്ഥാനത്തുള്ളത് അവിടുത്തെ ഒരു വലിയ ക്ഷേത്രമാണ്. കൂടുതൽ പറഞ്ഞു പൊലിപ്പിക്കുന്നില്ല, പറയിപ്പറ്റ പന്തിരകുലത്തിലെ പെരുന്തച്ഛൻ്റെ നാട്
0: ഉളിയന്നൂർ. ആശാരിമാരുടെ പ്രധാന പണിയായുധമാണല്ലോ ഉളി. ഉളിയന്നൂർ എന്ന് പറയുമ്പോൾ ആശാരിമാരുടെ നാട്. ഇതിൽ മൂത്ത ആശാരിയാണ് പെരുന്തച്ഛൻ. അപ്പോൾ പെരുന്തച്ഛൻ ഉളിയടിച്ച ക്ഷേത്രവും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്കിന്ന് പാട്ടിൻ്റെ നാട്ടുവഴിയിൽ കേൾക്കാം. എറണാകുളം ജില്ലയിലെ ഉളിയന്നൂർ എന്നൊരു ഗ്രാമത്തിലേക്കാണ് ഇന്ന് പാട്ടിൻ്റെ നാട്ടുവഴിയിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്.
2: അപ്പോൾ യാത്ര തുടങ്ങാം. ഈ യാത്രയിലൊപ്പമുള്ളത് ഫെറിൻ ആൻഡ് ഹസീന.

0: നിറയെ പച്ചപ്പും വാഹനങ്ങൾ കുറവും മനുഷ്യർ കുറവൊക്കെ ഉള്ള ഒരു നാടായിട്ടാണ് നമുക്ക് ഉളിയന്നൂർ തോന്നുന്നത്. എന്താണ് ഭൂമിശാസ്ത്രപരമായ ഉളിയന്നൂരിന്റെ പ്രത്യേകത? എന്താണ് നമ്മളിപ്പോ ഇവിടേക്ക് വരാനായിട്ട് നമുക്ക് കഴിഞ്ഞു, പക്ഷേ ഇതിന്റെ ദിക്കറിയാനോ ഇതിന്റെ അതിർത്തി പ്രദേശങ്ങൾ പങ്കുവെക്കാനോ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെടേണ്ടത് എന്ന് പറയാനോ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ദ്വീപാണെന്ന്. ഭൂമിശാസ്ത്രപരമായി ഉളിയന്നൂരിന്റെ പ്രത്യേകതകൾ പറഞ്ഞു തരാനായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ട്.
1: എൻ്റെ പേര് ബിജു. ഞാൻ ഈ ഉളിയന്നൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ആലുവയിൽ നിന്നും മാർത്താണ്ഡവർമ്മപ്പാലത്തിൽ നിന്നും പടിഞ്ഞാറേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം പെരിയാർ അവിടെ നിന്ന് വീണ്ടും രണ്ടായിട്ട്, അതായത് മണപ്പുറത്ത് വെച്ച് രണ്ടായിട്ട് തിരിഞ്ഞതിന് ശേഷം വരുന്ന പെരിയാറിൻ്റെ ശാഖ വീണ്ടും രണ്ടായിട്ട് തിരിഞ്ഞ് ഈ ഉളിയന്നൂർ കുഞ്ഞുണ്ണിക്കര പ്രദേശത്തെ ഒരു ദ്വീപാക്കിക്കൊണ്ട്, ഉളിയന്നൂർ ദ്വീപ് ഒരു ദ്വീപാക്കിക്കൊണ്ട് വീണ്ടും ഒന്നിക്കുന്ന ഒരു കാഴ്ച കാണാം. പിന്നും അവിടുന്ന് കുറച്ചുകൂടെ പോയി ഇടമുള വെച്ച് വീണ്ടും രണ്ടായിട്ട് തിരിഞ്ഞാണ് ഏലൂർ എന്ന ദ്വീപ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഉളിയന്നൂരിന്, അതായത് പെരിയാറ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഉളിയന്നൂരിനെ സംബന്ധിച്ച് ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് ഇവിടുത്തെ അമ്പലവും അതുപോലെ ഈ പെരുന്തച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യമാണ്. അപ്പോൾ അത് ഇവിടുത്തെ അമ്പലം പണിതപ്പോഴാണ് നമ്മൾ സിനിമയിൽ പെരുന്തച്ഛൻ സിനിമയിൽ കാണുന്ന സീന് കുറച്ച് നോർത്ത് മലബാറിൽ നടന്നതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി അത് ഈ അമ്പലം പണിതപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നാണ് ഇവിടുത്തെ ആൾക്കാരും വിശ്വസിക്കുന്നത്. ഇവിടുത്തെ അമ്പലത്തിൻ്റെ നിർമ്മാണവും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ചരിത്രം അല്ലെങ്കിൽ മിത്തുകളും ഐതിഹ്യവും ഒക്കെ കെട്ടുപണഞ്ഞു കിടക്കുന്ന ഒരു ഗ്രാമമാണിത്. ഇത് ആലുവയുമായിട്ട് വളരെ അടുത്താണെങ്കിലും അടുത്ത നാളിലാണ് ഇവിടെ ഒരു പാലം വന്ന് ആലുവയായിട്ട് കണക്റ്റഡ് ആയത്. അതുപോലെ ഏലൂക്കരയ്ക്ക് കണക്റ്റഡ് ആയെങ്കിലും ഇപ്പോഴും അത് അതിൻ്റെ അപ്രോച്ച് റോഡ് ഏലൂക്കരയായിട്ടുള്ള അപ്രോച്ച് റോഡിന് വളരെ വീതി കുറവായതുകൊണ്ട് ഒരു പൊതുഗതാഗത സൗകര്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനുള്ള സ്ഥലമെടുപ്പ് നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വേഗത്തിലാക്കുകയാണെങ്കിൽ വളരെയേറെ പൊട്ടൻഷ്യൽ ഉള്ളത് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ മറ്റ് വ്യാവസായികമായിട്ടും. അതുപോലെ ഇവിടെ ആലുവ എന്നുള്ള ഇപ്പം കടുങ്ങല്ലൂർ പഞ്ചായത്തിലുള്ളവർക്കൊക്കെ വേഗം എത്തിച്ചേരാൻ ഉള്ളൊരു വഴിയായിട്ടും തീരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വികസന സാധ്യതയുള്ള നല്ല പൊട്ടൻഷ്യലുള്ള ഒരു ഏരിയയാണ് ഈ ഉളിയന്നൂർ പ്രദേശം.
2: അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും കാണാനും ഉള്ള നാടാണ് ഉളിയന്നൂർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കൊക്കെ പോവുകയാണ് ഒരു പാട്ടിന് ശേഷം.

0: അങ്ങനെ പാട്ടിൻ്റെ നാട്ടുവഴി ഇന്ന് മറ്റൊരു യാത്രയിലാണ്. ഉളിയന്നൂർ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലൂടെയാണ്. കൊച്ചു ഗ്രാമമാണെങ്കിലും ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ഒരു നാട് എന്ന് വേണം നമുക്ക് ഈ ഒരു കൊച്ചു ഗ്രാമത്തെ വിശേഷിപ്പിക്കാൻ. എന്നാലും ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നു.
1: ഞാൻ അഡ്വക്കേറ്റ് PND നമ്പൂതിരി. ഉളിയന്നൂര് താമസം. ഉളിയന്നൂരിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആലുവയുടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഗ്രാമമായിരുന്നു ഒരു കാലത്ത്. പിന്നീടാണ് അത് ഒരു ദ്വീപായിട്ട് മാറുന്നതും പെരുന്തച്ഛന്റെ കാലമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഉളിയന്നൂര്. പെരുന്തച്ഛൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അച്ഛന്മാരിൽ വിശ്വവിഖ്യാതനായ ഒരാളാണ് പെരുന്തച്ഛൻ. ഉളിയന്നൂർ പെരുന്തച്ഛൻ എന്നാണ് അറിയണത്. അദ്ദേഹത്തിന്റെ സ്ഥലം ഉളിയന്നൂരായിരുന്നതുകൊണ്ട് അദ്ദേഹം ഒരുപാട് പ്രത്യേകതകളിൽ പണിതിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം. തന്നെയല്ല, ഉളിയന്നൂരിന്റെ വേറൊരു വൈശിഷ്ട്യം, പരശുരാമൻ പ്രതിഷ്ഠിച്ച 3 മാടത്തിലപ്പൻ ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത്. അതായത് തിരുവിതാംകൂറില് ഉളിയന്നൂർ മാടത്തിലപ്പൻ ക്ഷേത്രം, കൊച്ചിയില് പെരുമന മഹാദേവ ക്ഷേത്രം, മലബാറില് ചേളന്നൂര് മാടത്തിലപ്പൻ ക്ഷേത്രം. ഇങ്ങനെ 3 ക്ഷേത്രങ്ങളാണ് മാടത്തിലപ്പൻ ക്ഷേത്രങ്ങളുള്ളത് എന്നാണ് പറയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം. വളരെയധികം പൊക്കത്തില് ശ്രീകോവിലിന് തന്നെ 10-16 അടി തറയമ്മ കണ്ട മുകളിലാണ് ശ്രീകോവിൽ തന്നെ വരുന്നത്. വളരെ ഗംഭീരമാർന്നൊരു സംവിധാനമാണ് അതിന്. പക്ഷെ അതൊക്കെ ഇന്നിപ്പം വളരെ നാശത്തിൻ്റെ വക്കീലാണെന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെയാണ് അതിൻ്റെയൊക്കെ കിടപ്പ്. നേരാക്കേണ്ട കാലങ്ങൾ കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ 2500 വർഷത്തെ പഴക്കം നമ്മൾ കണക്കൂട്ടണം. ഇത് വെറുതെ പറഞ്ഞല്ല, അതായത് വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു വരരുചി. വരരുചിയുടെ മകനാണ് പെരുന്തച്ഛൻ. വിക്രമാദിത്യ കാലഘട്ടം അടയാളപ്പെടുത്തുന്നത് 525 BC ആണ്. അപ്പം ഇപ്പം 2025 AD ആകുമ്പം അതിലായില്ലെ. അതാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ. 2500 വർഷത്തെ പഴക്കാണ് നമ്മുടെ അമ്പലത്തിന്, പെരുന്തച്ഛൻ പഴുത അമ്പലത്തിന്, പരശുരാമൻ്റെ അല്ല, അത് അതിലും വലുത അപ്പുറത്താണ് പെരുന്തച്ഛൻ പഴുത അമ്പലത്തിന് കണക്കുകൂട്ടുന്നത്. നമ്മൾ പക്ക കൃഷിക്കാരാണ്. നാടും നാട്ടിൻപുറം മുഴുവൻ നന്നായിട്ട് കൃഷി ചെയ്യുന്ന അധ്വാനിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അവർ നന്നായിട്ട് കൃഷി ചെയ്യുന്നു, പണിയെടുക്കുന്നു, കൃഷി ചെയ്യുന്നു, അങ്ങനെ വളരെ ജീവിതചര്യ കൊണ്ട് നടക്കുന്ന സ്ഥലം. പിന്നീടാണ് ഈ അമ്പലമൊക്കെ വന്നിങ്ങനെ ഇതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം പെരുന്തച്ഛൻ്റെ ഐറണി പറഞ്ഞാൽ ഒരുപാട് പറയാനില്ല. പെരുന്തച്ഛൻ്റെ മകനായിട്ടാണ് ഇത് ദ്വീപായിട്ട് മാറ്റിയതെന്നാണ് ചരിത്രം പറയുന്നത്. അതായത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുകടെയായിരുന്നു ഇപ്പോഴാ പെരുന്തച്ഛൻ ഈ മാടത്തിലപ്പൻ്റെ അമ്പലം വിട്ടിട്ട് ഒരു പുതിയ അമ്പലം പണിയാനായിട്ട് ഒരു അഴിമക്കാർ തീരുമാനിക്കുകയും അങ്ങനെ അത് പെരുന്തച്ഛനെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പെരുന്തച്ഛനെ ഏൽപ്പിച്ച് പണി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കൂടം കയറ്റാൻ പറ്റണില്ല, കൂടം അടിച്ച് കയറ്റാൻ പറ്റണില്ല. അപ്പോൾ എന്താ വേണ്ടേ, കുറേയധികം ഞാനും ഇയാൾ ധ്യാന നിമഗ്നായിട്ട് ഇരുന്നാ പറയണേ. അപ്പോൾ ഒരു വേലത്ത് ഉച്ചയ്ക്ക് ഭഗവാന്റെ അശരീരി പോലെ കേട്ടു എന്നാ പറയണേ. ചെത്തിക്കുറയ്ക്കൂ തച്ച കൊള്ളിക്കാം. അങ്ങനെ ഈ ഉളിയന്നൂരാവുന്നതിന് മുമ്പ് ഇത് തഷ്ടം ശിവക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. തഷ്ടം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ ചെത്തിക്കുറയ്ക്കപ്പെട്ടത് എന്നർത്ഥമുണ്ട്. അങ്ങനെയാണ് ഉളിയന്നൂരാവണേന് മുമ്പട്ടെ. അപ്പം നിങ്ങൾ 108 ശിവാലയങ്ങളൊക്കെ തപ്പിക്കഴിഞ്ഞാൽ ഈ ഉളിയന്നൂർ കാണില്ല, തഷ്ടം ശിവക്ഷേത്രം കാണും. ഈ തഷ്ടം ശിവക്ഷേത്രം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉളിയന്നൂർ ശിവക്ഷേത്രമാണ്. അപ്പം അങ്ങനെയാണ് ആ കാലം. അതിനുശേഷമാണ് പിന്നീട് അച്ഛനും മകനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി എന്നൊക്കെ പറയുന്നു. അതൊക്കെ മിത്താണോ കഥയാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അപ്പോൾ ഈ അമ്പലം പണി കഴിഞ്ഞപ്പം ഊരാൾമക്കാരൊക്കെ കൂടി കുളം പണിയണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ പെരുന്തച്ഛന് കുളം കുത്താനായിട്ട് തീരുമാനിച്ചു. പെരുന്തച്ഛന് എന്ത് പണിയെടുത്താലും അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള ഒരു ഐഡിയോളജിയും ഒരു സ്പെസിഫിക്കേഷനും ആ പണിയിലുണ്ടാവും. ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുളത്തിലിറങ്ങിയ ബ്രാഹ്മണർ സന്ധ്യാവനം കഴിക്കാൻ പറ്റും. കിഴക്കേതാ തെക്കേതാ വടക്കേതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. അവർ പെരുന്തച്ഛൻ്റെ മകന് സ്വപ്പെട്ടു. അപ്പം മകൻ അച്ഛൻ പണിയെടുത്ത് എന്നിട്ട് ഇങ്ങനെ ചോദിച്ചത്രേ, ഇതെന്താ ഇവിടെ കാണിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കുളം കുളിക്കാന്ന് പറഞ്ഞു. അപ്പം അച്ഛാ പുഴ കടന്നിട്ടായിരുന്നു കുളത്തിൽ കുളിക്കാൻ വരുമോ എന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ വടക്കുന്ന് പടിഞ്ഞാറ് വശത്ത് കൂടെ ഒഴുകി വരുന്ന പുഴയുടെ ഒരു ചാല് കിഴക്ക് വശത്തെ കൂടെ കൊണ്ടുപോയിട്ട് മറ്റേതിലേക്ക് മുട്ടിക്കുകയാണ് ചെയ്യണേ പെരുന്തച്ഛൻ്റെ മകൻ. അത് രൂപാന്തരം പ്രാപിച്ചാണ് പുഴയുണ്ടായെന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. സങ്കല്പം തന്നെയല്ല കേട്ടോ, അത് ഞങ്ങൾക്ക് ചില ഇതുകളും പറയാനുണ്ട്. ഈ കിഴക്കേ വശത്ത് പുഴയുടെ രീതി എന്ന് പറഞ്ഞാൽ ഒരു കനാല് പോലെയാണ്, കല്ല് വെട്ടിയെടുത്ത രീതിയിലാണ് അതിൻ്റെ നടുക്ക് പാകം. അത് ഉളിയന്നൂർ അമ്പലത്തിന് ഒരു ആന മതിലുണ്ട്, ഒരു 3-4 പൊക്കമാണ് അതിൻ്റെ. ശരിക്കും ഒരു പീസ് മാത്രമേ ബാക്കി നിൽപ്പുള്ളൂ, 3-4 പൊക്കത്തിലാണ് അതിൻ്റെ അത് നിൽക്കുന്നത്. ആ കല്ല് ഇവിടുന്നുകൊണ്ട് ഒന്നായിരിക്കണം. അന്ന് മാൻ പവറിന് ക്ഷാമില്ലാത്ത കാലമാണ്, എല്ലാവരും സഹകരിക്കുന്ന ഒരു കാലം. ഈ കല്ല് മുഴുവൻ വെട്ടിയെടുത്ത് ഓടെടുത്ത് ഇങ്ങോട്ട് വന്നു. ആ പുഴയാണ് മുറിച്ച് കഴിഞ്ഞപ്പം പിന്നെ മലവെള്ളമല്ലേ ചേരി പാഞ്ഞു തന്നെ പുഴ ഉണ്ടാക്കിക്കോളോ അവൻ. അങ്ങനെ പുഴ ഉണ്ടായതാണെന്നാണ് ഇപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം ഈ കുളം ആവശ്യമില്ലാണ്ട് അതാണ് മോൻ പറഞ്ഞ പുഴ കടന്ന് ആരാച്ച കുളത്തിൽ കുളിക്കാൻ വന്നേന്ന് ചോദ്യത്തിന്റെ അർത്ഥം അതാണ്. അങ്ങനെയൊക്കെ വന്നിട്ട് എങ്ങനെ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് അതിന് ഒരു വിശദീകരണം ഇന്ന് തരാൻ എന്നുള്ളതിന് ഭാഗമൊന്നുമില്ല. ഉളിയന്റെ ഊര് ഉളിയന്നൂരിന്നും ഉളി അറ്റൂര്, അതായത് അമ്പലം പണിതുകൊണ്ടിരിക്കുമ്പോൾ മകനെ ഉളിയിട്ട് കൊന്നു എന്നുള്ള അർത്ഥത്തിൽ ഉളിയറ്റൂര് എന്ന് പറഞ്ഞ് ഉളിയന്നൂരായത് എന്നും രണ്ട് തർക്കം നിലവിൽ ഗ്രാമത്തിൻ്റെ പേരിനെ പറ്റി നിലവിലുണ്ട്. ഉളിയന്നൂർ എന്ന് പറഞ്ഞാൽ തച്ചൻ്റെ ഊര് ഉളിയന്നൂരായതാണെന്നും ഇതെല്ലാം ഈ മകനെ കൊന്ന കാരണം കൊണ്ടാണെന്നും അങ്ങനെയും പറയുന്നു. എന്തായാലും ഞങ്ങളുടെ നല്ല ഗ്രാമീണ സൗന്ദര്യമുള്ള ഇന്നും ഞാൻ പറയാം ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ പാലോടി വന്നോട് കൂടിയിട്ടേ ടൗണിൻ്റെ എല്ലാ ഫെസിലിറ്റിയും ഞങ്ങൾക്കുണ്ട്. പൊള്ളൂഷൻ ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വാഹനങ്ങളുടെ അമിതമായിട്ടുള്ള ഇതുകളൊന്നുമില്ലാണ്ട് സുഖസുന്ദരമായിട്ട് ജീവിക്കാവുന്ന നല്ല സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമമാണ്. അതിൽ യാതൊരു തർക്കവും ഇല്ല.

0: ഉളിയന്നൂർ എന്ന നാടിന്റെ പഴയ കഥകളും ചരിത്രവും മിത്തും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് പി എൻ ഡി നമ്പൂതിരി സാറാണ്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം.
1: പുഴ വന്ന കഥയൊക്കെ കേട്ടു, ഐതിഹ്യമായാലും ചരിത്രമായാലും കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. അപ്പോ ഇപ്പൊ നമ്മൾ ആ ഗ്രാമത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പെരിയ

0: കാട്ടാറിന്റെ തീരത്ത് ഉള്ള മനോഹരമായ ഒരു കാർഷിക ഗ്രാമം. ഇന്ന് ആ ഭൂമിശാസ്ത്രപരമായി ആ നാടിന്റെ പ്രത്യേകത എന്താണ്?
1: ഇന്നിപ്പോ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ആലുവയുടെ ഇത്രയും, ആലുവ നല്ലൊരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണല്ലോ, അറിയാലോ, പണ്ടിനാലേ മുതൽ ഇൻഡസ്ട്രിയൽ ഹബ്ബ് എന്നാണ് ആലുവയെ പറ്റി അറിയണത്. എഫ് എ സി ടി ഒക്കെ ഉള്ള കാലം മുതൽ നിങ്ങൾക്ക് അങ്ങനെ അല്ല. അതിൻ്റെ അതിനോട് ഈ പാലം വന്നോണ്ട് ഞങ്ങളാണ് ചേർന്നു എന്നുള്ളതാണ് സത്യം. മറ്റേതല്ല, മറ്റേ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഈ പുഴയുടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ആ ഗ്രാമീണ സൗന്ദര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതല്ല, ഗ്രാമീണ സൗന്ദര്യം പ്ലസ് മറ്റുള്ള സൗകര്യങ്ങളും വി ആർ എൻജോയ്. അത് വലിയ വളരെ അപൂർവം കിട്ടുന്ന ഭാഗ്യങ്ങളിലൊന്നാണ് ഞങ്ങൾക്ക് തന്നെ. അതിന് വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, എയർപോർട്ട്, ആശുപത്രി, സ്കൂള് എല്ലാം വെളിപ്പാടകലാണ്. എന്നാൽ ആ ഗ്രാമത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു കുഗ്രാമം അല്ലാതെ നല്ലൊരു ഗ്രാമത്തിൻ്റെ ഛായയിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ ഞങ്ങൾ താമസിക്കുകയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത.
0: ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ വീടിനോട് ചേർന്നിട്ട് ഒരു മരം നോക്കാൻ വന്ന ഉളിയന്നെ ഒരു കാരൻ ഞങ്ങളെ വഴി കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വരണം, ഇതൊക്കെ എന്തൊരു ചെറിയ വഴിയാണ്, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വരണം. ഞങ്ങളുടെ നാട്ടിൽ വലിയ വഴികളാണ്, നിറഞ്ഞ മരങ്ങളാണ്, അവിടെ ഒന്ന് വന്ന് ഇങ്ങനെ നിന്നാൽ പോലും ഭയങ്കര അതിന്റെ ശബ്ദത്തിനൊക്കെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് പറയണത്. എന്താണ്, എങ്ങനെയാണ് ആ ഒരു ഭംഗി, പ്രകൃതി ഭംഗിയൊക്കെ പറയാനായിട്ട്?
1: പ്രകൃതിയെ അനുഗ്രഹിച്ച് ഇട്ടിട്ടുള്ള ഒരു ഗ്രാമമാണ്. എന്താണെന്നറിയോ, ഞങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമമില്ല. എവിടെ കുഴിച്ചാലും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ വെള്ളം കിട്ടും. അത് തന്നെ വലിയൊരു മഹാഭാഗ്യമല്ലേ, ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. അതൊരു ഇപ്പം ആലുവയിൽ അത്രയും പറയാൻ പറ്റൂല എന്നർത്ഥം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് വെള്ളത്തിന് ഒട്ടും ക്ഷാമമില്ലാത്തൊരു സ്ഥലം, അത് പറയാൻ തന്നെ ഞങ്ങൾക്കൊരു അന്തസ്സുണ്ടെന്ന്. നാളെ എങ്ങനെയാണെന്നുള്ളതല്ല, പക്ഷെ ഇന്ന് ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആക്കാറ്. അത് തന്നെ ഒരു ഗ്രാമീണ സൗന്ദര്യമല്ലേ, വെള്ളം സഫീഷ്യൻ്റ് ആയിട്ടുള്ള കൃഷികളായാലും ഇതായാലും എല്ലാം നല്ല. പിന്നെ എല്ലാത്തിലുപരി ആ ഗ്രാമം നിറഞ്ഞ് നിൽക്കണം ഞങ്ങളുടെ ക്ഷേത്രം, പുളിയന്നൂരപ്പൻ്റെ ക്ഷേത്രം ഗ്രാമം നിറഞ്ഞേക്കും. അത് പിന്നെ അവിടുത്തെ നല്ല സ്നേഹമുള്ള ആൾക്കാർ, ഒരു വയലൻസ് ഒന്നും ഇല്ലാണ്ട് എല്ലാവരും നല്ല സ്നേഹത്തോടുകൂടി കഴിയുന്ന ഒരു ജനതതി, അവിടെ ജീവിക്കാൻ തന്നാൽ തന്നെ ഒരു സുഖം വേറെയാണ്. അങ്ങനെയുള്ള എല്ലാ ഇതുകളും നമുക്ക് അവിടെ ഉണ്ടെന്നാണ്.
2: ഇപ്പൊ നമ്മൾ ഏതൊരു ദ്വീപിനെ കുറിച്ചാണെങ്കിലും പറയുന്നത് ഇപ്പം പ്രകൃതിയുടെ സൗന്ദര്യം, നമുക്ക് താമസിക്കാൻ രസമാണ്. പക്ഷെ ഒരു ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പൊ പാലം വന്നതിന് ശേഷം ഓക്കെ, ഒരു ബിഫോർ പാലം എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു യാത്രാ സൗകര്യങ്ങളും, അല്ലെങ്കിൽ താങ്കളുടെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് സ്കൂളിൽ പോക്കും ആശുപത്രി പോക്കും ഒക്കെ എങ്ങനെയായിരുന്നു?
1: ആലോചിക്കാൻ പോലും വയ്യായിരുന്നു. കാരണം അല്ലേ, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഒക്കെ അന്ന് കടത്തു കടന്നിട്ടേ പറ്റുള്ളൂ. നാല് വശവും വെള്ളത്താ ചുറ്റപ്പെട്ട ദ്വീപാണ്, ഒരു ഐലൻഡാണ് നിങ്ങൾക്ക്. അപ്പൊ ഫെറിയിലാണ്ട് നമുക്ക് ഒരു ഇതും ഉണ്ടായിട്ടില്ല. അതെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ടൈമിനല്ലേ അതിൻ്റെ ഒക്കെ ഇത് കിട്ടുള്ളൂ. രാവിലെ 5 മണിക്ക് തുറന്നാൽ വൈകിട്ട് 8-8:30 അവർ ക്ലോസ് ചെയ്ത് പോവും. പിന്നെയുള്ള കൺവെൻഷൻ ഒരു സൂലുണ്ടായ വലിയ പാടാണ്, കൊണ്ട് കസരമൊക്കെ എടുത്തൊക്കെ കൊണ്ടുപോകണം, വേറെ ഒരു മാർഗ്ഗമില്ല. അന്ന് കാതങ്ങൾ തണ്ടിട്ട് വേണം ഇവിടെ ആശുപത്രിയിൽ വരണമെങ്കിൽ. അപ്പം അന്ന് ഇന്നതല്ല, അന്നത്തെ ഇതുമായിട്ട് അന്ന് ഇതുമായിട്ടുള്ള വ്യത്യാസം അതാണ്. അന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കൊക്കെ പഠിക്കുമ്പോൾ മഴയത്തൊക്കെ സ്കൂൾ വിട്ട് 4 മണിക്ക് സ്കൂൾ വിട്ട് 7 മണിയൊക്കെ ആയിട്ട് വീട്ടിൽ ചെല്ലാനായിട്ട്, കാരണം ഈ മഴയുടെ വിഷയങ്ങളൊക്കെ ഉള്ള കടത്ത് കിട്ടാൻ പാടാണ്. അങ്ങനെയുള്ള വൈഷമ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നതല്ല സ്ഥിതി, ഇന്ന പിള്ളേര് ബൈക്കിനെ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്.
2: അപ്പോ ചുരുക്കി പറയുകയാണെങ്കിൽ അന്നത്തെ സങ്കടങ്ങളൊക്കെ മാറി എന്ന അന്നത്തെ സന്തോഷങ്ങൾ നിലനിൽക്കുന്ന എല്ലാം കൊണ്ടും തികഞ്ഞൊരു നാടാണ് ഇപ്പോൾ.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.

0: ഉളിയന്നൂർ എന്ന നാട്ടിലാണ് പാട്ടിൻ്റെ നാട്ടുവഴി ഇന്നത്തെ യാത്ര നമ്മൾ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഉളിയന്നൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉളിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. അവിടെയാണ്, ആ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നമ്മൾ ഇപ്പൊ ഉള്ളത്. ഇപ്പൊ നമ്മളൊരു പാട്ടിൽ പറയുന്ന പോലെ തന്നെ ക്ഷേത്രത്തിന്റെ തൊട്ടു പുറത്തായി വളരെ മനോഹരമായ ഒരു ആലും ആൽത്തറയും ഉണ്ട്. സന്ധ്യാനേരങ്ങളിൽ ദീപം തെളിയിക്കാനായിട്ട് ചുറ്റും കുഞ്ഞു കുഞ്ഞു മൺവിളക്കുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അകത്താണെങ്കിലും അതുപോലെ തന്നെ ഒരു വെളിച്ചം കൊണ്ട് ഒരു പോസിറ്റിവിറ്റി കൂടിയുള്ള ഒരു അമ്പലമാണ് ഈ ഉളിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ അമ്പലത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെതായ ആൾ നമുക്ക് പറഞ്ഞു തരട്ടെ.
1: എൻ്റെ പേര് ഹരീഷ് എന്നാണ്. ഉളിയന്നൂർ പല്ലേരുമനയിലെ ഒരു അംഗമാണ്. ക്ഷേത്ര ഊരാഴ്മ കുടുംബങ്ങളിൽ ഒരു കുടുംബമാണ്. നേരത്തെ 10 ഇല്ലക്കാരുടെ വകയായിട്ടായിരുന്നു ഈ അമ്പലം നടന്നുകൊണ്ടിരുന്നത്. അതിൽ 3-4 ഇല്ലക്കാർ പിന്തലമുറയില്ലാണ്ടെയും പലയ്ക്കിലേക്ക് മാറിപ്പോവേണ്ടിയും വന്നതിൻ്റെ പേരിൽ അവരുടെ ഒരു ഓതറൈസേഷൻ അവർ കൂടൽ മണിക്കെന്ന് പറഞ്ഞ ദേവസ്വത്തിന് കൈമാറുന്നു. അപ്പോൾ പുരാതന കാലത്ത് അവരുടേതായ കുറച്ച് കോൺട്രിബ്യൂഷൻ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം സാമ്പത്തികമായിട്ട് അത്രയും വെൽ സെറ്റപ്പിലുള്ള ആൾക്കാർ ഇവിടെ ഇല്ല. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നല്ലൊരു എക്സ്പെൻസ് വരുന്നതാണ്. പെണ്ണയിൽ എന്ത് തന്നെയായാലും വരുന്നത് കൊണ്ട് അവരുടെ ഒരു കോൺട്രിബ്യൂഷനും നാട്ടുകാരുടേതായ ഒരു കമ്മിറ്റികളുടെ ഇതും വെച്ചിട്ടാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. 10-35 വർഷമായിട്ട് നാട്ടുകാർ തന്നെയാണ് ഉത്സവാഘോഷം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. കാരണം ഇവിടെ ആഘോഷങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ശിവനും പാർവതിയും ഉള്ള ക്ഷേത്രത്തിൻ്റെ നേരെ തെക്കുവശം തന്നെ ശിവനും ഗണപതിയുമായിട്ട് ഒരു ക്ഷേത്രം കൂടിയുണ്ട്. രണ്ടും ഒറ്റ കോമ്പൗണ്ടാണ് ഉളിയന്നൂർ മാടത്തലപ്പൻ മഹാദേവ ക്ഷേത്രം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഗണപതിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഏറെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൊട്ടാരക്കര ഗണപതിയാണ്. കൊട്ടാരക്കര ഗണപതി ഇരിക്കുന്ന അതേപോലെ തന്നെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതല്ല, സ്വയംഭുവായിട്ട് വന്നതാണ്. ഇപ്പോൾ ഈ ശിവനും പാർവതി ഇരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ തെടപ്പള്ളി എന്ന് പറയുന്ന ഭാഗത്തായിരുന്നു നേരത്തെ ഗണപതിയുടെ ഇതുണ്ടായിരുന്നത്. അപ്പോൾ അത് അപ്പം നിവേദ്യമാണ് ഗണപതിക്ക് പ്രധാനം. അപ്പോൾ മുൻകാലങ്ങളിൽ പണ്ട് ഇപ്പോൾ ഇതുമാതിരി തേവർക്ക് നേദിക്കാനായിട്ട് അത്താഴപൂജയ്ക്ക് നേദിക്കാനൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഗണപതിക്ക് ഉണ്ടാക്കി വെച്ചാൽ ഒരു അപ്പത്തിൽ നിന്ന് എടുത്ത് അച്ഛന് നേദിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഒരു പിണക്കം കൊണ്ട് ആൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായി തിരിച്ച് ഈ വരുന്ന മാടത്തലപ്പൻ ക്ഷേത്രത്തിൻ്റെ തെക്കുശത്തായിട്ടാണ് ഇത് വന്നതെന്നാണ്. അപ്പോൾ അപ്പം മൂടുന്നതായിരുന്നു പണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി, അതായത് ഒറ്റയപ്പം കൊണ്ട് മൂടുക എന്നുള്ളത്. അത് നമ്മളിപ്പോൾ ഒരു വഴിപാട് വിചാരിച്ച് മൂടാന്ന് പറഞ്ഞാൽ എങ്ങനെ പോലും ഒരു അപ്പത്തിൻ്റെ കുറവ് വരും അവിടെ. അത് പ്രാക്ടിക്കൽ ആവാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചരിത്രം നമ്മളെ പറഞ്ഞ് കേട്ടും വാമൊഴിയായിട്ടും നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറെ സവിശേഷതകളും പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം തന്നെയാണ് മാടത്തലപ്പൻ്റെ ഒപ്പം നിൽക്കുന്ന ഗണപതി ക്ഷേത്രം. കാരണം തെക്കോട്ട് ദർശനമുള്ള ഗണപതി ക്ഷേത്രങ്ങൾ കുറവാണ്. എല്ലാ അമ്പലങ്ങളിലും ഗണപതി ഉണ്ട്, അത് ഒരു ഉപദേവനായിട്ടാണ്. പക്ഷേ ഇവിടെ ശരിക്കും

പറഞ്ഞാൽ ഉപദേവനല്ല, ദേവരുടെ ഒപ്പം തന്നെ സ്ഥാനം വഹിക്കാൻ അർഹതയുള്ള ഒരു ഗണപതിയായിട്ടാണ് നിൽക്കുന്നത്. മാടത്തിലപ്പൻ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉളിയന്നൂർ അമ്പലമൊക്കെ വരുന്നതിനേക്കാളും വളരെ കാലങ്ങൾക്ക് മുമ്പേ ഉണ്ടായതാണ്. പരശുരാമനാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയേക്കുന്നത്. ആ മാടത്തിലപ്പൻ ക്ഷേത്രത്തിൻ്റെ ബിംബം എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടൊരു ശില, കുങ്കുമശില എന്ന് പറയും. നമ്മൾ ഒരാൾ വട്ടത്തിലെത്തി പിടിച്ചാൽ എത്താത്ത അത്രയും വ്യാപ്തിയുള്ള ഒരു വിഗ്രഹമാണ്. ഇന്ന് ആ കുങ്കുമശില എന്ന് പറഞ്ഞത് കിട്ടാൻ വളരെ അപൂർവമാണ്, കിട്ടൽ തന്നെ ഇല്ല. അന്നത്തെ കാലത്ത് കുങ്കുമശിലയിൽ ഉണ്ടാക്കി അത്രയും ഉയരത്തിൽ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണ്. പിന്നെ ഇവിടെ നമ്പൂതിരിമാരും ഭട്ടതിരിമാരും തമ്മിലുള്ളൊരു തർക്കം മൂക്കുകയും ഭട്ടതിരിമാരെ അണ്ടറിലായിരുന്നു മാടത്തിലപ്പൻ ക്ഷേത്രം നടന്നുകൊണ്ടിരുന്ന അഡ്മിനിസ്ട്രേഷൻ അവരായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ഈഗോ ക്ലാഷ് മൂത്ത് അവിടെ വരുന്ന സ്ത്രീകളെ അന്തർജനങ്ങളെയൊക്കെ ഇങ്ങനെ കളിയാക്കലും പിടിക്കലൊക്കെ വന്നപ്പോൾ നമ്പൂരാരും എല്ലാവരുടെയും കൂടി നമ്മുടേതായ ശൈലിയിൽ ആരാധിക്കാനായിട്ട് ഈ ഒരു അപഹാസ്യം കേൾക്കാതെ തൊഴാനായിട്ട് ഒരു ക്ഷേത്രം വേണമെന്നുള്ള ചിന്തയിലാണ് ഈ കുളിയന്നൂർ അമ്പലം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു പെരുന്തേശം നിർമ്മിച്ച അമ്പലത്തിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത്. അതിന് ഒട്ടേറെ സവിശേഷതകളുണ്ട്. 64 വേദങ്ങളും 4 കലകളെയും കൂടി ബന്ധപ്പെടുത്തി 68 കഴുക്കോൽ ഒരാരൂഢത്തിൽ, ഒരാരൂഢം എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ള ചെറിയൊരു സാധനത്തിലാണ് 68 കഴുക്കോൽ കൊണ്ട് കൊള്ളിച്ചിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പെരുന്തച്ചനെ പോലുള്ള ഒരാളുടെ കരവിരുത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ മണ്ഡപത്തിൻ്റെ നിർമ്മാണം അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ബലിക്കല്ല്, അത് മഹാക്ഷേത്രങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്രയും വലിയൊരു ബലിക്കല്ല് മഹാക്ഷേത്രങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും അത്രയും വലിപ്പമുള്ളൊരു ബലിക്കല്ല് ഉണ്ടാവണമെന്നില്ല. കാരണം അകത്തിരിക്കുന്ന ദേവൻ്റെ ആ ഒരു വിഗ്രഹത്തിൻ്റെ ഇതനുസരിച്ചാണ് ബലിക്കല്ലിൻ്റെയും പ്രാധാന്യങ്ങൾ വരുന്നത്. ഇപ്പോൾ അപൂർവം ഇപ്പോൾ ഏറ്റുമാനൂർ അങ്ങനെയുള്ള കുറച്ച് ക്ഷേത്രങ്ങളിൽ മാത്രം, മഹാക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ വലിപ്പമുള്ളൊരു ബലിക്കല്ല് വരിക. പിന്നെ നമ്മുടെ ശ്രീലോകത്തേക്ക് കയറി ചെല്ലുമ്പോൾ പടികളുണ്ട്. ഈ പടികൾ കടന്നിട്ട് വേണം നമുക്ക് സ്ഥലത്തേക്ക് കയറാൻ. തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്ക് ആ ഉത്തരം കാണുമ്പോൾ നമുക്ക് തല മുട്ടുമെന്നൊരു ആശങ്ക തോന്നും. തല മുട്ടും അപ്പോൾ ഒന്ന് കുനിഞ്ഞേക്കാമെന്ന് കരുതി നമ്മൾ കുനിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ തല മുട്ടിയിരിക്കും. അതേസമയം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നേരെ കയറി പോയാൽ എങ്ങനെയാണ്, അങ്ങനെ തന്നെ തിരിച്ചിറങ്ങി വരികയാണെങ്കിൽ, അതായത് നേരെ നിവർന്ന് തന്നെ ഇറങ്ങിപ്പോരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തല മുട്ടില്ല, സുഖമായിട്ട് ഇറങ്ങിപ്പോരാം. നമുക്ക് ചെറിയ പുതിയ ഒരാൾക്ക് വരുമ്പോൾ പുതിയ മേശാന്തി അല്ലെങ്കിൽ അകത്തെ കാര്യങ്ങളൊക്കെ ഒരാൾ വരുമ്പോൾ ഒരു ആശങ്ക തോന്നും. പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു കറുതിരുത്, ഒരു ചെറിയൊരു ടെക്നിക്ക് വരെ പെരുന്തച്ചൻ ആ നിർമ്മാണത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. പിന്നെ കൊത്തുപണികളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു, പക്ഷേ കാലപ്പഴക്കം കൊണ്ടും മറ്റുള്ള ചെറിയ അവശത വന്നതിൻ്റെയിലും നാട്ടുകാരെ സംബന്ധിച്ചിട്ട് ഒരു വൻ എമൗണ്ട് ചിലവാക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലൊന്നും അല്ലാത്തതിൻ്റെ പേരിൽ കുറച്ചൊക്കെ മെയിൻ്റനൻസിന് താമസം വന്നതിൻ്റെ പേരിലും പല സാധനങ്ങളും കാലഹരണപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം മരത്തിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ കലാവിരുന്ന്. അതൊക്കെ മഴ കൊണ്ടാലും വെയിൽ കൊണ്ടും വരുമ്പോഴും നമുക്ക് നാശനഷ്ടം സംഭവിക്കാം.

0: ഇപ്പൊ ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ നമ്മള് പെരുവന മഹാദേവ ക്ഷേത്രമൊക്കെ ആണെങ്കിൽ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ്, അങ്ങനെയൊക്കെ സംരക്ഷിക്കപ്പെടുന്നതാണെന്ന് നമ്മൾ പാട്ടിനാട്ട് വഴിയിൽ പോയതുമായി ബന്ധപ്പെട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കിപ്പോൾ നാട്ടുകാർക്ക് വേണമെങ്കിൽ അങ്ങനെ അപേക്ഷ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതയുണ്ട് ഇതൊന്ന് സംരക്ഷിക്കപ്പെടാൻ?
1: സത്യത്തിൽ 10-12 വർഷം മുമ്പ് ഇതിൻ്റെ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ കിട്ടിയതായിട്ട് പറയണു. പക്ഷേ ആ നോട്ടിഫിക്കേഷൻ കിട്ടിയതല്ലാതെ അവർ ആക്റ്റീവായിട്ട് ഇവിടെ വന്നൊന്നും ചെയ്തതായിട്ട് നമ്മുടെ അറിവിലില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ ഒരു മതിൽ ആനപ്പള്ള മതിൽ എന്നാണ് പറയുക. കാരണം ഇത്തരം മതിലുകളൊന്നും എല്ലാ ദിക്കിലും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ പുതിയ കൺസ്ട്രക്ഷനിൽ പഴയ മോഡലിൽ എവിടെയെങ്കിലും പണിതിട്ടുണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ. ഈ മതിൽ സറൗണ്ടിങ് ചുറ്റും ഉണ്ടായിരുന്നു എന്ന് പറയാം. ഒരു പോർഷൻ മാത്രമേ മുഴുമിപ്പിക്കാതെ ഇരുന്നുള്ളൂ. അത് മുഴുമിപ്പിക്കുന്നതിന് മുമ്പാണ് കോഴി കൂവി നേരം വെളുത്തു. അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഭൂതങ്ങൾ കെട്ടിയതെന്ന് പറയുന്നു. അപ്പോൾ കോഴി കൂപ്പ് നേരം പുലർച്ചെയായി. ഇനി കൺസ്ട്രക്ഷൻ അത് അസാധ്യമാണെന്നുള്ള രീതിയിൽ അവർ പൂർത്തിയാക്കാതെ മടങ്ങിയെന്ന് പറയാം. അപ്പോൾ ഇത്രയും വിസ്താരവും ആനപ്പള്ളാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞൊരു പ്രത്യേക ഷേപ്പിൽ വന്ന് അടിയിൽ ഒന്ന് കൂർത്ത് നല്ല താഴ്ചയിലേക്ക് പോയി. ആ ഒരു രീതിയിലാണ് ഈ മതിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ പണ്ടേ ഞങ്ങളിത് ആവശ്യപ്പെട്ടിരുന്നു സർക്കാരിനോട്, ഇത് ഏറ്റെടുക്കണം. ഏറ്റെടുത്തിട്ട് മാത്രം കാര്യമില്ല, നമ്മളിപ്പോൾ അണ്ടർ എന്നൊരു പേര് വെച്ചിട്ട് കാര്യമില്ല. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ അതേ തനതായ ശൈലിയിൽ സംരക്ഷിക്കണമെങ്കിൽ നല്ല ഫണ്ട് വേണം. കാരണം അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഹോളാണ്, പാമ്പുകളുണ്ടാവും, പൊത്തുകളുണ്ടാവും, പല പല ചെറിയ ചെറിയ സാധനങ്ങൾ ഇറങ്ങി അതിൻ്റെ പേരുണ്ടാവാം. അപ്പോൾ ഞങ്ങളത് പിടിച്ച് ഒരു വലിയ വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കല്ലുകൾ ഇളകും. പലയിലും അങ്ങനെയാണ് സംഭവിച്ചേക്കുന്നത്. ഈ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാടൊക്കെ വെട്ടിത്തരുമ്പോൾ ഇളകി ഇളകിയാണ് ഈ ഒരു പോഷം മാത്രമേ ഇപ്പോൾ നിൽക്കണുള്ളൂ. ശരിക്കും ഇതിൻ്റെ 90% ഈ ഒരു അവസ്ഥയിലായിരുന്നു ഈ മതിലിൻ്റെ നിർമ്മാണം എന്ന് പറയപ്പെടുന്നു.
0: അത് പുരാണ കാണുന്ന മതിലാണോ? അത്
1: ഈ കാണുന്ന മതിലാണത്. അപ്പോൾ അതിനുവേണ്ടി ഒന്നും ചെയ്ത് ഒന്നും ഇവിടെ വന്ന് ആ ഒരു രീതിയിൽ ഇപ്പോൾ പുരാവസ്തു എന്നുള്ള രീതിയിൽ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പഴയ കാലത്ത് വട്ടെഴുത്ത് അതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ കുറച്ച് ശിലകൾ ഇതിനകത്ത് പൊട്ടിക്കിടന്നിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് സംരക്ഷിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. കാരണം അത് സംരക്ഷിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ സംരക്ഷിക്കണം, അല്ലെങ്കിൽ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി അങ്ങനെ ആവാം. അതിനൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ മരത്തിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഫണ്ട് ഇറക്കാനോ, ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതിനുള്ള യാതൊരു നടപടികളും ഇതുവരെ പ്രത്യക്ഷത്തിലുണ്ടായതായിട്ടൊന്നും ഞങ്ങൾക്ക് അറിവിലില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉളിയന്നൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഒരാൾ നടന്നു പോണ കണ്ടാൽ അയാളുടെ ഹിസ്റ്ററി നമുക്ക് അപ്പം മനസ്സിൽ തെളിയും. കാരണം പരസ്പരം എല്ലാവർക്കും അറിയാം. ഏത് കമ്മ്യൂണിറ്റിയിലായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിട്ട് ആരും ആയിക്കോട്ടെ, ഇവിടെ എല്ലാവരും സഹകരിച്ചിരുന്നു. ഇപ്പം എണ്ണ ഇപ്പം അവരെ സംബന്ധിച്ചിട്ട് വിശ്വാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ആ വിശ്വാസങ്ങൾ ഹനിക്കുന്ന തരത്തിൽ നമ്മൾ അവരോട് പെരുമാറാറില്ല എന്ന് അവർക്കറിയാം. അവരും അതനുസരിച്ച് നമുക്കിപ്പോൾ ചിലർ എണ്ണയിട്ട് തരും, ചിലർ നിങ്ങളത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉപദേശങ്ങളും സാധനങ്ങളും മറ്റുള്ള തരാം. അപ്പോൾ ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് ചുറ്റുവട്ടത്തെ എല്ലാവരും ഇതേമാതിരി വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ ചെറാത് വയ്ക്കലും കാര്യങ്ങളൊക്കെ വരും. ഉത്സവകാലത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇവിടുത്തെ ചെറിയൊരു ന്യൂനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ക്ഷേത്ര കോമ്പൗണ്ടിനകത്താണ്. അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ആ ഒരു അന്യമതസ്ഥർക്ക് പ്രവേശനം ഇല്ലാന്നുണ്ടെങ്കിൽ അവരത് വയലേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുമില്ല. അത് ഏറ്റവും രസം. അല്ല, ഈ മതിലിൻ്റെ മുകളിലൊക്കെ ഇരുന്നിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ ഈ ആനപ്പുള്ള മതിൽ അതിൻ്റെ ആ പുറത്ത് അവിടെ ഇരുന്ന സ്റ്റേജിലെ പ്രോഗ്രാം കാണാം. എല്ലാവരും സകുടുംബമായിട്ട് വരും. പിന്നെ ഒരു ചെറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു നമുക്ക് ഷുവർറ്റി പറയാൻ പറ്റില്ല മതിലിൻ്റെ അവസ്ഥയിൽ. കാരണം പാമ്പോ കാര്യങ്ങൾ, അപ്പോൾ അത് അവർക്കും അറിയാം. എന്നാൽ പോലും അവർ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് കണ്ടത് ആസ്വദിക്കാൻ ശ്രമിക്കും. ഒപ്പം തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ട്രസ്റ്റിൻ്റെ ഫോർമേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളിത് തൊട്ടടുത്ത ഗണപതി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട്, അവിടെ പിന്നെ പ്രശ്നമില്ല. ഈ സ്റ്റേജ് അങ്ങോട്ട് മാറ്റാനുള്ള ഒരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നു.

സാമ്പത്തിക പ്രതിസന്ധി മൂലം ഞങ്ങളിങ്ങനെ നിൽക്കണതിനിടയ്ക്കാണ് ചില ട്വിസ്റ്റുകളൊക്കെ വന്നതിൻ്റെ വില. കാരണം അപ്പോൾ അതാണെങ്കിപ്പോൾ നമുക്ക് എല്ലാവർക്കും കസേര ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും, എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റും. ശരിക്കും നാടിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് 10 ദിവസം ഇത് നടക്കാറ്. ഉത്സവത്തിന് ഞങ്ങൾ കൊടിക്കൂറ എഴുന്നള്ളിപ്പെന്ന് പറഞ്ഞ ഒരു ഇത് ചങ്ങലുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഒരാളുടെ പരിപാടായിട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ മിക്കവാറും എല്ലാവരും നാട്ടിലെല്ലാവരും അതിനകത്ത് ജാതിയോ മതോ പിള്ളേരോ ഇതൊന്നുമില്ല, എല്ലാവരെയൊക്കെ വന്ന വഴി അലങ്കരിക്കാനും ദൈവം തെളിയിക്കാനായിട്ടായാലും എന്തായാലും അല്ലെങ്കിലും കുളിച്ച് വൃത്തിയായിട്ട് അവർ പാർട്ടിസിപ്പേഷനിൽ അവർ ആ വരുന്ന വഴിയിൽ വൃത്തിയായിട്ട് കാണിക്കും. ഇന്ന് വരെ ഒരു വർഗീയ സംഘർഷം ഇല്ലാത്ത ഏറ്റവും കേരളത്തിൽ നമുക്കറിയാം ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് പറയാൻ പറ്റിയ സ്ഥലമാണ് പെരുന്തച്ഛൻ്റെ നാടായ ഉളിയന്നൂർ ഗ്രാമം.

0: പോസിറ്റിവിറ്റി ഉള്ള ഒരു സ്ഥലമായിട്ട് തോന്നി ഇപ്പൊ ആലത്തറ. ഈ നമ്മള് ആലത്തറയ്ക്ക് തൊട്ടടുത്ത് കാണുന്നത് അമ്പലക്കുളമാണോ?
1: ഇത് അമ്പലത്തിൻ്റെ മഹാദേവ ക്ഷേത്രം പാർവതി രണ്ടും ഉളിയന്നൂർ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലകത്തായിട്ട് ക്ഷേത്ര കോമ്പൗണ്ടിപ്പുറത്തായിട്ട് മണ്ണിടാൻ വേണ്ടിയിട്ട് എടുത്തൊരു കുഴിയായിരുന്നു, അങ്ങനെയാണ് പറയുന്നത്. ആ കുഴി പിന്നീട് ഒരു കുളത്തിൻ്റെ ആകൃതിയിൽ ആയി മാറി. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരും അന്നതും ഇപ്പോൾ ഈ ഇടക്കാലം കൊണ്ടാണല്ലോ നമുക്ക് വസ്തുവിനൊക്കെ ഇത്തിരി മൂല്യം വേണ്ട. അന്നൊന്നും ഇല്ലാതെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് അമ്പലത്തിൻ്റെ ആവശ്യത്തിന് എടുത്തു എന്ന് പറയാം. ശരിക്ക് ദിക്കറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുളം ഉണ്ടായിരുന്നു. അതിപ്പോൾ നിലനിൽക്കുന്നത് നമ്മുടെ ആലുവ പുളിഞ്ചോട് ട്രാഫിക് സിഗ്നലിന് തൊട്ടടുത്തായിട്ട് ഒരു ലോറി വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ട്. ആ ലോറി വർക്ക്ഷോപ്പ് ആ ഭാഗത്ത് റെയിലൊക്കെ നിൽക്കുന്നത് ആ കുളത്തിൻ്റെ മുകളിലാണെന്ന് പറയുന്നു. പിന്നെ വെച്ചാൽ അത് ഇടക്കാലം കൊണ്ട് മണ്ണിട്ട് മൂടി. കാരണം അന്നൊന്നും ഇത്രയും ചരിത്ര പ്രാധാന്യം ഒന്നും ആരും നോക്കുന്നില്ല. ഒരു ട്രാക്ക് വരുന്നു, അപ്പോൾ ആ ട്രാക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവിടെ എന്തൊക്കെയാന്ന് വെച്ചാൽ അതൊക്കെ നിർത്തി പോകണമെന്നല്ലാതെ. കാരണം ഈ പുഴ വന്നതോടുകൂടി, ആ ചരിത്രം അറിയാലോ, കുളത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഇത് കൊണ്ട് പുഴ വന്നതിൻ്റെ ആരും അങ്ങോട്ട് പോകാതെ പുഴ മറികടന്ന് പിന്നെ ഒരു ജലാശയം മറികടന്ന് വേറെ ജലാശയത്തിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. പ്രാഥമിക കാര്യങ്ങൾക്ക് ഇപ്പോൾ സന്ധ്യാവന്തരം കാലുകളിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ജലാശയം മതി. അപ്പോൾ അപ്പുറത്തേക്ക് ആരും പോകേണ്ട. അത് കാലക്രമേണ ഏതാണ്ട് നിർജീവാവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് റെയിലിൻ്റെ പ്രൊജക്റ്റ് വരുന്നതും. അപ്പോൾ റെയിൽ വെച്ചു, ബാക്കി സ്ഥലം മൂടി. അപ്പോൾ അത് പിന്നെ പുറമ്പോക്കിൽ വന്നിട്ട് അങ്ങനെയാണ് അതിൻ്റെ വന്നത്. അപ്പോൾ ആ കുളം നിലവിലുണ്ടായിരുന്നു, പക്ഷേ പിൽക്കാലത്ത് അത് നാശനഷ്ടം സംഭവിച്ചു. ഇപ്പം എന്താ, ഇനി അത് കുഴിച്ചൊക്കെ നോക്കി കഴിഞ്ഞാൽ റെയിൽ പോയി കുഴിച്ച് നോക്കണമെന്ന് പ്രാക്ടിക്കലല്ല. എന്തായാലും അതിൻ്റെ ചരിത്രപരമായ അവശേഷിപ്പുകളൊക്കെ കാണണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പുഴ വരുന്നതിന് മുമ്പ് ഇതെല്ലാം ഉളിയന്നൂർ ഗ്രാമമായിരുന്നല്ലോ. 64 ഗ്രാമത്തിലായിരുന്നു ഒരു ഗ്രാമം. കോടനാടൊക്കെ ആനക്കുഴിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വാരിക്കുഴി, ആന പിടിക്കാനുള്ള വാരിക്കുഴി ഉൾപ്പെടെ സാധനങ്ങൾ. കാരണം 60 കേരളത്തിൻ്റെ 64 പീസിൽ ഒരു പീസാണ് ഉളിയന്നൂർ. ഒരു വില്ലേജോ ഒരു പഞ്ചായത്തോ ഒരു പോസ്റ്റ് ഓഫീസോ അല്ലെങ്കിൽ ഒരു വാർഡോ ആയിരുന്നില്ല. ഒരു ഒരു സങ്കേതം തന്നെയായിരുന്നു. അപ്പോൾ അന്ന് കോടനാട് പല സ്ഥലങ്ങളിലും ആനക്കുഴികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന അത്രയും പ്രൗഢഗംഭീരമായ ഒരാളായിരുന്നു ഉളിയന്നൂർ തേവർ. പക്ഷേ പിൽക്കാലം കൊണ്ട് എന്ന് വെച്ചാൽ ഇടക്കാലത്തൊന്നും ആർക്കും വസ്തുവിന് മൂല്യമൊന്നുമില്ലല്ലോ. ആൾക്കാർ വരുന്നു, താമസിക്കുന്നു. ആ അതുമാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഉളിയന്നൂർ തന്നെ ഏതാണ്ട് 90% സ്ഥലങ്ങളും ഇല്ലക്കാർ അല്ലെങ്കിൽ അമ്പലം, ചാലമന, പല്ലേരിമന, കാരമംഗലം, അങ്ങനെ 4 ഇല്ലക്കാരും ക്ഷേത്രം, ഈ 5 പേരെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ തന്നെ ഇവിടെ ഉള്ളൂ. കാരണം പലരും പട്ടയം വാങ്ങാനായിട്ട് പെർമിഷൻ മേടിക്കുമ്പോൾ, ഞങ്ങളൊക്കെ കമ്മിറ്റിയിലിരിക്കുമ്പോൾ അമ്പലത്തിൽ വരാറുണ്ട്, അപേക്ഷ തരാറുണ്ട്. കാരണം അതിൻ്റെ ഇത് കിടക്കുന്നത് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം എന്നുള്ളത്. അപ്പോൾ ഒഫീഷ്യലായിട്ട് കമ്മിറ്റിക്കാർ അതിന് NOC കൊടുത്താൽ മാത്രമേ അവരുടെ പേരിലേക്ക് പോക്കുവരെ ഇത് കിട്ടുള്ളൂ. കാരണം അതിൽ തേവരുടെ പേരിലാണ്. അപ്പോൾ ഒട്ടേറെ പുളിയന്നൂരായാലും തൊട്ടടുത്ത് ഇറങ്ങി കുഞ്ഞുണ്ണിക്കരയിലും പ്രാന്തപ്രദേശങ്ങളിലെല്ലാം ഏലൂക്കര, തൊട്ടടുത്ത് ഏലൂക്കര വരെ പല സ്ഥലങ്ങളിലും നമ്മുടെ അടുത്ത് വരാറുണ്ട്. പിന്നെ ഇപ്പോൾ വില്ലേജും അത്രയും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയി തുടങ്ങിയത് ഇടക്കാലത്താണല്ലോ. അതിനു മുമ്പ് ഇപ്പോൾ വില്ലേജിലൊരു അപേക്ഷ കൊടുത്താലും ക്ഷേത്രത്തിൻ്റെ തന്നെ എതിർപ്പ് ആർക്കും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവണം. കാരണം അത്രയും ഏരിയ ഉളിയന്നൂർ അവർക്ക് ഉണ്ടായിരുന്നു.
0: ഇപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കാൻ, ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു മന അല്ലെങ്കിൽ ക്ഷേത്രം നടത്തിപ്പ് കൂടുമ്പോൾ, ഇപ്പോൾ നമ്മളൊക്കെ സിനിമയിൽ കാണുന്ന മന എന്നൊക്കെ പറയുമ്പോൾ ഒരു തറവാട് വീട് പോലെയൊക്കെയാണ്. ഇപ്പോൾ ഉളിയന്നൂര് വീടുകളൊക്കെ എങ്ങനെയാണ്? പഴയ തറവാട് ശൈലിയിൽ ഏതെങ്കിലുമൊക്കെ വീട് ബാക്കിയുണ്ട്? നമ്മൾ വരുന്ന വഴിക്കൊന്നും കണ്ടില്ല. അങ്ങനെ നമ്മൾ സിനിമയിൽ കാണുന്ന മന പോലത്തെ ഏതെങ്കിലും മനകൾ?
1: ഉളിയന്നൂര് മനകളും മനക്കാരും ഒട്ടേറെ ഉണ്ട് ഇപ്പോഴും. അവരപ്പോൾ എന്താ വെച്ചാൽ കുട്ടികളും മക്കളും മരുമക്കളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 1-2 മനകൾ 4-8 ഉണ്ടായിരുന്നു. അതെല്ലാം കാലാന്തരത്തിൽ പൊളിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നു. കാരണം പരിചരിക്കാനുള്ള ചിലവ്, ബുദ്ധിമുട്ട്, കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്. പല്ലേരി മനയിൽ ഒരു 12 കെട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഉളിയന്നൂരുള്ളതിൽ 4 കെട്ട് വെച്ചാൽ 4 കെട്ട് വെച്ച് 3 എണ്ണം, 3-4 കെട്ട് കൂടിയതാണ് 12 കെട്ട്. അങ്ങനെ 1 എണ്ണമാണ് ഇപ്പം നിലവിൽ ഉള്ളത്.
0: അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ?
1: അവിടെ ഫാമിലി താമസിക്കുന്നുണ്ട്. അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് സ്ട്രെയിൻ എടുത്തിട്ടാലും ചെയ്തിട്ടാലും ആ പഴയ പ്രൗഢിയോടുകൂടി തന്നെ അതിനെ സംരക്ഷിച്ച് പോരുന്നുണ്ട്. മറ്റ് 2-3 എണ്ണം കാലക്രമേണ അവർക്കത് മാറ്റേണ്ടി വന്നു, പുതിയത് പണിയാണ്. കാരണം പൊളിച്ചു പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എമൗണ്ടിലൊന്നും നിൽക്കണ ഒരു ഇതല്ല.

പാട്ടിന്റെ നാട്ടുവഴിയിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഉളിയന്നൂരിന്റെ വിശേഷങ്ങളാണ്. ഈ നാടിന്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത ആഴ്ച പാട്ടിന്റെ നാട്ടുവഴിയിൽ കേൾക്കാം. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഫെറിൻ ആൻഡ് ഹസീന, നിർവഹണം റിയ.

ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. മാറ്റിയെടുക്കാം മാലിന്യങ്ങളെ. ലോക ശുചീകരണ ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിപാടി. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സുമി ചെറിയാൻ, ചോറ്റാനിക്കര കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ്, കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ വേണു രാഘവൻ എന്നിവർ പങ്കെടുക്കുന്നു. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. PM FME പദ്ധതി. കേരളത്തിലുടനീളം ഗ്രാമീണ വ്യവസായ വൽക്കരണത്തിന്റെയും സ്വാശ്രയത്വത്തിന്റെയും സംരംഭകത്വത്തിന്റെയും ഊർജമായി ഉയർന്നു വന്നിട്ടുള്ള കേന്ദ്ര പദ്ധതിയാണ് പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PM FME. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാൻ പ്രകാരം രൂപീകരിച്ചതും കേന്ദ്രവും സംസ്ഥാനവും 60-40 അനുപാതത്തിൽ ഫണ്ട് പങ്കിടുന്നതുമായ ഈ കേന്ദ്ര പദ്ധതി പരമ്പരാഗത കാർഷിക രീതികളെ ആധുനിക വ്യാവസായിക സാധ്യതകളുമായി ബന്ധിപ്പിക്കുന്നു. മൂലധനം, വായ്പ, നവീകരിച്ച ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ ചെറുകിട കുടുംബ സംരംഭങ്ങളിലേക്കും പ്രാദേശിക കൂട്ടായ്മകളിലേക്കും സന്നിവേശിപ്പിക്കുന്നതിലൂടെ പദ്ധതി അടിസ്ഥാന ഭക്ഷ്യ ഉൽപാദനത്തെ മത്സരാധിഷ്ഠിതവും സംഘടിതവുമായ ഒരു മേഖലയാക്കി മാറ്റുന്നു. പദ്ധതിയുടെ കാതലായ ശക്തി അതിന്റെ ബഹുതല സാമ്പത്തിക സാങ്കേതിക ഇടപെടലുകളിലാണ്. വ്യക്തിഗത സംരംഭകർ, സ്ഥാപനങ്ങൾ, മൈക്രോ എന്റർപ്രൈസസ് എന്നിവയ്ക്ക് പ്രോസസിംഗ് മെഷീനറികൾ നവീകരിക്കുന്നതിനും അവരുടെ സൌകര്യങ്ങൾ നവീകരിക്കുന്നതിനുമായി 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് മൂലധന സബ്സിഡിയിൽ യൂണിറ്റിന് 10 ലക്ഷം രൂപ വരെ പ്രയോജനം ലഭിക്കുന്നു. കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾക്ക് അടിയന്തര പ്രവർത്തന മൂലധനവും അടിസ്ഥാന ഉപകരണ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി ഈ പദ്ധതി അംഗത്തിന് 40,000 രൂപയും സ്വയം സഹായ സംഘത്തിന് 4 ലക്ഷം രൂപ വരെയും ധനസഹായം നൽകുന്നു. കൂടാതെ കർഷക ഉൽപാദക സംഘടനകൾ, സഹകരണ സ്ഥാപനങ്ങൾ, സ്വയം സഹായ ഫെഡറേഷനുകൾ എന്നിവയ്ക്ക് കോൾഡ് ചെയിനുകൾ, സെക്കൻഡറി പാക്കേജിംഗ് സൌകര്യങ്ങൾ, ടെസ്റ്റിംഗ് ലാബുകൾ എന്നിവ പോലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് 35% മൂലധന സബ്സിഡി ലഭിക്കും. ഇത് 3 കോടി രൂപ വരെയാണ്. അതേസമയം ബ്രാൻഡിംഗ്, നവീന പാക്കേജിംഗ്, മാർക്കറ്റിംഗ് റോൾ ഔട്ടുകൾ എന്നിവയ്ക്കായി 50% ഗ്രാന്റും ലഭിക്കും. ഒരു ജില്ല ഒരു ഉൽപ്പന്നം ചട്ടക്കൂടിൽ കേരളത്തിന്റെ വൈവിധ്യമാർന്ന കാർഷിക കാലാവസ്ഥാ മേഖലകളെയും വ്യതിരിക്തമായ വിളകളെയും ഈ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നു. പത്തനംതിട്ടയും കാസർഗോഡും ചക്ക സംസ്കരണം, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ എന്നിവിടങ്ങളിൽ മൂല്യവർദ്ധിത നാളികേര ഉൽപ്പന്ന ശൃംഖലകൾ, എറണാകുളം പൈനാപ്പിൾ, ഇടുക്കി സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിങ്ങനെയാണ് നിശ്ചയിച്ച് പ്രവർത്തിച്ചു വരുന്നത്. തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിലെ കോമൺ ഇൻക്യുബേഷൻ സെന്റർ പോലുള്ള പ്രത്യേക അടിസ്ഥാന സൌകര്യങ്ങൾ ഉയർന്ന സാധ്യതയുള്ള ക്ലസ്റ്ററുകളെ പിന്തുണയ്ക്കുന്നു. ഇത് പഴങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, നെല്ല് എന്നിവയുടെ പരിശോധനയ്ക്കും സംസ്കരണത്തിനും മൈക്രോ പ്രോസസറുകൾ നൽകുന്നുണ്ട്. PM FME പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിൽ മീഡിയം കാറ്റഗറിയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനത്തിനുള്ള കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ അവാർഡ് കേരളത്തിന് ലഭിച്ചു. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ നേടിയ കേരളം 10,175 മൈക്രോ സംരംഭങ്ങൾക്ക് വായ്പ നൽകുകയും ഗ്രാന്റിനെയ്ഡ് മൂലധന സബ്സിഡികൾക്കായി 195.04 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. ഈ വിജയത്തിന് ഒരു പ്രധാന സംഭാവന നൽകിയത് കുടുംബശ്രീ മിഷനാണ്. ഇത് 1,000 കണക്കിന് സ്ത്രീകൾ നയിക്കുന്ന അയൽക്കൂട്ടങ്ങൾക്ക് മൂലധനമായി 10,000 കോടി രൂപ സംഭാവന ചെയ്തു. മാത്രമല്ല, ഗാർഹിക കാറ്ററിംഗ്, കോട്ടേജ് യൂണിറ്റുകളെ അംഗീകൃതവും പണമുണ്ടാക്കുന്നതുമായ സംരംഭങ്ങളാക്കി വിജയിപ്പിക്കുകയും ചെയ്തു. PM FME പദ്ധതിയുടെ സംസ്ഥാനത്തിന്റെ വിശാലമായ വ്യാവസായിക മുന്നേറ്റത്തിന് ഊർജം നൽകുന്നത് കേരളത്തിലെ മൈക്രോ സംരംഭങ്ങളെ സുസ്ഥിരവും ദീർഘകാലം നിലനിൽക്കുന്നതുമായ വികസനത്തിന് അടിത്തറപ്പാകുന്നു. സ്റ്റാൻഡേർഡ് പാക്കേജിംഗ്, മെച്ചപ്പെട്ട ഭക്ഷ്യ സാങ്കേതിക വിദ്യ, കർശനമായ സർട്ടിഫിക്കേഷനുകൾ എന്നിവ വാക്വം ഫ്രൈഡ് ബനാന, ജാക്ക് ഫ്രൂട്ട് ചിപ്സ് മുതൽ റെഡി ടു കുക്ക് തേങ്ങ, ഇമ്പോർട്ടഡ് ഗ്രേപ്പ് സുഗന്ധവ്യഞ്ജനങ്ങൾ വരെയുള്ള ഉൽപ്പന്നങ്ങളെ പ്രാദേശിക അതിരുകൾ മറികടന്ന് മധ്യപൂർവേഷ്യയിലുടനീളമുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലേക്കും മറ്റ് വിദേശ വിപണികളിലേക്കും എത്തിക്കാൻ പ്രാപ്തമാക്കുന്നു. അടിസ്ഥാന ഭക്ഷ്യ ഉൽപാദകരെ സംരംഭകരാക്കി മാറ്റുന്നതിലൂടെ PM FME സംസ്ഥാനത്തുടനീളം തൊഴിൽ, സ്ത്രീ ശാക്തീകരണം, മൂല്യവർദ്ധിത കാർഷിക അഭിവൃദ്ധി എന്നിവ ഉറപ്പാക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashwani. The news is read by Nishit Kumar. President Draupadi Murmu has

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. മാറ്റിയെടുക്കാം മാലിന്യങ്ങളെ, ലോക ശുചീകരണ ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിപാടി. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സുമി ചെറിയാൻ, ചോറ്റാനിക്കര കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സജിത ദാസ്, കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ വേണു രാഘവൻ എന്നിവർ പങ്കെടുക്കുന്നു. 7:20 വിപണി വാരാന്ത്യാവലോകനം. 7:25 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. UPI ഇടപാടിന് ചാർജ്. തുടർന്ന് സേവന വാർത്തകൾ. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. തുടർന്ന് FM ഈവനിംഗ്. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി, കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. ഓ ലവ്ലി, വെൽ ഡൺ, ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും, പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
2: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ KS കൃഷ്ണകുമാർ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പ ദശകം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം. 7:00 മഹിത മലയാളം. 7:10 ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ FM ഡയറി തുടരും. ഇതിൽ സമകാലികം. കേരള പോലീസിന്റെ DDAD ബോധവൽക്കരണ പരിപാടി. 7:50 നോവൽ പാരായണം, തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ, ആയുർവിചാരം, ആധുനിക കാലഘട്ടത്തിൽ ആയുർവേദത്തിന്റെ പ്രസക്തി, ഡോക്ടർ PK ലതികയുമായ അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
4: ഗാനം. പ്രകൃതിയുടെ രുചി.
0: നാളെ രാവിലെ 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ. 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:55 നാട്ടുവിശേഷം. 11 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് സഹയാത്രിക, സംരംഭക കീർത്തി രവീന്ദ്രനുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: അറിയിപ്പുകൾ തുടരുന്നു. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. തുടർന്ന് വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിയാം. ഇതേ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി ഉളിയന്നൂർ ആദ്യഭാഗം. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: നാളെ വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
3: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: നാളെ രാത്രി 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, കേരള പോലീസിന്റെ DDAD ബോധവൽക്കരണ പരിപാടി. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു രണ്ടാം ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9 മണിക്ക് News@9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം, പെരുവനം കുട്ടൻമാരാർ പങ്കെടുക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് ബോംബെ SJ ശ്രീയുടെ സംഗീത കച്ചേരി, ഉഷാ രാജഗോപാലൻ വയലിൻ, AS രംഗനാഥൻ മൃദംഗം, PS പുരുഷോത്തം ഗഞ്ചിറ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അറിയിപ്പ് കഴിഞ്ഞു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
3: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് ജി വേണുഗോപാൽ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് മുല്ലനേഴി, സംഗീതം A. അനന്തപത്മനാഭൻ.

മുല്ലനെഴി വരികളെഴുതി എ അനന്തപത്മനാഭൻ സംഗീതം നൽകി ജി വേണുഗോപാൽ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. മധുരം ഗീതം ലളിതഗാനം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത്. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കാണ് നിയമനം. ഒഴിവ് 1. ഓട്ടിസം, പ്രത്യേക പഠന വൈകല്യം, 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് https://hckrecruitment.kerala.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. https://hckrecruitment.kerala.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കെൽട്രോൺ കോട്ടയം നോളജ് സെന്ററിൽ പൈതൺ ഫുൾ സ്റ്റാക്ക് വിത്ത് AI, ഡേറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ സയൻസ് ആൻഡ് അനാലിറ്റിക്സ്, ഫണ്ടമെന്റൽസ് ഓഫ് ജനറേറ്റീവ് AI, AR, VR, MR എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. യോഗ്യത SSLC +2. വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 62 82 84 17 72, 62 82 84 17 72. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയോട് അനുബന്ധിച്ച് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 1-2 തീയതികളിൽ കാസർഗോഡ് റാണിപുരത്തേക്ക് ട്രക്കിംഗ്

0: ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 18-35 മധ്യേ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. 1,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. വയസ്സ് തെളിയിക്കുന്ന രേഖ സഹിതം ALPYDYC@gmail.com എന്ന മെയിൽ അഡ്രസ്സിൽ അപേക്ഷ നൽകാം. അവസാന തീയതി 24. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 98-47-13-38-66. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി ALPYDYC@gmail.com. കേരളം ഹൈക്കോടതി എസ്റ്റാബ്ലിഷ്മെന്റ് ഗാർഡനർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഗാർഡനിംഗ് അല്ലെങ്കിൽ VHSC ഇൻ നഴ്സറി ഇൻ മാനേജ്മെന്റ് ആൻഡ് ഓർണമെന്റൽ ഗാർഡനിംഗ് ആണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ 1986 ജനുവരി 2 2008 ജനുവരി 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഉദ്യോഗാർത്ഥി റിക്രൂട്ട്മെന്റ് പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04842-56-22-35. 04842-56-22-35. കോട്ടയം ജില്ലയിലെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി ധനസഹായത്തിന് 10 അപേക്ഷിക്കാം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ, കരമൊടുക്കിയ രസീത്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രവും സഹിതം കലക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കലക്ടർ, ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ, കലക്ടറേറ്റ്, കോട്ടയം എന്ന വിലാസത്തിലോ ലഭ്യമാക്കണം. വെബ്സൈറ്റ് വിലാസം www.minoritywelfare.kerala.gov.in. www.minoritywelfare.kerala.gov.in.
1: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
2: വേണ്ട, ആദ്യം സേവിങ്സ്.
1: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെ ആകൂ ടെൻഷൻ ഫ്രീ. എന്നാലും ആ ജിമിക്കി പോകുന്നു, അതോ ഇഞ്ചക്ഷൻ വേണോ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഡിപ്ലോമ ഇൻ ഓഡിയോ പ്രൊഡക്ഷൻ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. അക്കാദമിയുടെ തിരുവനന്തപുരം, കൊച്ചി സെന്ററുകളിലാണ് ക്ലാസ് നടക്കുന്നത്. വിശദ വിവരങ്ങൾക്ക് അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.kma.ac.in. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 7356-75-1960. നമ്പർ ആവർത്തിക്കാം, 7356-75-1960. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കേക്ക് മേക്കിംഗ് കോഴ്സിൽ സൗജന്യ പരിശീലനം നൽകുന്നു. 18 മുതൽ 49 പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04812-30-33-07. 04812-30-33-07. ഇമെയിൽ വിലാസം RSETIKTM@SBI.co.in. RSETIKTM@SBI.co.in. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. സമയം 6 കഴിഞ്ഞ് 29:48. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: രാമേട്ടാ 100 ഗ്രാം പേട തരൂ.
1: 250 ഗ്രാമിൽ കുറവ് കിട്ടില്ല.
0: അയ്യോ അതെന്താ,
1: മിനിമം വാങ്ങിയല്ലേ പറ്റൂ.
0: അല്ല ചേട്ടാ, ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് പോലും മിനിമം ബാലൻസ് ചോദിക്കാറില്ല.
2: ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ലാതെ?
0: അതെ.

0: ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് BSBD അക്കൗണ്ട്. ഇതിൽ മിനിമം ബാലൻസ് വേണ്ട, പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ATM കം ഡെബിറ്റ് കാർഡ്, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം ലഭിക്കും, അതും ഒരു ചാർജും ഇല്ലാതെ.
1: അത് കൊടുത്തേക്ക്. RBI പറയുന്നു BSBD അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട, മാക്സിമം സൗകര്യങ്ങൾ ഉറപ്പ്.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനാചരണം നാളെ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18th ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിരസിച്ച സംഭവത്തിൽ കേന്ദ്രത്തിന് കത്തയച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി വട്ടവടയിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ പ്രാദേശിക ആഗോള തലങ്ങളിൽ മികച്ച സഹകരണം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ചരിത്രപരമായി കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ. PT ഉഷ, അഞ്ജു ബോബി ജോർജ്, MD വത്സമ, TC യോഹന്നാൻ, PR ശ്രീജേഷ് തുടങ്ങിയവർ ഇതിനുദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി TE സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പള്ളാത്തുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. 18th ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകാതിരുന്ന സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കത്ത് നൽകി. ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട സിനിമകൾക്കുൾപ്പെടെ പ്രദർശനാനുമതി ലഭിക്കാത്തത് മേളയുടെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. ഈ മാസം 25 മുതൽ 30 വരെ തിരുവനന്തപുരത്താണ് മേള. സംസ്ഥാനത്ത് 6 മാസം റേഷൻ വാങ്ങാത്ത കാർഡുകൾ ഡീആക്ടിവേറ്റ് ചെയ്യും. എല്ലാ മാസവും 21 ഇത്തരം കാർഡുകൾ കണ്ടെത്തി അടുത്ത മാസം 1 മുതൽ റേഷൻ വിഹിതം ലഭിക്കാത്ത വിധം ആയിരിക്കും ഡീആക്ടിവേറ്റ് ചെയ്യുക. സമയപരിധിക്കുള്ളിൽ EKYC പൂർത്തിയാക്കാത്ത കാർഡുകൾ അസാധുവാക്കി ഡാറ്റാബേസിൽ നിന്ന് നീക്കം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. കർഷകരുടെ ക്ഷേമത്തിനും സാധാരണ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന സോളാർ പ്ലാന്റുകൾ കുറഞ്ഞ ചെലവിൽ സ്ഥാപിക്കാൻ അവസരമൊരുക്കുന്ന PM സൂര്യഘർ പദ്ധതിയുടെ ഗുണഭോക്താവ് കോട്ടയം സ്വദേശി സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.

0: എൻ്റെ പേര് സുരേഷ് കുമാർ. കോട്ടയം ജില്ലയിൽ നട്ടശ്ശേരിക്കരയിലാണ്. സൂര്യഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സോളാർ പദ്ധതി എനിക്ക് കിട്ടുകയുണ്ടായി. എൻ്റെ ഗുണം വളരെ വലുതാണ്. കാരണം
1: തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. പൊഴിയൂർ കടൽഭിത്തി നിർമ്മാണ ഉദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി നിർവഹിക്കും. പൊഴിയൂർ കൊല്ലംകോട് തീരപ്രദേശങ്ങളിലെ അതിരൂക്ഷമായ കടലാക്രമണത്തിന് ഇതിലൂടെ ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ മോൻസ് ജോസഫ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ ഇന്ത്യൻ സംഘം വെള്ളിമെഡൽ നേടി. മലയാളി താരം വിദർശ വിനോദ്, ഇളവേനിൽ വാളരവൻ, സോനം മസ്കർ എന്നിവരാണ് ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ചത്. 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വ്യക്തിഗത ഇനത്തിലും ഇളവേനിൽ വാളരവന് വെള്ളിമെഡൽ ലഭിച്ചു. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ അഭിനന്ദിച്ചു. അതേസമയം വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ കടന്നു. 2nd semiയിൽ ബംഗ്ലാദേശിനെ 114 runsിന് പരാജയപ്പെടുത്തിയാണ് ടീം ഇന്ത്യ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. വനിതാ 10 മീറ്റർ എയർ റൈഫിൾ ടീം അംഗം വിദർശ വിനോദ് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിനിയാണ്. മകളുടെ മെഡൽ നേട്ടത്തിലെ സന്തോഷം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് വിദർശയുടെ മാതാപിതാക്കൾ.
3: വളരെ സന്തോഷം. എയർ റൈഫിളേക്ക് മോളെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് അധികം കാലം ആയില്ല. എയർ റൈഫിൾ 3 പൊസിഷൻ ആണ്, 3P ആണ് മോളുടെ മെയിൻ ആയിട്ടുള്ള ഇവന്റ്. അപ്പൊ എയർലേക്ക് ഇപ്പൊ കുറഞ്ഞ കാലം കൊണ്ടാണ് എയർ റൈഫിളിലേക്ക് പോയത്. പക്ഷെ അതിലിപ്പോ ഇന്ത്യയിൽ ഇപ്പൊ 4th സ്ഥാനത്തായിരുന്നു. അപ്രതീക്ഷിത മേഖലയാണ് ഇങ്ങനൊരു അതിൽ സന്തോഷം പങ്കുവെക്കാൻ. പെട്ടെന്ന് ചോദിക്കാൻ പറയാ വാക്കുകൾ.
1: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ 4 രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇടുക്കി വട്ടവട കോട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. അമ്മൻകോവിൽ ഭാഗത്ത് കൃഷിസ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ബാലകൃഷ്ണൻ, ചിന്നു എന്നിവരാണ് മരിച്ചത്. ബാലകൃഷ്ണന്റെ ഭാര്യ മാരിയമ്മയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ ഉരുൾപൊട്ടി ഗതാഗതം തടസ്സപ്പെട്ടു. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ തീക്കോയ്ക്കും വാഗമണ്ണിനും ഇടയിൽ കാരിക്കാട് ടോപ്പ് ഭാഗത്ത് വൈകിട്ടോടെയായിരുന്നു സംഭവം. പ്രദേശത്ത് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. അതേസമയം മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുകയാണ്. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീഷണിയായ മോഴ ആനയെ മയക്കുപിടി വെച്ച് പിടികൂടി സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാനുള്ള നടപടികൾ അവസാനഘട്ടത്തിൽ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: മയക്കുവെടിവെച്ച് പിടികൂടുന്ന മോഴയാനയെ വയനാട്ടിലെ മുത്തങ്ങിയിൽ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിരീക്ഷിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ നിർമ്മാണമാണ് നടന്നുവരുന്നത്. ഇതിനുള്ള യൂക്കാലി മരങ്ങൾ മുറിച്ച് കൂട് നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിച്ചു തുടങ്ങി. ദൌത്യത്തിനായി വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ ആറളത്തേക്ക് എത്തിക്കും. ആറളത്ത് ഒട്ടേറെ പേരുടെ ജീവനെടുത്ത മോഴയെ മയക്കുവെടിവെച്ച് പിടിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ 1.5 മാസം മുൻപാണ് ഉത്തരവിട്ടത്.
1: പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ വി വിജയരാഘവൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. 2009 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യത. രാത്രി 12:45 വരെ പല സമയങ്ങളിലായി വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കുമെന്ന് KCB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനാചരണം നാളെ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18th ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിരസിച്ച സംഭവത്തിൽ കേന്ദ്രത്തിന് കത്തയച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി വട്ടവടയിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 കഴിഞ്ഞ് 40 മിനിറ്റും 25 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ശ്രേയ ജയദീപും സംഘവും പാടിയ ചിത്രം ഏബ്രഹാമിൻ്റെ സന്തതികൾ. വരികളെഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: നിയമവേദി,
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
3: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
4: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
5: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായി മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2°C, കുറഞ്ഞ താപനില 26°C. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റും 15 സെക്കൻഡും.

0: സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കാർഷിക ജീവനത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ 20 ലോക ശുചീകരണ ദിനം. ഈ വർഷത്തെ ആഗോള ആചരണം ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ബാധിക്കുന്ന ഭക്ഷ്യമാലിന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വൃത്തിയുള്ള പ്ലേറ്റുകളിൽ നിന്നും വൃത്തിയുള്ള നഗരങ്ങളിലേക്ക് എന്നതാണ് ഈ വർഷത്തെ ശുചീകരണ ദിന പ്രമേയം. മാലിന്യങ്ങൾ വലിച്ചെറിയുവാനുള്ളതല്ല, കാർഷിക മേഖലയ്ക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയും.
1: മാറ്റിയെടുക്കാം മാലിന്യങ്ങളെ. ലോക ശുചീകരണ ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സുമി ചെറിയാൻ, ചോറ്റാനിക്കര കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ്, കർഷകനും സാമൂഹ്യ നിരീക്ഷകനുമായ വേണു രാഘവൻ.
0: അടുക്കള മാലിന്യങ്ങളെ വളമാക്കി മാറ്റിയെടുത്താൽ അത് കാർഷിക മേഖലയ്ക്കും സമൂഹത്തിനും ഗുണകരമാകുമെന്ന് ചോറ്റാനിക്കര കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ്.
2: ഇന്ന് അണുകുടുംബങ്ങളാണ്, അതായത് 1 മുതൽ 4 വരെ അംഗങ്ങളാണ് ഒരു കുടുംബത്തിലുള്ളത്. അപ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് തുലോം തുച്ഛമായിട്ടുള്ള ഒന്നാണ്. ഈ മാലിന്യത്തെ എങ്ങനെ നമുക്ക് സംസ്കരിക്കാം എന്നുള്ളതാണ്. പ്രധാനമായും 3-4 മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജൈവ മാലിന്യത്തെ അല്ലെങ്കിൽ അടുക്കള മാലിന്യത്തെ നമ്മൾ സംസ്കരിക്കുന്നത്. അതിൽ ഒന്ന് ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവകൾ ഉപയോഗിച്ച് നമുക്ക് മാലിന്യം ത്തെ വളമാക്കി മാറ്റാം. അതിലുപരി ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ പറന്ന് നടക്കുന്ന കറുത്ത പട്ടാള പറവകളാണ്. ഇതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത് മാലിന്യത്തിലെ പുഴുക്കളെ, അതിൻ്റെ മുട്ട നിക്ഷേപിച്ച് ആ മുട്ട വിരിഞ്ഞു വരുന്ന പുഴുക്കൾ എന്ന് പറയുന്നത് മാലിന്യത്തെ ഭക്ഷിക്കുകയും അതിൻ്റെ വിസർജ്യം നമുക്ക് നല്ല വളമായിട്ട് മാറ്റാവുന്നതുമാണ്. അതുപോലെ തന്നെ ഒരു ഒരു പൈസ പോലും നമുക്ക് മുതൽ മുടക്കില്ലാതെ നമ്മുടെ കോഴികൾ, താറാവുകൾ, അതുപോലെ തന്നെ മത്സ്യങ്ങൾക്ക് തീറ്റ ഹൈ പ്രോട്ടീൻ, ഏകദേശം 60 മുതൽ 70% പ്രോട്ടീൻ ലഭ്യമാക്കുന്ന നല്ല ഒരു തീറ്റയായിട്ട് ഇത് മാറുകയും ചെയ്യുന്നു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും എല്ലാ കുടുംബങ്ങളിലും ആ ഉറവിട മാലിന്യ സംസ്കരണത്തിനായിട്ട് നമുക്ക് ബയോ ബിന്നുകൾ നമുക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അത് പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ പൈപ്പ് കമ്പോസ്റ്റുകൾ, 1-inch പൈപ്പ് ചുറ്റിനും ഹോളിട്ടിട്ട് മണ്ണിനടിയിൽ കുഴിച്ചിടുന്നു. അതിൽ നമ്മുടെ മാലിന്യങ്ങൾ, ഏകദേശം ചില മാലിന്യങ്ങൾ ഇപ്പം നമ്മുടെ ഓറഞ്ചിൻ്റെ തൊണ്ട് അതുപോലെയുള്ള ഒരുപാട് എരിവുള്ള മാലിന്യങ്ങൾ അല്ലെങ്കിൽ വെള്ളം കൂടുതലുള്ള മാലിന്യങ്ങൾ ഇതെല്ലാം സംസ്കരിക്കുന്നതിന് നമുക്ക് പൈപ്പ് കമ്പോസ്റ്റ് വളരെ അഭികാമ്യമാണ്. അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റുകൾ, ശരിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ പാചകവാതകം LPG ഉൾപ്പെടെ വില കൂടുന്ന സാഹചര്യത്തിൽ എല്ലാ വീടുകളിലും ഒരു MQB എങ്കിലും, ഒരു MQB താഴെയുള്ള ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിട്ട് കാര്യമില്ല, അതൊരു ഡൈജസ്റ്റർ ആയിട്ട് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. 1 MQB മുതൽ അതിന് മുകളിലേക്കുള്ള 2 വരെയുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ, ഇന്ന് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ അവൈലബിൾ ആണ്. അത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണ് എന്ന്, ഇന്ന് കൺസീൽഡ് ആയിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് പറയുക, വാട്ടർ ജാക്കറ്റ് ഉള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ അവൈലബിൾ ആണ്. 1 MQB ബയോഗ്യാസ് ഒരു വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്നും ഏകദേശം 1 മണിക്കൂറെങ്കിലും കത്തിക്കാവുന്ന പാചകവാതകം ഉൽപ്പാദിപ്പിക്കുകയും അതിൽ നിന്ന് വരുന്ന സ്ലറി നമ്മുടെ പച്ചക്കറികൾക്ക്, നമ്മൾ വീട്ടിൽ ഒരു 10-20 ഗ്രോ ബാഗ് നമ്മൾ സംരക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ വീട്ടാവശ്യത്തിനുള്ള മുളക്, വഴുതന, വെണ്ട മുതലായ പച്ചക്കറികൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ കർഷകർ, വാഴ പച്ചക്കറികളൊക്കെ കൊമേഴ്ഷ്യലായി ചെയ്യുന്ന കർഷകർ അവരുടെ കൃഷിയിടത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കുഴികൾ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കൃഷിയിടത്തിൽ വരുന്ന പുല്ല്, അതല്ലെങ്കിൽ ഇപ്പോൾ വാഴ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ വാഴയുടെ കച്ചി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ആ ഉറ

0: അവിടത്തിൽ തന്നെ നമുക്ക് സംസ്കരിക്കുവാനായിട്ട് സാധിക്കും. അതൊരു നല്ല വളമാക്കി മാറ്റപ്പെടാനും നമുക്ക് സഹായകരമാകും.
1: മാലിന്യങ്ങൾ നിറഞ്ഞ് തരിശായി കിടന്ന 14 ഏക്കർ പാടത്ത് പൊന്നു വിളയിച്ച പെരുമ്പാവൂർ ഫാർമേഴ്സ് ആർമിയെക്കുറിച്ച് കർഷകനും സാമൂഹ്യ നിരീക്ഷകനുമായ വേണു രാഘവൻ.
2: എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിൻ്റെ ആധാരം ശുചിത്വമുള്ള ഒരു പരിസ്ഥിതിയാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിനുണ്ടാകണം. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെയും അതുപോലെ AI കാലഘട്ടത്തിലും ജീവിക്കുന്നവരാണ്. ഇത്രയേറെ ശാസ്ത്ര നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ശുചിത്വത്തിൻ്റെയും അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണത്തിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരല്ല. ഇതിൻ്റെയൊക്കെ തെളിവാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ റോഡിലും തോട് പാടങ്ങൾ പുഴകൾ ഇവിടെയെല്ലാം കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളുടെ കൂമ്പാരങ്ങൾ. ഇവയെല്ലാം ഒഴുകി മഴക്കാലത്ത് കടലിൽ ചെന്ന് ചേരുന്നു. അങ്ങനെ കടലിൽ ചെന്ന് ചേർന്ന ഈ മാലിന്യങ്ങളുടെ വർദ്ധനവ് കടലിന് ഉള്ള മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ജീവികളുടെ ആവാസ വ്യവസ്ഥിതിക്ക് തടസ്സം നേരിടുന്നു. ചില ജീവികളൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നമ്മൾ ഈ ശുചീകരണത്തിൻ്റെ ആവശ്യകതയും അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയും തിരിച്ചറിഞ്ഞ് ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ പരിസ്ഥിതി പ്രവർത്തകർ അതുപോലെ കുട്ടികളെയും യുവാക്കളെയും ചേർത്ത് തുടർച്ചയായ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മൾ രംഗത്ത് വരണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. ഈ അടുത്ത കാലത്ത് നമ്മൾ എത്രയോ പകർച്ചവ്യാധികൾ നമ്മുടെ നേരിട്ടു. പുതിയ പുതിയ പകർച്ചവ്യാധികൾ വരുന്നു, അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ വരുന്നു. പ്രകൃതി ദുരന്തങ്ങളിലൂടെ നമുക്ക് സമ്പത്തുകളും അതുപോലെ കുറേ ജീവനുകളും നഷ്ടപ്പെട്ടു. ശക്തമായ ഇടപെടലുകൾ നമ്മുടെ മനോധൈര്യം കൊണ്ടൊക്കെ നമ്മളതിനെ അതിജീവിച്ചു. അത്തരം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഒരു പാഠം പഠിക്കാൻ മനുഷ്യൻ തയ്യാറാവണം. എന്നാൽ മാത്രമേ നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷിച്ച് നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ പ്രദേശം പെരുമ്പാറു ഇരിങ്ങോൾ ഗ്രാമം പെരുമ്പാറു മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ തന്നെ രായമംഗലം പഞ്ചായത്തിൻ്റെ ഭാഗമാണ് ഇരിങ്ങോൾ ഗ്രാമം. അവിടെ വനങ്ങളും അതുപോലെ തന്നെ പാടങ്ങളും തോടും ഒക്കെ ചേർന്നവർ വളരെ പ്രകൃതി മനോഹരമായ ഒരു പ്രദേശമാണ് ഇരിങ്ങോൾ ഗ്രാമം. ഞങ്ങളുടെ പ്രദേശത്തെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഒരു പ്രവർത്തനം ഉണ്ടാകണമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ കൂടിയിട്ട് ഒരു യോഗം കൂടുകയും ഫാർമേഴ്സ് ആർമി എന്ന നാമകരണത്തിൽ ഒരു സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. ഞങ്ങളുടെ പ്രദേശത്തുള്ളൊരു വനമാണ് ഇരിങ്ങോൾ വനം. അതിൻ്റെ ഒരു ക്ഷേത്രവുമുണ്ട്. 50 ഏക്കറോളം വരുന്ന വനമാണ്, ജനങ്ങൾ സംരക്ഷിക്കുന്ന വനം. ലോകത്ത് തന്നെ അപൂർവമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. അങ്ങനെയുള്ള പ്രദേശത്തെ കുറച്ച് പാടശേഖരങ്ങളൊക്കെ നികത്തപ്പെട്ടു വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായി. ബാക്കിയുള്ള പാടശേഖരങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഏതാണ്ട് 20 വർഷമായിട്ട് തരിശായി കിടന്ന പാടശേഖരങ്ങൾ അതിൻ്റെ ഉടമകളെ കണ്ടെത്തി ഞങ്ങൾ കൃഷിക്കായി അവരിൽ നിന്നും സമ്മതം വാങ്ങുകയും 14 ഏക്കറോളം പാടശേഖരം ഞങ്ങൾ കൃഷി ചെയ്യുകയും ആ വർഷം അതിൻ്റെ അവാർഡ് നേടുകയും ചെയ്തു. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ കൃഷി ഇറക്കിയത്. കാരണം അവിടെ മെഷീൻ ഇറക്കി വർക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കൃഷിക്കാരായ ആളുകളെ തൊഴിലാളികൾ വച്ച് പാടത്ത് കിളച്ചിയ വെട്ടിയാണ് കൃഷി ഇറക്കിയത്. കൃഷി ഇറക്കുന്നതിന് മുമ്പുണ്ടായ ഒരു പരിശോധനയിൽ ഞങ്ങൾ ചെന്ന് പരിശോധിച്ചപ്പോൾ തന്നെ കണ്ടത് അവിടെ കുപ്പികളും ചാക്കും പ്ലാസ്റ്റിക് ചെരുപ്പുകൾ അങ്ങനെയുള്ള മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ് കിടക്കുന്ന ഒരു പാടശേഖരമാണ്. 50 ചാക്കോളം കുപ്പികളും ഞങ്ങൾ കെട്ടിവെച്ചു. പിന്നെ തുണികളും ചെരുപ്പുകളൊക്കെ ഒരു 5 സെൻറ് സ്ഥലത്ത് ഇതെല്ലാം പറക്കി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇത് കൃഷി ഇറക്കിയത്. അങ്ങനെ ഞങ്ങളവിടെ കൃഷി ഇറക്കി ആവശ്യമായ ജൈവ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ലഭ്യമാക്കി. തരിശുപാടങ്ങൾ കൃഷി ചെയ്ത് പരിസരം ശുചീകരിക്കുക സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ജൈവ രീതിയിൽ കൃഷി ഇറക്കി വിഷമില്ലാത്ത ഉൽപ്പന്നങ്ങൾ നാട്ടിൽ വിതരണം ചെയ്യണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കാര്യം. അങ്ങനെ ഞങ്ങൾ തവിടുള്ള അരിയും അരിപ്പൊടിയും അവല് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരു വിതരണ കേന്ദ്രം ആരംഭിച്ചു.

ഒരുമിച്ച് അവിടെ വിതരണം ചെയ്യുകയും നാട്ടുകാർക്ക് ലഭ്യമാക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും തോന്നിയ മറ്റൊരു കാര്യം, ഞങ്ങൾ ചെയ്ത പരിസര

0: കിടക്കുന്ന പല പാടങ്ങളും കൃഷിയോഗ്യമായി അവിടെയും ജൈവ രീതിയിലുള്ള കൃഷി തന്നെ അവർ ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ നമ്മുടെ ശുചിത്വ ദിനാചരണം ആചരിക്കുന്നതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങൾ ശുചിയാക്കുകയും അതുപോലെ സംരക്ഷിക്കുകയും ചെയ്ത് വരും തലമുറയ്ക്കായിട്ട് നമ്മളത് കൈമാറണം. നമ്മുടെ കഴിഞ്ഞ തലമുറ ഇതുപോലെ കൃഷി ചെയ്ത് സംരക്ഷിച്ചാണ് നമുക്ക് ഇതുപോലെയുള്ളൊരു ജൈവ സമ്പത്ത്, പ്രകൃതി സമ്പത്ത് കൈമാറിയത് എന്നുള്ള ഒരു മാനുഷികമായ ചിന്ത നമ്മളിലുണ്ടാകണം.
1: അടുക്കളയിലെ ജൈവ മാലിന്യങ്ങൾ വേഗത്തിൽ അഴുകി ഈർപ്പമില്ലാത്ത നല്ല ജൈവവളമാക്കി മാറ്റാൻ ഇതിന്റെ ഇനോക്കലം അവൈലബിൾ ആണ്.
2: കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ്.
1: പല പഞ്ചായത്തുകളിലും ഹരിതകർമ്മ സേനകൾ ഇനോക്കലം സപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള മാർക്കറ്റുകളിൽ പ്രത്യേകിച്ച് വളക്കടകളിലൊക്കെ ഇനോക്കലം ഇന്ന് അവൈലബിൾ ആണ്. ആ ഇനോക്കലം എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം എന്നാണ് പറയുന്നത്. ഈ എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസത്തിൽ എന്നാൽ പ്രയോജനകരമായിട്ടുള്ള ചില ബാക്ടീരിയകളും ഫംഗസുകളും അതിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ബാക്ടീരിയകളും അവയുടെ ധർമ്മങ്ങളും നമുക്കിവിടെ ഒന്ന് ചർച്ച ചെയ്യാം. അതിൽ ഒന്നാമത്തെയാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ലാക്ടോബാസിലസ് വിഭാഗത്തിൽ പെടുന്ന ബാക്ടീരിയകളാണ് ഇവയുടെ ധർമ്മം എന്ന് പറയുന്നത്. ജൈവ മാലിന്യത്തിലെ പഞ്ചസാരയെയും കാർബോഹൈഡ്രേറ്റുകളെയും ലാക്റ്റിക് ആസിഡാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇത് മാലിന്യങ്ങളിൽ ദുർഗന്ധം ഉണ്ടാക്കുന്ന ഹാനികരമായ ബാക്ടീരിയകളുടെ പ്രവർത്തനം തടയുകയും ഈച്ചകളെയും പുഴുക്കളും ഇല്ലാതാക്കാനും സഹായിക്കുന്നു. അടുത്ത വിഭാഗമാണ് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ അഥവാ ഫോട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. റോഡോ സ്യൂഡോമോണാസ് വർഗത്തിൽപ്പെട്ട ബാക്ടീരിയകൾ. ഇവയുടെ ധർമ്മം എന്ന് പറയുന്നത് ഇവ മാലിന്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ തുടങ്ങിയ ദുർഗന്ധമുണ്ടാക്കുന്ന വാതകങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. കൂടാതെ അമിനോ ആസിഡുകൾ, വിറ്റമിനുകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് വളത്തിന്റെ പോഷക ഗുണങ്ങൾ കൂട്ടുകയും ചെയ്യുന്നു. അടുത്തത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകളാണ്. അതിൽ അസറ്റോബാക്ടർ, അസോസ്പൈറലം എന്നീ ബാക്ടീരിയകളാണ് അടങ്ങിയിരിക്കുന്നത്. ഇവയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് നൈട്രജൻ സംയോജിപ്പിക്കാനും പ്രോട്ടീനുകളെ വേഗത്തിൽ വിഘടിപ്പിക്കുവാനും സഹായിക്കുന്നു. അടുത്ത വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകളാണ് ബാസിലസ് വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകൾ. സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ എന്നിവയെ എളുപ്പത്തിൽ വിഘടിപ്പിച്ച് എൻസൈമുകളാക്കി മാറ്റപ്പെടുന്നു. ഉയർന്ന ചൂടിലും ഇവയ്ക്ക് മാലിന്യത്തെ വേഗത്തിൽ അഴുകിക്കുവാൻ സാധിക്കും. ബാക്ടീരിയകൾക്ക് പുറമെ മറ്റ് പ്രയോജനകരമായ വസ്തുക്കളെ കുറിച്ചും നമുക്കിവിടെ ചർച്ച ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈസ്റ്റുകൾ. മാലിന്യത്തിലെ കാർബോഹൈഡ്രേറ്റിനെ ഫെർമെന്റ് ചെയ്ത് മറ്റ് ബാക്ടീരിയകൾക്ക് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡുകളും വിറ്റമിനുകളും ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഈസ്റ്റിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. പിന്നെ ആക്ടിനോമൈസിനുകൾ, പ്ലാന്റ് ഫൈബറുകൾ, നമ്മുടെ പല ഇപ്പൊ കരിമിൻ ചണ്ടിയിലുള്ള ഫൈബറുകൾ, മുരിങ്ങാക്കോലുള്ള ഫൈബറുകൾ മുതലായ ഫൈബറുകൾ, അതിൽ സെല്ലുലോസും ലിഗ്നിൻ കണ്ടന്റും ഉണ്ട്. ഫൈബറുകൾ പോലുള്ള കട്ടിയുള്ള ജൈവ ഭാഗങ്ങളെ വിഘടിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ആക്ടിനോമൈസൈറ്റുകളുടെ പ്രധാന ധർമ്മത്തിൽ വരുന്നത്. ചുരുക്കത്തിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകൾ മാലിന്യം ചീഞ്ഞു നാറാതെ നോക്കുമ്പോൾ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയകളും ബാസിലസ് വർഗവും ചേർന്ന് മാലിന്യത്തിലെ പ്രോട്ടീനുകളും കൊഴുപ്പുകളും വേഗത്തിൽ മണ്ണോട് ചേരുന്ന ജൈവ വളമാക്കി മാറ്റാൻ സഹായിക്കുന്നു. ഈ വളങ്ങളിൽ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള സൂക്ഷ്മ മൂലകങ്ങളും പ്രാഥമിക മൂലകങ്ങളും ദ്വിതീയ മൂലകങ്ങളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അടുക്കള മാലിന്യത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള 4 അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചെറിയൊരു അടുക്കള തോട്ടത്തിലേക്കുള്ള വളം നമ്മുടെ ഉറവിടത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ പ്രധാന സവിശേഷത. ഉറവിട മാലിന്യ സംസ്കരണം ചെയ്യുന്നതിനായിട്ട് നമുക്ക് പഞ്ചായത്തുകളിൽ നിന്ന് ബയോ ബിന്നുകൾ എന്ന് ലഭ്യമാണ്. അതായത് 3 ചേമ്പറുകളുള്ള ഒരു ബിന്നാണിത്, സുഷിരങ്ങളുള്ള ബിന്നാണ്. അപ്പൊ ആവശ്യത്തിന് എയറേഷൻ സൈഡിൽ കൂടി കിടക്കാനൊക്കെ ഇത് സഹായിക്കും. ഈ ബിന്നില് ചകിരിച്ചോറിൽ മിക്സ് ചെയ്തിട്ടുള്ള ഇനോക്കുലം ഒരു ലെയർ നമ്മൾ ഇടും. അതിന് ഉപരിതലത്തിലേക്ക് നമ്മുടെ അന്നത്തെ ഭക്ഷണ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒരുക്കുന്ന അവശിഷ്ടങ്ങളും എല്ലാം ഒരു വിഭാഗമോടും ആ ദിവസത്തെ മാലിന്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഉപരിതലത്തിൽ ഒന്നും കൂടി നമ്മൾ ഈ പറയുന്ന ഇനോക്കുലം വിതറുകയാണ് ചെയ്യുന്നത്. ആ ഒരു ചട്ടി നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് അടിയിൽ വെക്കുകയും അതിന് ഉപരിതലത്തിൽ മറ്റു കാലികയായിട്ടുള്ള പാത്രം വയ്ക്കും. അതിലും ഇതേപോലെ തന്നെ ചെയ്യും. അപ്പൊ ഏകദേശം 1 മാസം കൊണ്ടായിരിക്കും ഒരു പാത്രം നിറയുന്നത്. അപ്പോൾ ആ നിറഞ്ഞു കഴിയുമ്പോൾ അത് താഴത്തേക്ക് മാറ്റുന്നു, അതിന് ഉപരിതലത്തിൽ അടുത്ത പോട്ട് വയ്ക്കുന്നു, അത് ഫില്ല് ചെയ്യുന്നു. അപ്പൊ അടിയിലുള്ള കമ്പോസ്റ്റ് നല്ല വളമായിട്ട് മാറിയിട്ടുണ്ടാവും. ഇടയ്ക്ക് അതൊന്നൊരു ഇളക്കി കൊടുത്ത് കുറച്ചും കൂടി ഇനോക്കുലം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ പറയുന്ന കമ്പോസ്റ്റിംഗ് പ്രക്രിയ അതിൽ നടക്കുന്നു. ഈ കമ്പോസ്റ്റിൽ പ്രധാനമായിട്ടും നമ്മുടെ ഞാൻ പറഞ്ഞു കുറെ സുഷിരങ്ങളുള്ള

0: ബോട്ടുകളാണ് ബയോബീൻ എന്ന് പറയുന്നു. ഇതില് ഈ സുഷിരങ്ങളിലൂടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് തന്നെ കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ മുതലായ മൂലകങ്ങൾ, സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാതകങ്ങൾ അതിൽ സംയോജിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പ്രാഥമിക പോഷകങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി എലമെന്റ്സ് എന്ന് പറയുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മുതലായ വളക്കൂട്ടുകളും അതിന്റെ ഒപ്പം ഈ പറയുന്ന കമ്പോസ്റ്റിംഗ് പ്രക്രിയയോടു കൂടി അവിടെ ഉണ്ടാവുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ദ്വിതീയ മൂലകങ്ങൾ, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, പിന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള സൂക്ഷ്മ മൂലകങ്ങൾ, സിങ്ക്, ബോറോൺ, അയൺ, മാംഗനീസ്, കോപ്പർ, മോളിബ്ഡിനം, ക്ലോറിൻ മുതലായ അങ്ങനെ ഒരു 16 മൂലകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ചെടി നട്ട് അത് വളർന്ന് പൂവിടുകയും കായ്കിടുകയും ഒക്കെ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മുടെ അടുക്കള മാലിന്യം സംസ്കരിക്കുക വഴി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉണ്ടാക്കുകയും ആ പച്ചക്കറികളുടെ തന്നെ വേസ്റ്റ് തിരിച്ച് നമുക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റുകയും ചെയ്യും. അപ്പൊ ഇതിങ്ങനെ ഒരു സൈക്ലിക് പ്രക്രിയയായിട്ട് നമുക്ക് ചെയ്യുകയും നമ്മുടെ ഉറവിടത്തിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ, ഇപ്പൊ ബയോഗ്യാസ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന കഞ്ഞിയുടെ വെള്ളവും അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളവും നമ്മുടെ പച്ചക്കറി എരിഞ്ഞ മാലിന്യങ്ങളും ഇതെല്ലാം നമുക്ക് അതിൽ നിക്ഷേപിക്കാൻ കഴിയും. നിക്ഷേപിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഗ്യാസ്, ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുകയും ആ ബയോഗ്യാസ് നമുക്ക് അടുക്കളയിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന സ്ലറി നമുക്കൊരു 4-5 ഇരട്ടി, ഈ സ്ലറിയിൽ നമ്മൾ മേൽ പറഞ്ഞ എല്ലാ ഘടകം, ഈ 16 എലമെന്റ്സ്, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മൂലകങ്ങളെല്ലാം അതിലുണ്ടാവുന്നു, മൈക്രോന്യൂട്രിയൻസ് അതിൽ എല്ലാം ഉണ്ടാവുന്നു. അത് നമുക്ക് അതിൽ നിന്ന് വരുന്ന സ്ലറി നമുക്കൊരു 10 ഇരട്ടി വെള്ളത്തിൽ നിറപ്പിച്ച ശേഷം നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പൈപ്പ് കമ്പോസ്റ്റും എല്ലാം നമുക്ക് ഈ പ്രക്രിയ വഴി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഒരു എന്താ പറയുക, നമ്മുടെ എല്ലാ അണുകുടുംബമാണ് ആ അണുകുടുംബത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷിത ഭക്ഷണം, അതായത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വിഷമടിച്ച പച്ചക്കറികളല്ലാതെ തന്നെ നല്ല ഭക്ഷണം, അത്യാവശ്യം നമുക്ക് ഒരു 10 വെണ്ടയ്ക്ക, 10 തക്കാളി, 10 വെള്ളരിക്ക, സാലഡ് കുക്കുംബർ, കറിവേപ്പില, ഇതെല്ലാം നമുക്ക് നമ്മുടെ ആ കൃഷിയിടത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ മാലിന്യം ഒരിക്കലും വലിച്ചെറിയാനുള്ളതല്ല. വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളുടെ പിഴ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ മാലിന്യത്തെ നമുക്ക് വളമാക്കി മാറ്റുവാനും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുവാനും അല്ലെങ്കിൽ ഒരു വാഴ നട്ടു ആ വാഴ കൊല നമുക്ക് ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ ഈ പറയുന്ന മാലിന്യത്തെ വളമാക്കി മാറ്റുവാൻ സാധിക്കും. മാലിന്യത്തെ സംസ്കരിക്കുക എന്നതുവഴി നമ്മുടെ സമൂഹത്തിന് നല്ലൊരു സന്ദേശം അത് നൽകുന്നുണ്ട്.
1: ഇന്ന് ലോക ശുചീകരണ ദിനം ആചരിക്കുമ്പോൾ കേരള ശുചിത്വ മിഷന്റെ പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദനാർഹമാണ്. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സുമി ചെറിയാൻ.
2: എന്താണ് ശുചിത്വ മിഷൻ? അതറിയുന്നതിന് മുൻപ് എന്തിനാണ് ശുചിത്വ മിഷൻ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. നമ്മുടെ എല്ലാം വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നും ദിവസേന പല തരത്തിലുള്ള വളരെയധികം മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നുണ്ട്. ഈ മാലിന്യങ്ങളെയെല്ലാം തന്നെ ശാസ്ത്രീയമായി ശേഖരിക്കുക, തരംതിരിക്കുക, അവയെ സംസ്കരിക്കുക, പറ്റുമെങ്കിൽ അവയെ വേറൊരു രീതിയിൽ, ഉപകാരപ്രദമായ രീതിയിൽ പുനരുപയോഗിക്കുക എന്നുള്ളത് ഏതൊരു സമൂഹത്തിൻ്റെയും ആരോഗ്യത്തിനും വെൽബീയിങ്ങിനും വളരെയധികം ആവശ്യമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസന സൂചികകളിലും മറ്റ് വികസന മേഖലകളിലും വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണെങ്കിൽ കൂടിയും മാലിന്യ സംസ്കരണം, മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളത് ഇന്നും നമുക്കൊരു വെല്ലുവിളിയാണ്. An ഐഡിയൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാൻ ഫോർ ദ സ്റ്റേറ്റ് എന്ന ആശയത്തിൽ ഊന്നി സർക്കാർ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് സംസ്ഥാന ശുചിത്വ മിഷൻ. ഇന്നിത് LSGD ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട ആവശ്യമായ സാങ്കേതികവും മാനേജറിയൽ പരവുമായ പിന്തുണ നൽകുക എന്നുള്ളതായിരുന്നു ശുചിത്വ മിഷന്റെ പ്രധാന ഉത്തരവാദിത്തമായി കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ മാലിന്യ പരിപാലന മേഖലയിലെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഗ്രൂപ്പ് അഥവാ TSG ആയിട്ടാണ് ശുചിത്വ മിഷനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ശുചിത്വ മിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ചില പ്രധാന പ്രവർത്തന മേഖലകൾ അഥവാ കോർ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ്. ഇതിലേറ്റവും പ്രധാനമായ രണ്ടെണ്ണം ഖരമാലിന്യ പരിപാലനം അഥവാ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ദ്രവമാലിന്യ പരിപാലനം അഥവാ ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നിവയാണ്. ഇതുകൂടാതെ IEC വിവര വിദ്യാഭ്യാസ ആശയവിനിമയ പ്രവർത്തനങ്ങൾ കപ്പാസിറ്റി ബിൽഡിംഗ് അഥവാ ശേഷി വികസനം എന്നീ മേഖലകളിലും ശുചിത്വ മിഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. 2016 ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്ന 2026 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് പ്രകാരം മാലിന്യങ്ങളെ അവയുടെ ഘടന അനുസരിച്ച് തരംതിരിക്കേണ്ടതുണ്ടെന്നും ഓരോ തരം മാലിന്യത്തിനും ഓരോ തരം സംസ്കരണ രീതി പിന്തുടരേണ്ടതുണ്ടെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സോളിഡ് വേസ്റ്റുകളെ തന്നെ പല തരങ്ങളായി തിരിച്ചിട്ടുണ്ട്. ലിക്വിഡ് വേസ്റ്റുകളെയും പല തരങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇവയിൽ ഓരോ തരം സോളിഡ് വേസ്റ്റിനും ഓരോ തരം ലിക്വിഡ് വേസ്റ്റിനും എന്തൊക്കെ സംസ്കരണ രീതികളാണ് പിന്തുടരേണ്ടത് എന്നുള്ളത് കൃത്യമായി നിർവചിച്ചിട്ടുമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്രകാരം നിഷ്കർഷിക്കപ്പെട്ട രീതിയിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അതിനുവേണ്ട ഇൻഫ്രാസ്ട്രക്ചർ അഥവാ അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടതായുണ്ട്. പിന്നീട് അതിനുവേണ്ട ഫണ്ടിങ് നൽകേണ്ടതായുണ്ട്. അതോടൊപ്പം തന്നെ അതിനുവേണ്ട ടെക്നിക്കൽ സപ്പോർട്ടും നൽകേണ്ടതായുണ്ട്. ഈ മൂന്ന് മേഖലകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ഇന്ന് ശുചിത്വ മിഷൻ നിർവഹിച്ചു വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രോജക്ട് റിപ്പോർട്ട് അഥവാ DPR പ്രിപ്പറേഷനിൽ വേണ്ട ടെക്നിക്കൽ ഗൈഡൻസ് നൽകുക, റൂറൽ അർബൻ തുടങ്ങിയ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി അവയ്ക്ക് വേണ്ട ഫണ്ടിന്റെ വിഹിതങ്ങൾ നൽകുക, ഇതുകൂടാതെ മുനിസിപ്പാലിറ്റികളിൽ നിന്ന് വരുന്ന പ്രോജക്റ്റുകളുടെ വെറ്റിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുക, സൈറ്റ് ഇൻസ്പെക്ഷൻസ് വേണമെങ്കിൽ അത് നടത്തുക, ഉപദേശക സമിതിയുടെ റോൾ സ്വീകരിക്കുക, ഇങ്ങനെ വിവിധ പ്രധാനപ്പെട്ട മാലിന്യ സംസ്കരണ മാലിന്യ നിർമ്മാർജ്ജന മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഏജൻസിയായി തന്നെയാണ് ഇന്ന് ശുചിത്വ മിഷൻ പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ IEC അഥവാ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രവർത്തനങ്ങളിലും ശുചിത്വ മിഷൻ വളരെയധികം ആക്റ്റീവായി പ്രവർത്തിക്കുന്നുണ്ട്. കാരണം മാലിന്യ പരിപാലനത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം ഒരുക്കിയാലോ ഫണ്ട് കൊടുത്താലോ മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. ബേസിക്കലി മനുഷ്യരുടെ ശീലങ്ങളിലും പെരുമാറ്റത്തിലും മാറ്റം വന്നെങ്കിൽ മാത്രമേ നല്ലൊരു മാലിന്യ സംസ്കരണ സംസ്കാരം ഉടലെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മാലിന്യ നിർമ്മാർജ്ജനം എന്നത് പൂർണ്ണമായി നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് IEC പ്രവർത്തനങ്ങളുടെ പ്രസക്തി. മാലിന്യം എന്താണ്, മാലിന്യം എങ്ങനെ തരംതിരിക്കണം, എന്താണ് ജൈവ മാലിന്യം, എന്താണ് അജൈവ മാലിന്യം, എന്താണ് ഹരിതകർമ്മസേനയുടെ പ്രസക്തി, പൊതുസ്ഥലങ്ങളിൽ മാലിന്യം എന്തുകൊണ്ട് വലിച്ചെറിയാതിരിക്കണം, ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുഖ്യമായും IEC പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, പരിശീലനങ്ങൾ, വർക്ക്ഷോപ്പുകൾ, വിദ്യാലയങ്ങളിലെയും സ്ഥാപനങ്ങളിലെയും വിവിധ പരിപാടികൾ, ജനകീയ പ്രചരണങ്ങൾ എന്നിവയിലൂടെ ശാസ്ത്രീയ മാലിന്യ പരിപാലനം ഒരു ജീവിതശീലമാക്കി മാറ്റുക എന്നുള്ളതാണ് IEC പ്രധാനമായ ലക്ഷ്യം. ശുചിത്വ മിഷന്റെ അടുത്ത പ്രവൃത്തി മേഖലയാണ് കപ്പാസിറ്റി ബിൽഡിംഗ് അഥവാ ശേഷി വികസന പ്രവർത്തനങ്ങൾ. ഇത് മുഖ്യമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാലിന്യ പരിപാലന സംവിധാനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ പരിശീലനം ലഭിച്ച ആളുകളും ശക്തമായ സ്ഥാപന സംവിധാനങ്ങളും ഉണ്ടാക്കുക എന്ന ആശയത്തിലൂന്നിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ബന്ധപ്പെട്ട ജീവനക്കാർ, വിവിധ മേഖലകളിൽ ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർക്ക് ആവശ്യമായ സാങ്കേതികവും മറ്റു രീതിയിലുള്ളതുമായ പരിശീലനങ്ങൾ നൽകുക, അറിവ് നൽകുക എന്നുള്ളതാണ് കപ്പാസിറ്റി ബിൽഡിംഗിന്റെ മുഖ്യമായ ലക്ഷ്യം. മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ശുചിത്വ മിഷൻ നടപ്പിലാക്കുന്നത് വിവിധ പദ്ധതികൾ അഥവാ പ്രോഗ്രാംസ് വഴിയാണ്. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ശുചിത്വ കേരളം. ശുചിത്വ കേരളം പദ്ധതി, ശുചിത്വ കേരളം റൂറൽ, ശുചിത്വ കേരളം ഏർബൻ എന്നിങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് നടത്തപ്പെടുന്നത്. ഗ്രാമീണ മേഖലയ്ക്കായി ഒരു പദ്ധതി, നഗരമേഖലയ്ക്കായി മറ്റൊരു പദ്ധതി. ഇതോടൊപ്പം തന്നെ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയുടെ സംസ്ഥാനത്തെ നിർവഹണ നോഡൽ ഏജൻസിയാണ് ശുചിത്വ മിഷൻ. സ്വച്ഛ് ഭാരത് റൂറൽ, സ്വച്ഛ് ഭാരത് ഏർബൻ എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് സ്വച്ഛ് ഭാരത് പദ്ധതി വിഭാവനം ചെയ്ത് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഓരോ തരം മാലിന്യത്തിനും ഓരോ തരം സംസ്കരണ രീതി വേണമെന്നും ആ സംസ്കരണ രീതിക്ക് ഉതകുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അതർ ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കണമെന്നും. ശുചിത്വ മിഷന്റെ റോളിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഖരമാലിന്യം ഒരു ഉദാഹരണമായിട്ടെടുക്കാം, സോളിഡ് വേസ്റ്റ്. ഈ സോളിഡ് വേസ്റ്റിന്റെ പ്രോസസ്സിംഗ് ആൻഡ് ട്രീറ്റ്മെന്റിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിൽ നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് MCF അഥവാ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു സംവിധാനമാണ് MCF എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് MCF കാണാൻ സാധിക്കും. ഇവിടെ നിലവിൽ സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി MCF സെറ്റപ്പ് ചെയ്യുന്നതിന് ആ പദ്ധതിക്ക് ചെലവാകുന്ന ഒരു തുകയുടെ ഒരു നിശ്ചിത വിഹിതം പദ്ധതി നിബന്ധനകൾക്ക് അനുസൃതമായി ശുചിത്വ മിഷൻ നൽകി വരുന്നുണ്ട്. ദ്രവമാലിന്യങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ദ്രവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള എസ് ടി പികൾ, സ്വേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, അല്ലെങ്കിൽ ഫീക്കൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, എഫ്

0: സി പിസ്. ഇവയെല്ലാം മുനിസിപ്പാലിറ്റികളിലാവട്ടെ കോർപ്പറേഷനുകളിലാവട്ടെ ഇതൊക്കെല്ലാം സെറ്റപ്പ് ചെയ്യുന്നതിന് സ്വച്ഛ് ഭാരത് മിഷൻ ഏർബനിൽ ഉൾപ്പെടുത്തി ശുചിത്വ മിഷൻ ഒരു നിശ്ചിത ഫണ്ട് വിഹിതവും അതിനുവേണ്ട ടെക്നിക്കൽ സപ്പോർട്ടും പ്രോജക്ട് പ്രിപ്പറേഷന് വേണ്ട സഹായങ്ങളും നൽകി വരുന്നുണ്ട്. ഇതുപോലെ ഓരോ തരം മാലിന്യം സംസ്കരിക്കുന്നതിനും ഓരോ തരം അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനും വേണ്ട സംവിധാനങ്ങൾ ശുചിത്വ മിഷൻ വഴി ലോക്കൽ ബോഡീസിന് നൽകി വരുന്നു. ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് ലാട്രിൻസ് അഥവാ വ്യക്തിഗത ശൗചാലയങ്ങൾ, അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ സ്വേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, സോപ്പ് പിറ്റുകൾ, കമ്മ്യൂണിറ്റി സാനിറ്ററി കോംപ്ലക്സുകൾ, ഒരുപാടൊരുപാട് ഘടകങ്ങൾ ശുചിത്വ മിഷൻ വഴി നിർവഹിക്കപ്പെടുന്നുണ്ട്. ഇവയെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഒരേ ഒരു കാര്യത്തിലാണ്, ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം, ശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജനം, പൊതുജനാരോഗ്യം സംരക്ഷിക്കുക, സുസ്ഥിരമായ ഒരു ഭാവിയിലേക്ക് നമ്മുടെ ഒരു തലമുറയെ നയിക്കുക, മാലിന്യമുക്തമായ ഒരു ഭാവിയിലേക്ക് നമ്മുടെ തലമുറയെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടി ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാരോ ശുചിത്വ മിഷനോ എത്ര തന്നെ മഹത്തായ പദ്ധതികൾ ആവിഷ്കരിച്ചാലും നടപ്പിലാക്കിയാലും വ്യക്തിപരമായി മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഓരോരുത്തരും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ കാര്യം പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്താൽ മാത്രമേ മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇന്നത്തേക്ക് വേണ്ടി കൂടി മാത്രമല്ല നാളെ വരുന്ന തലമുറകൾക്കും കൂടി വേണ്ടിയാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യത്തിൻ്റെ തോത് കുറയ്ക്കുക, ആ മാലിന്യത്തെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക, അത് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ സ്ഥലങ്ങളിൽ ആ മാലിന്യം കൃത്യമായ രീതിയിൽ എത്തിച്ച് സംസ്കരിക്കുക, അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളോട് സഹകരിക്കുക. ഇതിനുശേഷം ഈ മാലിന്യത്തെ ഉപകാരപ്രദമായ രീതിയിൽ പുനരുപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അത് പുനരുപയോഗിക്കുക. ചെറിയ ചെറിയ ശീലങ്ങളാണ് വലിയ മാറ്റങ്ങൾക്ക് എന്നും വഴിതെളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാലിന്യമുക്തമായ ഒരു കേരളത്തിനും മാലിന്യമുക്തമായ ഒരു നല്ല നാളേക്കും വേണ്ടി ശുചിത്വ മിഷനോടൊപ്പം നിങ്ങളെല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.
1: മാലിന്യ സംസ്കരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു സുപ്രധാന ഭാഗമാണ്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമായി കാണേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അത് കാർഷിക മേഖലയ്ക്കും പരിസ്ഥിതിക്കും സമൂഹത്തിനും ഗുണകരമാകുകയുള്ളൂ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് മാറ്റിയെടുക്കാം മാലിന്യങ്ങളെ, ലോക ശുചീകരണ ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി. പങ്കെടുത്തവർ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സുമി ചെറിയാൻ, ചോറ്റാനിക്കര കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ്, കർഷകനും സാമൂഹ്യ നിരീക്ഷകനുമായ വേണു രാഘവൻ. ഇതോടെ ഇന്നത്തെ കാർഷിക ജീവനം സമാപിക്കുന്നു. നിർവഹണം റിയ, സഹകരണം ഡോക്ടർ സി വി സാബുജി. കാർഷിക ജീവനം.
3: കൃഷി അറിവുകളും അനുഭവങ്ങളും.
4: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വിപണി വാരാന്ത്യാവലോകനം. ഈ കഴിഞ്ഞ 18-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. ഏലം, മൈസൂർ പൂവൻ എന്നിവയുടെ വിലയിൽ വർധനവ്, വെളിച്ചെണ്ണ, കൊപ്ര, കയർ, കാപ്പിക്കുരു എന്നിവയുടെ വിലയിൽ കുറവ്, നാളികേരം തൊണ്ടില്ലാത്തത്, കുരുമുളക്, അടയ്ക്ക, നേന്ത്രക്കായ, റബ്ബർ, പച്ചക്കപ്പ, കോഴിമുട്ട, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ, തേങ്ങാപ്പിണ്ണാക്ക്, ചുക്ക്, കശുവണ്ടിപ്പരിപ്പ്, മഞ്ഞൾ, പുൽത്തൈലം, കൊട്ടപ്പാക്ക, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം: വെളിച്ചെണ്ണ ക്വിന്റലിന് 500 രൂപ കുറഞ്ഞ് ചെങ്ങന്നൂർ 27,000, 100 രൂപ കുറഞ്ഞ് വടക്കൻ പറവൂർ 26,600, ആലപ്പുഴയിൽ 27,900 രൂപയ്ക്കും വിപണന നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കൊപ്ര ക്വിന്റലിന് 300 രൂപ കുറഞ്ഞ് ആലപ്പുഴ പുകരാശി 15,950, ആലപ്പുഴ തെളിവ് 16,000, 100 രൂപ കുറഞ്ഞ് വടക്കൻ പറവൂർ 16,100 രൂപയ്ക്ക് വിപണന നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കയർ ക്വിന്റലിന് 200 രൂപ കുറഞ്ഞ് കൊച്ചി പറവൂർ 5,100 രൂപയ്ക്ക്

വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് 1500 രൂപ കുറഞ്ഞ് എറണാകുളത്ത് 31500, തിരുവനന്തപുരത്ത് 21500, 250 രൂപ കുറഞ്ഞ് ആലപ്പുഴയിൽ 28500, 50 രൂപ കുറഞ്ഞ് കൊല്ലത്ത് 30000, 500 രൂപ വർദ്ധിച്ച് കോട്ടയത്ത് 29500, 1500 രൂപ വർദ്ധിച്ച് തൊടുപുഴയിൽ 32500 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് വില മാറ്റമില്ലാതെ തുടർന്നു. ഏലം കിലോഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് കട്ടപ്പനയിൽ 3000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കുരുമുളക് ക്വിന്റലിന് 1000 രൂപ കുറഞ്ഞ് തൊടുപുഴയിൽ 69000, 200 രൂപ കുറഞ്ഞ് കട്ടപ്പനയിൽ 70000, 100 രൂപ കുറഞ്ഞ് കൊച്ചി ഗാർബിൾഡ് 72300, കൊച്ചി അൺഗാർബിൾഡ് 70300, 100 രൂപ വർദ്ധിച്ച് പുത്തൂർ 69100, 500 രൂപ വർദ്ധിച്ച് ആലുവയിൽ 68500, നെടുമങ്ങാട്ട് 66500, പാല 68500 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കാപ്പിക്കുരു ക്വിന്റലിന് 1000 രൂപ കുറഞ്ഞ് കട്ടപ്പനയിൽ 38000, 100 രൂപ കുറഞ്ഞ് കോട്ടയത്ത് 39200 രൂപയ്ക്ക് വിപണനം നടന്നു. അടയ്ക്ക ക്വിന്റലിന് 1000 രൂപ കുറഞ്ഞ് ആലപ്പുഴയിൽ 5000, 300 രൂപ കുറഞ്ഞ് അടൂർ 4500, 200 രൂപ വർദ്ധിച്ച് ചെങ്ങന്നൂർ 6300 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. റബ്ബർ ലോട്ട് ക്വിന്റലിന് 500 രൂപ വർദ്ധിച്ച് മൂവാറ്റുപുഴയിൽ 22500, പാലയിൽ 24700 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. റബ്ബർ RSS4 ക്വിന്റലിന് പുനലൂർ മാർക്കറ്റിൽ വില മാറ്റമില്ലാതെ വിപണനം നടന്നപ്പോൾ റബ്ബർ RSS5 ക്വിന്റലിന് 200 രൂപ കുറഞ്ഞ് പുത്തൂർ 25800 രൂപയ്ക്ക് വിപണനം നടക്കുകയും ചെയ്തു. മൈസൂർ പൂവൻ ക്വിന്റലിന് 300 രൂപ വർദ്ധിച്ച് നെയ്യാറ്റിൻകരയിൽ 3300 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ തുടർന്നു. നേന്ത്രക്കായ നാടൻ ക്വിന്റലിന് 4700 രൂപ മുതൽ 7600 രൂപ വരെയും നേന്ത്രക്കായ പാണ്ടി ക്വിന്റലിന് 4000 രൂപ മുതൽ 6500 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. പച്ചക്കപ്പ ക്വിന്റലിന് 200 രൂപ കുറഞ്ഞ് ചങ്ങനാശ്ശേരിയിൽ 3000, 100 രൂപ വർദ്ധിച്ച് വടക്കൻ പറവൂർ 2700, അടൂർ 2500 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കോഴിമുട്ട 100ന് 620 രൂപ മുതൽ 665 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. കൊക്കോ ക്വിന്റലിന് 500 രൂപ വർദ്ധിച്ച് തൊടുപുഴ കോതമംഗലം സെന്ററുകളിൽ 8500, കട്ടപ്പനയിൽ 9500, 4000 രൂപ വർദ്ധിച്ച് തിരുവല്ലയിൽ 10000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കൊക്കോ ബീൻസ് ക്വിന്റലിന് 500 രൂപ കുറഞ്ഞ് മൂവാറ്റുപുഴയിൽ 33500 രൂപയ്ക്ക് വിപണനം നടന്നു. തേങ്ങാപ്പിണ്ണാക്ക്, ചുക്ക്, കശുവണ്ടിപ്പരിപ്പ്, മഞ്ഞൾ, പുൽത്തൈലം, കൊട്ടപ്പാക്ക്, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റമൊന്നും ദൃശ്യമായില്ല. നിങ്ങൾ ഇതുവരെ കേട്ടത് വിപണി വാരാന്താവലോകനം. ഈ കഴിഞ്ഞ 18ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 7:25 മിനിറ്റും 15 സെക്കൻഡും.

FM Evening. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഈവനിംഗ് ആരംഭിക്കുകയായി. എല്ലാ ശ്രോതാക്കൾക്കും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: ഇന്ത്യയുടെ തനതു സാങ്കേതിക വിദ്യയായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI ലോകത്തിനു മുന്നിൽ ഒരത്ഭുതമാണെന്നും വികസിത രാജ്യങ്ങളെക്കാൾ കറൻസി രഹിത പണമിടപാട് സംവിധാനത്തിൽ നാം ഏറെ മുന്നിലാണ്. ദിവസം 66 കോടി ഇടപാടുകൾ UPI വഴി നടക്കുന്നു എന്നാണ് ഏകദേശ കണക്ക്. 2025-26 വർഷത്തിൽ 24,162 കോടി ഇടപാടുകളാണ് UPI വഴി നടന്നത്. തീർത്തും സൗജന്യമായിരുന്ന ഈ ഇടപാടുകൾക്ക് നികുതി ഏർപ്പെടുത്താൻ തുടങ്ങുകയാണ് അടുത്ത മാസം 15-ാം തീയതി മുതൽ. എന്നാൽ ഇത് 2,000 രൂപയിൽ കൂടുതൽ വരുന്ന വാണിജ്യ ഇടപാടിന് മാത്രമായിരിക്കും. 0.4% മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് അഥവാ MDR ഏർപ്പെടുത്താനാണ് തീരുമാനം. 75,000 രൂപയ്ക്ക് മുകളിലുള്ള ഏതിടപാടിനും 300 രൂപയായിരിക്കും ചുമത്തുക. ഈ നിർദ്ദേശങ്ങൾ UPI ഇടപാടിനെ എങ്ങനെ ബാധിക്കും എന്നന്വേഷിക്കുകയാണ് ഇന്ന് സമകാലികം. 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് മാത്രം പ്രത്യേക നിരക്ക് ഈടാക്കുന്നതിനെ കുറിച്ച് വ്യാപാരികൾക്ക് പറയാനുള്ളത് എന്താണ്?
1: എന്റെ പേര് അൻവർ, കേരള മർച്ചന്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഡിജിറ്റൽ പണമിടപാടുകൾ ഇന്ന് ഉപഭോക്താക്കളുടെ സൗകര്യത്തിന്റെയും വ്യാപാര രംഗത്തെ സുതാര്യതയുടെയും അനിവാര്യ ഘടകമായി മാറിയിരിക്കുകയാണ്. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ നയിക്കുമ്പോൾ അതിന്റെ സാമ്പത്തിക ബാധ്യതയുടെ ഒരു ഭാഗം വ്യാപാരികളുടെ മേൽ അധികമായി ചുമത്തുന്നത് നീതീകരിക്കാത്തതാണ്. വ്യാപാരികളുടെ പ്രവർത്തന ചെലവ് കുറയ്ക്കുകയും ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതുമാക്കുകയും ചെയ്യുന്ന നയങ്ങളാണ് കൊണ്ടുവരേണ്ടത്. നമുക്ക് ലഭ്യമായ കണക്ക് പ്രകാരം 2,000 വരെയുള്ള ഇടപാടുകൾക്ക് ചാർജ് ഇല്ലെങ്കിലും ഇപ്പോൾ 3,000 രൂപയ്ക്ക് 12 രൂപയും 10,000 രൂപയ്ക്ക് 40 രൂപയും 50,000 രൂപയും 75,000 മുകളിലുള്ള ഇടപാടുകൾക്ക് 300 രൂപ വരെയാണ് ഈടാക്കുന്ന സാഹചര്യമുള്ളത്. ഈ ഒറ്റ ഇടപാടുകളുടെ ചെറിയ തുക എന്ന നിലയിൽ കാണാവുന്ന ഈ ചാർജുകൾ ദിവസേന 100 കണക്കിന് ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്ന വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം മാസാവസാനം ഗണ്യമായ സാമ്പത്തിക ബാധ്യതയായി മാറുന്നത് അതിനൊരു സംശയമില്ല. ഇതിനകം തന്നെ വർദ്ധിച്ചു വരുന്ന വാടക, വൈദ്യുതി, വേതന നികുതി, ബാങ്കിംഗ് ചെലവുകൾ തുടങ്ങിയ നിരവധി സാമ്പത്തിക സമ്മർദ്ദങ്ങൾ നേരിടുന്ന ചെറുകിട ഇടത്തരം വ്യാപാര മേഖലയ്ക്ക് ഇത് അധിക പ്രഹരമാണ്.
2: ഇപ്പോൾ പുതിയൊരു തീരുമാനം വന്നത് കണ്ടു. ജനങ്ങൾ ഇന്ന് കൂടുതലും ഉപയോഗിക്കുന്നത് ബാങ്കിൽ നേരിട്ട് പോയല്ല, ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക്, കച്ചവടക്കാർക്ക്, ചെറുകിട കച്ചവടക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ തീരുമാനം നേരത്തെ എങ്ങനെയാണോ അതേപോലെ ചെയ്തു തരണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്.
3: ഞാൻ ജി ജയപാൽ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ്. നമുക്കറിയാം, എല്ലാം ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിൽ പ്രത്യേകിച്ച് വ്യാപാരം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അതിന് ചാർജ് ഈടാക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു 60-70% ഡിജിറ്റൽ ക്യാഷ് പേയ്മെന്റാണ് നടക്കുന്നത്. അപ്പൊ ആ അങ്ങനെയുള്ള ക്യാഷ് പേയ്മെന്റിൽ ഇപ്പോൾ അത് 2,000 രൂപയ്ക്ക് മുകളിലാണ് വെച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അത് ഹോട്ടൽ മേഖലയ്ക്ക് മാത്രമല്ല, വ്യാപാര മേഖലയ്ക്ക് എന്തായാലും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും നമുക്കറിയാം, ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തെ ഒത്തിരിയേറെ ആശ്രയിച്ചു കഴിയുന്ന ഇവിടുത്തെ ലോഡ്ജിംഗ് മേഖലയ്ക്കൊക്കെ അവരെല്ലാം തന്നെ റൂമൊക്കെ ഒരുമാതിരിപ്പെട്ട റൂമുകളൊക്കെ 2,000 രൂപയ്ക്ക് മുകളിൽ തന്നെയാണ്. അതെല്ലാം ഡിജിറ്റൽ പേയ്മെന്റ് ആണ്. അതിനൊക്കെ ഒരു സർവീസ് ചാർജ് ഈടാക്കുകയും അത് വ്യാപാരികളുടെ കയ്യിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുക എന്നുള്ളത് വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ്.
4: ജോർഫിൻ പെട്ട, സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് പ്രസിഡന്റാണ്. ഈ ചാർജ് വെക്കുന്നത് കാരണം ഇവർക്ക് പറയുന്നത് ഈ പ്രോസസ്സിന് ചെലവ് വരുന്നു, എക്സ്പെൻസ് വരുന്നു എന്നാണ് പറയുന്നത്. ഡിജിറ്റൽ പേയ്മെന്റ് ചാർജ് വെക്കുന്നത് ആളുകൾ ഇതിനകത്ത് അഡിക്റ്റഡ് ആയിട്ട് ഈ ഡിജിറ്റൽ പേയ്മെന്റിനോട് അക്കസ്റ്റംഡ് ആവുകയും അഡിക്റ്റഡ് ആവുകയും ചെയ്തു കഴിഞ്ഞു കഴിയുമ്പോൾ അതിനകത്തൊരു ചാർജ് കൊണ്ടുവന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു പരിധിവരെ കുറെ ആളുകളെങ്കിലും ഈ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുന്ന കച്ചവടക്കാർ ഒഴിവായിട്ട് നിൽക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: UPI ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ബാധകമാക്കുന്നതിനെ കുറിച്ച് അഡ്വക്കേറ്റ് KS ഹരിഹരൻ.
5: പേയ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ സെറ്റിൽമെന്റിനെയും റെഗുലേറ്റ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനും RBI എന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അധികാരം നൽകുന്ന പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ട് 2007 എന്ന നിയമത്തിലെ സെക്ഷൻ 10A 15(10)(26) മുതൽ പുതിയ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ നമ്പർ 237/2026-27 ഡേറ്റഡ് 14/9/26 എന്ന നോട്ടിഫിക്കേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ. ഈ മാറ്റങ്ങൾ UPI അഥവാ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസിൽ ആണ് മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 15/10/26 മുതൽ MDR എന്ന മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ചില ഒഴിവുകൾ നിലനിർത്തി 0.4% ബിസിനസ് സ്ഥാപനങ്ങളുടെ UPI ഇടപാടുകളിൽ നിന്നും അടയ്ക്കണം എന്ന ഒരു ബാധ്യതയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ ചില ഒഴിവുകളുണ്ട്. 2,000-ൽ താഴെ ഇടപാടുകളുള്ള UPI ട്രാൻസാക്ഷൻ, അങ്ങനെ വരുമ്പോൾ ഈ 0.4 ചാർജ് ഈടാക്കണില്ല, അല്ലെങ്കിൽ

0: MDR ഈടാക്കുന്നില്ല. 100,000 താഴെയാണ് ബാങ്ക് ഇടപാട് എങ്കിൽ, ഒരു മാസം 100,000 താഴെയാണെങ്കിൽ MDR നൽകേണ്ടതില്ല. സാങ്കേതികമായി ഈ തുക കൺസ്യൂമറിൽ നിന്ന് ബിസിനസ്സുകാരനെ നേരിട്ട് ഈടാക്കാൻ പാടില്ല എന്നതാണല്ലോ വസ്തുത. അതേപോലെ റൂറൽ അല്ലെങ്കിൽ സെമി അർബൻ സ്ഥലത്തുള്ള ബിസിനസ്സുകൾക്ക് ഈ MDRന്റെ 0.4% ബാധകമല്ല എന്നും ഉണ്ട്. പക്ഷേ അപ്പോഴാണ് ഒരു സ്ഥലം റൂറൽ അല്ലെങ്കിൽ സെമി അർബൻ ഏരിയ ആണോ എന്ന ലിസ്റ്റ് പ്രാധാന്യമേറി വരുന്നത്. പക്ഷേ LIC പ്രീമിയം, റെയിൽവേ പേയ്മെന്റ്, ടെലികോം, ഇൻഷുറൻസ്, ഫ്യൂവല് മേടിക്കുമ്പോൾ, അഗ്രികൾച്ചർ ഇൻപുട്ട് എന്നീ മേഖലയിൽ 2,000 രൂപയിൽ കൂടുതൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ 5 രൂപ ഒരു ട്രാൻസാക്ഷന് ഫ്ലാറ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ സൗജന്യത്തിന് പരിമിതികൾ ഉണ്ടാകും. സോഷ്യൽ സെക്യൂരിറ്റി, പെൻഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് മെഷർമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും എടുക്കുമ്പോൾ ട്രാൻസാക്ഷനിൽ ഒരു ബാങ്ക് ചാർജ് പോലെ MDR ഈടാക്കുന്നത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
1: UPI ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കാനുള്ള തീരുമാനം എന്തുകൊണ്ടാണ്? ബാങ്കിംഗ് വിദഗ്ധൻ ആദികേശവൻ.
2: കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഒരു ഈ ഒരു ആശങ്ക വളരെയധികം പരിഗണിക്കുക അല്ലെങ്കിൽ അത് അറിയിക്കുക എന്നുള്ള ഒരു ടെൻഡൻസി. അതായത് ചാർജസ് ഒന്നും ഇല്ലാതിരുന്ന ഒരു പേയ്മെന്റ് നടപടിക്രമത്തിന് നമ്മൾ ചാർജസ് സാധാരണക്കാർക്കെതിരാണ് അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് ബിസിനസ്സുകാർക്കൊക്കെ പ്രതികൂലമായി ഇത് ബാധിക്കും എന്നുള്ളതാണ് ഒരു വാദം. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ലോകമെമ്പാടും ഒരു മോഡലായിട്ട് കണ്ടു വരുന്ന ഒരു സംവിധാനമാണ് ഈ UPI. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് പറയാം. ആഫ്രിക്കൻ രാജ്യങ്ങള്, ഈവൻ യൂറോപ്യൻ രാജ്യങ്ങള്, പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങള്, ഇവരെല്ലാം ഈ ഒരു സംവിധാനം കോപ്പി ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ്. ഇത് മാത്രമൊന്നുമല്ല, നമ്മുടെ ഗവൺമെന്റും ഇത് നടപ്പിലാക്കിയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ മറ്റുള്ള ബാങ്കുകളും ഒക്കെ കൂടിയിട്ടാണ് ഇതിന്റെ മൂലധനം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് രാജ്യത്തെ കോടിക്കണക്കിന് ആൾക്കാർ ഡെയിലി ട്രാൻസാക്ഷൻ നടത്തുന്നു. എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വരെ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഒരു പത്രം മേടിക്കാനായിട്ട് നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിലെ കടയിൽ ചെല്ലുന്നു. 2 പത്രം നമ്മൾ പിക്കപ്പ് ചെയ്ത് 21 രൂപ. അപ്പൊ 9, 3, 10 കൊടുത്താൽ 9 രൂപ ബാക്കി തരണം. GP ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അത് തന്നെ എല്ലാവരും ഇപ്പൊ അഡോപ്റ്റ് ചെയ്ത്, നമ്മളിപ്പം പ്രത്യേകിച്ച് അത് പറയുന്നില്ല. കാരണം വലിയൊരു കച്ചവടക്കാര്, വെജിറ്റബിൾ ആണെങ്കിലും ശരി, ഫിഷ് മാർക്കറ്റ് ആയാലും ശരി, എല്ലാത്തിനും. പക്ഷെ ഇതിന്റെ ടെക്നിക്കൽ സംവിധാനവും കൂടുതൽ പ്രസക്തമായി സൈബർ സെക്യൂരിറ്റി. പല രാജ്യങ്ങളും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാ രാജ്യങ്ങളും തമ്മിൽ മത്സരമാണല്ലോ. അപ്പൊ ഏത് രാജ്യമാണ് അല്ലെങ്കിൽ ഏത് എൻറ്റിറ്റിയാണ് നമ്മുടെ ഒരു സൈബർ സെക്യൂരിറ്റി ആംഗിളിൽ നമ്മളെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സിസ്റ്റത്തിൽ ഇന്നും എല്ലാ മാസവും ശരിക്കും അപ്ഗ്രഡേഷൻ ആവശ്യമുണ്ട്. അപ്പൊ അതിനുള്ള ചെലവ് ഇപ്പോ തൽക്കാലം ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു ചാർജാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഇപ്പൊ 15 October ഇത് നടപ്പിലാവാൻ പോകുന്നത്, ഇന്നോ നാളെയോ അല്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു എന്തെങ്കിലും സജഷൻ ഉണ്ടോ കുറച്ചുകൂടി കഷ്ടപ്പാട് കുറയ്ക്കാൻ എന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം. ആ കഷ്ടപ്പാട് കുറയ്ക്കാനായിട്ടുള്ള നടപടി സ്വീകാര്യമാണെങ്കിൽ സ്വീകരിക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ഈ ചാർജ് 0.4% എടുത്താൽ പോലും, ഞാനൊരു കണക്ക് ഈ ഇടയ്ക്ക് നോക്കിയപ്പോൾ, ഇന്ത്യയിലെ പ്രതിശീർഷ ഈ UPI ഉപയോഗം ഒരു വർഷത്തേക്ക് ആളുന്നതിന് 173 ട്രാൻസാക്ഷൻസ് ആണ്. ബ്രസീൽ, ചൈന, നമ്മളെ പോലത്തെ രാജ്യങ്ങൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പ്രതിശീർഷ ട്രാൻസാക്ഷൻ നടത്തുന്നു അവർ. അവർക്കും UPI പോലെ സംവിധാനമുണ്ട്. ബ്രസീൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 300 പരം, നമ്മുടെ 177, ബ്രസീൽ 300 പരം, ചൈനയിൽ പ്രതിശീർഷം 1 വർഷം 500 പരം. അവരുടെ ചാർജസ് ഈ 0.4% നമ്മൾ കൊണ്ടുവന്ന, നേരത്തെ പറഞ്ഞ പോലെ P2P പേഴ്സൺ ടു പേഴ്സൺ അയക്കുകയാണെങ്കിൽ ഇത് ബാധകമേ അല്ല. മറ്റുള്ളതിനും ഒരു ക്യാപ്പ് ഉണ്ട്. അപ്പോ പിന്നെ ആബ്സലൂട്ട് ലെവലിൽ പോലും ബ്രസീലിന്റെ 0.5 അല്ലെങ്കിൽ 0.7 ചൈനയുടെയും കൂടുതലാണ്. എന്തായാലും ഈ 0.4%നേക്കാളും ഒരു ഇരട്ടി നിലവാരത്തിലാണ് അവരുടെ ചാർജ്. അപ്പൊ ആ ഒരു ചാർജ് നമുക്ക് ഈ സൈബർ സെക്യൂരിറ്റി, ഇതിൽ തന്നെയുള്ള ഇൻഫ്രാ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്താനായിട്ട് ഉപകരിക്കണം. പിന്നെ അന്തിമമായിട്ട് ഏത് സേവനവും പൂർണ്ണമായിട്ടും എല്ലാ ഇപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിന്റെ ഒരു കോസ്റ്റ് ഉണ്ട്. അപ്പൊ ആ കോസ്റ്റ് മീറ്റ് ചെയ്യാനുള്ള ഇൻകം അതിനുണ്ടോ? അതിൽ ഇപ്പൊ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, കുറച്ചുകൂടി സുതാര്യത ഇതിന്റെ നടത്തിപ്പുകാർക്ക് അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവർക്ക് വേണമെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ വെക്കണം. ബാക്കിയുള്ളവർ, ഇതിനെ എതിർക്കുന്നവർ ശരിക്കും ചെയ്യേണ്ടത് കൂടുതൽ ഇതിന്റെ കണക്കുകൾ, എത്ര ഗുണം, എത്രയാണ് അവരുടെ വരവ്, എത്ര ചെലവ്, ആ കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തത ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേപോലത്തെ ചർച്ചകൾ കൂടുതൽ ഫലവത്താകും.
1: യു പി ഐ

0: ഈ ഇടപാടുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് എങ്ങനെ സഹായകരമാകുന്നു? ജിയോജിത് ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ വി കെ വിജയകുമാർ.
1: ഇന്ത്യയുടെ UPI യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ഡിജിറ്റൽ പേയ്മെന്റ് സമ്പ്രദായമാണ്. ലോകത്തിലെ മൊത്തം റിയൽ ടൈം ഡിജിറ്റൽ പേയ്മെന്റ്സ് ഇടപാടുകളുടെ 49% നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇപ്പോൾ ഒരു ദിവസം 66 കോടി ഇടപാടുകളാണ് UPIയിലൂടെ നടക്കുന്നത്. ചെലവില്ലാത്ത റിയൽ ടൈം സെറ്റിൽമെന്റ് സാധ്യമാക്കുന്ന ഈ ഡിജിറ്റൽ പേയ്മെന്റ്സ് ഏറെ സൗകര്യപ്രദമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അനുഭവത്തിൽ നിന്ന് തന്നെ അറിയാം. കൂടാതെ പ്രധാനമായി അറിയേണ്ട ഒരു കാര്യം, സാധാരണ ആളുകളുടെ ചിന്തയിലൊന്നും വരാത്തൊരു കാര്യം, ഈ ഡിജിറ്റൽ പേയ്മെന്റ്സ് ഡിജിറ്റലൈസേഷൻ പ്രോത്സാഹിപ്പിക്കുക വഴി സുതാര്യത ഉറപ്പാക്കുന്നു. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഗുണകരമാണ്. ഇത് പൊതുവെ ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യമാണ്. ചെറുകിട വ്യാപാരികൾക്കും ഇത് ഗുണമാണ്. കാരണം അവരുടെ ട്രാൻസാക്ഷൻസ് മുഴുവനും ഡിജിറ്റലായിട്ടെന്ന് അറിയപ്പെടുന്നത് കൊണ്ട് ബാങ്കിൽ പോയിട്ട് അവർക്ക് ലോൺ കിട്ടാനൊക്കെ തന്നെ ഇത് ഏറെ സഹായകമായിട്ടുണ്ട്. പണ്ട് മുഴുവനും ക്യാഷ് ട്രാൻസാക്ഷൻസ് ആവുമ്പോൾ അവരുടെ മൊത്തം ബിസിനസ് വോള്യത്തിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. ഇപ്പൊ ബിസിനസ് വോള്യം ബാങ്കുകൾക്കൊക്കെ ഇത്രയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബാങ്ക് വായ്പയൊക്കെ കിട്ടാൻ സഹായകമാണ്. ഇത് വലിയ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അധികം അറിയപ്പെടാത്തൊരു വസ്തുതയാണ്. UPI തുടങ്ങിയ 2016 മുതൽ ട്രാൻസാക്ഷൻസ് എല്ലാം സൗജന്യമായിരുന്നു. എന്നാൽ ഈ വരുന്ന ഒക്ടോബർ മുതൽ ചില ട്രാൻസാക്ഷൻസിന് നാമമാത്രമായ ചാർജസ് ഈടാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാന പ്രഖ്യാപനം 2000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻസിന് 0.4% ചാർജസ് ഈടാക്കുന്നതാണ്. അതതിന്റെ അർത്ഥം 2000 രൂപ വരെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ചാർജസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസാക്ഷൻ, വ്യക്തിയിൽ നിന്ന് മറ്റേ വ്യക്തിയിലേക്കുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനും ഈ ചാർജസ് ബാധകമല്ല. ഇതിന്റെ ഗുണങ്ങൾ പ്രധാനമായിട്ടും രണ്ടാണ്. ഒന്ന്, ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ അത് മെയിൻറ്റെയിൻ ചെയ്യാനും മോഡേണൈസ് ചെയ്യാനും വലിയ തുക വേണം. ഈ തുക കണ്ടെത്താൻ ഈ 0.4% ചാർജസ്, 2000 രൂപയിൽ കൂടുതലുള്ള ട്രാൻസാക്ഷൻസിന്റെ മുകളിൽ ചുമത്തുന്ന ട്രാൻസാക്ഷൻ ചാർജസ് സഹായിക്കുന്നുണ്ട്. അഭിഭവ സമാഹരണം സഹായിക്കുന്നുണ്ട്. ഇത് ഈ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും അത്യാവശ്യമാണ്. അതേസമയം ഇത് രണ്ടാമത്തെ പോയിന്റ്, എന്റെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയാവുന്നത്, വ്യക്തിഗത ഇടപാടുകളെയും ചെറുകിട ഇടപാടുകാരെയും ചാർജസിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോ ഇപ്പോൾ നടക്കുന്ന മൊത്തം വോള്യൂം ഓഫ് ട്രാൻസാക്ഷൻസ് പറഞ്ഞല്ലോ, അതിന്റെ 70% ഒരു വ്യക്തിയിൽ നിന്ന് മറ്റേ വ്യക്തിയിലേക്കുള്ള ട്രാൻസാക്ഷനാണ്. അപ്പൊ 70% ട്രാൻസാക്ഷൻസിന് ബാധകമാവുന്നില്ല. വ്യാപാരികൾക്കും ഇത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. 2000 രൂപയിൽ കൂടുതൽ വരുന്ന ട്രാൻസാക്ഷൻസിനാണ് വലിയ റീറ്റെയിലേഴ്സൊക്കെ തന്നെ ചാർജസ് കൊടുക്കേണ്ടതായി വരും. ബാങ്കുകളിലേക്കും ഈ പേയ്മെന്റ് സിസ്റ്റത്തിനും പണം കൊടുക്കേണ്ടതായി വരും. അത് വലിയ ട്രാൻസാക്ഷൻസിന് മാത്രമേ ബാധകമാവുന്നുള്ളൂ. അതും ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ, കൺസ്യൂമേഴ്സിനെ, അതായത് ഉപഭോക്താക്കളെ ബാധിക്കുന്നില്ല എന്ന കാര്യം അറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ ചില ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ട്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഈ UPI പേയ്മെന്റ്സ് ഉപയോഗിക്കുമ്പോൾ, അതുപോലെ തന്നെ മറ്റുള്ള ചില പബ്ലിക് യൂട്ടിലിറ്റി ഇടപാടുകൾ, അതിനൊക്കെ തന്നെ ചെറിയ ചാർജസ് ഉണ്ട്. അതും തന്നെ കാര്യമായിട്ട് ബാധിക്കാത്തതാണ്. ഇപ്പൊ നമ്മൾ ഡെബിറ്റ് കാർഡൊക്കെ തന്നെ ഉപയോഗിക്കുമ്പോൾ അത് സ്വൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ചാർജസ് ഉണ്ട്. അതിനേക്കാളും വളരെ കുറവ് ചാർജസ് മാത്രമാണ് ഈ 2000 മുകളിലായാൽ തന്നെ വരുന്നുള്ളൂ. അപ്പോ ഈ സിസ്റ്റത്തിന്റെ വികസനത്തിനും മോഡേണൈസേഷനും വേണ്ട പണം കണ്ടെത്തുക, അതേസമയം ബഹുഭൂരിപക്ഷം വരുന്ന ചെറുകിടക്കാരെ മുഴുവനും ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു പുതിയ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും വലിയ മേന്മ.
0: നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച UPI സംവിധാനം പ്രവർത്തിക്കുന്നത് ബാങ്കുകളുടെയും GPay, PhonePay തുടങ്ങിയ ഡിജിറ്റൽ സേവന പ്ലാറ്റ്ഫോമുകളുടെയും സഹകരണത്തിലൂടെയാണ്. UPI വ്യാപകമായ പശ്ചാത്തലത്തിൽ പണമിടപാട് സംവിധാനം പരിപാലിക്കാനും വരുമാനം ഉണ്ടാക്കുവാനുമായി സേവനത്തിന് പകരം ഉയർന്ന ഒരു തുക വേണമെന്ന് ബാങ്കുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ആവശ്യപ്പെട്ടിരുന്നു. അതാണിപ്പോൾ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കാത്ത വിധം കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. ഉപയോക്താക്കളിൽ നിന്നല്ല ഇത് ഈടാക്കുന്നത്. വ്യക്തികൾ തമ്മിലുള്ള പണമിടപാടുകൾ സൗജന്യമായി തുടരുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇന്ത്യയുടെ ഡിജിറ്റൽ സ്വപ്നം അട്ടിമറിക്കപ്പെടുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം തീർത്തും സത്യവിരുദ്ധമാണ്. UPI ഇന്ത്യയിൽ നടപ്പാക്കാനാകില്ല എന്ന് വാദിച്ചവരിൽ നിന്നാണ് വിമർശനങ്ങൾ ഏറെയുമെന്നത് ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സമകാലികം. കേരള സംസ്ഥാന

0: ആദ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ ധനകാര്യ മേഖലയിലെ ഡേറ്റ വിശകലന രംഗത്ത് തൊഴിൽ സാധ്യതകൾ തേടുന്നവർക്ക് കുന്നന്താനം അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൌജന്യ പരിശീലനത്തിന് അവസരം. യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ ബിരുദം. പ്രായം 18-40 വയസ്സിനും ഇടയിൽ. ഈ മാസം 30 വരെ അപേക്ഷ സ്വീകരിക്കും. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 94 95 99 99 88. 94 95 99 98. പട്ടികവർഗ യുവതി യുവാക്കൾക്ക് ഹെവി ഡ്രൈവിംഗ് പരിശീലനം നൽകാൻ ഹെവി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങൾ, ഉടമകൾ, ഏജൻസികൾ എന്നിവരിൽ നിന്ന് മേലുകാവ് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് താൽപര്യപത്രം ക്ഷണിച്ചു. ഈ മാസം 24 ഉച്ച കഴിഞ്ഞ് 3 വരെ സ്വീകരിക്കും. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 94 96 07 03 51. 94 96 07 03 51. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾ ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഗ്രാമസഭാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾക്കാണ് അപേക്ഷിക്കാൻ അർഹത. സംരംഭത്തിന്റെ സ്വഭാവം, ആവശ്യമായ ചെലവ്, പ്രവർത്തന രീതി, പ്രതീക്ഷിക്കുന്ന വരുമാനം തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുന്ന വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സഹിതമുള്ള അപേക്ഷ ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ സമർപ്പിക്കണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04772 25 38 70. 04772 25 38 70. എറണാകുളം കെൽട്രോൺ കലൂർ നോളജ് സെന്ററിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, മിക്സ്ഡ് റിയാലിറ്റി എന്നീ മേഖലകളിലെ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാം. ഡിപ്ലോമ, പോസ്റ്റ് ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നിവയാണ് കോഴ്സുകൾ. വിവരങ്ങൾക്ക് കെൽട്രോൺ നോളജ് സെന്റർ, MES കൾച്ചറൽ കോംപ്ലക്സ്, കലൂർ എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 04842 97 14 00. 04842 97 14 00. പ്രിയ ശ്രോതാക്കളെ, FM ഈവനിംഗുമായി തിരിച്ചെത്താം 7:55. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 44 മിനിറ്റും 26 സെക്കൻഡും. ഇനി 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കാൻ കരുത്തുറ്റ നടപടികൾ അനിവാര്യമെന്ന് അന്താരാഷ്ട്ര കാലാവസ്ഥാ സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഐക്യരാഷ്ട്രസഭയുടെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ മാസം 26 അഭിസംബോധന ചെയ്യും. ശ്രീനാരായണ ഗുരുവിന്റെ 99 മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വ്യവസ്ഥകൾ അമേരിക്ക അംഗീകരിക്കും വരെ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുമെന്ന് ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴ. ഇടുക്കിയിലും മലപ്പുറത്തുമായി 3 മരണം. കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഉന്നം തെറ്റാതെ

0: ഇന്ത്യ. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് 2 വെള്ളി. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് കരുത്തുറ്റ നടപടികൾ അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ രീതികളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം വലിയ ഭീഷണിയായി മാറിയതായും ജൈവ വൈവിധ്യനാശം, ജലക്ഷാമം എന്നിവ ഇതിന്റെ അടയാളമാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു.
1: ബൽക്കി സ്വയം ഓർ സ്വനിർഭർ ഇക്കോസിസ്റ്റം കോ ഫിർ സെ സ്ഥാപിത കാരണ ഡെവലപ്മെന്റ് കോ അഡ്വർട്ടേഷൻ കാ എക് രൂപ മാനാ ഭി മഹത്വപൂർണ സ്ട്രാറ്റജിക് പ്രിൻസിപ്പൽ വികാസ് കെ ലിയെ മജബൂത് ഹെൽത്ത് സിസ്റ്റം ഓർ ക്ലൈമറ്റ് റെസിലിയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യകത ഹൈ. കൃഷി ഉത്പാദകത ബഢാനെ ഓർ അഫോർഡബിൾ തഥാ വിശ്വസനീയ ഊർജ കി ഉപലബ്ധത സെ ഭി ജുഡാ ഹൈ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. മറ്റന്നാൾ കേവഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. 23-ന് വഡോദരയിലെ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഇന്ത്യ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. ഈ വികസന മുന്നേറ്റത്തിന്റെ ഭാഗമായി കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന സംരംഭമാണ് വേപ്പിൻ സത്ത് ചേർത്ത യൂറിയ. മറ്റ് വളങ്ങൾക്കൊപ്പം വേപ്പിൻ സത്ത് ചേർത്ത യൂറിയ ഉപയോഗിക്കുന്നത് കാർഷിക ഉൽപാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കാൻ കർഷകർക്ക് സഹായമാകുന്നു. സൂര്യപ്രകാശം വൈദ്യുതിയാക്കി മാറ്റുന്ന സൌരോർജ്ജ പ്ലാന്റുകൾ കുറഞ്ഞ ചെലവിൽ സ്ഥാപിക്കാൻ അവസരമൊരുക്കുന്ന ഒന്നാണ് കേന്ദ്ര സർക്കാരിന്റെ PM സൂര്യഘർ പദ്ധതി. പദ്ധതി ഗുണഭോക്താവായ കോട്ടയം സ്വദേശി സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
2: എന്റെ പേര് സുരേഷ് കുമാർ, കോട്ടയം ജില്ലയിൽ നട്ടശ്ശേരിക്കരയിലാണ്. സൂര്യഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സോളാർ പദ്ധതി എനിക്ക് കിട്ടുകയുണ്ടായി. അതിന്റെ ഗുണം വളരെ വലുതാണ്, കാരണം നല്ല കറണ്ട് ബില്ല് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
0: UN പൊതുസഭയുടെ 81st സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26-ന് അദ്ദേഹം UN ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യും. ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നശാമുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. യുവാക്കളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹൈദരാബാദിൽ ഇന്ന് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. രാജ്യസഭാ MP കെ ലക്ഷ്മൺ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. BJP പഞ്ചാബ് ഘടകത്തിന്റെ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ 3rd ഘട്ടം ഇന്ന് കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കാൻ 1 ഒക്ടോബർ മുതൽ ബയോമെട്രിക് ആധാർ പരിശോധന നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ. നിലവിൽ ഓതന്റിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയ 27.43 കോടി ഗുണഭോക്താക്കൾക്ക് ഇത് ബാധകമല്ല. ശേഷിക്കുന്നവർക്ക് പാചകവാതകം വിതരണം ചെയ്യുന്ന സമയത്തോ വിതരണക്കാരുടെ കടകളിൽ നിന്നോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നടപടികൾ പൂർത്തിയാക്കാം. വ്യവസ്ഥകൾ അമേരിക്ക അംഗീകരിക്കും വരെ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുമെന്ന് ഇറാൻ. ഒരേ സമയം സൈനിക ശക്തിയും നയതന്ത്ര മാർഗങ്ങളും ഉപയോഗിച്ച് പോരാട്ടവും ചർച്ചകളും തുടരുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുക, ഇറാന്റെ കപ്പൽ ഗതാഗതത്തിന്മേലുള്ള അമേരിക്കൻ ഉപരോധം മാറ്റുക എന്നിവയുൾപ്പെടെയുള്ള വ്യവസ്ഥകളാണ് ഇറാൻ മുന്നോട്ടുവച്ചത്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെയും മറ്റു മേഖലകളെയും ലക്ഷ്യമിട്ട് യുക്രൈന്റെ വൻ ഡ്രോൺ ആക്രമണം. ഇന്നലെ രാത്രി 1000-ലധികം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. മോസ്കോയിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്കും പാർപ്പിട സമുച്ചയത്തിനും കേടുപാട് സംഭവിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്ന്

0: സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് അക്കാദമി കത്ത് നൽകി. ഈ മാസം 25 മുതൽ 30 വരെ തിരുവനന്തപുരത്താണ് മേള. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 വെള്ളി, ഷൂട്ടിംഗിലാണ് 2 മെഡലും. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ ഇളവേനിൽ വാളറിവൻ, സോനം മസ്കർ, മലയാളി താരം വിദർശ വിനോദ് എന്നിവർ ഉൾപ്പെട്ട ടീമാണ് മെഡൽ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത്. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇളവേനിൽ സ്വന്തമാക്കി. ഇന്ന് നടന്ന മറ്റു മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: വനിതാ T20 ക്രിക്കറ്റിലെ 2 സെമിഫൈനലിൽ ബംഗ്ലാദേശിനെ 114 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ കടന്നു. 49 പന്തിൽ ഷഫാലി വർമ്മ നേടിയ സെഞ്ചുറിയാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. ഷഫാലിയുടെ അന്താരാഷ്ട്ര T20 കരിയറിലെ ആദ്യ സെഞ്ചുറിയാണിത്. ഏഷ്യൻ ഗെയിംസിലെ ആദ്യ സെഞ്ചുറി എന്ന നേട്ടവും ഷഫാലി സ്വന്തമാക്കി. 19 പന്തിൽ 37 റൺസ് നേടിയ സ്മൃതി മന്ധാന അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി മാറി. ചൊവ്വാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും. വനിതാ ഹോക്കിയിൽ പൂൾ ബിയിലെ ആദ്യ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ ഇന്ത്യ എതിരില്ലാത്ത 19 ഗോളിന് തോൽപ്പിച്ചു. പുരുഷ ഹോക്കിയിൽ ഇന്ത്യ 13-1 ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. മിക്സഡ് മാർഷൽ ആർട്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ ഉറപ്പാക്കി സുജിക തരിയൽ ചരിത്ര നേട്ടം കുറിച്ചു. വനിതകളുടെ പരമ്പരാഗത 60 കിലോ വിഭാഗത്തിൽ സെമിഫൈനലിൽ പ്രവേശിച്ചതോടെയാണ് ഈ ഇനത്തിൽ ഏഷ്യൻ ഗെയിംസ് മെഡൽ ഉറപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി സുജിക മാറിയത്. നീന്തലിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക് ഇനത്തിൽ ഇന്ത്യയുടെ ഋഷഭ് ദാസ് ഫൈനലിൽ പ്രവേശിച്ചു. അതേസമയം ടെക് ബോളിലും വുഷുവിലും ഇന്ത്യക്ക് തിരിച്ചടി നേരിട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ചരിത്രപരമായി ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണ് കേരളമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ. കോഴിക്കോട് NIT പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് കായിക സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇടുക്കി വട്ടവട കോട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. അമ്മൻകോവിൽ ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ബാലകൃഷ്ണൻ, ചിന്നു എന്നിവരാണ് മരിച്ചത്. മലപ്പുറത്ത് ശക്തമായ മഴയിൽ 1 മരണം. കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ നിരവധി പേർ ഒഴുക്കിൽപ്പെട്ടു. തീരദേശ ആന്ധ്രാപ്രദേശ്, കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മധ്യ മഹാരാഷ്ട്ര, ഒഡീഷ, കിഴക്കൻ രാജസ്ഥാൻ, ഝാർഖണ്ഡ്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജി വിജയരാഘവൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ദ്വിമാന രൂപത്തിലുള്ള എക്കോ കാർഡിയോഗ്രാഫ് അവതരിപ്പിക്കുകയും അതുപയോഗിച്ച് ഹൃദ്രോഗ നിർണയം നടത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. 2009 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ഇന്ത്യൻ വ്യോമസേനയും ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വ്യോമാഭ്യാസ പ്രകടനം വീർ ഗാർഡിയൻ ജോധ്പൂർ വ്യോമസേനാ താവളത്തിൽ പുരോഗമിക്കുന്നു. അഭ്യാസ പ്രകടനം ചൊവ്വാഴ്ച സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കാൻ കരുത്തുറ്റ നടപടികൾ അനിവാര്യമെന്ന് അന്താരാഷ്ട്ര കാലാവസ്ഥാ സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഐക്യരാഷ്ട്രസഭയുടെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഈ മാസം 26 അഭിസംബോധന ചെയ്യും. ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ മുഖ്യമന്ത്രി V. സതീശൻ ഉദ്ഘാടനം ചെയ്യും. വ്യവസ്ഥകൾ അമേരിക്ക അംഗീകരിക്കും വരെ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുമെന്ന് ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴ. ഇടുക്കിയിലും മലപ്പുറത്തുമായി 3 മരണം. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഉന്നം തെറ്റാതെ ഇന്ത്യ. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് 2 വെള്ളി. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 55 മിനിറ്റും 28 സെക്കൻഡും. FM ഈവനിംഗ് തുടരുന്നു.

0: ടീച്ചർ തുടർന്നു. നട്ട് നനച്ച് ഓരോ ദിവസവും ഇത് പുതിയ പുതിയ ഇതളുകൾ വിടർത്തി നമ്മെ നോക്കി പുഞ്ചിരിക്കും. പിന്നെ പൂവിട്ടോ കായിട്ടോ വളർന്നു പന്തലിക്കും. ഓടിത്തളർന്നു വരുമ്പോൾ കാറ്റും തണലും തന്ന് കാക്കയ്ക്കും കുയിലിനും കൂടൊരുക്കി, ചേക്കേറാൻ ചില്ലകളൊരുക്കി, കൊത്തിയും കടിച്ചും വിശപ്പും ദാഹവും അകറ്റാൻ കായകളും കനികളും നൽകി, അണ്ണാനും വണ്ണാത്തിയും കലപില കൂട്ടി കിന്നരിച്ച്, ഹാ എന്ത് രസമായിരിക്കും. ഇനി നിങ്ങളൊക്കെ ഇവിടുന്ന് പോയാലും ഇനി ഞാൻ തന്നെ ഇല്ലാതായാലും എത്ര കൊല്ലം കഴിഞ്ഞാലും ദാ ഇതിങ്ങനെ ഒരു മരമായി തണലായി ഞാനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടാവും. നിങ്ങളൊന്നും മറന്നില്ലെങ്കിൽ എന്ന് വന്നാലും എന്നെ കാണാം. ടീച്ചർ അന്ന് പറഞ്ഞത് അതുപോലെ സംഭവിച്ചല്ലോ. ഇനി ഈ ഞാനില്ലെങ്കിലും ടീച്ചർ പോയി, ഇനി വയ്യ. സ്കൂളിലേക്ക് കടക്കുമ്പോൾ എന്നും ഇല വന്നോ പുതിയ കൂമ്പ് വന്നോ പൊക്കം വെച്ചോ എന്നൊക്കെ അറിയാതെ പോലും ശ്രദ്ധിക്കാറുള്ളതാണ്. വെള്ളമൊഴിച്ചും കമ്പുകൾ കൊണ്ട് ചുറ്റും സംരക്ഷണ വലയമൊരുക്കിയും വിമല ടീച്ചറെ പരിചരിക്കാൻ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. രണ്ടു വർഷം കൊണ്ട് ആ ചെടി ഇപ്പോ തങ്ങൾക്കൊപ്പം പൊക്കം വെച്ചിട്ടുണ്ട്. നന്ദൂട്ടിയുടെ അമ്മയ്ക്കും വിമല ടീച്ചറെ വലിയ ഇഷ്ടമായിരുന്നു. തൻ്റെ കുഞ്ഞ് മഴ നനഞ്ഞ് ചൂടാനൊരു കുട പോലുമില്ലാതെ നടന്നിട്ട് ആ ടീച്ചറല്ലേ ഒരു നല്ല കുട കൊടുത്തത്. അമ്മയും കൂട്ടുകാരുമൊക്കെ ടീച്ചറെ കണ്ടുവന്നു. നന്ദു മാത്രം എങ്ങും പോകാതെ ഭക്ഷണം കഴിക്കാതെ കുളിക്കാതെ ഒരേ ഇരിപ്പായിരുന്നു. മനസ്സ് നിറയെ ടീച്ചറായിരുന്നു. നെറ്റിയിൽ ചെമന്ന കുറിയ ഗോപിപ്പൊട്ട് തൊട്ട് സിന്ദൂരമണിഞ്ഞ് മെടഞ്ഞിട്ട നീളൻ മുടി, മുഖത്തെപ്പോഴും ഒരു ചെറിയ ചിരിയുണ്ടാകും. ഒരു ചെമ്പകപ്പൂവ് മിക്കവാറും ടീച്ചർ മുടിയിൽ ചൂടിയിട്ടുണ്ടാവും. ടീച്ചർ അടുത്തൂടെ വരുമ്പോൾ ഒരു നേർത്ത സുഗന്ധമാണ്. ഒരു കാറ്റ് വന്നു തൊടുമ്പോലെയാ ടീച്ചർ കാണുമ്പോൾ തോന്നാറ്. പിറ്റേന്ന് നന്ദു നേരത്തെ തന്നെ സ്കൂളിലേക്ക് പോയി. കുട്ടികളാരും എത്തിയിരുന്നില്ല. നന്ദു അവളുടെ വിമല ടീച്ചറുടെ സാന്നിധ്യം അറിയിക്കുന്ന മൊത്തിക്കുടിയൻ തേന്മാവിൻ ചോട്ടിൽ ചെന്നിരുന്നു. ആകാശം മഴക്കാറ് വന്ന് മൂടി നിൽക്കുന്നു. ആ സമയം ചെറിയൊരു കാറ്റ് എങ്ങാണ്ടുന്നോ ഓടി വന്നു. തേന്മാവ് തലയിളക്കി അവളെ തൊട്ടു. സ്കൂൾ അന്തരീക്ഷം പ്രകൃതിക്കൊപ്പം വിതുമ്പി നിന്നു. അന്നൊരിക്കൽ കുടയില്ലാതെ മഴ ശാന്തമാകാൻ കാത്തിരിക്കുകയായിരുന്നു. മിക്കവാറും നനഞ്ഞും വൈകിയുമൊക്കെയാണ് നന്ദു സ്കൂളിലെത്താറ്. അപ്പോഴാണ് വിമല ടീച്ചർ പോകാനായി വരാന്തയിലേക്ക് ഇറങ്ങി വന്നത്. എന്തേ മോളെ പോണില്ലേ? കുറേ നേരം ആയല്ലോ ഇവിടെ നിൽക്കണോ? കുടയില്ലാന്ന് പറയാൻ മടിയായിരുന്നു. കൈയും കാലുമൊക്കെ ഒടിഞ്ഞ ഒരു കുടയുണ്ടായിരുന്നു. അതിനെ തീരെ കൊള്ളില്ല. അമ്മയോട് പുതിയൊരു കുട വാങ്ങിത്തരാൻ പറയാനും വയ്യ. അമ്മയും അമ്മൂമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. മഴ വന്നാൽ അവിടെവിടെ ചോരുന്നതും തറയെല്ലാം പൊട്ടി പൊളിഞ്ഞിട്ടും ഒരു കുഞ്ഞു വീടാണുള്ളത്. അമ്മൂമ്മയ്ക്ക് പണിയെടുക്കാനും വയ്യാണ്ടായി. പിന്നെ അമ്മ ഒരാളിരുന്ന് പായും പനമ്പുമൊക്കെ നെയ്തുണ്ടാക്കി വിറ്റുകിട്ടുന്ന കാശുകൊണ്ടാണ് വിശക്കാതെ കിടക്കുന്നത്.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും. വായിച്ചത് പ്രീതി.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ ഹരിത ട്രൈബ്യൂണൽ

0: സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് അക്കാദമി കത്ത് നൽകി. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇടുക്കിയിലും മലപ്പുറത്തുമായി 3 മരണം. കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ ഉരുൾപൊട്ടി, ഗതാഗതം തടസ്സപ്പെട്ടു. പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജി വിജയരാഘവൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളി മെഡൽ. നീന്തലിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക് ഇനത്തിൽ ഇന്ത്യയുടെ ഋഷഭ് ദാസ് ഫൈനലിൽ പ്രവേശിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.

0: English Matters.
1: നമ്മൾ ഇതുവരെ കേട്ടുപോകുന്ന വാക്യങ്ങളെയൊക്കെ ഏറ്റവും സരളമായി സംഗ്രഹിക്കുന്നു ജന്മനാ അന്ധയും ബധിരയുമായ ഹെലൻ കെല്ലർ. ദാർശനിക മിഴിവുകൊണ്ടും ഉൾക്കാഴ്ചയുടെ ബലം കൊണ്ടും വാക്യത്തെ മാനുഷികതയുടെ പരമമായ ലക്ഷ്യത്തിലേക്ക് ഉയർത്തുന്നു അവർ. പരിമിതികളെയൊക്കെയും അതിജീവന മാർഗങ്ങളാക്കി അവയെ അതിരില്ലാത്ത അനുകമ്പയുടെ അനുഭവമായി അനാവരണം ചെയ്യുന്നു ഇവിടെ. It is not blindness or deafness that bring me my darkest hours. It is the acute disappointment in not being able to speak normally. Longingly, I think how much more good I might have done if I had only acquired natural speech. But out of this sorrowful experience, I understand more fully all human strivings, thwarted ambitions, and the infinite capacity of hope. അന്ധതയോ ബധിരതയോ അല്ല എന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങൾക്ക് കാരണം. മറിച്ച് സാധാരണ പോലെ സംസാരിക്കാൻ കഴിയാത്തതിലുള്ള കടുത്ത നിരാശയാണ്. എനിക്ക് സ്വാഭാവികമായ സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ കൂടുതൽ നന്മകൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേനെ എന്ന് കൊതിയോടെ ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ ദുഃഖകരമായ അനുഭവത്തിലൂടെയാണ് മനുഷ്യരുടെ എല്ലാ പരിശ്രമങ്ങളെയും സഫലമാകാതെ പോയ അഭിലാഷങ്ങളെയും പ്രത്യാശയുടെ അനന്തമായ ശക്തിയെയും ഞാൻ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയത്.
2: This series is scripted and presented by Dr. Malini Murali, Assistant Professor of English.
0: English Matters.

0: നമസ്കാരം പ്രിയപ്പെട്ടവരെ, സ്വാഗതം യുവവാണിയിലേക്ക്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്വന്തം ജോലിയിലുപരിയായി കാടിനെ സ്നേഹിക്കുകയും കാടിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിനേക്കാളെല്ലാം ഉപരിയായി കാടിനെ ഏറ്റവും മനോഹരമായി തന്നെ സ്വന്തം ക്യാമറ കണ്ണുകളിലൂടെ പകർത്തുകയും ചെയ്തിട്ടുള്ള നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റന്റ് കോൺസർവേറ്ററും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ഫിലിം മേക്കറുമായ മിസ്റ്റർ പ്രഭുവാണ്. സ്വാഗതം സർ യുവവാണിയിലേക്ക്. അപ്പോൾ താങ്കളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ നോക്കുമ്പോൾ സാധാരണ നമ്മളുടെ തല നമ്മുടെ ഫുൾ ഫിഗർ എന്നതാണല്ലോ, പക്ഷെ അതിനേക്കാൾ ഉപരി ഏറ്റവും മനോഹരമായ കാടുകളും വൈൽഡ് ലൈഫും ഒക്കെയാണ്. ഒരു ജോലിയുടെ ഭാഗം എന്നതിലുപരി കാട് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് താങ്കൾക്ക് എന്താണ്?
1: ജീവിതത്തിന്റെ ഭാഗമാണ് ശരിക്കും.

0: കുറച്ച് കാലമായി ജീവിതത്തിന്റെ ഒരു ഇൻസെപ്പറബിൾ അഭേദ്യമായിട്ടുള്ള കണക്ഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോവാണ്.
1: ഇപ്പൊ പല കാര്യങ്ങളും ഇപ്പൊ നമ്മള് ഒരു ജോലിയിൽ വന്നു ചേർന്നിട്ട് അങ്ങനെ ജോലി ചെയ്ത് ആ ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളോടൊരു ഇഷ്ടം വരും. അതല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ പറഞ്ഞത് എനിക്ക് കുഞ്ഞുനാൾ മുതൽ ഭയങ്കര പാഷൻ ആയിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ഹിസ്റ്ററി ഉണ്ടോ കാടിനോടുള്ള ഒരു ബന്ധത്തിന്?
0: കളിക്ക് എങ്ങനെയാണ് വന്നത് എന്ന് ഈ ചോദ്യമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ശരിക്കും കറക്റ്റ് ആയിട്ട് അത് പറയുകയാണെങ്കിൽ, ഞാൻ പി ജി കഴിഞ്ഞ, ഞാൻ വിക്ടോറിയ കോളേജിലാണ് പി ജി കഴിഞ്ഞ്, ബോട്ടണിയാണ് കഴിഞ്ഞത്. അപ്പോൾ ബേസിക്കലി സയൻസിൻ്റെ ഒരു താല്പര്യം ഉണ്ടല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ടി ബി ജി ആർ എന്ന് പറയും, ഒരു ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവിടെ ഞാൻ നേരെ ജോലിക്ക് കയറുകയാണ്, ആദ്യത്തെ ജോലിയാണത്. അപ്പോൾ അവിടെ ഞാനൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തത് ഇൻഡിജിനസ് നോളേജ് ഡോക്യുമെന്റേഷനിലായിരുന്നു. പരമ്പരാഗതമായിട്ടുള്ള നാട്ടറിവുകൾ സംരക്ഷിക്കുക, അതിനെ ഡോക്യുമെന്റ് ചെയ്യുക, അതിൻ്റെ ഒരു പ്രൊജക്റ്റിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേരളത്തിലെ എല്ലാ ആദിവാസി വിഭാഗങ്ങളുടെ സ്ഥലത്ത്, കുടികളിൽ, അങ്ങനെ അറിവുള്ള ആളുകളുടെ അടുത്തൊക്കെ പോയിട്ടുള്ള യാത്രകളായിരുന്നു. അതിലെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നിലമ്പൂരിലെ ചോളനായിക്കരെടുത്ത് പോയിട്ട് ഒരു ദിവസം താമസിച്ചു, ഒന്നല്ല രണ്ടോ മൂന്നോ ദിവസം താമസിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കാട്ടിലേക്ക് പോകുന്നത്, മറ്റത് മലമ്പുഴ അങ്ങനെ കുറച്ച് കുറച്ച് കാടുകളിലൊക്കെ പോയിട്ടുള്ളൂ. പക്ഷെ അവിടെ പോയി രണ്ട് ദിവസം കാട്ടിൽ പ്രത്യേകിച്ച് ഒരു ഷെൽട്ടറും ഇല്ലാതെ പുഴയുടെ തീരത്തൊക്കെ കിടന്ന് അവരുമായിട്ട് ഇടപെട്ട് വന്ന സമയത്ത് എനിക്കെന്തോ ഇതുമായിട്ടൊരു കണക്ഷൻ തോന്നുന്നുണ്ടായിരുന്നു അന്ന്. പക്ഷെ ആ കണക്ഷൻ ഞാൻ അപ്പം ഫീൽ ചെയ്തില്ല. അപ്പം എന്തോ ഉള്ളിലൊരു ഒരു അറ്റാച്ച്മെൻറ്റ്, ദിസ് ഈസ് സംതിങ് പ്രീഷ്യസ്, നമ്മൾ വിലമതിക്കാത്തൊരു സാധനമാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഭാവിയിൽ എന്നൊക്കെ എന്തൊരു തോന്നൽ വന്നു.
1: ഒരു വൈബ് കണക്ട് ആയി,
0: എന്തോ കണക്ട് ആയി. അത് പിന്നെട്ടോ, അത് പിന്നെയാണ് എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായത്. അത് കഴിഞ്ഞ് പി ജി കഴിഞ്ഞിട്ട് ഒരൊറ്റ എക്സാം എഴുതിയിട്ടുള്ളൂ, അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കില്ല, ഫോറസ്റ്റ് റേഞ്ചേഴ്സിന് ആദ്യം അപ്രന്റീസ് എന്ന് പറയാം, ഫോറസ്റ്റ് അപ്രന്റീസ് എന്ന് പറയാം. അപ്രന്റീസ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടര വർഷം നമ്മൾ ട്രെയിനിങ്ങിന്റെ പീരീഡിലാണ്, ഒന്നര അക്കാദമിക് ട്രെയിനിങ്, അത് കഴിഞ്ഞ ഒരു വർഷം ഫീൽഡ് ട്രെയിനിങ്, അങ്ങനെ റേഞ്ച് ഓഫീസറായി. റേഞ്ച് ഓഫീസർ ആയപ്പോൾ പിന്നെ ട്രെയിനിങ് സമയത്ത് തൊട്ടേ കാട്ടിൽ പോകല്ലേ, അപ്പോൾ ആ ബോണ്ട് കറക്റ്റായിട്ട് വിളക്കി ചേർത്ത് എന്നൊക്കെ പറയില്ലേ, പിന്നെ അതിൻ്റെ ഒരു പോക്കായിരുന്നു, ഒരു പുഴയിൽ ഒഴുകുന്ന പോലെ ഒരു പോക്കാണ് പിന്നെ ഉണ്ടായത്.
1: അതായത് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ലൈക്ക് ജോലി എന്ന രീതിയിലല്ല താങ്കൾ ഇതിനെ കാണുന്നത്.
0: ആസ് എ ജോലി മാത്രമായിട്ട് എടുക്കരുത്, ഇതൊരു തരം എക്സ്പീരിയൻസിങ് ആണ്. കാരണം സാധാരണക്കാർക്ക് ഒരിക്കലും കടന്നു ചെല്ലാനാവാത്ത ഏരിയകളിൽ ഞങ്ങൾക്ക് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് കടന്നു ചെല്ലാം. ആരോടും ചോദിക്കണ്ട, ഏതും പകലും രാത്രിയും ഒക്കെ നമുക്ക് 10 to 5 എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇല്ല കേട്ടോ.
1: ഇല്ല,
0: ഞങ്ങൾക്ക് ഓഫീസിൽ എപ്പോൾ വേണമെങ്കിലും വരാം, നമുക്ക് മാനേജ് ചെയ്യുന്ന പോലെയാണ്. ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡി എഫ് ഒയോ ഒരു റേഞ്ച് ഓഫീസറോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആരാണെങ്കിലും നമുക്ക് ഓഫീസിൽ 10 മണിക്ക് വന്നിരിക്കേണ്ട കാര്യമല്ല. നമുക്ക് തന്നിട്ടുള്ള ഏരിയയെ എങ്ങനെ ഫലപ്രദമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏത് സമയത്ത് നമുക്ക് കാട്ടു പോവാം, ഏത് സമയത്ത് തിരിച്ചു വരാം, അങ്ങനെയാണത്.
1: അപ്പോൾ ലൈക്ക് ഒരു ക്യൂരിയോസിറ്റി, ഇപ്പം ബാക്കി താങ്കളുടെ പാഷൻ ഇൻട്രസ്റ്റ് മേഖലയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പേ ഇപ്പോൾ താങ്കളുടെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് കോൺസർവേറ്റർ എന്ന് പറയുന്നത്, എന്താണ് ആ ഒരു ജോലിയിൽ? ഇപ്പം നമുക്ക് ഗവൺമെൻറ് ഓഫീസിലെ സ്റ്റാഫ് എന്ന് പറഞ്ഞ പോലെ സോ കോൾഡ് 10 മണിക്ക് വരുന്നു, 5 മണിക്ക് പോകുന്നു, കുറേ ഫയലുകൾ, അങ്ങനെയാണ് നമ്മുടെ ഒരു ഗവൺമെന്റ് ഓഫീസും ഗവൺമെന്റ് ജീവനക്കാരും. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ലൈഫ് എന്ന് പറയുന്നത്?
0: ഹൈറാർക്കി പറയാം, വിശദമായിട്ട് പറയുകയാണെങ്കിൽ കുറേ സമയം പറയാനെടുക്കും, അപ്പോൾ അത് വേണ്ട, ഞാൻ ഷോർട്ടായിട്ട് പറയാം. ഒരു ഹൈറാർക്കിയുടെ ഏകദേശം ഒരു മിഡിലൊക്കെ വരുന്ന ഭാഗത്താണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അസിസ്റ്റന്റ് കൺസർവേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ, ഒരു ഡിവിഷന്റെ ചാർജ്, ഒരു പക്ഷേ അത് ജില്ലയുടെ ചാർജ് ആയിരിക്കാം, ഒരു കലക്ടറൊക്കെ ആയിട്ട് ഉപമിക്കുന്ന ഒരു പോസ്റ്റായിട്ട് മാറാം, എല്ലാപ്പോഴും അല്ല പറഞ്ഞത്. അപ്പോൾ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അതിൽ റേഞ്ച് ഓഫീസർ കഴിഞ്ഞ് അടുത്ത പ്രൊമോഷനിൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആയി മാറും. അപ്പോൾ അതിൽ നമുക്ക് കുറേ കാലം ഇരിക്കുന്ന സമയത്താണ് IFS കൺഫർ ചെയ്തിട്ട് അങ്ങനെ പോകുന്നത്. IFS കൺഫർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എ കളക്ടർ എന്ന് പറയാം. അപ്പോൾ ഒരു ഡിവിഷന്റെ ചാർജ്, ഒരു ജില്ലയുടെ ചാർജ് ഒക്കെയുള്ള ഒരു അധികാരമാണ് ഒരു അസിസ്റ്റന്റ് കൺസർവേറ്റർക്ക് ഉണ്ടാവുക. അത് നമുക്ക് എടുക്കുന്ന ജോലിക്ക് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു വന്യജീവി സങ്കേതങ്ങളുടെ ഒരു ഡിവിഷന്റെ ചുമതലയാണെങ്കിൽ ആ ഡിവിഷന് കീഴിൽ കുറേ വന്യജീവി സങ്കേതങ്ങൾ ഉണ്ടാകും. ഒരു എക്സാമ്പിൾ എടുത്ത് പറയാം, PCH എന്നെടുത്ത് പറയാം, അതിൽ ചിമ്മിണി വന്യജീവി സങ്കേതമുണ്ട്, ചൂലന്നൂർ വന്യജീവി സങ്കേതമുണ്ട്, PCH വന്യജീവി സങ്കേതമുണ്ട്. ഇനി മൂന്നെണ്ണം ചേർന്നാണ് ഒരു ഡിവിഷൻ. അപ്പോൾ ആ ഡിവിഷന്റെ ചാർജിലുള്ള ഒരാൾ കുറഞ്ഞത് അസിസ്റ്റന്റ് കൺസർവേറ്റർ ആയിരിക്കണം. ഒരു DFO അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയും, വൈൽഡ് ലൈഫിന്റെ പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ വാഴച്ചാൽ ഒരു ഡിവിഷനാണ്, അതിൽ കുറേ റേഞ്ചുകളുണ്ട്, അതിന് DFO എന്നാണ് പറയുക. അങ്ങനെയാണ് നമ്മുടെ ഒരു വർക്കിന്റെ ഒരു.
1: എന്താണ് നിങ്ങൾ നോക്കണ്ടേ? ഈ
0: ഞങ്ങൾ നോക്കേണ്ടത്
1: ഒരുപാട് കാര്യങ്ങളുണ്ട്.
0: കുറഞ്ഞതൊരു 200 or 300 സ്ക്വയർ കിലോമീറ്റർ ഏരിയ, അല്ലെങ്കിൽ 200, 250, 300 ആണ് ആവറേജ് നമ്മുടെ അണ്ടറിൽ വരുന്ന വിവിധ റേഞ്ചുകൾ ഉണ്ടാവും. ആ റേഞ്ചുകൾക്ക് താഴെ സ്റ്റേഷൻ ഉണ്ടാവും, ആ സ്റ്റേഷന് താഴെ ബീറ്റോ അല്ലെങ്കിൽ താഴെ സെക്ഷൻസോ ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഭരിക്കുന്നത്. അപ്പോൾ ബേസിക് ലെവലിൽ വാച്ചർമാർ തൊട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അത് ഗാർഡ്, ഫോറസ്റ്റർമാർ, അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി റേഞ്ചർമാർ, സ്റ്റേഷൻ്റെ ചാർജ്, ഒരു എസ് ഐയുടെ റാങ്കിലുള്ള ആളായിരിക്കും സ്റ്റേഷൻ്റെ ചാർജ്, അതാണ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എന്ന് പറയാം. അത് കഴിഞ്ഞൊരു സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിൽ വരുമ്പോഴായിരിക്കും ഒരു റേഞ്ച് ഓഫീസർ. അപ്പോൾ റേഞ്ചിൻ്റെ കീഴിൽ രണ്ടോ മൂന്നോ നാലോ സ്റ്റേഷൻസ് ഉണ്ടാവാം. ആ റേഞ്ചുകളെ കുറേ റേഞ്ചുകൾ, നാലോ അഞ്ചോ റേഞ്ച്

0: റേഞ്ചുകൾ ചേർന്നായിരിക്കാം ഒരു ഡിവിഷൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടത് താഴെ റേഞ്ചിൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നു, കാര്യങ്ങളൊക്കെ റേഞ്ച് ഓഫീസർ വഴി വ്യക്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു, ഫീൽഡിൽ മറ്റ് നായാട്ട് നടക്കുന്നില്ല, മരമുറി നടക്കുന്നില്ല, മറ്റ് പ്രശ്നങ്ങളില്ല, എന്നെല്ലാം നോക്കി പരിപാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
1: കാട് പോലെ വിശാലമായിട്ടുള്ള ഒരു പ്രൊഫൈലാണ്
0: ജോലി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ സാധാരണക്കാർ വിചാരിക്കുന്നു ഫോറസ്റ്റ്, ഓ റെസ്റ്റ് എടുക്കൽ ജോലിയാണ് അല്ലേ, നിങ്ങളുടെയൊക്കെ എന്ത് രസകരമായ ജോലിയാണ്. പലപ്പോഴും രസകരമാണ്, അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രസകരമാണ്. പക്ഷെ ജോലി ഭാരം എന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ തരങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരേ സമയം ഒരു വൈൽഡ് ലൈഫ് ഗാർഡൻ സയന്റിസ്റ്റ് ആയിരിക്കണം, ക്ലാസ് എടുക്കാൻ പോകണം, കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പരിസ്ഥിതി ക്ലാസ് എടുക്കുന്നത്, ഒരു എഞ്ചിനീയർ ആയിരിക്കണം. എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് ഒരു ഒരു ഡിവിഷനിലെ ഒരു റേഞ്ചിലേക്ക് ഒരു ഒരു കൺസ്ട്രക്ഷൻ വരുമ്പോൾ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വരുമ്പോൾ, ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ പണിയുന്ന സമയത്ത് എസ്റ്റിമേറ്റ് തയ്യാറ റേഞ്ച് ഓഫീസർ സമർപ്പിക്കുമ്പോൾ അപ്രൂവ് ചെയ്യേണ്ടത് DFO ആണ്. DFOക്ക് അത് മുഴുവനായിട്ട് അറിയണം, അളവ് തൂക്കം എഞ്ചിനീയറിംഗ് മറ്റു സംഗതികൾ എല്ലാം മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ കുറെ ആക്ടിവിറ്റികളാണ് നമുക്ക് ചെയ്യാനുള്ളത്. പോലീസിംഗ് ചെയ്യണം, അറസ്റ്റ് ചെയ്യണം, ചോദ്യം ചെയ്യണം, അങ്ങനെയുള്ള പരിപാടികൾ വേറെ, ലാൻഡിന്റെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ കുറെ ആക്ടിവിറ്റി, നമ്മളിപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഒരു ജോലിയുടെ സ്വഭാവം.
1: മറ്റേ കടലിന്റെ തീരത്ത് പകച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഒരു കാടിന്റെ അറ്റത്ത് പകച്ചു നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാല് നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടതാണ്. അതായത് കേരളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് ജീവിതത്തിന്റെ ഒരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്ത പോലെയാണ്, കാരണം അത്രയും ഫെസിലിറ്റേറ്റഡ് നേച്ചർ വൈസ് എന്നൊരു സംഭവം. അത് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട്
0: 100% അല്ല, അത് മനസ്സിലാക്കുന്നിടത്ത് മാത്രമാണ് നമ്മൾ ശരിക്കൊരു കേരളീയനാവുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു പരിസ്ഥിതിയിലാണ് ജീവിക്കുന്നത്, പരിസ്ഥിതിയും ചുറ്റുപാടുകളാണ് ജീവിക്കുന്നത്, ഒരു 50% മുകളിലും അറിയില്ല. അതേസമയം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലത്തും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള ചുറ്റുപാടുകളും നല്ല വെള്ളവും നല്ല വായുവും ഒക്കെ ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ പശ്ചിമഘട്ടമാണ്, വെസ്റ്റേൺ ഗട്ട്സ് ആണ്. 1600 കിലോമീറ്റർ നീളത്തിൽ താപ്തി നദിയും ഇവിടെ താഴം തൊട്ടിട്ട് താഴെ കന്യാകുമാരി ശ്രീലങ്കയിലേക്ക് വരെ നീണ്ടു കിടക്കുന്നതാണ് പശ്ചിമഘട്ടം. ഇതിന്റെ കിഴക്കൻ ഭാഗത്താണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ആ കിഴക്കൻ ഭാഗം ഡൈവേഴ്സിറ്റി കൊണ്ട്, ജൈവ വൈവിധ്യം കൊണ്ട് വളരെ സമ്പന്നമാണ്. 41 നദികളാണ് നമുക്ക് താഴേക്ക് ഒഴുകി വരുന്നത്. ഫെർട്ടൈൽ ആയിട്ടുള്ള ഭൂമിയാണ്. ഈ സ്ഥലത്ത് ഇത്രയും നല്ലൊരു കാലാവസ്ഥയിൽ നല്ല മഴ കിട്ടുന്ന, വരൾച്ചയില്ലാതെ ഒക്കെ വരുന്ന ഒരു സ്ഥലത്ത് ഇത്രയും പവിത്രമായിട്ടൊരു ജീവി ഭൂമിയാണ് കേരളത്തിന്റെ ഭാഗം. പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിന്റെ തെക്കോട്ട് സതേൺ വെസ്റ്റേൺ ഘട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പ്രകൃതി ഇത്രയും അനുഗ്രഹിച്ച ഒരു നാട് ശരിക്കില്ല, അത് പക്ഷെ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഒരു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും നമ്മൾ അറിയുന്നില്ല ഇത് എവിടുന്നാണ് വരുന്നതെന്ന്. ആ വെള്ളം കിട്ടാത്തവരുടെ ഇപ്പോൾ ഞാൻ ഈ അടുത്തൊരു ആഫ്രിക്കയിൽ പോയപ്പോഴെന്നും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്, രാവിലെ എണീച്ച് അവരുടെ ഒരു ദിവസത്തെ ഒരാഴ്ചയുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് 40 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വെള്ളം ചുമന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആനയുടെയും ബൈസന്റെയും, മീൻസ് ബഫലോ, വൈൽഡ് ബഫലോയും സിംഹത്തിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ട് വേണം വെള്ളം കൊണ്ടുവരാൻ. അപ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് ആലോചിച്ച് നോക്കുമായിരുന്നു. പക്ഷെ സെയിം ടൈം സെൻസിറ്റീവാണ്, കാരണം ഒരു മലയുടെ താഴ്വാരത്തിൽ ഒരു പശ്ചിമഘട്ടത്തിൻ്റെ മുകളിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂറോ അല്ലെങ്കിൽ 5 മണിക്കൂറോ കൊണ്ട് വെള്ളം കടലിലെത്തും. ആ കുത്തനെയുള്ള കിഴക്കം തൂക്കായ ചെരുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള ഭൂമിയാണ്, പക്ഷേ വി ആർ ബ്ലെസ്ഡ്. എന്തുകൊണ്ടും
1: ഇപ്പൊ കാട് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അനിമൽസ് ആണ് ഓർമ്മ വരും, പക്ഷെ എന്നിരുന്നാൽ തന്നെയും കാടിന്റെ മക്കൾ എന്നൊക്കെ പറയുന്ന പോലെ ചില മനുഷ്യരും ഉണ്ട്. ഇപ്പൊ ആഫ്രിക്കയത്തെ കാര്യം പറഞ്ഞു, അതല്ലാണ്ട് നമ്മുടെ കേരളത്തിലെ അങ്ങനെയുള്ള ആളുകൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
0: പിന്നെ 36 ആദിവാസി വിഭാഗങ്ങൾ നമുക്കുണ്ട്, റെക്കഗ്നൈസ്ഡ്, ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ്. അതിൽ തന്നെ 5 വിഭാഗങ്ങൾ മോസ്റ്റ് പ്രിമിറ്റീവ് ആണ്, പ്രിമിറ്റീവ് ആദിവാസി വിഭാഗങ്ങളാണ്. സോ ഈ 36 വിഭാഗങ്ങളിൽ നമുക്കൊരു, ഞാനൊരു ഏകദേശം ഒരു 5-10 വിഭാഗങ്ങളോട് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തിനുള്ളിൽ. അപ്പോൾ അവരുടെ അറിവ് എന്ന് പറയുന്നത് നമ്മളുടെ അറിവിൻ്റെയൊക്കെ എത്രയോ മേലെയാണ്. ഇപ്പം ഞാനീ പറഞ്ഞ നമ്മളെ ബ്ലസ്ഡ് ലാൻഡ് എന്ന് പറയില്ല, ആ ബ്ലസ്ഡ് ലാൻഡിനെ കുറിച്ച് കാടിനെ കുറിച്ചുള്ള അവരുടെ അറിവ് നമ്മളുടെ അറിവിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാതെ പോകുന്നു എന്നാണ് പലപ്പോഴും. പക്ഷെ നമ്മൾ കാണുന്ന ചില മാനദണ്ഡങ്ങളിൽ അവർ ഉൾപ്പെടുത്താൻ പറ്റില്ല. അവിടെയാണ് നമ്മളിപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടില്ലേ, ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ്, ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. അത് അവരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കരുത്. പക്ഷെ അവരുടെ അറിവ് എന്ന് പറയുന്നത് ഡീപ്പർ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇൻഡിജിനസ് നോളജ് ഡോക്യുമെന്റേഷനിൽ പോയിന്ന്, അപ്പോഴൊക്കെ മനസ്സിലാവുന്നത് 200-ൽ പരം ചെടികളാണ് അവർ ഭക്ഷണത്തിനും ഔഷധത്തിനും ചോളനായ്ക്കന്മാർ ഉപയോഗിക്കുന്നത്. 200 എണ്ണത്തിൻ്റെ കറക്റ്റ് പേരറിയാം. അവർ കഴിക്കുന്ന കിഴങ്ങുകളിൽ തന്നെയാണ് അവർക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് അവർക്കുള്ള ഔഷധവും ഉള്ളത്. അവർക്ക് എന്ത് ആയാലും അവർക്ക് അതിനുള്ള റെമഡി ചുറ്റുഭാഗത്ത് നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോരോ അറിവുകൾ കേട്ടോ, കാടിന്റെ ഓരോരോ അറിവുകൾ നമുക്ക് അനാവരണം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം മുഴുവൻ ഇവിടെ ഇരുന്ന്
1: സംസാരിക്കേണ്ടത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം AI ഒക്കെ വന്നതോടുകൂടി നമ്മുടെ ഓർമ്മശക്തി കുറച്ചും കൂടെ പുറകോട്ട് പോവുകയാണ്. അപ്പൊ ശരിക്കും

0: അവരെ കാര്യമായിട്ട് തന്നെ അഡ്മയർ ചെയ്യണല്ലേ.
1: കാരണം നമ്മൾ സ്പീഡല്ലേ, ഇപ്പോൾ AI വന്നു, നമുക്കെല്ലാം സ്പീഡ് സ്പീഡ് സ്പീഡാണ്. അപ്പോൾ ഇതിന് നേരെ കോൺട്രഡിക്ടറി ആണ് നമ്മുടെ കാടുകൾ. കാടും സമയവും എല്ലാം അതിൻ്റെ അതേ സമയത്തിൽ മാത്രമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രം സ്പീഡായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, പഴയ എത്രയോ കാലം മുമ്പ് നമ്മളെക്കാട്ടിൽ നേരത്തെ ജീവിച്ചിരുന്ന ജീവികളാണ് മെജോറിറ്റി ഉള്ളത് കേട്ടോ. നമ്മൾ വളരെ കുറച്ച് കാലമായിട്ടല്ലോ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത്. അതിന് മുമ്പുള്ള ജീവികളാണ് നമ്മുടെ ചുറ്റുപാടും കൂടുതലുള്ളത്. അവർ അവരുടെ പഴയ സമയമാണ് കീപ്പ് ചെയ്യുന്നത്. പരിസ്ഥിതിയിൽ ചെറിയ ചേഞ്ചുകൾ വന്നിട്ടുണ്ട്, കാരണം കാലാവസ്ഥാ വ്യതിയാനം, ചൂട് കൂടൽ, അതിനനുസരിച്ച് അവർ താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ഹൈ സ്പീഡ് പോക്കാണ് ഇപ്പോൾ. ഓരോ വർഷം കഴിയുമ്പോൾ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വന്നിട്ട് കാട്ടിൽ വന്നിട്ട് എനിക്ക് അതിനെ കാണാം, എനിക്കിപ്പം തന്നെ കാണാം, എനിക്കിപ്പോൾ കടുവേ കാണണം, എനിക്ക് എന്തവിടെ ഇവിടെ വന്നിട്ട് എന്താ സാറേ നിങ്ങളുടെ പറമ്പിക്കുളത്ത് വന്നിട്ട് ഞാനിത് 2 മണിക്കൂറായി മുഴുവൻ കറങ്ങുന്നു, എനിക്കൊരു ആനയെ പോലും കണ്ടില്ല എന്നൊക്കെ നമ്മളൊരു സാധാരണക്കാരിൽ നിന്ന് കേൾക്കുമ്പോൾ അവരെത്രത്തോളം നമ്മുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ആലോചിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ വീഴ്ച. അതൊരിക്കലും ഇനി അങ്ങോട്ട് പോരുത്, അത് മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക.
0: ഇപ്പൊ സമയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ 10 to 5 അങ്ങനെ സമയം ഇല്ലാന്ന് പറഞ്ഞു. എന്നാലും ഈ പറഞ്ഞ മാതിരി എസ്പെഷ്യലി ആസ് എ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫിലിം മേക്കർ, നല്ലൊരു കാഴ്ച അല്ലെങ്കിൽ നല്ലൊരു വൈൽഡ് ലൈഫ് മൊമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ടൈം ആൻഡ് എഫേർട്ട് എന്ന് പറയുന്നത് ഒരുപാടാണെന്നറിയാം. എന്നാലും ചോദിക്കുകയാണ്, എത്രയാണ്?
1: അയ്യോ, അത് ഡിപ്പെൻസ് ആണ്. നമുക്ക് എത്ര സമയവും കാട്ടിൽ ചിലവഴിക്കുന്നു അത്രയും സമയത്തെ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും ഫൈനൽ ഡെസ്റ്റിനേഷനോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കൊരു കടുവയുടെ പടം കൊടുക്കണം. നമ്മളൊരു 10 മണിക്കൂർ ഇരുന്നു, 10 മണിക്കൂർ കടുവയുടെ പടം കിട്ടി. പക്ഷെ 10 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന നമ്മൾ ആർജിക്കുന്ന നോളേജ് ഉണ്ടല്ലോ, അതാണ് ഈ കടുവയുടെ ഫോട്ടോ കാട്ടിലും ബെറ്റർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് അനുഭവമുള്ളതുകൊണ്ട് പറയാം. കാരണം നമുക്ക് ഒരു കടുവ വരും എന്ന്, അല്ലെങ്കിൽ ഒരു ആന ഭാഗത്ത് വരും, അല്ലെങ്കിൽ ഒരു കാട്ടുപോത്ത് കറക്റ്റ് വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലത്ത് വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഇരിക്കാൻ തുടങ്ങിയാൽ വൈകുന്നേരം വരെ ഇരിക്കേണ്ടി വരും, പറയാൻ പറ്റില്ല. ഓരോ ഡ്രാമയാണ് അൺവീൽ ചെയ്യുന്നത് കാട്ടിൽ ഓരോ സമയത്ത്. അപ്പോൾ നമ്മളറിയാതെ ഇതിലേക്ക് ശ്രദ്ധ പോകുന്നു. കാട്ടിൽ വരുന്ന മാറ്റങ്ങളെ നമ്മൾ അറിയാതെ ഉള്ളിലോട്ട് എടുക്കുന്നു. ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ 100,000 ബുക്ക് വായിച്ചാലും കിട്ടില്ല. അപ്പോൾ അതുണ്ടല്ലോ, ആ കാത്തിരിപ്പുകളുണ്ടല്ലോ കാട്ടിൽ. വെറുതെ ഇരിക്കൽ, ഞാൻ കാത്തിരിപ്പ് എന്ന് പറയുന്നില്ല, നിങ്ങൾ കാട്ടിൽ പോയിട്ട് വെറുതെ ഇരിക്കൂ, ആ കിട്ടുന്ന നോളേജ് ഒരു ബുക്കൊന്നും കിട്ടില്ല. എത്ര ആളുകൾ എന്തൊക്കെ മനോഹരമായിട്ട് വർണ്ണിച്ചെഴുതിയാലും അത് കിട്ടില്ല, അത് ഫീലാണ്. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക്, ഞാൻ ദിവസങ്ങളോളം ഇരുന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് കടുവയ്ക്ക് വേണ്ടി ഒരു ദിവസം രാവിലെ തൊട്ട് രാവിലെ പുലർച്ചെ 5 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ഇരുന്നിട്ട് ഭക്ഷണമൊന്നും ഇല്ലാതെ തിരിച്ചു വന്നിട്ടുണ്ട്. അടുത്ത ദിവസം 3-4 ദിവസം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് രാത്രി വരെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ കുറേ സമയങ്ങളുണ്ടായിട്ടുണ്ട്. സെൻസസിൻ്റെ സമയത്ത്, ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്തെ, അത് രസമാണ്. ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ടൈഗർ സെൻസസ്, മുതുമലയിലെ ടൈഗർ സെൻസസ്. ഇപ്പോൾ ഈ കാത്തിരിപ്പിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഓർമ്മ വരിക, രാവിലെ 6 മണിക്ക് മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് വൈകുന്നേരം 7 മണിക്കാണ് തിരിച്ചിറങ്ങി വരാറ്. ഒരു വെള്ളക്കെട്ടിന്റെ അടുത്ത് മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരും. വാട്ടർഹോൾ സെൻസസ് എന്ന് പറയും, വെള്ളം കുടിക്കാൻ വരുന്ന ജീവികളുടെ കണക്കെടുക്കുക. അപ്പൊ നമ്മൾ എന്താണ്, രാവിലെ 6 മണിക്ക് വെള്ളം കുടിക്കാൻ വരുന്ന ആരാണ്, 7 മണിക്ക് വരുന്നവരാണ്, 6 മണിക്കും 7 മണിക്കും ഇടയിൽ ആരെങ്കിലും എത്തി നോക്കുന്നുണ്ടോ? നല്ല രസകരമായുള്ള സയൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഒരു ജീവിയൊക്കെ വെള്ളം കുടിക്കാൻ വരുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻ എടുത്തിട്ടാണ് വരുന്നറിയോ? അപ്പോൾ അങ്ങനെ വൈകുന്നേരം 7 മണി വരെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയൊരു ബുക്ക് പഠിച്ച
0: പോലെയാണ്.
1: അതെ അതെ, ആ വെള്ളം കുടിക്കാൻ ഒരു മൃഗം വരുമ്പോൾ, അല്ലെങ്കിൽ പല മൃഗങ്ങളും വരുമ്പോൾ, അവർ പാലിക്കുന്ന നിയമങ്ങൾ, അവർ പാലിക്കുന്ന സമയക്രമം, ഇതൊക്കെ വലിയ നോളജാണ്.
0: ഈ നോളജ് എന്തുമാത്രം എല്ലാവർക്കും ഇപ്പൊ താങ്കളെ പോലെ അങ്ങനെ കാടിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു വില അറിയുന്നില്ല. എന്തുമാത്രമാണ് നമ്മളുടെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ഇതെല്ലാം ഒന്ന് ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നത്? ഇപ്പോഴും ഒരുപാട് പിന്നോട്ടാണോ നമ്മൾ?
1: ഡോക്യുമെന്റേഷൻ ആണോ, സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതാണോ ഉദ്ദേശിച്ചത്? ഡോക്യുമെന്റേഷൻ
0: രണ്ടാണെങ്കിലും, അതായത് ഇപ്പം ഒരാൾക്ക് അല്ലെങ്കിൽ മലയാളികൾ കാടിനെ അറിയണം എന്ന രീതിയിൽ, ഇപ്പൊ നമ്മള് ബാക്കി ടൂറിസം പ്രൊമോഷൻ ഒരുപാട് സ്ഥലങ്ങളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, കേരളത്തിന്റെ പല കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കാടിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ എന്തെങ്കിലും നടപടികൾ?
1: അത് ഓഫ് ലേറ്റ്, നമ്മൾ അത് കുറച്ച് വൈകി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറച്ച് 10 കൊല്ലം മുമ്പത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഡോക്യുമെന്റേഷൻ വളരെ കുറവായിരുന്നു വകുപ്പിൽ. ഒരു ഫോട്ടോ ഡോക്യുമെന്റേഷൻ, ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോഗ്രാഫർമാർ മാത്രമാകുന്ന ഒരു കാലം ഉണ്ടായിരുന്ന ഒരു കാലത്ത്. വനം വകുപ്പിൽ ജീവനക്കാരൊക്കെ ഫോട്ടോ എടുക്കുക, ഡോക്യുമെൻ്റ് ചെയ്യുക, കാര്യങ്ങൾ പറയുന്നതൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 10 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ, എസ്പെഷ്യലി കഴിഞ്ഞൊരു 5 വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ, വനം വകുപ്പിൻ്റെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വനം വകുപ്പിൻ്റെ ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഫിൽഡ് വിത്ത് ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ്, ഒരുപാട് അറിവുകൾ കൊണ്ട് നിറച്ചിട്ടുണ്ട് ഡോക്യുമെൻ്റ്. ഫോട്ടോ, വീഡിയോ, സംസാരമൊക്കെ നിറച്ചിട്ടുണ്ട്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. പക്ഷേ അതിന് മുമ്പ് അതായിരുന്നില്ല. പക്ഷെ അതിന് മുമ്പും ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് നേച്ചർ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നേച്ചർ ക്യാമ്പുകൾ കുറവാണ്. ഫണ്ടിന്റെ അവൈലബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാം.

0: കേരള സർക്കാരിൻ്റെയും ഏത് തോന്നാലും. അപ്പം അതുകൊണ്ട് 10-50 ക്യാമ്പുകൾ ഒരു വർഷം നടക്കും ഒരു സാങ്ച്വറികളിൽ. കുട്ടികൾ വരുന്നു, 3 ദിവസം താമസിക്കുന്നു, കാട്ടിൽ പോകുന്നു. ഒരു 3 ദിവസം അവരെ പ്രകൃതിയോട് ഏറ്റവും അറിയുന്ന സാഹചര്യമാണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അതിപ്പോഴും ഇല്ലയെന്ന് പറയുന്നില്ല കേട്ടോ, ഉണ്ട്, പക്ഷെ എണ്ണം കുറഞ്ഞു പോയി. പക്ഷെ നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ് ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടാണ് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു പരിസ്ഥിതിയിൽ വന്ന മാറ്റങ്ങൾ, വെള്ളം വാട്ടർഹോൾ ഏരിയകൾ, ചെറിയ ചെക്ക് ഡാമുകൾ ഉണ്ടാക്കണമെങ്കിൽ അത് എല്ലാം വിത്ത് GPS എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. വൈൽഡ് അനിമൽസിൻ്റെ സെൻസസ്, എസ്റ്റിമേഷൻസ്, ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വെറുതെ ഒരു സ്ഥലം ഒന്നും നോക്കാതെ വിടുകയല്ല, അവിടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. കുറേ വെബ്സൈറ്റുകളിൽ നമുക്ക് വനംവകുപ്പിൻ്റെ വെബ്സൈറ്റിലും യൂട്യൂബിലും വരുന്നുണ്ട്. അങ്ങനെയുണ്ട്, കുറേ ക്ലാസ്സുകൾ, സെഷൻസ് എടുക്കുന്നുണ്ട് സയന്റിസ്റ്റുകൾ വന്നിട്ട്.
1: നമ്മൾ പൊതുജനം ഇത് കറക്റ്റ് കണ്ടെത്താത്തതാണ്.
0: കാണണം, കാണണം. ഡെഫിനറ്റ്ലി വനംവകുപ്പിന്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ വിവരങ്ങൾ നമുക്ക് കിട്ടും.
1: അപ്പോൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിനോട് ഒത്ത് തന്നെ തീർച്ചയായിട്ടും ചോദിക്കേണ്ട ഒരു പ്രൊജക്റ്റാണ് വൈൽഡ് 100 എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ?
0: വൈൽഡ് 100 ഈ അടുത്ത കാലത്ത് ലോഞ്ച് ചെയ്തതാണ്. ബഹുമാനപ്പെട്ട വനമന്ത്രി ഷിബു ബേബി ജോൺ സാറ് ലോഞ്ച് ചെയ്ത പ്രൊജക്റ്റാണ്. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഇപ്പോൾ, ഹെഡ്ക്വാർട്ടേഴ്സിൽ. അപ്പോൾ അത് വനംവകുപ്പിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റാണത്. വളരെ അഭിമാന പുരസ്കാരം നമ്മൾ അവതരിപ്പിച്ചൊരു പ്രൊജക്റ്റാണ്. അത് ഈ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഡോക്യുമെൻറ്റേഷൻ തന്നെയാണ്. അപ്പോൾ എങ്ങനെ ആളുകൾക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാം, അതിൽ ഈ അബദ്ധജടിലമായിട്ടുള്ള ചില വിവരണങ്ങളൊക്കെ പലരിടത്തും കേൾക്കാം. ഞാൻ ഫെറിൻ കറക്റ്റ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പലപ്പോഴും എല്ലാവർക്കും വേണമെങ്കിൽ കാടിനെക്കുറിച്ച് പറയാം, എല്ലാവർക്കും കാടിനെക്കുറിച്ച് പറയാം. പക്ഷെ പലരും വിശ്വസിക്കും, കാരണം അവർ കാട് കണ്ടിട്ടില്ല, മെജോറിറ്റിയും കാട് കാണാത്തത് കൊണ്ട്. ഇപ്പോൾ പറയുകയാണ്, ഒരു 50 സ്ക്വയർ കിലോമീറ്ററിനുള്ളിലൊന്നും ഒരു കടുവയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അതിന് മിനിമം ഒരു 65-70 സ്ക്വയർ കിലോമീറ്റർ വേണം എന്നൊരാൾ അടി ഉറച്ചങ്ങോട്ട് പറയുന്ന ഒരു വീഡിയോ 2 വിഷ്വൽ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ലേ?
1: തീർച്ചയായിട്ടും.
0: ആ ഇത് വെച്ചായിരിക്കും മറ്റുള്ളവർ അടുത്തേ കമൻറ്റ് ചെയ്യുക, ആ ഇന്നാൾ ദി സോ കാൾഡ് എക്സ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ് അയാൾ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇതങ്ങോട്ട് വിശ്വസിക്കേണ്ട ഒരു സാഹചര്യം വരിക, വിത്തൌട്ട് എനി സയൻറ്റിഫിക് ബേസിസ്. ഒരു ശാസ്ത്രീയമായ അടിത്തറയില്ല, ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചിട്ടില്ല, സെൻസസിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടില്ല, കമ്പയർ ചെയ്തിട്ടില്ല. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് പറയേണ്ട ഒരു കാര്യം എന്താ അറിയോ, നേച്ചർ ഈസ് ഇവോൾവിങ്. ഒരു പരിണാമത്തിൻ്റെ സ്റ്റേജിലൂടെയാണ് എല്ലാപ്പോഴും കടന്നു പോയിട്ടുള്ളത്. ജീവികളുടെ സ്വഭാവത്തിൽ വേരിയേഷൻസ് വന്നിട്ടുണ്ട്, ഭാവങ്ങളിൽ, അവർ പ്രകടിപ്പിക്കുന്ന രീതികളിൽ. അപ്പോൾ ഒരു ടൈഗറിന് 20-30 സ്ക്വയർ കിലോമീറ്ററിൽ 3-4 ടൈഗർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുന്നവരുണ്ട്. വേറെ നോർത്തിയില്ല, ടെറിട്ടോറിയൽ ലെവലാണ്, ടെറിട്ടറി ഫൈറ്റൊക്കെ ഉണ്ടാവാം, എന്നിരുന്നാൽ പോലും സർവൈവ് ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചുകളൊന്നും ഇവരാരും നോക്കുന്നില്ല, റീസെൻ്റ് ആയിട്ട് വന്ന പഠനങ്ങൾ നോക്കുന്നില്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് പരത്തുന്ന പല വീഡിയോസും പലതും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണ്. മെജോറിറ്റി ആളുകൾ വിശ്വസിക്കുന്നു, ഇതൊരു ഒരു സ്ഥലത്തിരിക്കുന്നു. മാത്രമല്ല വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തമായിട്ട് ഇങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് ജനങ്ങൾക്ക് ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സംവിധാനം ഇതുവരെ ഇല്ല.
1: അപ്പം
0: ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, മാത്രമല്ല ഒരു നല്ല ഡോക്യുമെൻറ്റേഷൻ ആളുകൾ കാണിച്ചു കൊടുക്കുക, വിത്ത് വിഷ്വൽ സപ്പോർട്ടോടുകൂടി, നല്ല വീഡിയോസിൻ്റെയും ഫോട്ടോസുകൂടി, ശാസ്ത്രീയ അടിത്തറയോടുകൂടി, ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, അതിൻ്റെ അതോറിറ്റികൾ മാത്രം സംസാരിക്കുക. ഇങ്ങനെ ഈ 3 ഘടകങ്ങളും കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് വൈൽഡ് 100 എന്നുള്ള ടോപ്പിക്കിലേക്ക് വരുന്നത്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് കൺസർവേറ്ററും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ഫിലിം മേക്കറുമായ പ്രഭുവുമായുള്ള അഭിമുഖമാണ്. ഇതിന്റെ തുടർഭാഗം അടുത്ത യുവവാണിയിൽ. ഒപ്പമുണ്ടായിരുന്നത് ഫെറൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്കൂൾ അധികൃതർ ലഭ്യമായ അപേക്ഷകൾ ഇ ഗ്രാൻസ് പോർട്ടൽ മുഖേന ഈ മാസം 30 മുൻപ് ഓൺലൈനായി അപേക്ഷിക്കുക. വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു

www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിലോ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 04842 98 31 30, 04842 98 31 30.

0: സംസ്ഥാനത്തെ OBC വിഭാഗങ്ങളിൽപ്പെട്ട മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്തുന്നതിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, പ്യുവർ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ്, സോഷ്യൽ സയൻസ്, നിയമം, മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലെ PG, PhD പഠനങ്ങൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കുടുംബ വാർഷിക വരുമാനം 600,000 രൂപയിൽ കവിയരുത്. www.egrants.kerala.gov.in മുഖേന അപേക്ഷിക്കാം. അവസാന തീയതി അടുത്ത മാസം 15. വിളിക്കേണ്ട ഫോൺ നമ്പർ 04922223235, 04922223235.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: അസാപ് കേരളയുടെ നേതൃത്വത്തിൽ ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നടത്തുന്ന ന്യൂട്രീഷൻ കോഴ്സിലേക്ക് +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്കും പ്രവേശനത്തിനും അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ചെറിയ കലവൂർ ഓഫീസുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 94 95 99 96 82. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഈ മാസം 29 രാവിലെ 11 ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിൽ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഒരു സ്കൂളിൽ നിന്നും 2 പേരടങ്ങുന്ന ടീമിന് പങ്കെടുക്കാം. വിഷയം ഗാന്ധിജിയും ഖാദിയും, സ്വാതന്ത്ര്യസമരവും, പൊതുവിജ്ഞാനവും. ചോദ്യങ്ങൾ മലയാളത്തിലാണ്. ഈ മാസം 25 മുൻപ് രജിസ്റ്റർ ചെയ്യണം. ഇമെയിൽ വിലാസം POALP@kkvib.org POALP@kkvib.org. ഫോൺ നമ്പർ 97 46 14 81 87 97 46 14 81 87. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി POALP@kkvib.org. സമയം 8 കഴിഞ്ഞ് 30:08. പ്രിയ ശ്രോതാക്കളെ, FM ഈവനിങ്ങിൽ ഇനി ഈവനിംഗ് മെലഡി. ഇന്നത്തെ ഈവനിംഗ് മെലഡിയിൽ മൗനം സമ്മതം എന്ന ചിത്രത്തിൽ യേശുദാസും കെ ചിത്രയും പാടിയ തമിഴ് ചലച്ചിത്രഗാനം. വരികളെഴുതിയത് പുലാമ പിത്താൻ, സംഗീതം ഇളയരാജ.

0: മൗനം സമ്മതം എന്ന ചിത്രത്തിൽ യേശുദാസും കേശുദ്രയും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
0: കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ പുതുതായി രൂപീകരിക്കപ്പെട്ട 10-ാം വാർഡ് 5 കുളത്തിലേക്ക് ആശാവർക്കർമാരുടെ നിയമനം നടത്തുന്നു. പ്രായം 25-ഉം 45-ഉം മധ്യേ, 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. 10-ാം വാർഡിൽ സ്ഥിരതാമസമുള്ള വിവാഹിതരായ വനിതകൾക്കാണ് അവസരം. എഴുത്ത് പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അപേക്ഷാ ഫോം കോടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഓഫീസിൽ നിന്നും ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 28. വിളിക്കേണ്ട ഫോൺ നമ്പർ 94 97 27 71 07 94 97 27 71 07.

ഈ ജില്ലാതല കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാൻ കോട്ടയം ജില്ലയിൽ സ്ഥിരതാമസക്കാരായ വനിതകളിൽ നിന്ന് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത വിമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി എന്നിവയിൽ ഏതിലെങ്കിലുമുള്ള ബിരുദാനന്തര ബിരുദം. പ്രായപരിധി 22 45 വയസ്സിനും മധ്യേ. അപേക്ഷകൾ ഈ മാസം 25 മുൻപ് കോട്ടയം ജില്ലാ വനിതാ ശിശു വികസന ഓഫീസിൽ ലഭിക്കണം.

ജനുവരി 2025 മുതൽ ഓഗസ്റ്റ് 2026 വരെ രജിസ്ട്രേഷൻ പുതുക്കാത്തവർ, റദ്ദായ രജിസ്ട്രേഷനുകൾ എന്നിവർക്ക് അടുത്ത മാസം 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ID കാർഡുകൾ പുതുക്കാം. www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിലെ സ്പെഷ്യൽ റിന്യൂവൽ എന്ന ഓപ്ഷൻ മുഖേന ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടും രജിസ്ട്രേഷൻ പുതുക്കാം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04792-44-25-02 04792-44-25-02. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.eemployment.kerala.gov.in.

കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കുടിശ്ശിക വരുത്തിയ വാഹന ഉടമകൾക്ക് 4 തവണകളായി തുക തിരികെ അടയ്ക്കാൻ ഈ മാസം 30 വരെ സമയം അനുവദിച്ചതായി പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അവസാന 36 മാസം വരെ അംശാദായം കുടിശ്ശിക വരുത്തിയ മോട്ടോർ തൊഴിലാളികൾക്കും ഈ കാലാവധിക്കുള്ളിൽ തുക അടയ്ക്കാം. 36 മാസത്തിൽ കൂടുതൽ കുടിശ്ശികയുള്ള തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0491254 7437, 0491254 7437. വടക്കഞ്ചേരി അപ്ലൈഡ് സയൻസ് കോളേജിൽ വിവിധ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ബികോം ഫിനാൻസ്, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിഎസ്സി കമ്പ്യൂട്ടർ സയൻസ് എന്നീ കോഴ്സുകളിൽ SC ST ജനറൽ വിഭാഗങ്ങൾക്കായി ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. BCA കോഴ്സിന് സ്പോർട്സ്, ലക്ഷദ്വീപ്, PWD ക്വാട്ടകളിലും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ ഹാജരാകണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0492225561, 0492225561.

പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. ലതാ മങ്കേഷ്കർ പാടിയത് ചിത്രം ലേക്കിൻ. ഗാനരചന ഗുൽസാർ, സംഗീതം ഹൃദയനാഥ് മങ്കേഷ്കർ.

ലേക്കിൻ എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ 45 മിനിറ്റും 22 സെക്കൻഡും. FM ഈവനിംഗിൽ ഇനി നോവൽ പാരായണം.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: തക്ഷൻകുന്നിൽ സിനിമ വന്ന വർഷമായിരുന്നു അത്. വെളുത്ത തിരശീലയ്ക്ക് മുകളിലൂടെ ചിത്രങ്ങൾ സഞ്ചരിക്കുന്നുവെന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ആരും അത് കണ്ടിരുന്നില്ല, പലരും അത് വിശ്വസിച്ചില്ല. ചിലരതിനെ കുട്ടിച്ചാത്തന്റെ കളിയായിട്ടാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ പെൺകുട്ടികളുടെ സ്കൂളിൽ നിന്നും ആ വർഷം പിരിയാൻ പോകുന്ന എഡിസൺ മാഷ് പറഞ്ഞത് ഈ നൂറ്റാണ്ടിലെ മഹാത്ഭുതം എന്നാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാവരും കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ചാത്തുക്കുട്ടിയുടെ പീടികയിൽ ചുരുട്ടുവാങ്ങാൻ വന്നപ്പോഴായിരുന്നു മാഷ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം വെളിപ്പെടുത്തി. സിനിമ എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, വായിച്ച വിവരമേ ഉള്ളൂ. എഡിസൺ മാഷ് ഇങ്ങനെ പറഞ്ഞതോടെ സിനിമ കാണുവാൻ തക്ഷൻകുന്നിലെ എല്ലാവർക്കും ഏറെ താല്പര്യമുണ്ടായി. അവരാരും സിനിമ എന്നല്ല പറഞ്ഞിരുന്നത്, സിലിമ എന്നായിരുന്നു. കോടതിപ്പറമ്പിലെ ഒരു മൂലയ്ക്ക് പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ സ്ഥലത്താണ് സിനിമ കാണിക്കുവാൻ തീരുമാനിച്ചിരുന്നത്.

0: കാലത്തുമുതൽ തക്ഷൻകുന്നിലും പരിസര പ്രദേശങ്ങളിലും മെഗാഫോണിൽ പരസ്യപ്പെടുത്തുകയും നോട്ടീസ് വിതരണം നടത്തുകയും ചെയ്തിരുന്നു. കലാപ്രേമികളായ നാട്ടുകാരെ, നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരുന്ന ഒരു മഹാത്ഭുതം നിങ്ങളുടെ നാട്ടിൽ. വരുവിൻ, കാണുവിൻ, ആനന്ദിക്കുവിൻ. നോട്ടീസിൽ സിനിമയുടെ കഥയും കൊടുത്തിരുന്നു. കൂടാതെ ഒരു വിശേഷണവും, സംസാരിക്കുന്ന സിനിമയാണിത്, ബാലൻ. അത്തരത്തിലുള്ള സിനിമാ പരസ്യം അന്നാട്ടുകാർ ആദ്യമായി കാണുകയും കേൾക്കുകയുമായിരുന്നു. കുട്ടികളും പണിയില്ലാത്തവരും മെഗാഫോണിൽ വിളിച്ചു പറഞ്ഞു നടക്കുന്ന ചങ്ങരന്റെ പിന്നാലെ കൂടിയതും ഒരു കാഴ്ചയായിരുന്നു. അയാളെ ഒരു വിചിത്ര മനുഷ്യനായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഉച്ചയോടെ വലിയൊരു കൂട്ടം അയാൾക്ക് പിന്നിലുണ്ടായിരുന്നു. നിരത്തുവക്കിലെ ഒരു വീട്ടിൽ അയാൾ വെള്ളം കുടിക്കുവാൻ കയറിയപ്പോൾ അവരും കൂടെ കയറി. കോടതിപ്പറമ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിരപ്പാക്കിയ സ്ഥലമാണ് സിനിമ കാണിക്കുവാൻ വേണ്ടി ഒരുക്കിയിരുന്നത്. ചാക്കുകൊണ്ട് സ്ഥലം മറച്ചിരുന്നു. വടക്ക് ഭാഗത്ത് സ്ക്രീൻ, തെക്ക് ഭാഗത്ത് പ്രൊജക്ട്. സിനിമ കാണിക്കുന്നിടത്ത് മേൽക്കൂരയൊന്നും ഉണ്ടായിരുന്നില്ല. മുതിർന്നവർക്ക് രണ്ട് മുക്കാലും കുട്ടികൾക്ക് ഒരു മുക്കാലുമാണ് പ്രവേശന നിരക്ക്. തക്ഷൻകുന്നിൽ സംസാരിക്കുന്ന സിനിമ എത്തി എന്നറിഞ്ഞപ്പോൾ കല്യാണിക്കും തോന്നി അതൊന്ന് കാണണമെന്ന്. ഒരു മഹാത്ഭുതം വീടിന്റെ പടിക്കലെത്തിയിട്ടും കാണാതെ പോകുന്നത് ശരിയല്ലോ. രാമറോട് പറഞ്ഞപ്പോൾ അയാൾക്കും എതിർപ്പില്ലായിരുന്നു. പൊയ്ക്കളയാം എന്ന് പറഞ്ഞ് കുട്ടികളെയും കൂട്ടി അവർ ഇറങ്ങി. കോടതിപ്പറമ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ടിക്കറ്റ് വാങ്ങുവാൻ പണമില്ലാത്തവർ വളരെ ദൂരെ നിന്നുമാണ് സിനിമ നടക്കുന്നിടത്തെ കാര്യങ്ങൾ കണ്ടിരുന്നത്. ആദ്യമായി സിനിമ കാണാൻ വന്നവർക്ക് സ്ക്രീനിന് തൊട്ട് മുമ്പിലിരുന്ന് അത് കാണുമ്പോൾ കണ്ണിനുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് അറിവില്ലായിരുന്നു. രാമറും കല്യാണിയും അടക്കം പണം കയ്യിലുള്ളവരിൽ പലരും ഏറ്റവും മുന്നിലാണ് ഇരുന്നിരുന്നത്. പിന്നീടാണ് സിനിമ കാണാൻ സുഖം ഏറ്റവും പിന്നിലിരുന്നാണെന്ന് മനസ്സിലായത്. അതനുസരിച്ച് അവർ ഇരിപ്പിടം മാറ്റുകയും ചെയ്തു. ഏറ്റവും പിന്നിലെ ചെറിയ പെട്ടിക്കൂടിൽ നിന്നും ചാഞ്ഞും ചെരിഞ്ഞും നേർരേഖയിലും വരുന്ന രശ്മികൾ മുന്നിലെ തിരശീലയിൽ ചിത്രമായി രൂപാന്തരപ്പെടുന്നത് ഒരു മഹാത്ഭുതമായിട്ടാണ് അവർക്ക് തോന്നിയത്. ചിത്രങ്ങൾ ചലിക്കുന്നതും സംസാരിക്കുന്നതും അതിനേക്കാൾ വലിയൊരു അത്ഭുതമായിരുന്നു. തിരശീലയിലെ ചില രംഗങ്ങൾ കണ്ടപ്പോൾ കാണുന്നവർ ഒച്ചയുണ്ടാക്കുകയും ചിരിക്കുകയും കരയുകയും ചെയ്തു. അന്ന് സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കല്യാണി പറഞ്ഞു, ഞാൻ വടേര കോട്ടപ്പറമ്പിൽ വെച്ച് മിണ്ടാത്ത സിനിമ കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. വിഗതകുമാരൻ എന്നാ പേര്. അച്ഛനാ എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. രാമർ അത്ഭുതത്തോടെ കല്യാണിയെ നോക്കി. എന്തെല്ലാം അറിവുകളാണ് ഇവൾക്കുള്ളത്. രാമർക്ക് കേൾക്കുവാൻ വേണ്ടി അന്നത്തെ സിനിമാ വിശേഷങ്ങൾ കല്യാണി വിവരിച്ചു. സിനിമ തുടങ്ങുമ്പോൾ ഒരാൾ വരാൻ പോകുന്ന രംഗത്തിന്റെ കഥ പറയും. സിനിമ കുറേ ഓടിയാൽ നിൽക്കൂ, അന്നേരം അടുത്ത കഥ പറയും. ഇപ്പോഴാ സംസാരിക്കുന്ന സിനിമ കാണുന്നത്. കല്യാണി വളരെ സന്തോഷത്തിലായിരുന്നു. ഇതുപോലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ വലുതായി സന്തോഷിക്കുക എന്നത് കല്യാണിയുടെ സ്വഭാവമായിരുന്നു. നിരത്തിലൂടെ വിചിത്ര വേഷധാരികളായ കാബൂളിവാലകളും മറ്റും പോകുമ്പോൾ കല്യാണി അവരെ വീട്ടിൽ വിളിച്ചു വരുത്തി പാട്ടുകൾ പാടിക്കും, അല്ലെങ്കിൽ വാദ്യം വായിപ്പിക്കും. അന്നേരം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആഹ്ലാദിക്കുന്നത് കാണാം. ഇടയ്ക്കൊക്കെ കൈനോട്ടക്കാരും തത്തയെക്കൊണ്ട് ഭാവി പറയിപ്പിക്കുന്നവരും വീട്ടിൽ വരുന്നത് കാണാം. കൈരേഖകൾ നോക്കി ഭാവിയെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയല്ലേ എന്ന് ചോദിച്ച് അവൾ പൊട്ടിച്ചിരിക്കും. കൂട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന തത്ത ചീട്ടെടുക്കുന്നതും കുറവൻ അത് നോക്കി വായിച്ച് വിവരിക്കുന്നതും കല്യാണി ആകാംക്ഷയോടെയാണ് നോക്കിയിരിക്കുക. പലപ്പോഴും സീതയുടെ ചിത്രമുള്ള കാർഡാണ് തത്തയുടെ കൊക്കിലുണ്ടാവുക എന്നും അവൾ പറയുന്നു. അന്നേരം കല്യാണി ചോദിക്കും, സീതയെപ്പോലെ ഞാനും കാട്ടിൽ പോകേണ്ടി വരുമോ? അപ്പോൾ രാമർ പറയും, ഞാൻ പുതിയ രാമറല്ലേ, ഈ രാമൻ സീതയോടൊപ്പം എല്ലായിടത്തും പോകുന്നയാളാ. ആ സമയത്തും കല്യാണി ഉറക്കെ ചിരിക്കും. എന്നാൽ ഇത്തരം അവസരങ്ങളിലൊന്നും രാമറിന് ഉള്ളു തുറന്ന് സന്തോഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. സന്തോഷിപ്പിക്കുന്ന ഏതെങ്കിലും മുഹൂർത്തം അവിചാരിതമായി ഉണ്ടാവുമ്പോഴൊക്കെ മനസ്സിന്റെ ഏതോ ഒരിടത്ത് ദുഃഖത്തിന്റെയോ അശാന്തിയുടെയോ നേർത്ത കാറ്റ് അടിച്ചുകൊണ്ടിരിക്കും. ചേക്കു ഇപ്പോഴുണ്ടായിരുന്നുവെങ്കിൽ എന്ന ചിന്തയിലാണ് മനസ്സെത്തിച്ചേരുക. ചേക്കുവിന്റെ പാതിയടഞ്ഞ കണ്ണുകൾ ഒരിക്കലും മറക്കുവാൻ കഴിയുന്നില്ല.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
5: വി കെ ശ്രീധരൻ. പെരുക്കങ്ങളുടെ പെരുമകൾ ഭാഷയിൽ പല വിധത്തിലാണ്

0: പെരു എന്നതിൻ്റെ പ്രയോഗം. ദ്രാവിഡ മൂലത്തിലെ പെരു, പെരും, പെരി എന്നീ രൂപങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സംജ്ഞയുടെ വ്യുൽപ്പത്തി. കേരള ചരിത്രത്തിൽ ചേരമാൻ പെരുമാളിന് പ്രത്യേക സ്ഥാനമുണ്ട്. ചേര രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് പെരുമാൾ എന്ന പേരിൽ. പെരും ചേരലാതൻ ചേരവംശത്തിലെ പ്രശസ്ത രാജാവും. കൊച്ചി രാജവംശത്തിൻ്റെ ആദ്യ പേര് പെരുമ്പടപ്പ് സ്വരൂപം, മലപ്പുറം പൊന്നാനിക്കടുത്തായിരുന്നു. ഇനി പെരു അഥവാ പെരി വരുന്ന ദേശ സൂചകങ്ങൾ നോക്കാം. പെരുമ്പിലാവ്, പെരുവനം, പെരുമ്പിള്ളിശ്ശേരി, പെരിഞ്ചേരി, പെരിങ്കണ്ടൂർ, പെരിങ്ങോട്ടുകര, പെരിഞ്ഞനം, പെരുമ്പാവൂർ, പെരിങ്ങോട്ടുകുറിശി, പെരുമാട്ടി, പെരുങ്കോട്ട, പെരിന്തൽമണ്ണ തുടങ്ങിയവ മറ്റു ഉദാഹരണങ്ങൾ. പെരുങ്കാവ് പരിണമിച്ചതാകാം പെരിങ്ങാവ്. പെരു എന്നത് ഒരുവേരൻ എന്ന ഔഷധസസ്യം. പെരുങ്കുറുമ്പ വള്ളിയും മരുന്നിന് ഉപയോഗിക്കും. സാധാരണ ഇതിനേക്കാൾ കടുപ്പമേറിയതാണ് പെരുംജീരകം. തള്ളവിരലാണ് പെരുവിരൽ. ദ്രോണാചാര്യർ വരദക്ഷിണയായി ഏകലവ്യനോട് ആവശ്യപ്പെട്ടത്. പെരുമീനും ചെറുമീനുമുണ്ട്. പെരുമഴ പെയ്ത് പെരുമ്പുഴയിലൂടെ വെള്ളം പെരുങ്കടലിലെത്തുന്നു. പൊതു പന്താവാണ് പെരുവഴി. പെരുത്ത് ആധിക്യത്തിൻ്റെ സൂചന. പെരുപെരുത്തു വരികയെന്നാൽ ദേഷ്യം തോന്നലാണ്. അതിക്രമങ്ങളും പെരുങ്കള്ളന്മാരും പെരുകുന്നത് ആശങ്കാജനകം. കൂട്ടൽ, കിഴിക്കൽ, ഹരണം തുടങ്ങിയവ കൂടാതെ ധാരാളം പൊതുവിജ്ഞാനവും മനപ്പാടത്തിൽ ഉൾക്കൊള്ളുന്നു. നാട്ടുകാർ ഇതെല്ലാം പഠിച്ച് ഹൃദിസ്ഥമാക്കിയിരുന്നു. കാൽക്കുലേറ്റർ, സ്മാർട്ട് ഫോൺ, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എന്നിവ വന്നതോടെ പെരുക്കൽ പട്ടിക അഥവാ മനപ്പാടത്തിൻ്റെ പെരുമകൾ വിസ്മൃതിയിലായി. അതോർത്ത് പേർത്തും പേർത്തും വിലപിക്കുന്നവരുമുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05-ന്.
3: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
4: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444-75-62212.
3: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
5: പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ FM ഡയറിയിലെ ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർക്ക് ഒരൊറ്റ സേനാധിപൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൗരവപക്ഷത്ത് വിവിധ ഘട്ടങ്ങളിലായി 5 പേരും, ആരൊക്കെ? ഉത്തരം: ഭീഷ്മർ, ദ്രോണർ, കർണൻ, ശല്യർ, അശ്വത്ഥാമാവ്. മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർക്ക് ഒരൊറ്റ സേനാധിപൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൗരവപക്ഷത്ത് വിവിധ ഘട്ടങ്ങളിലായി 5 പേരും, ആരൊക്കെയാണ് അവർ? ഉത്തരം: ഭീഷ്മർ, ദ്രോണർ, കർണൻ, ശല്യർ, അശ്വത്ഥാമാവ്.

നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പ ദശകം എന്ന കവിത. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം. 7 മണിക്ക്

ഹിത മലയാളം, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, കേരള പോലീസിന്റെ ഡി ഡാറ്റ് ബോധവൽക്കരണ പരിപാടി, 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം യു കെ കുമാരൻ എഴുതിയ നോവൽ, തുടർന്ന് എന്ത് പഠിക്കണം എന്താകണം. ഇടഞ്ചിന് സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ, ആയുർവിചാരം, ആധുനിക കാലഘട്ടത്തിൽ ആയുർവേദത്തിന്റെ പ്രസക്തി, ഡോക്ടർ പി കെ ലതികയുമായി അഭിമുഖം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക, സംരംഭക കീർത്തി രവീന്ദ്രനുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 1:00 ഗാനോത്സവം, 2:00 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 പാട്ടിന്റെ നാട്ടുവഴി ഉളിയന്നൂർ ആദ്യ ഭാഗം, 4:00 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:50 കാർഷിക ജീവനം. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, കേരള പോലീസിന്റെ ഡി ഡാറ്റ് ബോധവൽക്കരണ പരിപാടി, 7:55 ഒരിടത്തൊരിടത്ത്, മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:05 യുവവാണി, കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു രണ്ടാം ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം, പെരുവനം കുട്ടൻമാരാർ പങ്കെടുക്കുന്നു, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ബോംബെ എസ് ജയശ്രീയുടെ സംഗീത കച്ചേരി, ഉഷാ രാജഗോപാലൻ വയലിൻ, AS രംഗനാഥൻ മൃദംഗം, PS പുരുഷോത്തം ഗഞ്ചിറ. നിങ്ങൾ കേട്ടത് നാളത്തെ പരിപാടികൾ. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗിയുടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും നാളെ രാത്രി 7:35 മുതൽ 9:00 വരെ.

0: അഭിപ്രായ വേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ ധാരാളം കത്തുകളും സന്ദേശങ്ങളും ഇത്തവണയും എത്തിയിട്ടുണ്ട്. ആദ്യത്തെ കത്ത് ഇതയച്ചിരിക്കുന്നത് PT ജയൻ കടുത്തുരുത്തിയാണ്. September 7 രാത്രി 10 മണിക്ക് S ജാനകി അവതരിപ്പിച്ച സംഗീത കച്ചേരി സൂപ്പറായിരുന്നു എന്നാണ് അദ്ദേഹം ഈ കത്തിലൂടെ പറയുന്നത്. അതുപോലെ രാത്രി 10 മണിക്ക് ഒരു പിടി മനോഹര ഗാനങ്ങളുമായി കടന്നു വരുന്നു സ്മൃതിരാഗം എന്നും എഴുതിയിട്ടുണ്ട്. പിത്താശയ കല്ലുകളും അതുണ്ടാകാനുള്ള കാരണവും ചികിത്സാരീതിയെയും കുറിച്ച് FM ഹെൽത്ത് ലൈനിൽ ഡോക്ടർ സബരിയ ജി പ്രേമുമായി നടത്തിയ അഭിമുഖം മികച്ചതായി എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. എറണാകുളത്തുള്ള ഡ്രൈവിംഗ് ഏറെ ദുഷ്കരമാണ്. വാഹന തിരക്കും ജനബാഹുല്യവും കാരണം ശ്വാസം മുട്ടുന്ന എറണാകുളം വഴിയിലൂടെ യാത്ര ചെയ്ത സമകാലികം ഒരു നേർക്കാഴ്ചയായി എന്ന് അഭിപ്രായപ്പെടുന്നു. രാത്രി 9:30 കേട്ട നളിനി കഥാപ്രസംഗം നല്ല നിലവാരം പുലർത്തിയില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരുപാട് പരിപാടികളെ കുറിച്ച് PT ജയൻ തന്റെ കത്തുകളിലൂടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ആ കഥാപ്രസംഗം തിരുവനന്തപുരം നിലയത്തിന്റെ പരിപാടിയായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇഷ്ടമാകാതെ പോയത് എന്ന് മനസ്സിലായില്ല. എന്തായാലും എല്ലാ പരിപാടികളും ഒരുപോലെ എല്ലാവർക്കും ഇഷ്ടമാകില്ലല്ലോ. ബാക്കിയെല്ലാ പരിപാടികളും വളരെ ഇഷ്ടമായി, മികച്ചതായിരുന്നു എന്നാണ് PT ജയൻ കടുത്തുരുത്തി തന്റെ കത്തുകളിലൂടെ അറിയിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് നന്ദി.
2: ഈ കത്ത് B ഹരിദാസ് പണിക്കർ കാവശ്ശേരിയിൽ നിന്നും അയച്ചതാണ്. ഈ മാസം 3 കേൾപ്പിച്ച അക്ഷരശ്ലോക സദസ് പ്രചോദിത കലാസമിതി അവതരിപ്പിച്ചത് വളരെ നന്നായിരുന്നു എന്നാണ് അഭിപ്രായം. കൂടാതെ 6 കാവ്യാഞ്ജലിയിൽ ബാലാമണിയമ്മ

0: യുടെ ചന്ദ്രോദയം എന്ന കവിത ഗായത്രി അവതരിപ്പിച്ചതും നന്നായി. മഹിതം മലയാളം പരിപാടിയിൽ മുടിയെപ്പറ്റി പറഞ്ഞത് കേൾക്കാനും അറിയാനും കഴിഞ്ഞു എന്നും ബി ഹരിദാസ് പണിക്കർ എഴുതിയിരിക്കുന്നു.
1: പാലക്കാട് നിന്നാണ് ബി ഹരിദാസ് പണിക്കർ തന്റെ ഈ അഭിപ്രായം കത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. പ്രചോദിത കലാസമിതി അവതരിപ്പിച്ച അക്ഷയശ്ലോക സദസ്സ്, ചന്ദ്രോദയം എന്ന കവിത ഗായത്രി അവതരിപ്പിച്ചത്, മഹിതം മലയാളം ഈ പരിപാടികൾ ഇഷ്ടമായി എന്നാണ് അദ്ദേഹം തന്റെ കത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: 8ാം തീയതിയിലെ വിടരുന്ന മുട്ടുകളിൽ സൗത്ത് വാഴക്കുളത്തിലെ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ, അത് അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച പരിപാടികളായിരുന്നു, അതെല്ലാം ഇഷ്ടമായി എന്നാണ് ജബ്ബാർ അലങ്ങാട് എഴുതിയിരിക്കുന്നത്. നിലയം ബുധനാഴ്ചകളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പറയോ നിങ്ങൾക്കറിയാമോ എന്ന പരിപാടി ഉന്നത നിലവാരം പുലർത്തുന്നുണ്ട്. നിലയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടത്തൊരിടത്ത് വളരെയേറെ നന്നാവുന്നുണ്ട് എന്നും ജബ്ബാർ എഴുതിയിട്ടുണ്ട്.
1: പറയോ നിങ്ങൾക്കറിയാമോ ഒരിടത്തൊരിടത്ത് അധ്യാപക ദിനത്തിൽ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ എല്ലാം ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായത്തിന് നന്ദി. ഈ കത്തയച്ചിട്ടുള്ളത് മരടിൽ നിന്ന് കെ ആനന്ദാക്ഷനാണ്. അദ്ദേഹത്തിന്റെ ആവശ്യം പക്ഷേ നമുക്ക് സാധിച്ചു കൊടുക്കാൻ സാധിക്കാത്തതാണ്. അദ്ദേഹം പറയുന്നു, ഇംഗ്ലീഷ് വാർത്ത കേൾക്കുമ്പോൾ പലപ്പോഴും തടസ്സം നേരിടുന്നു, വൈദ്യുതി ഇല്ലാതാവുന്നതാണ്. അതുകൊണ്ട് വാർത്താ സമയങ്ങളിൽ വൈദ്യുതിക്ക് തടസ്സം വരാതെ നോക്കുവാൻ ആകാശവാണി എന്തെങ്കിലും ചെയ്യണമെന്നാണ് അദ്ദേഹം ഈ കത്തിലൂടെ ആവശ്യപ്പെടുന്നത്. വൈദ്യുതി വിതരണം സംബന്ധിച്ച് എന്തെങ്കിലും ആകാശവാണിക്ക് നേരിട്ട് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമ്മുടെ പരിപാടികളെല്ലാം ഒരു തടസ്സവുമില്ലാതെ കേൾക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിന് പ്രത്യേകം നന്ദി പറയുന്നു.
0: എം എസ് രാജൻ സൗത്ത് വാഴക്കുളത്ത് നിന്ന് അയച്ച കത്തിങ്ങനെയാണ്. ഇത്തവണത്തെ ഓണാഘോഷം FM ഓരോ പരിപാടിയും മനോഹരമാക്കി. പ്രഭാതഗീതം, ഓണപ്പാട്ടുകൾ, കാവ്യധാരയിൽ എല്ലാ ദിവസവും ഓണക്കവിതകൾ കേൾപ്പിച്ചു. ആവണി പൊന്നുഞ്ഞാൽ എല്ലാം തന്നെ ഇഷ്ടമായി. ചില്ലുജാലകം, പോയ കാലത്തെ അയവിറക്കുന്ന ഗാനങ്ങൾ. വെള്ളിത്തിരയിൽ പുതിയ അവതാരകർ വന്നപ്പോൾ ഒട്ടുമിക്ക ശ്രോതാക്കളും ആവർത്തിച്ച് വിളിക്കുന്നവരായി. അതിൽ അനുഗോപ് അവതരിപ്പിച്ച വെള്ളിത്തിര ശ്രോതാവും അവതാരകനും തമ്മിലുള്ള നീണ്ട സംഭാഷണം മൂലം 5ഓ 6ഓ പാട്ടുകളാണ് പോയത്. 28ാം തീയതി ഏലൂർ ബിജു അവതരിപ്പിച്ച സോപാന സംഗീതം 1 മണിക്കൂർ ഭക്തിസാന്ദ്രമായിരുന്നു. ശ്രാവണഹർഷം ചിത്രീകരണം കേട്ടു. 4 മണിക്ക് MV ശശികുമാർ രചനയും സംവിധാനവും നിർവഹിച്ച ലവ് ഇൻ 70s അസലായിരുന്നു. പിന്നെ 3 മണിക്ക് കേൾപ്പിച്ച നാടകം 28ാം തീയതി പ്രക്ഷേപണം ചെയ്തത്, ഒറ്റക്കുന്നിലേക്കൊരു സ്നേഹയാത്ര, ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന ഒന്നായിരുന്നു. പിന്നെ 29ാം തീയതി VM ഗിരിജ അവതരിപ്പിച്ച പരിപാടി. 4 മണിക്ക് ഉത്തരാ സ്വയംവരം കഥകളി. ഓണത്തിന് ഒരു അടിപൊളി സദ്യയായിരുന്നു നിങ്ങൾ നൽകിയതെന്നാണ് എഴുതിയിരിക്കുന്നത്. ശനിദശ ഒരു 10 മിനിറ്റ് എങ്കിലും വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. MV ശശികുമാറും പ്രീതി മാർട്ടിനും വിനോദും ചേരുമ്പോൾ എന്താ ഒരു സന്തോഷം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പാട്ടിന്റെ നാട്ടുവഴി, അതിർത്തി കടന്ന പെരുവനം ഗ്രാമത്തിലെത്തിയത് നന്നായി. 2ാം ഭാഗവും നല്ല അറിവുകൾ കിട്ടി. വിടരുന്ന മുട്ടുകൾ തമ്മനം പബ്ലിക് സ്കൂളിലെ കുട്ടികൾ പങ്കെടുത്ത പരിപാടി ഗംഭീരമായിരുന്നു. FM ഹെൽത്ത് ലൈൻ, മായാ ബാലകൃഷ്ണന്റെ കുട്ടിക്കഥകൾ, കാർഷിക ജീവനം, കിസാൻവാണി പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുന്നതും നല്ലത് തന്നെ. ശാസ്ത്രദീപ്തി, ഇംഗ്ലീഷ് മാറ്റേഴ്സ് എല്ലാം കൊള്ളാം എന്നും എഴുതിയിട്ടുണ്ട്.
1: ഓണപരിപാടികളെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ആവണി പൊന്നുഞ്ഞാൽ, ശ്രാവണഹർഷം, ലവ് ഇൻ 70s, ശ്രാവണഹർഷം തൃശൂർ നിലയം തയ്യാറാക്കിയ പരിപാടിയായിരുന്നു. അതുപോലെ ശനിദശയുടെ സമയം കൂട്ടണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എപ്പോഴും ചെറുതാണല്ലോ മനോഹരം. നമുക്ക് 5 മിനിറ്റിനുള്ളിൽ നിർത്തുന്നത് തന്നെയായിരിക്കും ശനിദശ പോലെയുള്ള റേഡിയോ കാർട്ടൂൺ പരിപാടികൾക്ക് ഉചിതമെന്ന് തോന്നുന്നു. എന്തായാലും അഭിപ്രായം അറിയിച്ചതിന് വളരെ നന്ദി.
0: ഗോപികൃഷ്ണൻ നന്ദ്യാട്ടുകുന്നം നിരവധി പരിപാടികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 6ാം തീയതിയിലെ കാർഷിക ജീവനം, മട്ടുപാവ് കൃഷിയുടെ സവിശേഷതകൾ, ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കൃഷിരീതിയാണ് എറണാകുളത്തെ നാരായണൻ രാമമൂർത്തി ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. 6ാം തീയതിയിലെ സമകാലികം, ഇന്ന് ഒരു ദുഷ്പ്രവണത സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രൊഫഷണലുകളെ ആക്രമിക്കുക, കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം വരുത്തുക തുടങ്ങിയ അക്രമങ്ങൾ അരങ്ങേറുന്നത് പലപ്പോഴും ആശുപത്രികളിലാണ് കൂടുതലായും കണ്ടുവരുന്നത്. സ്കൂളുകളിലെ അധ്യാപകരെയും അക്രമികൾ വെറുതെ വിടുന്നില്ല. ഇവിടെ ശിക്ഷയുടെ കാഠിന്യം വളരെ കുറവായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് ഗോപികൃഷ്ണൻ നന്ദ്യാട്ടുകുന്നം നിരീക്ഷിക്കുന്നത്. 7ാം തീയതിയിലെ കാവ്യധാരയിൽ സുഗതകുമാരിയുടെ കവിത ആരു വിളിപ്പു മൃദുല നന്നായി ആലപിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് മഹിത മലയാളം. ഡോക്ടർ എ നുജും അവതരിപ്പിച്ച പരിപാടി. അടി എന്ന വാക്ക് നാമത്തിലും ക്രിയയിലും തരം മാറുന്നത് പോലെ മറ്റൊരു വാക്കും മലയാളത്തിൽ ഇല്ല എന്നത് വെറുമൊരു വാചകമടിയോ അടിച്ചുവിടലോ അല്ല തന്നെ. FM ഹെൽത്ത് ലൈനിൽ ഫാറ്റി ലിവറും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ യഹിയ പറക്കവെട്ടിയുമായി MV ശശികുമാർ നടത്തിയ അഭിമുഖം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നൽകിയത്. പിന്നെ 8ാം തീയതിയിലെ മഹിതം മലയാളം, തേങ്ങയെ പറ്റിയായിരുന്നു ഡോക്ടർ സിബു മോഡയിൽ പറഞ്ഞത്. 9ാം തീയതിയിലെ സുഭാഷിതം, ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരാളുടെ മനോഭാവമാണ് ഒരാളെ രൂപപ്പെടുത്തുന്നത്. മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, ഇവരോടൊക്കെ ഇന്നലെ വരെ നടന്ന കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മുടെ

0: ഇന്നത്തെ ദിവസം ആരംഭിക്കാൻ. റോസി തമ്പിയാണ് ഈ സുഭാഷിതം അവതരിപ്പിച്ചത്. വളരെ നല്ല ഉദ്ബോധനങ്ങളായിരുന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 9-ാം തീയതിയിലെ കാവ്യധാര വിവേക് വളരെ മനോഹരമായി ആലപിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. പ്രഭാതഗീതത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു. യേശുദാസ്, ജയചന്ദ്രൻ എന്നിവർ ആലപിച്ച ഗാനങ്ങളെല്ലാം ഭക്തി നിർഭരമായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്.
1: നിരവധി പരിപാടികളെ കുറിച്ച് ഗോപികൃഷ്ണൻ നന്ദിയാറ്റു എന്നും അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. കാർഷിക ജീവനം നമ്മുടെ ശ്രോതാക്കൾക്ക് ഇഷ്ടമാകുന്നു, അത് കൃഷി ചെയ്യുവാൻ അവർക്ക് പ്രേരണയാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ കാവ്യധാര ഇഷ്ടമാകുന്നു, എഫ് എം ഹെൽത്ത് ലൈൻ, മഹിത മലയാളം, സുഭാഷിതം, ഈ പരിപാടികളെല്ലാം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി. അഭിപ്രായവേദിയിലേക്കുള്ള അടുത്ത കത്ത് അയച്ചിട്ടുള്ളത് കെ പി ഷാജഹാനും കൂട്ടരുമാണ്. പ്രചോദിത അക്ഷരശ്ലോക സദസ് അവതരിപ്പിച്ച അക്ഷരശ്ലോകം വളരെ ഇഷ്ടമായെന്നാണ് അദ്ദേഹം ആദ്യം എഴുതുന്നത്. തുടർന്ന് സാഹിത്യ സുരഭയിൽ കെ രതീഷ് അവതരിപ്പിച്ച സമ്മോഹനം എന്ന കഥയും വേണു വി ദേശം ചെയ്ത ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ എന്ന പ്രഭാഷണവും ഇഷ്ടമായെന്ന് എഴുതുന്നുണ്ട്. യുവവാണിയിൽ ഓർമ്മകൾ നിലനിർത്താൻ ഗിഫ്റ്റുകൾ ഉണ്ടാക്കുന്ന കലാകാരിയുമായി നടത്തിയ അഭിമുഖം ഇഷ്ടമായി. അന്നേ ദിവസം, അതായത് സെപ്റ്റംബർ 5-ാം തീയതി സലിൽ ചൗധരിയുടെ ഗാനങ്ങൾ കേൾപ്പിച്ചത് വളരെ ഉചിതമായി, അന്ന് സലിൽ ചൗധരിയുടെ ഓർമ്മ ദിവസമായിരുന്നല്ലോ എന്നും കെ പി ഷാജഹാൻ എഴുതുന്നുണ്ട്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്ത ഈ പരിപാടികളെല്ലാം ഇഷ്ടമായി ശ്രോതാവിന് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾ കത്തെഴുതി അറിയിച്ചതിന് പ്രത്യേകം നന്ദി.
0: പി വി വേണുഗോപാലൻ അല്ലപ്ര എഴുതിയ കത്ത് ഇങ്ങനെയാണ്. 4-ാം തീയതി പ്രക്ഷേപണം ചെയ്ത ഭക്തിഗാനങ്ങൾ യേശുദാസ്, ചിത്ര, ബോംബെ ജയശ്രീ എന്നിവർ പാടിയത് ഏറെ ഇഷ്ടപ്പെട്ടു. 12 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ലളിതഗാനങ്ങൾ, സുജാത പാടിയ ഗാനം. 5 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ചലച്ചിത്രഗാനത്തിലെ അവസാനം കേട്ട ഗാനം. 6:40 പ്രക്ഷേപണം ചെയ്ത 2 ഗാനങ്ങൾ എല്ലാം ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ 3-ാം തീയതിയിലെ പഞ്ചാരിമേളം, അത് കേട്ടപ്പോൾ തൃശൂർ പൂരത്തിന് മഠത്തിൽ വരവിൻ്റെ പ്രതീകം പോലെ തോന്നി. എത്ര കേട്ടാലും മതി വരാത്ത ഒരു വർണ്ണവിസ്മയം തീർത്ത ഒരു ഉഗ്രൻ പരിപാടിയായിരുന്നു ആ പഞ്ചാരിമേളം. അത് കാഴ്ചവെച്ച കലാകാരന്മാർക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് പി വി വേണുഗോപാലൻ അല്ലപ്ര എഴുതിയിരിക്കുന്നത്.
1: അദ്ദേഹം ഒരു കത്തുകൂടി അയച്ചിട്ടുണ്ട്, നമുക്ക് അത് നോക്കാം.
0: കഴിഞ്ഞ മാസം 28-ാം തീയതി പ്രക്ഷേപണം ചെയ്ത സംഗീതലഹരി, യേശുദാസ് പാടിയത് വളരെ സുഖമായിരുന്നു അത് കേൾക്കാനെന്നാണ് എഴുതിയിരിക്കുന്നത്. അന്ന് തന്നെ 12:05 പ്രക്ഷേപണം ചെയ്ത 2 ലളിതഗാനങ്ങളും നല്ല നിലവാരം പുലർത്തിയെന്ന് എഴുതിയിട്ടുണ്ട്. 1 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ആവണി പൊന്നുഞ്ഞാൽ, ബിജുപാൽ അവതരിപ്പിച്ചത് എന്തുകൊണ്ടും പ്രശംസ അർഹിക്കുന്ന ഒന്നായിരുന്നു. 28-ാം തീയതിയിലെ സോപാന സംഗീതം, ഏലൂർ ബിജു അവതരിപ്പിച്ചത്, എത്ര കേട്ടാലും മതിവരാത്ത ഒരു പരിപാടിയായിരുന്നു അത്. ബിജുവിനും അഖിൽ രാജനും അഭിനന്ദനം നേരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. ആവണി പൊന്നുഞ്ഞാൽ ബി കെ ഹരിനാരായണൻ അവതരിപ്പിച്ചത് ഉന്നത നിലവാരം പുലർത്തി.
1: ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്ത ഓണപരിപാടികളെക്കുറിച്ചും മറ്റു ചില പരിപാടികളെക്കുറിച്ചുമാണ് പി വി വേണുഗോപാൽ അല്ലപ്ര ഇത്തവണ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് ഏലൂർ ബിജുവും സംഘവും അവതരിപ്പിച്ച സോപാന സംഗീതം വളരെ ഇഷ്ടമായി, അതുപോലെ ബിജുപാൽ അവതരിപ്പിച്ച ആവണി പൊന്നുന്നാൽ ഏറ്റവും മികച്ചതായി, ബി കെ ഹരിനാരായണൻ അവതരിപ്പിച്ച ആവണി പൊന്നുന്നാലും ശ്രോതാവിന് ഏറെ ഇഷ്ടമായിട്ടുണ്ട്. ഈ പരിപാടികളെല്ലാം ഇഷ്ടമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾ അറിയിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു.
0: പി ടി മാധവൻ തുരുത്തിക്കര എഴുതിയ കത്തിങ്ങനെയാണ്. 3-ാം തീയതി കാവ്യധാരയിൽ വിനയചന്ദ്രന്റെ വീട്ടിലേക്കുള്ള വഴി എന്ന കവിതയിലെ ഒരു ഭാഗം ചൊല്ലിയത് ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ 5-ാം തീയതിയിലെ കാവ്യധാരയിൽ ജി കുമാരപിള്ളയുടെ മഴക്കാലം എന്ന കവിതയിലെ ഒരു ഭാഗം എസ് ജയ ചൊല്ലിയതും ഇഷ്ടപ്പെട്ടു. 3-ാം തീയതിയിലെ ആരോഗ്യ പരിപാടി, ആൻജിയോപ്ലാസ്റ്റിയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ പറ്റിയും കാർഡിയോളജിസ്റ്റ് ഹർഷ ജീവൻ ശ്രോതാക്കളുമായി സംസാരിച്ച് നിർദ്ദേശങ്ങൾ നൽകിയത് ഏറെ വിലപ്പെട്ട ഒരു പരിപാടിയായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്.
1: ഡോക്ടർ ഹർഷ ജീവൻ പങ്കെടുത്ത പരിപാടി ഒരു തത്സമയ പരിപാടിയായിരുന്നു. എഫ് എം ഹെൽത്ത് ലൈൻ, അതുപോലെ കാവ്യധാര, സുഭാഷിതം, ഇത്തരം പരിപാടികളെല്ലാം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ഇനി വാട്സാപ്പിൽ വന്ന അഭിപ്രായങ്ങൾ വായിക്കാം. ഓഗസ്റ്റ് 27-ാം തീയതി കൊച്ചി നിലയം പ്രക്ഷേപണം ചെയ്ത പ്രത്യേക പരിപാടി ലവ് ഇൻ 70s അത്യന്തം ഹൃദയഹാരിയായി. 50 വർഷം മുൻപത്തെ അതീവ ചാരുതയാർന്ന ആ പ്രണയശില്പത്തിന്റെ രചനാ മികവ് എടുത്തു പറയാതിരിക്കാനാവില്ല. പണ്ടത്തെ ഒരു റേഡിയോ നാടകം കേൾക്കുമ്പോഴുണ്ടാകുന്ന ഹൃദ്യ അനുഭവമാണ് ആ പരിപാടി കേട്ടപ്പോൾ ഉണ്ടായത്. കഥാസന്ദർഭത്തിന് തികച്ചും അനുയോജ്യമായ ഗാനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ രചയിതാവ് പ്രത്യേകം ശ്രദ്ധ പുലർത്തി എന്ന് സ്പഷ്ടം. എല്ലാ ഗാനങ്ങളും ശ്രവ്യമധുരം. വിശേഷിച്ചും പരിപാടിയുടെ പ്രൊമോയിൽ കൊടുത്ത പൂമിഴിയാൽ പുഷ്പാഭിഷേകം, 200 പൗർണമി ചന്ദ്രികകൾ തുടങ്ങിയ പാട്ടുകൾ. പക്ഷെ ആഖ്യാനം അത്ര പോരായിരുന്നു എന്നാണ് മായാ പരമേശ്വരൻ പെരിയപ്പുറം എഴുതിയിരിക്കുന്നത്. ഇനി മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കരയുടെ അഭിപ്രായമാണ്. 10-ാം തീയതിയിലെ മഹിത മലയാളം ശ്രദ്ധേയമായി. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികളിൽ കൊഴുപ്പും കൊളസ്ട്രോളും

0: രക്തയോട്ടം തടസ്സപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഹൃദയാഘാതത്തിന്റെ കാരണങ്ങളെയും ചികിത്സയും കുറിച്ച് വിശദീകരിച്ചു 11-ാം തീയതി ആരോഗ്യ വിചാരം പരിപാടിയിൽ ഡോക്ടർ അരുൺകുമാറുമായി എം വി ശശികുമാർ നടത്തിയ ആ അഭിമുഖം വളരെ വിജ്ഞാനപ്രദമായിരുന്നു എന്നാണ് മൊയ്തീൻ കുഞ്ഞുതൃക്കാക്കർ എഴുതിയിരിക്കുന്നത്. പിന്നെ നിലവറ 1967 അഗ്നിപുത്രി എന്ന സിനിമയുടെ തിരക്കഥയിലൂടെ മലയാള സിനിമയ്ക്ക് ആദ്യമായി ദേശീയ അവാർഡ് നേടിക്കൊടുത്ത തിരക്കഥാകൃത്തും നാടകകൃത്തുമായ എസ് എൽ പുരം സദാനന്ദന്റെ ശബ്ദം ഉൾപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ 11-ാം തീയതിയിലെ നിലവറ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ പ്രക്ഷേപണം ചെയ്തത് അവസരോചിതമായെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സി ജെയും നവീന നാടക ദർശനവും ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി. ഷിബിൻ ജോർജ് ചളിക്കവട്ടം അവതരിപ്പിച്ച മയ്യത്ത് വന്ന വഴി, ആ കഥ പ്രവാസി ലോകത്ത് വച്ച് മരണപ്പെട്ട സ്വന്തം പിതാവിന്റെ മയ്യത്ത് കാത്തു കഴിയുന്ന മക്കളുടെയും കുടുംബത്തിന്റെയും ദയനീയ അവസ്ഥ വരച്ചുകാട്ടി. പിന്നെ വിചാരം പരിപാടിയിൽ കണ്ണൂർ സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസർ പ്രദീപ് ബി ജെയുമായി 13-ാം തീയതി എം വി ശശികുമാർ നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. കാഴ്ച പരിമിതി ഒരു കുറവായി കാണാതെ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ തിളങ്ങി ജീവിത വിജയം കണ്ടെത്തിയ പ്രദീപിനെ പരിചയപ്പെടുത്തിയത് നന്നായി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പിന്നെ കേരളത്തിലെ നിലവിലെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിക്ക് പ്രധാന കാരണം, അതേക്കുറിച്ചുള്ള സമകാലീയം പരിപാടി ഏറെ നന്നായി എന്നും എഴുതിയിട്ടുണ്ട്. എഫ് എം ഹെൽത്ത് ലൈനിൽ ഡോക്ടർ ആദിത്യ ആർ മോഹനുമായി നടത്തിയ അഭിമുഖം വിജ്ഞാനപ്രദമായിരുന്നു. ഡിജിറ്റൽ ലോകത്ത് ജാഗ്രതയാണ് ഏറ്റവും വലിയ ആയുധം, ഇതേക്കുറിച്ച് പറഞ്ഞ് 14-ാം തീയതിയിലെ സമകാലീയം അവസരോചിതമായി. കൂടാതെ ശാസ്ത്രദീപ്തി, നിയമവേദി എന്നിവയെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
1: നിരവധി പരിപാടികളെ കുറിച്ച് പതിവ് പോലെ മൊയ്തീൻ കുഞ്ഞുതൃക്കാക്കര അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എഫ് എം ഹെൽത്ത് ലൈൻ, വിചാരം, സാഹിത്യ സുരവി, സമകാലികം, ഇങ്ങനെ അദ്ദേഹത്തിന് ഒട്ടുമിക്ക പരിപാടികളും ഇഷ്ടമായിട്ടുണ്ട്. എല്ലാ പരിപാടികളും ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക. അഭിപ്രായവേദിയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ധാരാളം കത്തുകളും അഭിപ്രായങ്ങളും ഇനിയും വായിക്കാൻ ബാക്കിയുണ്ട്. തീർച്ചയായും അവയെല്ലാം പരിശോധിച്ച് വേണ്ട നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. തുടർന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അഭിപ്രായവേദിയിലേക്ക് കത്തുകളും സന്ദേശങ്ങളും അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68-20-21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94-47-56-22-12. നമ്പർ ഒരിക്കൽ കൂടി: 94-47-56-22-12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
4: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 25 സെക്കൻഡും.
5: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി നോക്കാം. ആലപ്പുഴ ചേർത്തലയിൽ നിന്നും സന്തോഷാണ് പരാതിക്കാരൻ. പരാതി എന്താണെന്ന് നോക്കാം.
6: വർഷങ്ങളായി ഞങ്ങൾ ഉപയോഗിച്ചു വരുന്ന വഴിയുടെ അവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ വ്യക്തമായ ഒരു പരിഹാരം നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതിക്കാരൻ ഈ കത്ത് അയച്ചിരിക്കുന്നത്. കത്ത് ഇപ്രകാരമാണ്: എന്റെ അച്ഛന് ഇപ്പോൾ 54 വയസ്സായി. അദ്ദേഹം ഏകദേശം 4 വയസ്സുള്ള കാലം മുതൽ ഞങ്ങളുടെ വീട്ടിലേക്കും പുറത്തേക്കും പോകുന്നതിനായി ഒരു വഴി ഉപയോഗിച്ചു വരുന്നുണ്ട്. അച്ഛന്റെ ഇന്ന് വരെയുള്ള ജീവിതകാലം മുഴുവനും ഞങ്ങളുടെ കുടുംബം ഈ വഴിയിലൂടെയാണ് സഞ്ചരിച്ചു വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ അയൽവാസിയായ വ്യക്തിയും കുടുംബവും ഈ വഴിയുടെ ഒരു ഭാഗം അവരുടെ സ്ഥലമാണെന്നും ഞങ്ങൾക്ക് വഴി നടക്കുന്നതിനായി സ്ഥലം തന്നതാണെന്നുമാണ് പറയുന്നത്. അവർ ഇപ്പോൾ ആ ഭാഗത്ത് ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ നടത്തി സ്വന്തം സ്ഥലം സുരക്ഷിതമാക്കി വെച്ചിട്ടുമുണ്ട്. അതേസമയം വർഷങ്ങളായി ഞങ്ങൾ ഉപയോഗിച്ചു വരുന്ന വഴിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് അവകാശമില്ല എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഇത്രയും വർഷത്തെ ഉപയോഗം കണക്കിലെടുക്കുമ്പോൾ ഈ വഴിയുടെ യഥാർത്ഥ അവകാശം എന്താണ്? അയൽവാസികൾ പറയുന്നത് പോലെ ഇത് അവർ നൽകിയ വഴിയാണ് എങ്കിൽ വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നിയമപരമായ അവകാശം ഈ വഴിയുടെ കാര്യത്തിൽ ഉണ്ടാകുമോ? ഇതിനു പുറമെ റോഡിൽ നിന്നും ഒഴുകിയെത്തുന്ന മഴവെള്ളവും അഴുക്കുവെള്ളവും ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തേക്കാണ് വരുന്നത്. അത് തടയുന്നതിനും വെള്ളം ശരിയായ രീതിയിൽ ഒഴുക്കിവിടുന്നതിനും വഴിയുടെ ഭാഗത്ത് ആവശ്യമായ സംവിധാനം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ സ്ഥലം ഞങ്ങൾ

0: ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് അയൽവാസിയും കുടുംബവും അതിന് സമ്മതിക്കുന്നുമില്ല. ഇത്രയും വർഷമായി ഞങ്ങൾ ഉപയോഗിച്ചു വരുന്ന വഴിയുടെ അവകാശം സംബന്ധിച്ച് സാധാരണക്കാരായ ഞങ്ങൾക്ക് നിയമപരമായ അറിവില്ല. ആയതിനാൽ ഞങ്ങൾക്ക് ഈ വഴിയിൽ മേൽ അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിന് ആരെയാണ് സമീപിക്കേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്?
1: ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷ്.
2: ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ചോദ്യകർത്താവിന്റെ കുടുംബം കഴിഞ്ഞ 50 വർഷത്തിലധികമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു വഴിയുമില്ല, തുടർച്ചയായി നടപ്പുവഴിയായി ഉപയോഗിച്ച സ്ഥലമാണെങ്കിൽ ഈസ്മെന്റ് അവകാശപ്രകാരം, അതായത് 20 വർഷത്തിൽ കൂടുതൽ മറ്റൊരാൾ കാണുക അല്ലെങ്കിൽ പൊതു ജനങ്ങളുടെ കാണുക ഇത്തരം വഴി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു നിയമപരമായ അവകാശം സ്ഥാപിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സിവിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് തങ്ങൾക്ക് അവകാശമുണ്ട്, വഴി നടക്കാനുള്ള അവകാശമുണ്ട് എന്ന് സിവിൽ കോടതി വഴി ഈസ്മെന്റ് അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സിവിൽ കോടതിയെ സമീപിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഉടമസ്ഥൻ എന്ന് അവകാശപ്പെടുന്ന ആൾ ഈ വഴി കൈക്കലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മതിൽ കെട്ടി കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഉത്തരവും വാങ്ങാൻ കഴിയും. കൂടാതെ തങ്ങളുടെ വഴിയിലേക്ക് മറ്റൊരു വ്യക്തി മാലിന്യങ്ങൾ ഒഴുക്കുകയാണെങ്കിലും അതും ഒരു ഇഞ്ചക്ഷൻ ഉത്തരവ് പ്രകാരം തടയാൻ കഴിയും. കോടതി അത് വിലക്കിക്കൊണ്ട് ഒരു താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ്. മാത്രമല്ല, തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം എതിർകക്ഷി നിഷേധിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു കഴിയുമ്പോൾ അതോടൊപ്പം ഒരു അനുബന്ധ സത്യവാങ്മൂലവും ഒരു ഉപഹർജിയും സമർപ്പിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായി ഈ കേസിൽ തീർപ്പ് ആകുന്നതുവരെ ചോദ്യകർത്താക്കളുടെയും കുടുംബത്തിന്റെയും സഞ്ചാര സ്വാതന്ത്ര്യം തടയരുത് എന്ന് ഒരു വിധിയും ഇതുമായി ബന്ധപ്പെട്ട് സമ്പാദിക്കാൻ കഴിയും.
1: ഇനി അടുത്ത പരാതി പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
0: എന്റെ ഭർത്താവിന് കുടുംബസ്വത്തിൽ നിന്നും ഭാഗം കിട്ടിയ 24 സെന്റ് കൃഷിഭൂമി ആധാരം നടത്തി പോക്കുവരവ് നടത്തുന്നതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടാണ് പരാതിക്കാരി ഈ കത്തയച്ചിരിക്കുന്നത്. ഭർത്താവിന് 2 സഹോദരന്മാരും 2 സഹോദരിമാരുമുണ്ട്. ഇവർക്ക് ഭാഗം കിട്ടിയ ഭൂമിയുടെ ആധാരങ്ങളെല്ലാം നടത്തിക്കൊടുക്കുകയും ആയവ ഭൂരിഭാഗം വിറ്റ് പോകുകയും ചെയ്തതാണ്. എന്നാൽ എന്റെ ഭർത്താവിന്റെ 24 സെന്റ് സ്ഥലം ഇതുവരെ ആധാരം നടത്തിയിട്ടില്ല. ഭർത്താവിന്റെ അമ്മ 2010 ഭർത്താവ് 2025 മരണപ്പെട്ടു. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഇളയ സഹോദരന്റെ പക്കൽ നിന്നും കുറച്ച് പണം വാങ്ങിയിരുന്നു. അതിന് പകരമായി 24 സെന്റിൽ നിന്നും 12 സെന്റ് ഭൂമി നൽകാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിരുന്നതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സഹോദരന് ഇപ്പോൾ പണത്തിന്റെ ആവശ്യം വന്നിരിക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ പണം വേണമെന്നാണ് അയാൾ പറയുന്നത്. ഞങ്ങളും അദ്ദേഹത്തിന്റെ 2 സഹോദരിമാരുമായും വഴക്കുമാണ്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ഭൂമിയുടെ പഴയ ആധാരവും പിന്നെ മറ്റു പല രേഖകളും ഇളയ സഹോദരന് ആധാരം നടത്തി തരുവാൻ ഏൽപ്പിച്ചിരുന്നു. ഇളയ സഹോദരൻ വഴി 2 സഹോദരിമാരുടെയും സമ്മതത്തോടെ ആധാരം നടത്തിയെടുക്കാൻ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. പക്ഷേ നാളിതുവരെ ആയിട്ടും അതിനുവേണ്ടി ഇളയ സഹോദരൻ ശ്രമിച്ചിട്ടില്ല. ഈ അടുത്ത ദിവസം രജിസ്ട്രാർ ഓഫീസിൽ അന്വേഷിച്ച് ഒരു ലിസ്റ്റ് എന്നെ ഏൽപ്പിച്ചിരുന്നു. അതിൻ പ്രകാരം പട്ടയം, ബന്ധുത്വ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഇപ്പോഴും ഭർത്താവിന്റെ അമ്മയുടെ പേരിലാണ് കരമടക്കുന്നത്. എന്റെ അന്വേഷണത്തിൽ പട്ടയം കണ്ടെത്തുവാനും സാധിച്ചിട്ടില്ല. കുറച്ച് പഴയ കടലാസുകൾ മാത്രമാണ് ഇപ്പോൾ എന്റെ പക്കലുള്ളത്. പട്ടയത്തിനായി ഇനി അപേക്ഷിച്ചാൽ തന്നെ കാലതാമസം എടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിൽ സഹോദരന്മാരും സഹോദരിമാരും ഒപ്പിട്ട രജിസ്റ്റേർഡ് പവർ ഓഫ് അറ്റോണി തയ്യാറാക്കിയാൽ പിന്നീട് അവരുടെ സാന്നിധ്യമില്ലാതെ തന്നെ ആധാരം നടത്തുവാനും പോക്കുവരവ് ചെയ്യുവാനും സാധിക്കുമോ? അച്ഛനെഴുതി ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുന്നതിന് എന്താണ് സംഭവിക്കുക? ഇക്കാര്യങ്ങളെല്ലാം നിയമവേദിയിലൂടെ പറഞ്ഞു തരണമെന്നാണ് പരാതിക്കാരി ആവശ്യപ്പെട്ടിരിക്കുന്നത്.
1: ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവനപ്പറമ്പിൽ.
3: കത്ത് വായിച്ചതിൽ ആദ്യത്തെ ചോദ്യം രജിസ്റ്റേർഡ് പവർ ഓഫ് അറ്റോണി വഴി ആധാരം നടത്തിയെടുക്കുവാൻ സാധിക്കുമോ എന്നതാണ്. വസ്തുവിന്മേലുള്ള അവകാശം ഇളയ സഹോദരനെ വിട്ടുകൊടുക്കുന്നതിനായി അധികാരപ്പെടുത്തിക്കൊണ്ട് ഒരു പവർ ഓഫ് അറ്റോണി തയ്യാറാക്കി രജിസ്റ്റർ ചെയ്താൽ പിന്നീട് അവർക്ക് നേരിട്ട് ഹാജരാകാതെ ആധാര നടപടികൾ പൂർത്തിയാക്കാനും പോക്കുവരവ് ചെയ്യുവാനും സാധിക്കും. അടുത്ത ചോദ്യം, അച്ഛൻ എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുന്നതിന് എന്താണ് സംഭവിക്കുക എന്നതാണ്. ഭർത്താവ് ഇളയ സഹോദരന് 12 സെന്റ് ഭൂമി നൽകാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തു, അതിന്റെ കാര്യമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നതെന്ന് കരുതുന്നു. അതിന് ഒരു കരാർ അല്ലെങ്കിൽ ധാരണയായി വേണം കണക്കാക്കാൻ. ആധാരം ചെയ്യുവാനുള്ള നിയമപരമായ ബാധ്യതയോ സമ്മതമോ സൃഷ്ടിക്കുന്ന ഒന്നായി ഇതിനെ കാണാം. എല്ലാ അവകാശികളും സഹകരിക്കാതെ വന്നാൽ ആധാരം തടസ്സപ്പെടുകയും ഭൂമിയിൽ മറ്റുള്ളവർക്കും അവകാശമുണ്ട് എന്ന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ രമ്യതയിൽ കാര്യങ്ങൾ നടത്തിയെടുക്കുക.

0: ആദ്യം ശ്രമിക്കുക. എന്നിട്ടും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ, ആധാരം ചെയ്യുവാൻ അവർ സഹകരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അകാരണമായി വൈകിപ്പിച്ചാൽ നിയമപരമായി സിവിൽ കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്യാവുന്നതാണ്. മറ്റു സഹോദരങ്ങളെല്ലാം അവരുടെ ഓഹരി ഇതിനോടകം തന്നെ വാങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ രേഖകൾ കോടതിയിൽ സമർപ്പിച്ച് ബാക്കി വരുന്ന 24 സെന്റിൽ അവകാശം ഉന്നയിക്കാൻ സാധിക്കും. 24 സെന്റിൽ ഇളയ സഹോദരന്റെ ബാധ്യത നിലനിൽക്കുന്നതിനാൽ ബാക്കി വരുന്ന വസ്തു കുടുംബത്തിന് സ്വന്തമാക്കുവാൻ സാധിക്കും.
1: അറസ്റ്റ് സംബന്ധിച്ച നിയമങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷകൻ സൂരജ് TS.
2: ഇന്ന് നമ്മൾ വളരെ ഗൗരവമുള്ളതും ഓരോ പൗരന്റെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അറസ്റ്റ് സംബന്ധിച്ച നിയമങ്ങളും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളും. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് വെറും പിടിച്ചുകൊണ്ടുപോകൽ മാത്രമല്ല, അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്ന ശക്തമായ നിയമ നടപടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയിലെ 21-ാം വകുപ്പ് വ്യക്തമാക്കുന്നത്, നിയമം നിർദ്ദേശിക്കുന്ന ശരിയായ നടപടിക്രമം പാലിക്കാതെ ഒരാളുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യം എടുത്തു കളയാൻ പാടില്ല എന്നതാണ്. ഈ ശരിയായ നടപടിക്രമം വെറും ഒരു നിയമം ഉണ്ടെന്നതല്ല, അത് ന്യായമായും നീതിയുള്ളതും മാനുഷികവുമായിരിക്കണം എന്നും മനേക ഗാന്ധി വെസ്റ്റ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത്, പോലീസിന് അധികാരമുണ്ടെങ്കിൽ അത് നിയന്ത്രണാതീതമല്ല, നിയമപരിധിക്കുള്ളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഇനി നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുക എന്നതാണ്. സാധാരണയായി ഗുരുതരമായ ഒരു കുറ്റം ചെയ്തതായി പോലീസിന് യുക്തിസഹമായ സംശയമുണ്ടായാൽ, അല്ലെങ്കിൽ ആ വ്യക്തി കുറ്റം ചെയ്യുന്നതിനിടെ പിടിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ കോടതി തിരിയുന്ന ആളായാൽ ഒളിച്ചോടൻ സാധ്യതയുണ്ടെങ്കിൽ, തെളിവുകൾ നശിപ്പിക്കുവാനോ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുവാനോ സാധ്യതയുണ്ടെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു കേന്ദ്രതത്വം ഉണ്ട്, അതായത് അറസ്റ്റ് അവസാന മാർഗമാണ്. ഇത് ശക്തമായി പറഞ്ഞത് അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസിലാണ്. ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, ഓരോ കേസിലും അറസ്റ്റ് ചെയ്യേണ്ടതില്ല. ആദ്യം അറസ്റ്റ് ഇല്ലാതെ അന്വേഷണം നടത്താനാകുമോ, പ്രതി സഹകരിക്കുമോ, ഒളിച്ചോടാനുള്ള സാധ്യതയുണ്ടോ, തെളിവുകൾ നശിപ്പിക്കുമോ, സാക്ഷികളെ സ്വാധീനിക്കുമോ, ഈ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ അറസ്റ്റ് എന്ന തീരുമാനം എടുക്കേണ്ടതുള്ളൂ, പ്രത്യേകിച്ച് 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ. ഇനി നമുക്ക് അറസ്റ്റ് എങ്ങനെ നടത്തുന്നു എന്ന് നോക്കാം. നിയമപ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് അവനെ ശാരീരികമായി സ്പർശിക്കുകയോ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ എടുക്കുകയോ ചെയ്യുന്നതിലൂടെയാണ്. ചിലപ്പോൾ ആ വ്യക്തി സ്വമേധയാ കീഴടങ്ങിയാലും അത് അറസ്റ്റായി കണക്കാക്കാം. എന്നാൽ ഇവിടെ ഒരു നിർണായക നിയന്ത്രണം, അനാവശ്യമായ ബലം ഉപയോഗിക്കരുത്. ആവശ്യത്തിന് മാത്രം ബലം ഉപയോഗിക്കാം. അതിലധികം ബലം ഉപയോഗിച്ചാൽ അത് അധികാര ദുരുപയോഗമായി കണക്കാക്കും. അറസ്റ്റ് ചെയ്യുമ്പോൾ വ്യക്തിയെ അപമാനിക്കരുത്. പൊതുജനങ്ങൾക്ക് മുന്നിൽ അവനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറരുത്. കാരണം അറസ്റ്റ് ശിക്ഷയല്ല, അത് അന്വേഷണം സുഗമമാക്കാൻ ഉള്ള ഒരു നടപടിക്രമമാണ്. അറസ്റ്റ് ചെയ്ത ശേഷം പോലീസിന് ആ വ്യക്തിയുടെ ശാരീരിക പരിശോധന നടത്താം. അപകടകാരിയായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാം. പക്ഷേ ഇത് മാന്യതയും സ്വകാര്യതയും പാലിച്ചുകൊണ്ടായിരിക്കണം. ഇനി സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിയമം നൽകുന്ന പ്രത്യേക സംരക്ഷണങ്ങൾ നമുക്ക് നോക്കാം. സ്ത്രീകളെ സാധാരണയായി രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അത്യാവശ്യമായ സാഹചര്യങ്ങളിൽ മാത്രമേ അത് ചെയ്യാവൂ. അതിന് വ്യക്തമായ കാരണം രേഖപ്പെടുത്തണം. വനിതാ പോലീസുകാർ തന്നെ സ്ത്രീയെ സ്പർശിച്ച് അറസ്റ്റ് ചെയ്യണം. സ്ത്രീയുടെ ശാരീരിക പരിശോധന മറ്റൊരു സ്ത്രീയാൽ മാത്രമേ നടത്താവൂ. ഇത് വളരെ മാന്യതയോടെയും സ്വകാര്യത കാത്തുസൂക്ഷിച്ചും വേണം ചെയ്യുന്നത്. ഈ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധിക ശ്രദ്ധ വേണമെന്ന് സീല ബൾസേ വെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന കേസിൽ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ആരാണ് അറസ്റ്റ് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം. സാധാരണയായി പോലീസിനാണ് ഈ അധികാരം ഉള്ളത്. മജിസ്ട്രേറ്റ് തന്റെ മുന്നിൽ കുറ്റം നടന്നാൽ നേരിട്ട് അറസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാനും കഴിയും. കൂടാതെ ഒരു സാധാരണ പൗരനും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അറസ്റ്റ് ചെയ്യാം, അതായത് നിങ്ങൾക്കും എനിക്കും ഉൾപ്പെടെ. ഉദാഹരണത്തിന്, നിങ്ങളുടെ മുന്നിൽ തന്നെ ഒരു ഗുരുതര കുറ്റം നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ തടഞ്ഞു പിടിക്കാം. പക്ഷേ ഇവിടെ ഒരു കർശന നിയമമുണ്ട്, അതായത് ആ വ്യക്തിയെ ഉടൻ തന്നെ അല്ലെങ്കിൽ പരമാവധി 6 മണിക്കൂറിനുള്ളിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൈമാറണം, അല്ലെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ ഇത് നിയമവിരുദ്ധ തടങ്കലായി മാറും. അതായത് നിയമം പൗരന്മാർക്ക് സഹായിക്കാൻ അധികാരം നൽകുന്നു, പക്ഷേ നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കുന്നുമില്ല. ഇനി അറസ്റ്റിലായ വ്യക്തിക്ക് ലഭിക്കുന്ന അവകാശങ്ങളും സംരക്ഷണങ്ങളും വളരെ വിശദമായിട്ട് നോക്കാം. അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്ന് വ്യക്തമായി അറിയിക്കപ്പെടാനുള്ള അവകാശം ആ വ്യക്തിക്കുണ്ട്. ജാമ്യം ലഭിക്കുമോ എന്നും അറിയണം. എന്തു തരത്തിൽ

0: ഒരാളുടെ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് എന്ന് പറയണം. കുടുംബാംഗങ്ങളെയോ അടുത്തുള്ള ബന്ധുക്കളെയോ വിവരം അറിയിക്കണം. ഒരു അഭിഭാഷകൻ്റെ സഹായം തേടാനും ചോദ്യം ചെയ്യുന്നതിനിടയിൽ അഭിഭാഷകനെ കാണാനും അവകാശമുണ്ട്. ഇത് ഒരു അടിസ്ഥാന അവകാശമാണ്. ഇതോടൊപ്പം തന്നെ വളരെ നിർണായകമായ ഒരു സംരക്ഷണം ആണ്. അറസ്റ്റ് ചെയ്ത വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ഇവിടെ ഒരു പ്രധാന വിശദീകരണമുണ്ട്. അറസ്റ്റ് ചെയ്ത സ്ഥലത്തു നിന്ന് കോടതിയിലേക്ക് എത്താൻ വേണ്ട യാത്രാ സമയമായ 24 മണിക്കൂറിനുള്ളിൽ ഉൾപ്പെടുന്നില്ല. അതായത് അനാവശ്യമായി പോലീസ് കസ്റ്റഡിയിൽ പിടിച്ചു വെക്കാൻ പാടില്ല. ഇത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു അവകാശമാണ്. അറസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക് മെഡിക്കൽ പരിശോധന ലഭിക്കാനുള്ള അവകാശമുണ്ട്. അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ ആരോഗ്യ പരിശോധന നടത്തണം. ശരീരത്തിൽ പരിക്കുണ്ടോ, കസ്റ്റഡിയിൽ പീഡനം നടന്നിട്ടുണ്ടോ എന്നിവ പരിശോധിക്കാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ വ്യക്തി ആവശ്യപ്പെട്ടുള്ള ഡോക്ടറെ പരിശോധനയെ അനുവദിക്കണം. ഈ പരിശോധനയുടെ രേഖകൾ സൂക്ഷിക്കണം, കാരണം പിന്നീട് അത് തെളിവായി ഉപയോഗിക്കപ്പെടും. ഇനി ഈ മുഴുവൻ അവകാശങ്ങളും കൂടുതലും ശക്തമായി ഉറപ്പാക്കുന്നതാണ് DK Basu vs സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന കേസ്. ഈ കേസിൽ സുപ്രീം കോടതി അറസ്റ്റിനെ സംബന്ധിച്ച് പല നിർദ്ദേശങ്ങളും നൽകുകയുണ്ടായി. അതിലെ പ്രധാന മാർഗനിർദ്ദേശങ്ങൾ നമ്മൾക്ക് നോക്കാം. ഇതിൽ അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാരുടെ പേര്, പദവി എന്നിവ വ്യക്തമാക്കണം. അറസ്റ്റിൻ്റെ സമയം, സ്ഥലം രേഖപ്പെടുത്തണം. അറസ്റ്റ് മെമ്മോ തയ്യാറാക്കണം. ഇതിൽ സാക്ഷികളുടെ ഒപ്പ് വേണം. ബന്ധുക്കളെ ഉടൻ അറിയിക്കണം. കസ്റ്റഡിയിൽ വിവരങ്ങൾ രേഖപ്പെടുത്തണം. അഭിഭാഷകനെ കാണാനുള്ള അവസരം നൽകണം. മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കണം. ഇതെല്ലാം രേഖപ്പെടുത്തുകയും സൂക്ഷിക്കുകയും വേണം. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം പോലീസിൻ്റെ അധികാര ദുരുപയോഗം തടയുക എന്നതാണ്. കൂടാതെ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രം അറസ്റ്റ് നിർബന്ധമല്ല എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ ഈ മുഴുവൻ നിയമങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു വലിയ സത്യമാണ്. അതായത് അറസ്റ്റ് ഒരു ശക്തമായ അധികാരമാണ്, പക്ഷേ അത് നിയന്ത്രണാതീതമല്ല. നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കാനും പാടില്ല. അത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നത്. അത് നിയമപരമായ പരിധികളും മാനുഷികമായ സമീപനവും ആവശ്യമാണ്. കുറ്റം കണ്ടൽ തടയാം, പക്ഷെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് എളുപ്പമാണ്, പക്ഷേ അവൻ്റെ സ്വാതന്ത്ര്യം തിരികെ നൽകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനാൽ അറസ്റ്റ് ഒരു അധികാരം മാത്രമല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അത് നിയമത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും പരിധിക്കുള്ളിൽ മാത്രം ഉപയോഗപ്പെടണം.
1: അറസ്റ്റ് സംബന്ധിച്ച നിയമങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് ഹൈക്കോടതി അഭിഭാഷകൻ സൂരജ് TS സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
3: നിർവഹണം R. ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS.
4: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
5: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
4: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
6: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:00 കഴിഞ്ഞ് 46 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ലതാ മങ്കേഷ്കർ പാടിയ ഗാനം ചിത്രം വോ കോൺ ധി. വരികളേറ്റത് രാജ മെഹദി അലി ഖാൻ, സംഗീതം മദൻ മോഹൻ.

ടി എം സൗന്ദരരാജനും പി സുശീലയും പാടിയത് ചിത്രം പാലും പലവും. ഗാനരചന കണ്ണദാസൻ, സംഗീതം വിശ്വനാഥൻ രാമമൂർത്തി.

ലതാ മങ്കേഷ്കർ പാടിയ മറ്റൊരു ഗാനം ചിത്രം അസ്ലി നക്ലി. വരികളെഴുതിയത് ശൈലേന്ദ്ര, സംഗീതം ശങ്കർ ജയകിഷൻ.

എം രാജയും പി സുശീലയും പാടിയ ചിത്രം കലത്തൂർ കണ്ണമ്മ. ഗാനരചന കെ എം ബാലസുബ്രഹ്മണ്യം, സംഗീതം ആർ സുദർശനം.

0: എ എൽ രാഘവൻ, പി സുശീല എന്നിവർ പാടിയത് ചിത്രം പാർത്താൽ പസിത്തീരും. ഗാനരചന കണ്ണദാസൻ, സംഗീതം വിശ്വനാഥൻ രാമമൂർത്തി.
1: ഇടയിനമാം.

ദില്ലി കാ തക് എന്ന ചിത്രത്തിൽ കിഷോർ കുമാറും ആശാ ഭോസ്ലെയും പാടിയത്. ഗാനരചന ശൈലേന്ദ്ര, സംഗീതം രവി.

പി ബി ശ്രീനിവാസ്, പി സുശീല എന്നിവർ പാടിയ ചിത്രം കാത്തിരുന്ന കൺകൾ. ഗാനരചന കണ്ണദാസൻ, സംഗീതം വിശ്വനാഥൻ രാമമൂർത്തി.

ലത മങ്കേഷ്കർ പാടിയ ഗാനം ചിത്രം ബഹാരോം കാ സപ്ന. ഗാനരചന മജ്റു സുൽത്താൻപുരി, സംഗീതം ആർ ഡി ബർമൻ.

ടി എം സൗന്ദരരാജനും പി സുശീലയും പാടിയത് ചിത്രം വിയറ്റ്നാം വീട്. ഗാനരചന കണ്ണദാസൻ, സംഗീതം കെ വി മഹാദേവൻ.

ലതാ മങ്കേഷ്കറും സുരേഷ് വാഡ്കറും പാടിയ ചിത്രം ദിൽ ആഖിർ ദിൽ ഹെ. ഗാനരചന നിദ ഫസ്ലി, സംഗീതം ഖയാം.

0: ഗാനമഞ്ജുഷയിൽ ഒരു ഗാനം കൂടി. മലേഷ്യ വാസുദേവൻ പാടിയത് ചിത്രം പാട്ടുക്ക് നാൻ അടിമൈ. ഗാനരചന ഗംഗൈ അമരൻ, സംഗീതം ഇളയരാജ.
1: കണ്ണമ്മ കണ്ണയ്യ അണ്ണനെ അണ്ണിയേ തമ്പിയേ തങ്കയേ എന്നുടൻ ഉഴൈത്തുഴൈത്ത് കഷ്ടപ്പെടും എന്ത്.

ഈ ഗാനത്തോടെ ഗാനമഞ്ജുഷ സമാപിച്ചു. സമയം 10 മണി കഴിഞ്ഞ 59 മിനിറ്റും 38 സെക്കൻഡും. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.